ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 7, കൊല്ലവർഷം 1201 മിഥുനം 14, 2026 June 28 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:42. 102.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ഓരോ ദിവസവും ശാശ്വതമായ ഒരു തടവറയാണ്. നമ്മുടെ ശീലങ്ങളുടെ തടവറയിലേക്ക് ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി ഉണരുന്നു. ഒരേ കാര്യങ്ങളുടെ തനിയാവർത്തനം, ദിനചര്യകൾ, വികാര വിചാരങ്ങൾ. ഒരു ദിവസം ഇതിൽ നിന്ന് ഒന്ന് മാറി ചെയ്യാൻ നോക്കിയാലോ? ചായയ്ക്ക് പകരം കാപ്പി, വായിക്കാത്ത പത്രത്താളുകളുടെ വായന, ഇരിപ്പിനു പകരം നടപ്പ്, നേരമില്ല നേരമില്ല എന്ന് പറയാതെ മനോഹരമായ അന്നത്തെ സൂര്യാസ്തമനം കാണൽ, ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന നാലു വരി വായിച്ച് ഉറക്കത്തിലേക്ക്. ഒരു ദിവസം മതി നമ്മെ നന്നാക്കാനും നശിപ്പിക്കാനും. ആവർത്തന വിരസതകളുടെ വഴിയിൽ കൂടി മാത്രം പോയാൽ അത് നമ്മിലുള്ള ആവേശത്തിൻ്റെ അവസാനത്തെ തിരിയും കെടുത്തും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? പഴയതിൻ്റെ ആവർത്തന വിരസതയെ പുതുമയിലേക്കുള്ള മാറ്റം കൊണ്ട് ചികിത്സിക്കണം. പുതിയ എന്തെങ്കിലും ചെയ്യാനോ എഴുതാനോ വരയ്ക്കാനോ ഒക്കെ പഠിക്കുക. അതുകൊണ്ടല്ലേ വിദ്യാഭ്യാസകാലം ജീവിതത്തിൽ ഹൃദ്യമാകുന്നത്. വിദ്യാഭ്യാസ രംഗം പുതുമകളുടെ ലോകത്തിലേക്കുള്ള നിത്യസഞ്ചാരമാണ്. ഒരിക്കലും മടുപ്പുണ്ടാക്കില്ല. ആ വസന്തകാലം യാത്ര പോലും പറയാതെയാണ് എല്ലാവരിൽ നിന്നും മാറിപ്പോകുന്നത്. എന്നാൽ എപ്പോൾ വിദ്യാഭ്യാസകാലത്തെക്കുറിച്ച് ഓർത്താലും നമുക്ക് അത് ഹൃദ്യവുമാണ്. ഇനി പ്രകൃതിയിലേക്ക് നോക്കിയാലോ? ഒരിക്കലും ജീവിതം നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരപഥം ഒരു ചക്രത്തിൻ്റെ കറക്കം പോലെയാണ്. വിഷുവരും, ആതിരവരും, വർഷം വരും, തിരുവോണവും വരും. പക്ഷേ ഒരിക്കലും ഇതൊന്നും ആവർത്തന വിരസമല്ലല്ലോ. എന്താ കാരണം? ഇവയോരോന്നും വരുന്നത് പുതുമയുടെ സുഗന്ധവുമായിട്ടാണ്. എത്ര ആസ്വദിച്ചാലും മതിവരാത്തവ. പ്രകൃതിക്കല്ലാതെ ഇങ്ങനെ നമ്മളെ സൽക്കരിക്കാൻ മറ്റാർക്കാണ് പറ്റുക? ഇനി നമ്മളിലെ ഊർജപ്രവാഹമില്ലേ, അതിൻ്റെ ആദ്യത്തെ സ്രോതസ്സാണ് ശ്രദ്ധ. നമുക്ക് ഒരു വിഷയത്തിൽ പരമാവധി 90 മിനിറ്റോ മറ്റോ മുഴുവൻ ശ്രദ്ധിക്കാനാകും. ഈ ഊർജത്തിൻ്റെ തന്നെ മറ്റൊരു സ്രോതസ്സ് അഭിനിവേശമാണ്. ഈ വഴിയിലെ ഓരോ വളവിലേക്കും തിരിവിലേക്കും ബോധത്തിൻ്റെ വഴികാട്ടി സൂചികൾ

0: കൃത്യമായിരിക്കണം. ഒരു വ്യക്തിയെ നമുക്ക് എത്ര നേരം കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും? അപ്പോൾ ഊർജപ്രവാഹത്തിന് ഒരു താളമുണ്ട്. അതിന് യോജിച്ച പോലെ നമ്മെ ചിട്ടപ്പെടുത്താൻ ഊർജ വിനിയോഗത്തിന് ക്രമീകരണം വേണം. മനുഷ്യനിലെ വികാര വിചാരങ്ങളെല്ലാം ഊർജത്തിന്റെ സ്രോതസ്സുകൾ തന്നെ. ഓരോരുത്തരിലും അളവ് കൂടാം കുറയാം. ഒരാളോട് നമുക്ക് തോന്നുന്ന രാഗവും ദ്വേഷവും ജീവിതം മുഴുവൻ ഉണ്ടാകില്ല. ആയുസ്സിന് അളവ് വളരെ കുറവാണ്. സ്നേഹത്തിന്റെ പിണക്കങ്ങൾ ഏറിപ്പോയാൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. രാപ്പകലുകൾ പോലെ അതെല്ലാം മാറി മാറി വരും. നമ്മളിലേക്ക് ശ്രദ്ധിച്ചു നോക്കാം. നോക്കൂ, സുഖം, ദുഃഖം, പേടി, കോപം, ആഗ്രഹം, അസൂയ, ഇതെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ നമ്മളിൽ നിത്യവും കയറി ഇറങ്ങിപ്പോകുന്നു അല്ലേ? മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ ഉറങ്ങാൻ കിടക്കുന്നവരെല്ലാം നാളെ ഉണരണം എന്ന് ഒരു നിശ്ചയവുമില്ല. നമുക്ക് സ്വയം നന്നാവാൻ ഈ ഒരു ചിന്ത പോരെ? അപ്പോൾ നാളത്തെ പകലിനെപ്പോലും വിശ്വസിക്കാനാവാത്ത നമുക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഇന്നാണ്. പ്രകൃതിയുടെ വരദാനം. കത്തിജ്വലിക്കുന്ന സൂര്യദേവനെപ്പോലെ എങ്ങും പ്രകാശം പരത്തി നമ്മുടെ ജീവിതവും ഊർജമായി മാറണം. അപ്പോൾ എല്ലാം മറന്ന് നാം പാടിപ്പോകും: പ്രപഞ്ചമേ, നീ പല ദുഃഖജാലം നിറഞ്ഞതാണെങ്കിലും ഇത്രമാത്രം ചേതോഹര കാഴ്ചകൾ നിങ്കലുള്ള കാലത്ത് ഹാ, നിന്നെ എവൻ വെറുക്കും? ആ ചേതോഹര കാഴ്ചകളിൽ നമുക്ക് അലിയാം, ലയിക്കാം.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് പ്രൊഫസർ സി ശാന്തകുമാരി.
2: ആകാശവാണി FM വാർത്തകൾ.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമനിയുമായി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലറുടെ 147 ജന്മദിനം ആചരിച്ചു. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 തോൽപ്പിച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോഴുള്ള അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ വോൺ സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ സത്യദേവത എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ വോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ.

0: 35 FM ഡയറി തുടരും. സമകാലികം, മത്സരയോട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ. നോവൽ പാരായണത്തിൽ തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം? 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്. 9:15 അഭിപ്രായവേദി. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് സ്മൃതിരാഗം. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഓർമ്മചിന്ത. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, തൃക്കാക്കര. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി. 6:50 കാർഷിക ജീവനം. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെല്ലിറിലെ
3: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi will hold talks with President of Seychelles, Patrick Hermini, today. Both leaders will review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. We have a report.
4: Today, Prime Minister Modi is scheduled to address the National Assembly of Seychelles and interact with members of Indian diaspora. Later, Prime Minister Modi will participate in the National Day celebration at Roche Kemen. The ministry said that a contingent of the Indian Defence Forces, along with 2 Indian Navy ships, will also take part in the celebrations. Prime Minister Narendra Modi is on a 3-day visit to Seychelles to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honor. This visit reaffirms the strong and enduring friendship between India and Seychelles and strengthens the shared commitment of both nations to enhance bilateral ties across all sectors. Akshit Vaidyan, Akashwani News, Delhi.
3: Prime Minister Modi reached Victoria yesterday on a 3-day visit to Seychelles. He was received by President of Seychelles, Dr. Patrick Hermini, at the airport. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. today. It will be the 135th episode of the monthly radio program. The program will be broadcast across the entire Akashwani and Doordarshan network, the AIR news website and the news on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashwani will broadcast the program in regional languages immediately after the Hindi broadcast. The Ministry of External Affairs has issued an advisory to Indian citizens undertaking the Kailash Mansarovar Yatra through tours organized by private tour operators. In a statement, the ministry said it is in receipt of several requests for help and assistance from Indian citizens stuck in Nepal while undertaking Kailash Mansarovar Yatra without the required entry permit and visas for China. It said citizens are advised not to commence their journey from India until all required travel documents have been obtained for undertaking the complete journey. Union Ministers of State for Health and Family Welfare Anupriya Patel has said that India had made significant progress in healthcare over the past 12 years and is working toward the broader goal of universal health coverage, ensuring accessible, affordable and quality healthcare for every citizen. Speaking at the 9th edition of the Doctors' Day Conclave of a private media channel program, Ms. Patel

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിലെടുത്ത ഗാനം ചിത്രപാടിയത് രചന മോഹൻ കാഞ്ഞിരമണ്ണിൽ, സംഗീതം സ്റ്റീഫൻ ദേവസി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം, മാർക്കോസ് പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. കാർഷിക വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9037824036. 9037824036. എറണാകുളം വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലുഗവേഷണ കേന്ദ്രത്തിൽ നേന്ദ്രൻ അമ്പല

കദളി, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0484-28-09-963. 0484-28-09-963. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.kae.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ ഇതാണ്: 0487-24-38-139. 0487-24-38-139. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089-07-6698 എന്ന നമ്പറിൽ വിളിക്കുക. 8089-07-6698. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547-83-72-56. 85-47-83-72-56. PM കിസാൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ മാസം 30 2026-27 വർഷത്തെ eKYC പൂർത്തിയാക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ചെയ്തവർ ഈ വർഷവും eKYC രജിസ്റ്റർ ചെയ്താൽ മാത്രമേ തുടർന്നുള്ള ആനുകൂല്യം ലഭ്യമാകുകയുള്ളൂ. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS 4 27,000 രൂപ, RSS 5 26,600 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രധാന പത്രവാർത്തകൾ. ഇറാന്റെ മിസൈൽ താവളങ്ങളിൽ US സേന ഇന്നലെ രാവിലെ ബോംബിട്ടതിന് തിരിച്ചടിയായി. ബഹ്റൈനിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമസ് കടലിടുക്കിൽ ചരക്കു കപ്പലിനു നേരെയും ആക്രമണമുണ്ടായി. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും ബിഫാം വിഭാഗത്തിൽ തൃശൂർ പോട്ട സ്വദേശി വിനായക് നാരായണും 1-ാം റാങ്ക് നേടി. പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ഇന്ന് രാവിലെ 8-ന് ആരംഭിക്കും. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 8-ന് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീനത്തിൽ ഇന്നും നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റിനുള്ള പ്രവേശനം നാളെ രാവിലെ 11 മുതൽ

0: ജൂലൈ 3 വൈകിട്ട് 5 നടക്കും. തിരക്കഥാ സംവിധാനം, അഭിനയം എന്നിവയിലൂടെ വിസ്മയം തീർത്ത ചലച്ചിത്രകാരൻ കെ ഭാഗ്യരാജന് വിട. കായികം, വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ 5 നേടി ഗ്രൂപ്പ് ജിയിൽ നിന്ന് ജേതാക്കളായി ബെൽജിയം നോക്കൌട്ടിൽ കടന്നു. വനിതാ ലോങ് ജമ്പിൽ കേരള താരം ആൻസി സോജൻ ഒളിമ്പ്യൻ അഞ്ജോ ബോബി ജോർജിന്റെ ദേശീയ റെക്കോർഡ് മറികടന്നു. ജോർജിയയിലെ ബത്തുമിയിൽ നടന്ന ഫിഡെ വേൾഡ് കേഡറ്റ് കപ്പിൽ അണ്ടർ 12 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം സ്വദേശി ദിവി ബിജേഷ് ചാമ്പ്യനായി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: സമയം 6:35.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ജി. ശങ്കരക്കുറുപ്പിന്റെ സത്യദേവത എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ സത്യദേവത എന്ന കവിത. ആലപിച്ചത് സുപർണ ശ്രീധർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും.

0: ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
1: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാറും കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ ഒരാൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. PS ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് L മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-1 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73ാം മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2ാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന്

0: സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടി ബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. എസ് എൻ ഡി പി യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജരും എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ പി എം രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കെ കെ രമ എം എൽ എയും മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: ആകാശവാണി കൊച്ചി FM 102.3.

ചിന്താശകലം. ഭൂമി, വായു, ജലം എന്നിവ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പാരമ്പര്യ സ്വത്തല്ല, മറിച്ച് നമ്മുടെ കുട്ടികളിൽ നിന്ന് നാം കടം വാങ്ങിയതാണ്. ഭൂമി, വായു, ജലം എന്നിവ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പാരമ്പര്യ സ്വത്തല്ല, മറിച്ച് നമ്മുടെ കുട്ടികളിൽ നിന്ന് നാം കടം വാങ്ങിയതാണ്. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ചോദ്യമൊരിക്കൽ കൂടി: ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുശേഷം വള്ളത്തോൾ സ്മാരക വായനശാല നടത്തുന്ന നാടാകെ വായനക്കൂട്ടം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പൂക്കാട്ടുപടി ഗ്രീൻലാൻഡ് മെഡോസ് വില്ലയിൽ.

സേവന വാർത്ത. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്കിൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7034

0: Australia dog Vips.
1: Let's play football.
2: FIFA World Cup 2026 updates.
3: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 29ാം തീയതി പുലർച്ചെ 12:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ പോരാട്ടം. വിജയത്തിൽ കുറഞ്ഞത് വേറൊന്നും ആഗ്രഹിക്കാതെ 5 തവണ വേൾഡ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഏറ്റുമുട്ടുന്നു ജപ്പാനുമായി 29ാം തീയതി രാത്രി 10:30.
2: All India Radio joins the celebrations of FIFA World Cup 2026.
4: സമയം 7 മണി.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
6: കൃഷി കേരളത്തിന്റെ നട്ടെല്ലാണ്. കൃഷിക്കാർ ആദരണീയരാണ്. ഒരു ജനതയുടെ വിശപ്പടക്കുന്നതിനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അതിന്റെ ഓരോ ഘട്ടവും ക്ലേശപൂർണമാണ്. മലയാള സാഹിത്യം കൃഷിക്കാരുടെ വിയർപ്പിനും കണ്ണീരിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിത കർഷക തൊഴിലാളികളായ അടിയാളരുടെ തീരാത്ത വേദനകൾ ചിത്രീകരിക്കുന്നു. ഏറെ പ്രിയത്തോടെ നട്ടുവളർത്തിയ വാഴയുടെ കുല ജന്മി കവർന്നുകൊണ്ടുപോകുന്ന അവസ്ഥയിൽ മക്കളുടെ നിരാശയ്ക്ക് മേൽ നിസ്സഹായതയോടെ നിൽക്കുന്ന പണിയാളർ ജന്മി കുടിയാൻ വ്യവസ്ഥിതിയിൽ മേലാളരുടെ ആജ്ഞയ്ക്ക് പുറത്തേക്ക് ചലിക്കാൻ അവരുടെ ജീവിതത്തിന് ശേഷിയില്ല. അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ എന്ന് പരിതപിക്കുകയും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു ചങ്ങമ്പുഴ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പടയാളികൾ എന്ന കവിത കർഷക തൊഴിലാളികളെ പടയാളികളെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം ലോകം സ്വസ്ഥമായുറങ്ങുന്ന നേരത്ത് പ്രകൃതിയോട് പോരാടുന്നവരാണ് അവർ. അദ്ദേഹത്തിന്റെ കന്നിക്കൊയ്ത്തെന്ന കവിതയിൽ കൊയ്ത്തുപാടത്തെ നിത്യവും ജീവിതം വിതയേറ്റി മൃത്യു കൊയ്യും വിശാലമാം പാടമായി കാണുന്നു. എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറം പ്രതീക്ഷയുടെ ഇത്തിരി വിത്ത് പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ കാത്തുവയ്ക്കുന്നവരാണ് മനുഷ്യർ. അഴകായി വിളയും മുത്തുകളുമായി കരിമുകിൽ പോലെ തരിശുനിലങ്ങളിലേക്ക് വരുന്ന കർഷകരെ തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിക്കുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ദുരിതങ്ങളും അവർ നേരിടുന്ന അടിച്ചമർത്തലുകളും തനത് രൂപത്തിൽ കവിതയിൽ ആവിഷ്കരിക്കുന്നു. ഇടശ്ശേരി പുത്തൻകലവും അരിവാളും എന്ന കവിതയിൽ വിത്തിനു വച്ചതു തീർന്നേ പോയി, തന്റെ കൊറ്റിനു വച്ചതും തീർന്നേ പോയി എന്ന് പരിതപിക്കുന്നു. ONV കുറുപ്പിന്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിത എല്ലാ കൃഷിയും നാളേക്കുള്ള കരുതലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തണലും കരുത്തും സ്വാദും പ്രതിഷേധവുമാകുന്ന കൃഷിയെ കവി മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കോതമ്പുമണികൾ ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിലുള്ള കൃഷിയുടെ സൂചനയാണ്. മേലാളരുടെ ചൂഷണത്തിനിരയാകുന്ന തൊഴിലാളികളെ, അവരുടെ പെൺമക്കളെ, അവരുടെ കരിഞ്ഞുപോകുന്ന സ്വപ്നങ്ങളെ കവിതയിൽ കാണാൻ കഴിയുന്നു. സുഗതകുമാരിയുടെ ഒരു തൈ നടാമെന്ന കവിത പ്രകൃതിക്കും എല്ലാ ജീവജാലങ്ങൾക്കുമായി മരങ്ങൾ നട്ടുവളർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മക്കളും കിളികളും വ്യത്യസ്തരല്ല എന്ന് എഴുത്തുകാരി ചിന്തിക്കുന്നു. നാളുകളെ മനോഹരമാക്കാൻ പ്രകൃതി സംരക്ഷണം ഉത്തമ മാർഗമാണെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നു. മലയാള കവിത എന്നും പ്രകൃതിപക്ഷത്താണ്.

0: അധ്വാനിക്കുന്നവർക്കൊപ്പമാണ്. കൃഷിയിലൂടെ നേടുന്ന വിജയം നാടിന്റെ ശോഭനമായ ഭാവിയാണെന്ന സത്യം ശരിയായി മനസ്സിലാക്കിയവരാണ് നമ്മുടെ കവികൾ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: മുംബൈയിലെ ഷാഗൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിന് 2,00,000 രൂപ പിഴയടപ്പിച്ച് മുംബൈ സൌത്ത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോടതി ഉത്തരവിട്ടു. റെസ്റ്റോറന്റിന്റെ അനുചിത വ്യാപാര തന്ത്രത്തിനാണ് കോടതി പിഴ വിധിച്ചത്. മുംബൈ ഡി ബി മാർഗിലെ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ ഭാസ്കർ യാദവ് മുംബൈ ഡി ബി മാർഗിലെ ഷാഗൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി തന്റെ മകൾക്ക് വേണ്ടി ഒരു ഐസ്ക്രീം ബ്രിക്ക് വാങ്ങിക്കുവാൻ ഷാഗൻ റെസ്റ്റോറന്റിൽ കയറി. റെസ്റ്റോറന്റ് 175 രൂപ അതിന് വാങ്ങി ബിൽ നൽകി. ഭാസ്കർ യാദവ് തത്സമയം തന്നെ ഐസ്ക്രീമിന്റെ പാക്കറ്റിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കി. ഐസ്ക്രീമിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് MRP 165 രൂപ എന്ന് അടയാളപ്പെടുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ റെസ്റ്റോറന്റ് ഉടമയെ വിവരം അറിയിച്ചു. റെസ്റ്റോറന്റ് ഉടമ 10 രൂപ അധികം വാങ്ങിയത് ഐസ്ക്രീമിന്റെ കൂളിംഗ് ചാർജിനത്തിലാണെന്ന് അറിയിച്ചു. ദീർഘനേരത്തെ ചൂടുള്ള വാഗ്വാദങ്ങൾ അവിടെ നടന്നു. റെസ്റ്റോറന്റ് ഉടമ അധികം നൽകിയ 10 രൂപ തിരികെ നൽകിയില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ തന്നോട് ഈ വിധം പെരുമാറുമ്പോൾ സാധാരണക്കാരായ നിരവധി കസ്റ്റമേഴ്സിനോട് കൂളിംഗ് ചാർജിനത്തിൽ എത്രയോ രൂപ വാങ്ങിയിട്ടുണ്ടാകുമെന്ന് ഭാസ്കർ യാദവ് ചിന്തിച്ചു. ഉപഭോക്തൃ സംഘടനയുടെ പ്രവർത്തകനും തന്റെ അടുത്ത സുഹൃത്തുമായ പ്രകാശ് ഷെയ്ത്തുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. 10 രൂപ കൂളിംഗ് ചാർജിനത്തിൽ കസ്റ്റമേഴ്സിനോട് വാങ്ങുന്നത് തികച്ചും നിയമവിരുദ്ധമായ സംഗതിയാണെന്നും അതിന് ജില്ലാ കൺസ്യൂമർ കോടതിയിൽ പരാതി സമർപ്പിക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ജില്ലാ കൺസ്യൂമർ കോടതിയിൽ ഭാസ്കർ യാദവ് കേസ് ഫയൽ ചെയ്തു. ഭാസ്കർ യാദവ് ഐസ്ക്രീം വാങ്ങിയതിന്റെ ബില്ലും ഐസ്ക്രീം പാക്കറ്റിന്റെ കവറും കോടതിയിൽ ഹാജരാക്കി. അദ്ദേഹം പിന്നീട് കോടതിയിൽ ഹാജരായി മൊഴി നൽകുകയും ചെയ്തു. സർവീസ് ചാർജ് ഈടാക്കുകയാണെങ്കിൽ കസ്റ്റമർ റെസ്റ്റോറന്റിൽ ഇരുന്ന് റെസ്റ്റോറന്റിലെ AC കൂളിംഗ് അനുഭവിക്കണം. അങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ ഒരു കുപ്പി മിനറൽ വാട്ടർ ഓർഡർ ചെയ്യുകയും വെയിറ്റർ വന്ന് അത് ഒരു ഗ്ലാസിൽ ഒഴിച്ച് സെർവ് ചെയ്യുകയും വേണം. താൻ റെസ്റ്റോറന്റിലെ കൌണ്ടറിൽ നിന്നുമാണ് ഐസ്ക്രീം വാങ്ങിയത്. റെസ്റ്റോറന്റിലെ ആംബിയൻസ് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് സർവീസ് ചാർജോ കൂളിംഗ് ചാർജോ നൽകേണ്ടതില്ല എന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. 10 രൂപ വെച്ച് എത്രയോ സാധാരണക്കാരായ ഉപഭോക്താക്കളെ ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണെന്ന് കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. ഭാസ്കർ യാദവ് റെസ്റ്റോറന്റിലെ കൌണ്ടറിൽ നിന്നുമാണ് ഐസ്ക്രീം വാങ്ങിയതെന്നും അദ്ദേഹം റെസ്റ്റോറന്റിലെ ഡൈനിങ് ഹാളിൽ പ്രവേശിക്കുകയോ റെസ്റ്റോറന്റിലെ ഫെസിലിറ്റികൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് കൂളിംഗ് ചാർജിനത്തിൽ 10 രൂപ വാങ്ങുന്നത് ഒരു അനുചിത വ്യാപാര തന്ത്രവുമാണെന്ന് ജില്ലാ കൺസ്യൂമർ കോടതി വിലയിരുത്തി. അതുകൊണ്ട് ഷാഗൻ റെസ്റ്റോറന്റ് 2,00,000 രൂപ അവർ നടത്തിയ അനുചിത വ്യാപാര തന്ത്രത്തിന് പിഴയായി അടയ്ക്കണം. ഈ തുക കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിൽ അടച്ച് രസീത് ഹാജരാക്കുകയും വേണം. ഭാസ്കർ യാദവിന്റെ മാനസിക പ്രയാസങ്ങൾക്ക് 10,000 രൂപയും നിയമവിരുദ്ധമായി ഈടാക്കിയ 10 രൂപ പലിശ സഹിതം തിരികെ നൽകണമെന്നും മുംബൈ സൌത്ത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോടതി ഉത്തരവിട്ടു.
0: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളിലേക്ക് അടുത്ത മാസം 9 രാവിലെ 9:30 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് www.icc.rec.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.icc.rec.in. സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ഐടിഐ പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.labourwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത 10-ാം ക്ലാസ്. www.labourwelfarefund.in. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകൻ KJ യേശുദാസ്.
5: അതങ്ങനെ ഒരു മനസ്സിനകത്ത് ഒരു വിശ്വാസമായിപ്പോയി. നല്ല തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു സുഖമുണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെ എല്ലാ സ്ഥലത്തും പറ്റില്ല, ചിലപ്പോൾ മാറിയിട്ടുണ്ട്. ഞാനിത് അഡാപ്റ്റ് ചെയ്തൊരു കാര്യമാണ്, അതിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതായിട്ട് ഉണ്ടാക്കിയതല്ല. ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലാത്തത് ഞാനെന്തിനാണ് അങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണേ? കാരണം ഇത് നമ്മുടെ രേണുക എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഇവിടെ മോള് പാടുന്നുണ്ട്. ഇപ്പോൾ ഈ ഇതിനൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ ജഡ്ജായിട്ട് വരുമല്ലോ. അപ്പോൾ അവരുടെ ഒരു കുടുംബത്തിൽ രേണുക, രേണുവിൻ്റെ ബ്രദറ്, വേറൊരു ബ്രദറ്, തബല കസിൻ ബ്രദർ തബല, ഇങ്ങനെയായിട്ട് അവരൊരു ഒരു ഒരു ട്രൂപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഞാൻ വന്നിട്ടേ ഉള്ളൂ, ഒരു രണ്ട് പാട്ട് കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഹിന്ദി പാട്ടുകളൊക്കെ പാടുമെന്ന് അറിഞ്ഞപ്പോൾ ഇവർ ആദ്യമായിട്ട് തന്നെ ഒരു ഗുജറാത്തി മാരേജിന് എന്നെ വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണ് ഇവരുമായിട്ട് ഞാൻ. അപ്പോൾ ആ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ആരംഭിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ട്രൂപ്പൊക്കെ ഉണ്ടാക്കി വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ അന്ന് ചില ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ച് ഒരു ഗാനമേള പോലെ ഇങ്ങനെ. ഒരു പ്രാവശ്യം ഞാനും റഫിസാബും കൂടെ ഒരു പാട്ട് റിഹേഴ്സൽ നടത്തിയതാണ്, രവീന്ദ്രജയൻ്റെ തന്നെ. ആ പാട്ട് റിഹേഴ്സൽ കഴിഞ്ഞു. അപ്പോൾ വളരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ഈ പറയുന്നതിൻ്റെ അത്രയും കൂടി ശബ്ദത്തിൽ അദ്ദേഹം പറയില്ല, സംസാരിക്കില്ല. കാരണം അതുപോലും തൊണ്ടയ്ക്ക് ചീത്തയാണെന്നുള്ളതാണ് ധരിച്ചിരിക്കുന്നത്. അത് സത്യമാണത്. നമ്മളിങ്ങനെ ഇത്രയും അടുത്ത് പറയാൻ പാടില്ല. കാരണം ഇത്രയും നേരം സംസാരിച്ചപ്പോൾ വാസത്തിൽ അറിയാതെ എൻ്റെ ത്രോട്ടിനിങ്ങനെ ഒരു കിറുകര വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വളരെ സോഫ്റ്റായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അതുകൊണ്ട് വളരെ വളരെ സോഫ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ബേട്ടെ, ഞാൻ നിന്നെ പറ്റി ഒരുപാട് കേട്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരു പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ ഒരു മകനോട് പറയുന്ന ഒരു സംതൃപ്തിയായിരുന്നു അന്ന് എനിക്ക്. മകനെ നിന്നെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വളരെ ഇതായിട്ട്. അത് കഴിഞ്ഞ് റിഹേഴ്സൽ കഴിഞ്ഞു. റിഹേഴ്സൽ കഴിഞ്ഞ് ആ പാട്ട് പാടാൻ വേണ്ടിയുള്ള ഇത് വരുന്നതിന് മുൻപ് അത് എന്നെ അദ്ദേഹത്തിനെ മാറ്റാനൊക്കുമല്ലോ, അപ്പോൾ എന്നെ മാറ്റി വേണ്ടാന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ പാട്ട് പാടിയത് മന്നാദേ ആണ്, മനാദേ സാറാണ് പാടിയത്. അപ്പോൾ അവർക്ക് രണ്ട് ക്യാരക്ടറാണ് അതിൽ. അപ്പോൾ എനിക്കൊരു വലിയൊരു ക്രെഡിറ്റാണ്, ഞാൻ പാടിയില്ല എന്നുള്ള ദുഃഖം ഉണ്ടെങ്കിലും വലിയൊരു ക്രെഡിറ്റാണ് അവർ പറഞ്ഞത്. അവിടെ ഇവിടെയൊക്കെ എവിടെയൊക്കെ സിമിലാരിറ്റി ഉണ്ട് വോയിസിന്, അപ്പോൾ രണ്ട് ക്യാരക്ടറിന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ വാക്ക് ഇവിടെ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ അത്രയും ക്രെഡിറ്റ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷം കൊണ്ട് ആ ഒരു വിഷമം എനിക്കില്ലാണ്ടുണ്ട്. ദാനേ ദാനേ പെലിഖേ ഖാനേ വാലേ കനാം, അതായത് അതുപോലെ ഗാനേ ഗാനേ പെലിഖേ ഗാനേ വാലേ കനാം. അതിനൊരിക്കലും അതിൻ്റെ ഒരു തെളിവാണ് ഭാനുചേട്ടനായിരുന്ന ആദ്യം ആ അല്ലിയാമ്പൽ പാടേണ്ടത്. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം അത്

പാടാൻ വന്നിട്ട് ഭാനുചേട്ടൻ തന്നെ എന്നോട് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനത് പാടിയത്. അപ്പോൾ അവർ വളരെ ധൃതിപ്പെട്ടുകൊണ്ട് ഈ ഷൂട്ടിംഗ് ടൈം ആയതുകൊണ്ടും അവർക്കത് പെട്ടെന്നെടുത്തേ പറ്റൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞ ചേട്ടാ എനിക്ക് പറ്റില്ല, അത് ചേട്ടൻ പാടേണ്ടതല്ല, ഞാനത് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞു. ഇല്ല ഇല്ല ഞാനല്ലേ പറയണേ, ഞാൻ പാടിക്കൊടുക്കും, അവർക്കത് ഷൂട്ടിങ്ങിന് സമയമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് വരെ അരമണിക്കൂർ കൊണ്ട് അത് പഠിച്ചു പാടി.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് ഗായകൻ കെ ജെ യേശുദാസ്.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: ഡയബറ്റിക് ഫുഡ് വൺസ് വന്നാൽ അതിൻ്റെ ഏറ്റവും കൂടിയ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ആ കാല് ഒന്ന് ഇൻഫെക്ഷൻ കാരണം അതിന് ഫങ്ഷൻ ഇല്ല, അത് കാല് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു മേജർ ആംപ്യൂട്ടേഷനാണ് ഏറ്റവും അറിയേണ്ട കോംപ്ലിക്കേഷൻ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം

നോക്കുന്നത്. ഒരു പ്രമേഹ രോഗിക്ക് ഒരു മേജർ ആംപ്യൂട്ടേഷൻ ഉണ്ടായെങ്കിൽ അവർക്ക് ഒരു ശരാശരി 2 വർഷത്തിനുള്ളിൽ മറ്റേ കാലും ആംപ്യൂട്ടേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അവരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി 5 വർഷമാണ് ശരാശരി. അതിന് പല കാരണങ്ങളുണ്ട്. വൺസ് കാല് നഷ്ടപ്പെട്ടാൽ അവരുടെ ബോഡിയുടെ ഫിസിയോളജി തന്നെ മാറും. അവരുടെ ഹാർട്ടിൻ്റെ സ്ട്രെയിൻ കൂടും, കാരണം നടക്കുമ്പോൾ അത്രയും കൂടുതൽ എഫർട്ട് കൊടുക്കാനുണ്ട്. പിന്നെ അവർക്ക് ജനറലി അവർ ഡീകണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറ്റുന്ന അത്രയും ഒരു കാലിനെ സേഫ്

0: പറ്റുന്ന അത്രയും ഒരു കാലിനെ സേവ് ചെയ്തിട്ട് ആംപ്യൂട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. ചാർക്കോട്ട് ഫുട്ട് ഒരു സ്പെഷ്യൽ ന്യൂറോപ്പത്തിക് കണ്ടീഷനാണ്. എസെൻഷ്യലി കാലിലെ ബോൺസിനുള്ളിൽ കാൽഷ്യം മിനറൽസ് ഉണ്ട്. ന്യൂറോപ്പത്തി കാരണം ഈ മിനറൽസ് ഒക്കെ എൻ്റെ മെറ്റബോളിസം സിവിയർലി ബോൺ ഡീമിനറലൈസ് ആയിട്ട് അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി തകർന്ന് കാലിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ്ലി മാറും. ഇതും ഒരു ഹൈ റിസ്ക് സിറ്റുവേഷനാണ്. കാലിന് മേജർ ആംപ്യൂട്ടേഷൻ വരാനുള്ള മേജർ റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അക്യൂട്ട് ചാർക്കോട്ടിൽ നമ്മൾ സാധാരണ പേഷ്യൻ്റ് നല്ല കാലിന് റെസ്റ്റ് കൊടുക്കുകയും ആ കാലൊന്ന് സെറ്റിലാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് ഫേസിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് കസ്റ്റമർ ഫുട് വെയർസ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പം നോർമൽ ഒരു ഷേപ്പിലുള്ള കാലാണെങ്കിൽ ഡയബറ്റിക് ഫുട് വെയർ സ്പെഷ്യൽ സോൾസ് ആയിട്ട് നമുക്ക് ജനറിക് ആയിട്ട് കിട്ടും. അല്ല, നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു ഓർത്തോട്ടിസ്റ്റിന് സഹായം വെച്ച് നമ്മൾ അതിന് കസ്റ്റമൈസ്ഡ് ഫുട് വെയർ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാല് പലപ്പോഴും ഡ്രൈ ആവും, സ്കിന്നൊക്കെ ക്രാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് മോയ്സ്ചറൈസ് ചെയ്തിട്ട് അത് ക്ലീനും ഡ്രൈ ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഫസ്റ്റ്. സെക്കൻഡ് തിങ്, ഇതുപോലെ ഡയബറ്റീസ് പ്രമേഹം എസ്പെഷ്യലി കുറേ നാളായിട്ടുള്ള ആൾക്കാർ ഒരു പൊഡാട്രിക് സെൻറ്റർ, ഡയബറ്റിക് ഫുഡ് സെൻറ്ററിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേസിക് സ്ക്രീനിങ് ടെസ്റ്റിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു അറ്റ് റിസ്ക് ഫുഡാണ്. ആ കാലിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, ഗുരുതരമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ നേരത്തെ പിക്കപ്പ് ചെയ്തിട്ട് അതിനെ നമുക്ക് പ്രീ എംറ്റീവായിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യാൻ പറ്റും. ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയും. നമ്മൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 140 crore, അതിൽ അഡൾട്ട് പോപ്പുലേഷൻ റഫ്ലി ഒരു ശരാശരി ഒരു 100 crore. അതിലിപ്പം നമ്മൾ കറൻ്റ്ലി ഡയബറ്റീസിൻ്റെ പ്രവലൻസ് 10% വെച്ചാൽ 10 crore ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് വെച്ചാൽ ഒരു less than 30. അപ്പം നമ്മൾ 45 years കൂടുതൽ നോക്കുവാണെങ്കിൽ 20% ആൾക്കാരിൽ പ്രമേഹമുണ്ട്. ഈ പ്രമേഹ രോഗികൾക്ക് അവരുടെ ലൈഫ് ടൈമിൽ ഓൾമോസ്റ്റ് ഒരു 20-25% റിസ്ക് ഓഫ് അൾസറേഷൻസ് ഉണ്ട്. വൺസ് അൾസറേഷൻ വന്നാൽ ഓൾമോസ്റ്റ് ഇന്നെവിറ്റബിളി അവർ പിന്നെയും പിന്നെയും അൾസറേഷൻസ് ഉണ്ടാകുന്ന സാധ്യതയും ഒരു മൈനർ അല്ലെങ്കിൽ മേജർ ആംപ്യൂട്ടേഷനിലോട്ട് പോകാനുള്ള ഒരു ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഹൈലൈറ്റ് ചെയ്യുന്നത്, പ്രമേഹമുള്ള രോഗികൾക്ക് എപ്പോഴും അവരൊരു പൊഡാട്രിക് ഡയബറ്റിക് സെൻറ്ററിൽ വന്നിട്ട് ഇത് ചെക്കപ്പ് ചെയ്യണം. അങ്ങനത്തെ അറ്റ് റിസ്ക് ഫുഡ് ആണെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കി പരിപാലിക്കേണ്ട ആവശ്യമുണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് എൻഡോവാസ്കുലർ സർജൻ ഡോക്ടർ പ്രദീപ് അബ്രഹാം.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: യോ വർഗിച്ചായി, എന്നാ പറ്റി? സൗണ്ട് അടിച്ചു പോയല്ലോ.
2: ഓ കഷ്ടകാലോ അതങ്ങമ്മേ, ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം.
1: ഞങ്ങളുടെ ശബ്ദമലിനീകരണം ഇല്ലല്ലോ.
2: ഇനി കുറച്ച് ആള് മിണ്ടാതിരിക്കണം.
1: ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ഈയിടെ ഞാൻ കേട്ടിട്ടില്ല.
2: എന്നെ മാത്രം കുറ്റം പറയണ്ട, തങ്കമ്മയാണ് എന്റെ വർത്തമാനം കൂട്ടുന്നത്.
1: ഇനി അതുടോ എന്റെ തലയിട്ടോ.
2: ഞാൻ വല്ല ദൂരയാത്രയ്ക്കും പൊക്കോളാം.
1: എന്നാ പിന്നെ ഹരിയാനയ്ക്ക് വിട്ടോ.
2: ഹരിയാനയിലെ എന്നതാ പ്രത്യേകത?
1: അവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി വരാൻ പോകുന്നത്.
2: ജംഗിൾ സഫാരി കൊള്ളാം, നമ്മുടെ ജീപ്പിൽ കാടിന്റെ നടുവിലൂടെ.
1: ഇവിടെ ഹരിയാനയിലെ 10,000 ഏക്കറാ സർക്കാർ ഇതിനു വേണ്ടി കണ്ടെത്തുന്നത് തന്നെ.
2: പിന്നെ ഒന്നും നോക്കണ്ട, വിട് വണ്ടി ഹരിയാനയ്ക്ക്.
1: അതെ, പോകുന്നതിന് മുന്നേ ഈ സൗണ്ട് പോയത് എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോണേ പ്ലീസ്.
2: ഡബ് ചെയ്യാൻ പോയത്? ഡബ്?
1: ഡബിങ്ങാ? വർക്കിച്ചായന?
2: എന്നതാ ഒരു പുച്ഛം.
1: അല്ല, ചുമ്മാ ചോദിച്ചതാ.
2: നാ കേട്ടോ, തെലുങ്ക് സിനിമയിലാ ഡബ് ചെയ്തത്.
1: ആണോ? എന്നിട്ട് എങ്ങനെയാ ഈ സൗണ്ട് പോയേ?
2: ഒന്നും പറയണ്ട, ഒരു വില്ലന്റെ വേഷമായിരുന്നു. നായകൻ ഇടിക്കുമ്പോ അയ്യോ അമ്മ ഹൂ എന്നൊന്നും പറഞ്ഞാ പോരാ. അയ്യോ അമ്മേ ഹൂ എന്ന് പറയണം.
1: എന്റെ ചിറ്റൂർക്കാവില അമ്മേ.
2: ഒരു 3 ഇടി കിട്ടിയപ്പോ ഡയറക്ടർ ഒറ്റ ഡയലോഗ് എന്നെ നോക്കി.
1: എന്നാ
2: ചാള ബാഗുണ്ടായി എന്ന്? അപ്പോഴേ ഞാൻ പോയി 1/2 കിലോ ചാള വാങ്ങിക്കൊടുത്തു. അപ്പോഴങ്ങനെ പുറത്താക്കി.
1: ചാള ബാഗുണ്ടായി എന്ന് വെച്ചാ വളരെ നന്നായി. എന്റെ ചിറ്റൂർക്കാവില അമ്മേ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചേ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ

0: തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9ാമത് ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ടു ദിവസം

0: ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:22.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: സമകാലികം.
2: മത്സരയോട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ.
3: സുരക്ഷിതമായ യാത്ര ഓരോ പൌരന്റെയും അവകാശമാണ്. എന്നാൽ സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയിൽ ഈ അവകാശം പലപ്പോഴും നിരത്തുകളിൽ ഹോമിക്കപ്പെടുകയാണ് ഇന്ന്. വികസനത്തിന്റെ പാതയിൽ നാം മുന്നേറുമ്പോഴും അനുദിനം വാഹനാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയുണ്ടായ ടിപ്പർ അപകടം ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്ത ചിത്രമാണ്. ബസ്സുകളുടെ മത്സരയോട്ടവും അമിതവേഗവും സമയത്തിനുള്ളിൽ കൂടുതൽ ട്രിപ്പുകൾ ഓടിത്തീർക്കാനുള്ള ടിപ്പർ ടോറസുകളുടെ മരണപ്പാച്ചിലും നിരത്തുകളെ രക്തക്കളമാക്കി മാറ്റുന്നു. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
4: 8 മണിയായപ്പോഴത്തേനും ഞാൻ വർക്കിനിറങ്ങി. ഒരു ടിപ്പറ് അലക്ഷ്യമായി റിവേഴ്സ് എടുക്കുകയും എന്റെ ബൈക്കിലിടിക്കുകയും എന്റെ 2 കൈ ഓപ്പൺ ഫ്രാക്ചർ ആകുകയും ചെയ്തു.
3: തനിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജിത്തു.
4: മെയിൻ വഴി കൂടെ വരികയായിരുന്നു. അപ്പോൾ ഇടവഴി കൂടെ ഒരു ടിപ്പർ അലക്ഷ്യമായ രീതിയിൽ, അത് ബാക്കിൽ ആളുണ്ടോ എന്ന് പോലും നോക്കാതെ അതിവേഗത്തിൽ വന്ന് എന്റെ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒന്ന് ഇടിക്കുകയും ഞാൻ അപ്പൊ തന്നെ വീഴുകയും ചെയ്തു. 3 വഴി വെച്ച് തന്നെ ടിപ്പർ റിവേഴ്സ് ഇറങ്ങിയപ്പം എന്നാൽ ആരെങ്കിലും നോക്കുകയോ ഒന്നും ചെയ്തില്ല. നല്ല സ്പീഡിൽ ഒരു ഇടവഴിയിൽ നിന്നാണ് വണ്ടി ഇറങ്ങി വരുന്നത് പോലും. അതും റിവേഴ്സ് ഇറങ്ങി വന്ന് എന്റെ കൈക്കെട്ടിടിക്കുകയും 2 കൈ ഒടിയുകയും ചെയ്തു. 4 മാസം മുമ്പായിരുന്നു എനിക്ക് ഈ അപകടം സംഭവിച്ചത്. സത്യം പറഞ്ഞ ഒരു സങ്കടകരമായ രീതി എന്ന് വെച്ചാൽ എനിക്കിപ്പോ വർക്കിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു വെയിറ്റ് എടുക്കാനോ ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷെ എന്നാൽ അവർക്കെതിരെ നല്ലൊരു നിയമ നടപടി എടുക്കാൻ പോലും പോലീസുകാരും തയ്യാറാവണില്ല. അതുപോലെ തന്നെ ബസ്സുകൾ, വലിയ വണ്ടികൾ കൊണ്ട് റോട്ടിൽ ഇറങ്ങാൻ തന്നെ ഭയപ്പാടാണ്. അത്രയും ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരു വ്യക്തമായ ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല. പല വണ്ടിക്ക് സ്പീഡ് ഗവർണർ പോലും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ആക്സിഡന്റ് പറ്റി നമുക്കിപ്പോ ഒരു ക്ലെയിം കിട്ടി. പക്ഷെ ആ ക്ലെയിം കൊണ്ട് മാത്രം നമുക്ക് ഒരു, സത്യം പറഞ്ഞ എനിക്കൊരു 28 വയസ്സാണ് എനിക്കുള്ളത്. ഈ 2 കൈയും ഫാസ്റ്റായി. അപ്പൊ എനിക്ക് ഇനി ഒരു മുന്നോട്ട് എങ്ങനെ ഒരു വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എന്റെ കൈ നേരെയാവുമെന്നോ പോലും അറിയില്ല. ഒരു വിരൽ പോലും ഇപ്പൊ മടങ്ങുന്നില്ല. ലോറിക്കാൻ ഇപ്പോഴും സുഗമമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ആക്സിഡന്റ് പറ്റിയ ആൾക്കാരെന്നും ഇത് തന്നെ. പല സ്കൂൾ ബസ്സുകളും ഉണ്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഓടിക്കുന്നത്. ഒരു നിയമ നടപടി എടുക്കുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. സത്യം പറഞ്ഞാൽ പോയവർക്ക് പോയി, അത്രേ ഉള്ളൂ. ഒരു വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചു. അധികാരപ്പെട്ട ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരികയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അതൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലോ, ആണില്ല. എന്നാൽ നിങ്ങൾ അത് സംസാരിച്ച് തീർത്തോളാം. ഇതിനെപ്പറ്റി എന്നാ പറയാം, എനിക്ക് നല്ല സങ്കടത്തിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞ് ആ കുടുംബത്തിന് എന്തെങ്കിലും 10 രൂപ കൊടുത്തിട്ടോ കാര്യമില്ല. ആൾക്ക് ആള് തന്നെ വേണം. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ നടക്കാൻ പോവായിരുന്നു. രാവിലത്തെ മരണപ്പാച്ചിൽ കാരണം മാത്രമാണ് ഒരു സ്പീഡ് ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് സ്പീഡ് രാവിലെയൊക്കെ പോകുന്നത്. നമുക്ക് പേടിയായതുകൊണ്ട് ഞാൻ നടത്തം വരെ നിർത്തിയേക്കുകയാണ്. ഞാൻ ഡ്രൈവിൽ കണ്ടിട്ടുണ്ട് ഉറക്കം വരാതിരിക്കാൻ സാധനങ്ങളൊക്കെ ചുണ്ടത്തൊക്കെ വെച്ച് പോകുന്നത്. നമ്മൾ ഇഷ്ടംപോലെ ബസ്സുകാർ വരെ അങ്ങനെ വെച്ച് പോകുന്നുണ്ട്. പക്ഷെ അന്വേഷണങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റോട്ടിൽ ഇറങ്ങാതിരിക്കുക. പോയവർക്ക് പോയി.

0: അത്ര തന്നെ.
1: മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രസ് നടത്തുന്ന സതീഷ് കുമാറിന് ബസ് യാത്രയ്ക്കിടയിലാണ് അപകടം സംഭവിച്ചത്.
2: എനിക്ക് 2022 KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്പീഡിൽ വന്ന് ഹമ്പ് പൊങ്ങിച്ചാടിയിട്ട് എന്റെ നട്ടല് പൊട്ടിക്കുകയാണ് ചെയ്തത്. ബസ് നല്ല സ്പീഡിലായിരുന്നു വന്നത്. ഒരു പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് അത് പൊങ്ങിച്ചാടി. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു ഇരുന്നിരുന്നത്. മുകളിലേക്ക് ഉയർന്ന് പൊങ്ങി എന്റെ നട്ടല് സീറ്റിന്റെ ഹാൻഡ് റെസ്റ്റിൽ ഒന്ന് ഇടിച്ചിട്ട് നട്ടല് 6 പീസായിട്ട് പൊട്ടിക്കുകയാണ് ചെയ്തത്. സർജറി ചെയ്ത് ടൈറ്റാനിയം റോഡും സ്ക്രൂവൊക്കെ ഇട്ടിട്ട് മുറുക്കി വെച്ചേക്കുവാണ്. അപ്പൊ ലൈഫ് ലോങ് ആണ്, ഇനി അത് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കാലത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ട്, വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ല. ബസ് നല്ല സ്പീഡായിരുന്നു, ബ്രേക്ക് ചെയ്യാതെ ഹമ്പെടുത്ത് പൊങ്ങിച്ചാടി അങ്ങനെ ഡെത്ത് ബാക്കിലായതുകൊണ്ട് ഉയർന്നു പൊങ്ങിയിട്ട് നേരെ താഴത്തേക്ക് ഒന്ന് പൊളിച്ച് ചെയ്ത്. എന്റെ തല ഇന്ന് ആ മേളിൽ ടോപ്പിൽ ചെന്ന് ഇടിച്ചായിരുന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞാണ് തലയ്ക്ക് ഒരു വേദന വരുന്നത്. ബസ് ആണെങ്കിലും ലോറി ആണെങ്കിലും ഫോൺ വിളിച്ച് പോകുമ്പോഴൊക്കെ ആണെങ്കിലും പലപ്പോഴും കണ്ടിട്ടുണ്ട്.
3: ഹെവി വെഹിക്കിൾസ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാല് റോഡിന്റെ രണ്ട് സൈഡും നമുക്ക് ആവശ്യത്തിന് വീതിയും നീളമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കൂടെ അവരുടെ സ്പീഡും നിറയെ ലോഡും ആയിരിക്കും.
1: സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അനില,
3: പക്ഷേ അത് ആളുകൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിണ്ട്. അവർക്ക് സമയം പാലിക്കാൻ വേണ്ടിയിട്ടും അവർ ഈ റഷായിട്ടുള്ള യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പം വഴിയാത്രക്കാരുണ്ട്, സൈഡ് കൊടുക്കാനുള്ള ഒരു സ്പേസും കൂടി കരുതി എല്ലാവരും യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ. എനിക്ക് ഒരു ടോറസ് ആക്സിഡന്റ് നടന്നതാണ്. ഞാൻ വളരെ അത്ഭുതമായിട്ടാണ് അതിനകത്ത് രക്ഷപ്പെട്ടത്. എനിക്ക് കൈക്ക് ഇപ്പോഴും ആ കൈയുടെ മൂവ്മെന്റ് എനിക്ക് തിരിച്ച് ശരിയായിട്ട് വന്നിട്ടില്ല. ഒരു ആക്സിഡന്റ് ഒരു ഫാമിലിയാണ് ബാധിക്കുന്നത്. എന്റെ വണ്ടിയുടെ ബാക്കിൽ നിന്നായിരുന്നു വന്നത്. പിന്നെ ടോറസ് പോലുള്ള ഒരു വണ്ടിയുടെ പ്രഷർ വരുമ്പോ തന്നെ ടൂ വീലേഴ്സിന് മറിയാനും അധികം ഇത് വേണ്ടല്ലോ. അപ്പൊ ഞാൻ തെറിച്ച് റോട്ടിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായത്. എന്തോ ഭാഗ്യം കൊണ്ടിട്ട് അയാൾക്ക് ബ്രേക്ക് പിടിച്ച് കിട്ടി, എന്റെ മേത്തോടെ കയറേണ്ട വന്നില്ല. ഒരു ആക്സിഡന്റ് കഴിഞ്ഞു, നമ്മൾ പേപ്പറിൽ വായിച്ചു തീർന്നു. പക്ഷേ ഒരുപാട് പേർക്ക് അതുകൊണ്ടിട്ട് ബാക്കി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും.
1: നിർത്തിയിട്ടിരുന്ന തന്റെ ഇരുചക്ര വാഹനത്തിൽ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിച്ചാണ് ഡ്രൈവറായ കാലടി സ്വദേശി ജോസിന് അപകടം സംഭവിച്ചത്.
4: ഇപ്പൊ ഒരു ടോറസിന് ഇത്ര ലിമിറ്റ് എന്നുള്ളതുണ്ട്. അതിനേക്കാളൊക്കെ ഇരട്ടിയൊക്കെ വരുന്ന രീതിയിലാണ് ലോഡ് കയറ്റുന്നത്. അതായത് ഇപ്പൊ 10 ടണ്ണാണ് പറയണെങ്കിൽ 20 ടണ്ണ് വരെ അതിന് ലോഡ് കയറ്റിയാണ് വണ്ടികൾ ടോറസിൽ വരുന്നത്. റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ഈ സമയങ്ങളിലൊക്കെ. ഇവർക്ക് മാക്സിമം ലോഡ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്ത് വല്ലാതെ ഒരു അമിത വേഗതയിലാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്റെ അപകടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർഡിൽ ജംഗ്ഷനിൽ തന്നെ വണ്ടി നിർത്തി കൊടുത്ത് എന്റെ പുറകിൽ ഒന്ന് ഇടിച്ച് മറിഞ്ഞ് വീണ് വണ്ടി തന്നെയുള്ള വീലിന് ഊടായിട്ട് വീണു. വണ്ടി എന്നെ വലിച്ചു പോയി. ഒരു സാധാരണ ഒരു വണ്ടി മുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനായാലും അറിയാൻ പറ്റും. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഇത് വെച്ചിട്ട് വണ്ടി ഓടിച്ചു. വണ്ടി വലിക്കാതെ വന്നു കഴിഞ്ഞപ്പോ കോറികളിൽ നിന്ന് എടുക്കുന്ന അവരുടെ വലിയ ഗിയറുണ്ട്, ആ ഗിയറിട്ട് വീണ്ടും വണ്ടി എടുത്തു. എന്നിട്ടും വണ്ടി ഓടാതെ വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും വലിയ ടോപ്പ് ഗിയർ ആണ് സി ഗിയർ എന്ന് പറഞ്ഞ ഗിയർ. ആ സി ഗിയറിലിട്ടാണ് അവർ ലാസ്റ്റ് വണ്ടി എടുക്കാൻ നേരത്ത് ഭാഗ്യത്തിന് ഒരു മനുഷ്യൻ വന്ന് ആ ഡ്രൈവറുടെ സൈഡിൽ വന്ന് ആഞ്ഞടിച്ചതുകൊണ്ട് അവൻ വണ്ടി നിർത്തിയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടത്. അപ്പോഴേക്ക് എന്റെ കാല് അതിന്റെ അടിയിൽപ്പെട്ട് ഒടിഞ്ഞ് തൂങ്ങി. എന്റെ അപകടം ഉണ്ടായതിനാ ചെവിട്ടില് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ആ മനുഷ്യൻ ഇരുന്നിരുന്നത്. പിന്നെ നമ്മുടെ പൊതുവെ നമ്മുടെ റോഡിന്റെ രീതികൾ ഇത്തിരി കൂടണം.
1: ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പലപ്പോഴും വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കാം.
5: എല്ലാ പ്രസ്ഥാനത്തിലും ഉള്ള പോലെ ആരെങ്കിലും ഒരു ഡ്രൈവർമാരെ കാണിക്കുന്നതിന്റെ കുറ്റം മുഴുവൻ നമ്മൾ മറ്റൊരു ഡ്രൈവർമാരെ കിടന്ന് റോഡുകളും അനുഭവിക്കും.
1: ടോറസ് ഡ്രൈവറായ ശരത്ത്,
5: പാസിംഗ് റോഡിന്റെ സംവിധാനം ഇതുവരെ ഒരു പ്രശ്നങ്ങളും ചെയ്തിട്ടില്ല. നമുക്ക് ബോഡി ലെവലിലെങ്കിലും ഓടാനുള്ള സംവിധാനം ചെയ്തു തരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് പിടിച്ച് ഫൈൻ ഈടാക്കുക, ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. നമ്മളിതിൽ ജീവിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ ഈ ദുരുപയോഗം ചെയ്യണോണ്ട് മറ്റുള്ളവരെ ജീവിക്കാനായിട്ട് കൊണ്ടുനടക്കണം. നമ്മളിപ്പോൾ ഒരു വീട്ടിലെ കഷ്ടപ്പാടുകൊണ്ട് ഇതിലേക്ക് വന്നതാണ്. അല്ലാതെ ഇതിപ്പോ ലോറി എടുത്തിട്ട് ആരെങ്കിലും ഇടിച്ച് കൊല്ലോന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങാനല്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളുടെ ഒരുമാതിരി തീരെ ഇത് ഒരു നമുക്ക് റോഡിൽ തരത്തില്ല. നമ്മളെടുക്കുക കയറുക, എന്നാൽ അതിന് ഓടാനുള്ള സംവിധാനം ഇവർ ചെയ്ത് തരത്തുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ സ്കൂൾ ടൈമിന് ഒതുക്കുന്നതാണ്. അപ്പൊ ഒതുക്കാത്തവരും ഉണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാക്കും. നമ്മൾ കൂടി അതിനകത്ത് എല്ലാ ഇതിന ഒരു ബസ് തട്ടിയാലും ശരി ആ പ്രസ്ഥാനത്ത് മൊത്തം പറയില്ല. അതുപോലെ തന്നെ ഇത് ബിസിനസ് അത് ആർടിഒയുടെ കീഴിലുള്ളതല്ലേ. ടെസ്റ്റിന് ഇവര് നല്ല ടയറൊക്കെ ഇട്ടു നല്ല രീതിയിൽ ചെയ്യും. പിന്നെ ഓടുന്തോറും അത് പാഴാകും. ഈ സാമ്പത്തികം ഇല്ല ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിനകത്ത് നടക്കുന്നതാണ്. ആരെങ്കിലും ഒരാൾ തെറ്റ് കാണിക്കും, ബാക്കിയുള്ള ജീവിക്കാമെന്നവര് ഇതിനകത്ത് ഇതാകും. ഒരുപാട് ബുദ്ധിമുട്ടാണ് റോഡിൽ. നമ്മൾ കാണുമ്പോൾ തന്നെ വേറൊരു കാറ്റഗറിയിലെ കാണുന്നു.
1: ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും ചർച്ചകളും നടത്തുന്ന സ്ഥാപനമാണ് സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച്. ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ ധനുരാജ്.
0: ബസ് ഗതാഗതമാണ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം. 2000 നമുക്ക് 36,000 ബസ്സുകൾ ഉണ്ടായിരുന്ന നിരത്തുകളിൽ ഇപ്പോൾ 7,500 തൊട്ട് 12,000 ബസ്സുകൾ വരെയാണെന്നാണ്. അതായത് പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും ബസ്സുകൾ കുറവ് വന്നിട്ടുണ്ട്.

0: പോളിസി ഡിസിഷൻസ് ആണ് പലതിന്റെയും പ്രധാനപ്പെട്ട കാരണം. അപ്പോ ഏകദേശം ഒരു 20,000 ബസ് കുറയുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ റോഡുകളിൽ നിന്നും 1 കോടിയിലധികം ട്രിപ്പുകൾ അപ്രത്യക്ഷിതമായി സഞ്ചരിക്കുന്ന ആൾക്കാരെ വീട്ടിലിരിക്കുകയാണെന്നുള്ളതല്ല എന്റെ അർത്ഥം. അവര് അവരുടെ സ്വകാര്യ വാഹനങ്ങളും ഉപയോഗിച്ച് റോഡുകളിലേക്ക് ഇറങ്ങുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ റോഡുകളൊക്കെ ഒരുപാട് മെച്ചപ്പെടുന്നത്. കാരണം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബസ്സുകളുടെ എണ്ണം കൂട്ടണം, അവരെ കൂടി തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. രണ്ടാമത്തെ കാര്യം, ഈ ബസ് റൂട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ബസ് എത്തിച്ചേരാനുള്ള സമയം റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊടുക്കും. സ്വകാര്യ വാഹനങ്ങൾ റോഡിലേക്ക് വരുമ്പോൾ ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. നിയമം അനുസരിച്ചിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ RTIക്കോ അതിന്റെ അതോറിറ്റിക്കോ പെനാൾട്ടി ചുമത്താം. ഒരു ദിവസത്തെ കളക്ഷൻ തന്നെ പൂർണ്ണമായും പെനാൾട്ടി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് അത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം സ്പീഡ് കൂട്ടി കൊടുക്കും. മൂന്നാമത്, പല റോഡുകളും നാഷണലൈസ്ഡ് ആണ് കേരളത്തിൽ. ഇപ്പോഴത്തെ KSRTC മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇല്ലെങ്കിൽ അവരും ഉണ്ടാവില്ല, പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ടാവില്ല. നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കും. ഇതാണ് പ്രധാനമായിട്ടും കേരളത്തെ ഇപ്പൊ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം. പോളിസി തലത്തിൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ടിപ്പർ ലോറിനെ പറ്റി എൻഫോഴ്സ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സ്പീഡ് കൺട്രോൾ ചെയ്യുക, ട്രാക്കിംഗ് കൊണ്ടുവരാം. പിന്നെ ഈ ആക്ഷേപം ഉണ്ടായിരിക്കുന്ന ചെക്കിംഗ്, ഫിറ്റ്നസ് ടെസ്റ്റുകൾ, ഇതെല്ലാം മോഡേണൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ടെക്നോളജി ഒക്കെ ഉണ്ട്, ഇതിലുള്ള ആക്ഷേപങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പൊതുവായിട്ടുള്ളൊരു ഗതാഗത ചർച്ചയിലൂടെ മാത്രമേ പറ്റുള്ളൂ.
1: പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയും കാലാനുസൃതമായി ഗതാഗത സംവിധാനങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്.
2: റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല.
1: മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും റോഡ് സുരക്ഷാ വിദഗ്ധനുമായ KG ദിലീപ് കുമാർ,
2: 2024 കേന്ദ്ര സർക്കാരിന്റെ പബ്ലിഷ് ചെയ്ത കണക്ക് പ്രകാരം 487,000 കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അപകടങ്ങൾ വേറെയും ഉണ്ടെന്നും അതിൽ 177,175 പേര് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ദിവസം ആവറേജ് 480 പേര് നമ്മുടെ നിരത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അതുപോലും വാർത്തയാകുന്നത് ഒന്നിൽ കൂടുതൽ മരണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ അതിനുശേഷം അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പിന്നെ ആ അപകടം റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയാണ്. ഇപ്പൊ വാൽപ്പാറ അപകടം ഉണ്ടായി, 10 ആളുകൾ കൊല്ലപ്പെട്ടു. 2-3 ദിവസം അത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു, അതിനുശേഷം അത് മറന്നുപോയി. ടിപ്പറുകളും സ്കൂട്ടറുകളും ഓട്ടോറിക്ഷകളും കാറുകളും എല്ലാം പല വേഗതയിൽ ഓടേണ്ട വാഹനങ്ങൾ ഒരേ ട്രാക്കിലൂടെ ഓടുകയും അത് തിങ്ങി നിറഞ്ഞു ഓടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്പീഡിന്റെ ഇന്റർസെക്ഷൻ ഉണ്ടാവും, അപകടത്തിന് സാധ്യതയുണ്ട്. അവിടെ ആ ഒരു അപകടം ഉണ്ടായതിന് ശേഷം ആ ഡ്രൈവറെ ശിക്ഷിക്കുക എന്നുള്ളതൊന്നും ആധുനിക കാഴ്ചപ്പാടേ അല്ല. ബാഡ് ആപ്പിൾ തിയറി എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ കാലഹരണപ്പെട്ടതാണ്. അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള എന്ത് സംവിധാനമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? കേരളത്തിൽ 2025 കണക്കനുസരിച്ച് 49,889 അപകടങ്ങൾ സംഭവിച്ചു. അതിൽ 3,733 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു 5 മുമ്പ് നമ്മൾ 4,400 പേര് കേരളത്തിൽ കൊല്ലപ്പെട്ടതാണ്. അവിടെ നിന്ന് ഒരു 10-700 മരണം കേരളത്തിൽ കുറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ആക്സിഡന്റ് സിവിയോരിറ്റി, അതായത് 100 അപകടങ്ങൾ നടക്കുമ്പോൾ എത്ര പേര് കൊല്ലപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു കണക്കുണ്ട്. ദേശീയ ആവറേജ് 100-38 ആണ്. പക്ഷെ കേരളം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഏറ്റവും താഴെയാണ്. 7.8 8 അടുത്താണ് നമ്മുടെ ആക്സിഡന്റ് സിവിയോരിറ്റി. അതായത് 100 പേരെ കൊല്ലപ്പെടുന്നുള്ളൂ. അതിന്റെ ഒരു കാരണമുണ്ട്, കേരളത്തിലെ എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം 3 സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ മരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ 18 സ്ഥാനത്താണ്. കാരണം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും റോഡ് അപകടങ്ങൾ അപകടങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ നമ്മളൊരു ജസ്റ്റ് കണക്കുകൾ വെച്ച് മാത്രമല്ല നോക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ടിപ്പറിന്റെ അപകടം ഉണ്ടായി. ഇപ്പൊ ടിപ്പറിന്റെ ഒരു സമയം പോലും സംസ്ഥാനത്തെ ഏകീകൃത രൂപത്തിലല്ല. നേരത്തെ സംസ്ഥാനത്ത് ഒരേ സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുത്തു. പല ജില്ലാ കളക്ടർമാരും അത് ആ തരത്തിലൊരു അപകട സാധ്യതയെ പരിഗണിച്ചുകൊണ്ടൊന്നുമല്ല ഇതിനകത്ത് സമയം ഫിക്സ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ അത് പോലീസുകാരെ പോലീസ് അതോറിറ്റിക്ക് താൽക്കാലികമായിട്ട് അവിടുത്തെ ലോക്കൽ ഇതനുസരിച്ച് അവർ മാറ്റുന്നു. അതോടുകൂടി സംസ്ഥാനത്ത് ആകെ അതിന്റെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. മാത്രവുമല്ല 1.5-2 മണിക്കൂറോ രാവിലെ നിർത്തിടേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നഷ്ടപ്പെട്ട സമയം കൂടി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം ടോട്ടൽ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഓരോരുത്തർക്കും ഈ റോഡിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അത് റോഡിലിറങ്ങുന്ന ഒരു കുഞ്ഞിന് പോലും ഉണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് 2007 റോഡ് സേഫ്റ്റി അതോറിറ്റി ആക്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴും ആ ആക്ട് ഏറ്റി തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ തന്നെ റോഡിന്റെ അകത്ത് നമ്മളൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിസ്റ്റം അപകടകരമാണോ ഇല്ലെങ്കിൽ തിരുത്താൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിന് നമുക്ക് ഡാറ്റ വേണം. ആ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യണം എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് പെഡസ്ട്രെയിൻ ആണെങ്കിൽ പിന്നെ അത് 2-വീലറായി. അത് പെഡസ്ട്രെയിൻ സുരക്ഷിതരായതുകൊണ്ടല്ല, അതിനേക്കാളും കൂടുതൽ ആൾക്കാർ 2-വീലർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്.

0: കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് തന്നെ കേരളത്തിൽ 1300 ടൂ വീലർ യാത്രികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കണക്ക് പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. 822 പേരാണ് കഴിഞ്ഞ വർഷം കാർ യാത്രികർ കൊല്ലപ്പെട്ടത്. കാരണം പൊതുഗതാഗത സംവിധാനം തകർന്നിട്ട് അതിന് പകരം ടൂ വീലർ കയറി വരുന്നു. ഒരു ബസ്സിന് പകരം 100 കണക്കിന് ടൂ വീലറുകൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ബസ്സിന്റെ അപകടത്തിന്റെ 100 മടങ്ങ് അപകട സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ ചലനം കൊണ്ട് പോലും മരണത്തിലേക്ക് എത്തിക്കാവുന്ന രീതിയിലേക്കുള്ള റോഡ് നല്ല കാര്യങ്ങളെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ നമുക്ക് പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പോഴും കരിക്കുലത്തിനകത്ത് വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നാളെ ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഇവിടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റോഡിലിറങ്ങുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് റോഡ് സുരക്ഷ എന്ന് പറയുന്ന വലിയ തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായ ഡാറ്റ എവിഡൻസോടുകൂടി എന്തുകൊണ്ടാണ് അപകടമെന്നും എന്തെല്ലാം ഘടകങ്ങളാണ് അതിനകത്ത് നിരുത്സാഹപ്പെടുത്തേണ്ടതെന്നും പരിശോധിക്കുകയും ഈ ഘടകങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ തെളിച്ചെടുക്കേണ്ടതുണ്ട്. അതിനെയാണ് ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്ന ആധുനിക കൺസെപ്റ്റ്. അതല്ലാതെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല. റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാകേണ്ടത്.
1: ഇതേക്കുറിച്ച് എറണാകുളം RTO സുരേഷ് കെ ആർ.
2: ഇപ്പോൾ വാഹനങ്ങളുടെ ടൈമിംഗ് അതാത് ജില്ലാ കളക്ടർമാരെ ഉത്തരവ് മൂലം റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളതാണ്. രാവിലെ ചില ജില്ലകളിൽ 9 മണി തുടങ്ങി 10 മണി വരെയും വൈകിട്ട് 4 മണി തുടങ്ങി 5 മണി വരെയും. അത് ആ ജില്ലയുടെ സാഹചര്യം അനുസരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച് ആ സമയത്ത് വാഹനങ്ങൾ റോഡിലിറക്കാൻ പാടുള്ളതല്ല, സർവീസ് നടത്താൻ പാടുള്ളതല്ല. കൂടാതെ ഇത്തരത്തിലുള്ള ടിപ്പർ വാഹനങ്ങൾ കർശനമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇവയുടെ ഫിറ്റ്നസിന് ശേഷവും ഈ വാഹനങ്ങളുടെ യാന്ത്രിക ക്ഷമത, അതായത് ടിപ്പറുകളുടെ ടയറുകൾ, വൈപ്പർ, സ്പീഡ് ഗവർണറുകൾ, സ്പീഡ് റെഗുലേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്നുണ്ട്. ഇനിയും ശക്തമായ ചെക്കിങ്ങുകൾ ഈ രംഗത്തുണ്ടാകുന്നതാണ്. കൂടാതെ അമിത വേഗതയിൽ പായുന്നതിനെതിരെയും കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ശക്തമായ അമിത വേഗത, ഡേഞ്ചറസ് ഡ്രൈവിംഗ് തുടങ്ങിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.
1: റോഡ് അപകടങ്ങൾ കേവലം യാദൃശ്ചികമായി മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യന്റെ അശ്രദ്ധയും നിയമലംഘനങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന വിപത്തുകളാണ്. വിട്ടുവീഴ്ചയില്ലാത്തതും സുതാര്യവുമായ ട്രാഫിക് നിയമപാലനം ഉറപ്പാക്കുകയും അഴിമതിരഹിതമായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നതിലൂടെയും മാത്രമേ നിരത്തുകളെ സുരക്ഷിതമാക്കുവാൻ സാധിക്കൂ. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും ഉണ്ടായെങ്കിൽ മാത്രമേ നിരത്തുകളെ അപകടരഹിതമാക്കാനാവൂ.
3: മത്സരയോട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ.
4: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഇഞ്ഞി കോൺഗ്രസ്സാ? ഒരു കോൺഗ്രസ്സും അല്ല, ഇങ്ങൾ ചെയ്യുന്നത് തെറ്റാ, അത് ഞാൻ തമ്മേക്കൂല. അത് പറഞ്ഞ ഉടൻ രാമർ തന്റെ കൈകൾ രണ്ടു ഭാഗത്തേക്ക് നീട്ടി കള്ളുഷാപ്പിലേക്കുള്ള വഴിയുടെ നടുവിൽ നിന്നു. കാരണവന്മാർ അതിക്രമം കാണിക്കുമോ എന്നൊരാശങ്ക രാമറിനുണ്ടായിരുന്നു. എന്നാൽ അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ അപ്പോൾ തോന്നിയ ശരിക്കു പിന്നിൽ ഉറച്ചു നിൽക്കാനാണ് അയാൾക്ക് തോന്നിയത്. ഇതിനിടയിൽ പീടിക വരാന്തയിൽ നിൽക്കുന്നവരും കാര്യങ്ങൾ അറിയാൻ അവരുടെ സമീപത്തെത്തി. അവരുടെ അഭിപ്രായങ്ങളും രാമർക്ക് അനുകൂലമായിരുന്നു. അവർ കൂട്ടമായി ചോദിച്ചു, ഓം പറയുന്നതല്ലേ ശരി? നിങ്ങൾ കള്ളുഷാപ്പിൽ കയറിയാൽ മോന്തിക്ക് മുമ്പേ ആരെങ്കിലും അങ്ങ് എത്തുവോ? കല്യാണ സംഘത്തിൽപ്പെട്ട ചിലരും ആശങ്ക മാറ്റി രാമറിന്റെ അഭിപ്രായം ശരിവെക്കുന്ന തരത്തിൽ പറഞ്ഞു തുടങ്ങി. കാരണവന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിൽക്കുകയാണ്. അവരെ നോക്കി അച്ചാച്ചാ പോകാം, വല്യമ്മാവ പോകാം എന്നീ വിളികളും വന്നു തുടങ്ങി. അത് കേട്ടു നിൽക്കെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു കാരണവർ പറഞ്ഞു, എന്നാൽ ഇമ്മക്ക് പോകാം, ആടെ ചെന്നിട്ട് കുടിക്കാം. അവർ പിന്തിരിഞ്ഞു. രാമർ സന്തോഷപൂർവം കൈകൾ താഴ്ത്തി. അപ്പോഴും അവളെ ശ്രദ്ധിക്കാൻ മറന്നില്ല. അവൾ അതേ നോട്ടത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. തിരിച്ചു നടക്കുന്നതിനിടയിൽ രാമർക്ക് ആരോടും ഒന്നും സംസാരിക്കുവാനില്ലായിരുന്നു. അയാൾ ആ സംഭവത്തെക്കുറിച്ച് ഒന്നുകൂടി വിശകലനം നടത്തുവാൻ ശ്രമിച്ചു. ചിലതെല്ലാം തനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന ഒരാത്മവിശ്വാസം ഇതുണ്ടാക്കിയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തിരിച്ചു വരുന്ന വഴി രണ്ടു മൂന്ന് കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. വയലിൽ അപ്പുറത്തും ഇപ്പുറത്തും കൈതച്ചെടികൾ വളർത്തി അതിനു നടുവിലാണ്

0: മുളകൊണ്ടുള്ള കടമ്പകൾ പണിതിരിക്കുന്നത്. കന്നുകാലികൾ അപ്പുറത്തും ഇപ്പുറത്തും കടക്കാതിരിക്കാനാണിത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത് കടന്നു കയറാൻ പ്രയാസമാണ്. അങ്ങോട്ട് പോകുന്ന വഴി രാമർ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ തിരിച്ചു വരുന്ന വഴി കുട്ടികളെയും സ്ത്രീകളെയും കടമ്പകൾ കടക്കാൻ രാമർ സഹായിക്കുവാൻ മുതിർന്നു. മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്തു. കടമ്പയ്ക്കപ്പുറത്തു നിന്നും അവൾ കൈകൾ നീട്ടി. ഇപ്പുറത്തു നിന്നുകൊണ്ട് രാമർ അത് പിടിച്ച് ശ്രദ്ധയോടെ കടമ്പ കയറ്റി. ഇറങ്ങുമ്പോൾ അവൾ പതുക്കെ പറഞ്ഞു, നല്ല ഉശിരുള്ള ആള് തന്നെ. രാമർ അവളുടെ മുഖത്തേക്ക് നോക്കി. രണ്ടാമത്തെ പ്രാവശ്യം കടമ്പ കടക്കുമ്പോഴും അവൾ ഇതേ കാര്യം പതുക്കെ പറഞ്ഞു, അയാൾക്ക് കേൾക്കുവാൻ വേണ്ടി മാത്രം. തെല്ലിട നടന്നു നീങ്ങിയപ്പോഴാണ് അവളുടെ പേരോ സ്ഥലമോ താൻ തിരക്കിയിട്ടില്ലല്ലോ എന്ന് മൗഢ്യത്തോടെ രാമർ ചിന്തിച്ചത്. അന്ന് പിരിയുന്നതുവരെ അതന്വേഷിക്കാനും അയാൾക്ക് സാധിച്ചില്ല. ഒരു ദിവസം കൊണ്ട് ലോകം അപ്പാടെ മാറിപ്പോകുമോ? തക്ഷൻകുന്നങ്ങാടിയിൽ തിരിച്ചെത്തിയപ്പോൾ പുറത്തേക്ക് നോക്കി നിൽക്കവേ രാമറിന് തോന്നിയത് അങ്ങനെയായിരുന്നു. ഇന്നലെ കല്യാണത്തിന് പോകുമ്പോൾ കണ്ടിരുന്ന ലോകമല്ല തിരിച്ചുവന്നപ്പോൾ ഉണ്ടായിരുന്നത്. പുതിയ കാറ്റും പുതിയ വെളിച്ചവും ആളുകളുടെ രീതിയിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത്ര ആകർഷകമല്ലെന്ന് നേരത്തെ കരുതിയിരുന്ന പലതും ഇപ്പോൾ കാണുമ്പോൾ കുറെ കൂടി കൗതുകം തോന്നുന്നു. വരണ്ട ഒരു ഭൂപ്രദേശമോ മടുപ്പിക്കുന്ന ഒരു ദൃശ്യമോ കാണാൻ കഴിയാത്ത വിധം ഒരു നാട് എങ്ങനെയാണ് ഈ വിധത്തിൽ മാറിപ്പോയത്? മടങ്ങി വന്നപ്പോൾ തൊട്ട് രാമർ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ തുന്നൽക്കടയിലിരുന്ന് അങ്ങാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെയാണ് പുറം ലോകത്തിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് രാമർ അറിയാൻ തുടങ്ങിയത്. കുഞ്ഞിക്കേളു അലക്ഷ്യമായി നിലത്തേക്ക് വെട്ടിയിടുന്ന തുണിക്കഷ്ണങ്ങൾക്ക് പോലും ചില പ്രത്യേകതകൾ ഉള്ളതായി അയാൾക്ക് തോന്നി. ഓരോ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും പല മാതൃകയിലുള്ള വർണ്ണചിത്രങ്ങൾ പോലെ അവ. പുത്തൻ തുണിയുടെ ഗന്ധം കൂടിയായപ്പോൾ അങ്ങാടി മുഴുവൻ പുതുഗന്ധം ഏറ്റുവാങ്ങിയതായി തോന്നിച്ചു. അങ്ങാടിയിൽ എത്തിയവരും അതുപോലെ മാറിപ്പോയിരിക്കുന്നു. ഉള്ളിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ആഹ്ലാദത്തിന്റെ തുളുമ്പൽ പോലെ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗൌരവത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും പോവാതെ ഇടയ്ക്കിടയ്ക്ക് നർമ്മം പറഞ്ഞുകൊണ്ടവർ അങ്ങാടിയെ ആകെ ഹൃദ്യമായ ഒരു അനുഭവത്തിന്റെ ലോകമാക്കിക്കൊണ്ടിരുന്നു. അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറണിന്റെ മുഴക്കം കേട്ട് മടുത്തുപോയിരുന്നു. എന്നാൽ ഇന്നത്തെ ഒച്ച അങ്ങനെയായിരുന്നില്ല. സംഗീതവും താളവും ലയിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക നാദമായിരുന്നു അത്. കേൾക്കാൻ ഏറെ ഇമ്പം. രാമർ അത്ഭുതപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഈ വിധത്തിൽ മാറിപ്പോയത്? പീടിക പൂട്ടി കുഞ്ഞിക്കേളുവിനോടൊപ്പം പോകുമ്പോൾ രാമർ ആരാഞ്ഞു, എന്താണ് ഈ നാട്ടിന് പറ്റിയത്? എല്ലാം മാറിപ്പോയില്ലേ? ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ട് കുഞ്ഞിക്കേളു രാമറിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ രാമർ വിശദീകരിച്ചു. പുതിയ ഭൂപ്രദേശം, ആളുകളുടെ പുതിയ ഭാവങ്ങൾ, തുണിക്കഷ്ണങ്ങളുടെ ചിത്രരൂപങ്ങൾ, പുതുഗന്ധം, സൈറണിന്റെ സംഗീതാത്മകമായ താളം. രാമറിന്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കേളു പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മാറ്റമുണ്ടായത് നാട്ടിനല്ല, നിനക്കാണ് മോനെ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ഗണേഷ് എന്നാണ്, സ്ഥലം പെരുമ്പാവൂര്.
2: ചോദിച്ചോളൂ.
3: ഞാനിപ്പോ ബികോം ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. പ്ലസ് ടുല് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആണ് പഠിച്ചത്. അതില് ഫുൾ എ പ്ലസ് 98% ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബികോമിന്റെ ഒപ്പം CMA USA പോലെ എന്തെങ്കിലും എടുക്കണോ, അതോ MBA എടുക്കണോ? സാലറി ഉള്ള ജോലി കിട്ടാൻ ഏതാണ് നല്ലതെന്ന്?
2: ബികോമിൽ നമ്മള് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ? ഇപ്പൊ
3: ഞാനിപ്പോ സെക്കൻഡ് ഇയർ.
2: ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി എത്ര ഉണ്ടായിരുന്നു?
3: ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി അല്ല, ഞങ്ങൾക്ക് ഹോണേഴ്സ് ആയിരുന്നു. അതിലപ്പോ അക്കൗണ്ടൻസി ആയിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടുള്ളൂ.
2: ബന്ധപ്പെട്ട് എന്തെങ്കിലും പേപ്പർ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഇയർ?
3: ഇല്ല, എല്ലാം MCQ ആയിരുന്നു.
2: ഒന്നും ഉണ്ടായില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനത്തെ പേപ്പർ ഒന്നും ഉണ്ടായില്ല, ബിസിനസ് മാത്സ് ഉണ്ടായില്ല അല്ലേ?
3: ഇല്ല, അങ്ങനെ ഉണ്ടായില്ല.
2: 10 എത്ര ഉണ്ടായിരുന്നു മാത്സ്?
3: 10 ഫുൾ എ പ്ലസ് തന്നെയായിരുന്നു.
2: ശരി, പ്ലസ് ടുന് മാത്സ് ഉണ്ടായിരുന്നോ?
3: പ്ലസ് ടുല് മാത്സ് ഉണ്ടായിരുന്നു, അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി കമ്പ്യൂട്ടർ എടുത്ത.
2: അക്കൗണ്ടൻസി എത്ര മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടുല്?
3: അക്കൗണ്ടൻസിയും 97
2: എനിക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ കോഴ്സിന് സുഖമായിട്ട് പോവാം. CA CS ആ കോമ്പിനേഷന് CMA ക്ക് പോവാമായിരുന്നു. അത് പോട്ടെ, ബികോം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കണോ, നല്ലതാണ്.

ാണ് റിസ്ക് കുറവാണ്. ഉടനെ തന്നെ പ്ലാൻ ചെയ്ത് CMA പറഞ്ഞ കോഴ്സ്, ധൈര്യമായിട്ട് ചേർന്നോ. നല്ല മാർക്കാണ്, 90% എബോവ് മാർക്കുകളാണ്, നല്ല കഴിവുള്ളതാണ്, അക്കൗണ്ടൻസി നല്ല ഫുൾ മാർക്ക് കിട്ടുന്ന ആള്. മോൻ പഠിച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുന്നത്. നമുക്ക് ചെയ്തിട്ട് ഒരു MNC ഇപ്പൊ USA പഠിച്ചാലും ഇവിടെ പഠിച്ചാലും USA ആകുമ്പോൾ കുറച്ചും കൂടി യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. ഇന്ത്യൻ പഠിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള ജോലികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. USA പഠിച്ചാൽ ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും, കുറച്ചും കൂടി കൂടുതൽ MNC ഇവിടുത്തെ MNC പുറത്തുള്ള കമ്പനികളിലും കിട്ടും. ലൈഫ് ടാർജറ്റ് എന്താണ്? ഞാൻ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാനാണെന്ന് ഇതിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ എനിക്ക് ഓവർസീസ് പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോണം. അങ്ങനെ MNC വർക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് MNC ഇഷ്ടമല്ല, ഇന്ത്യൻ കോർപ്പറേറ്റ്സിലാണ് ഇഷ്ടം. അത് നമ്മുടെ ചോയ്സ് സെറ്റിംഗ് ആണ്. അപ്പൊ എല്ലാത്തിനും ഓപ്പൺ മൈൻഡഡ് ആണെങ്കിൽ USA എടുക്കുക, നല്ലതാണ്. ജോലിയും കിട്ടും, നല്ല ശമ്പളവും കിട്ടും, സുഖമായിട്ട് മോൻ പാസ്സാകും. ബേസിക് ആയിട്ട് നോക്കേണ്ടത് 6% 7% ആൾക്കാരൊക്കെ അറ്റംപ്റ്റിൽ പാസ്സാവണത്. മോന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇതേ രീതി പഠിച്ചു പോവാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവും. അപ്പൊ ധൈര്യമായിട്ട് പഠിച്ചോ, USA പഠിച്ചോ കേട്ടോ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ. പൌരന്മാർക്ക് പ്രാപ്യവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ പറഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിലുൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2-ാം സ്ഥാനവും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് മുക്കം മണാശ്ശേരിക്ക് സമീപം വിദ്യാർത്ഥി കുളത്തിൽ വീണു മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം.
0: ആകാശവാണി

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ആ അതെ അതെ അതെ അതെ, ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചോളാം. ആ നമ്പർ ഒന്ന് പറയാം, ഞാൻ എഴുതിയെടുക്കാം. കേരള സാറേ, കേരള സാറേ, ആ പേനയൊന്ന് ലെൻഡ് ചെയ്ത് ഒരു ഫോൺ നമ്പർ എഴുതണം.
2: എന്ത്? വാട്ട് ഡിഡ് യു സേ?
1: കാൻ ഐ ലെൻഡ് യുവർ പെൻ എന്ന്?
2: നോ, യു കാനോട്ട് ലെൻഡ് മൈ പെൻ. സുമേഷ്, എന്റെ പേന താൻ എങ്ങനെയാണ് കണക്കെടുക്കുക? ലെൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുക എന്നാണ്. ടു ഗിവ്.
1: ഓ, അപ്പൊ ഞാൻ സാറിന്ന് വാങ്ങാൻ നിൽക്കുവാണല്ലേ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? പെട്ടെന്ന് പറ സാറേ, കോളിലാണ്. അതിനു മുമ്പേ പേന ഒന്ന് തരുമായിരുന്നെങ്കിൽ.
2: നോ, യു മസ്റ്റ് കറക്റ്റ് യുവർ ഇംഗ്ലീഷ് ഫസ്റ്റ്, എന്നിട്ടേ പേന തരുന്നുള്ളൂ. യു ആർ ദ വൺ ടേക്കിംഗ് ഇറ്റ്, സോ യു മസ്റ്റ് സേ, കാൻ ഐ ബോറോ യുവർ പെൻ? ഓർത്ത് വെക്കുക, നീ വാങ്ങുമ്പോൾ ബോറോ എന്നും തരുമ്പോൾ ലെൻഡ് എന്നും.
1: ഓഹോ, ഓക്കെ. കാൻ ഐ ബോറോ യുവർ പെൻ? ഹാ, ഓ, ആ നമ്പർ എഴുതി. താങ്ക്സ്. ദാ പേന. അതെ സാർ, ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്കൊരു കോള് ചെയ്യണമായിരുന്നു, പക്ഷെ ഫോണിൽ പൈസ ഇല്ല. ക്യാൻ യു ബോറോ എ 100 റുപ്പീസ്?
2: നോ, യു കനോട്ട്. യു ഷുഡ് ആസ്ക്, ക്യാൻ യു പ്ലീസ് ലെൻഡ് മീ എ 100 റുപ്പീസ്?
1: ഇതെന്താ സാറേ, അപ്പോ അപ്പൊ മാറ്റി കളിക്കുവാണോ? ആദ്യം പറഞ്ഞു ബോറോ എന്ന് പറയണമെന്ന്, അപ്പൊ ഞാൻ ബോറോ എന്ന് പറഞ്ഞു. അപ്പൊ ബോറോ എന്ന് പറഞ്ഞപ്പോ സാറ് പറയുന്നു ലെൻഡ് എന്ന് പറയണമെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാവോ?
2: പേ അറ്റൻഷൻ സുമേഷ്, ഞാൻ

0: മാറ്റി പറഞ്ഞിട്ടില്ല. മൈ ഗ്രാമർ ഇസ് ക്രിസ്റ്റൽ ക്ലിയർ. താനാണ് ബോറോ ചെയ്യുന്നത്. ഓൾ ഐ ക്യാൻ ഡു ഈസ് ടു ലെൻഡ് യു.
1: ഓ, അപ്പൊ സംഗതി അങ്ങനെയാണ്. ഞാൻ ചോദിക്കുമ്പോ ബോറോ, സാറ് തരുമ്പോ ലെൻഡ് അല്ലേ?
0: എക്സാക്ട്ലി. ആക്ഷൻ ഫ്ലോസ് ഫ്രം ദ ലെൻഡർ ടു ദ ബോറോവർ. സിമ്പിൾ.
1: ആ, അത് മനസ്സിലായി സാർ. അല്ല സാർ, അപ്പൊ 100 രൂപ.
0: ഹലോ ഹലോ, കമ്പിളി പുതപ്പോ? സുമേഷ് കാണാട്ടോ, അത്യാവശ്യമായിട്ട് കുറച്ച് കമ്പിളി പുതപ്പ് വാങ്ങണം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടികളിലേക്ക് സ്വാഗതം. ഇന്ന് കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ്. ആദ്യം ഒരു ദേശഭക്തി ഗാനം പാടുന്നത് എബ്രിയ, ദിയ, ഐവിൻ, ഒലിവ്.

0: അടുത്തത് ഒരു കവിതയാണ്. മീനാക്ഷി അരുൺ ചൊല്ലുന്നു.
1: മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉമാ കേരളം എന്ന മഹാകാവ്യത്തിലെ ഏതാനും വരികൾ. നേടിയ മല കിഴക്കും

0: ഇനി വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കാം. അവതരണം ഗോകുൽജി നായർ, നിവേദിത എം മേനോൻ.
1: പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ജൂൺ 19 വായന ദിനമായിരുന്നെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ അല്ലേ? അക്ഷരം അറിവിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞ് നിരക്ഷര ഗ്രാമങ്ങളിൽ അക്ഷരദീപം കൊളുത്തിയ അക്ഷരജ്യോതിസും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ശില്പിയുമായ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അന്നേ ദിവസം നമ്മൾ വായന ദിനമായി ആഘോഷിക്കുന്നു.
2: പി സുരേന്ദ്രൻ്റെ ഹൃദയസ്പർശിയായ അമ്മമ്മ എന്ന അനുഭവക്കുറിപ്പാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അമ്മമ്മ. ഇത്തവണ സ്കൂൾ തുറന്നപ്പോൾ തൻ്റെ 3-ാമത്തെ പേരക്കുട്ടിയെയും സ്കൂളിൽ ചേർക്കാൻ ആ അമ്മമ്മ വന്നിരുന്നു. വീടിനടുത്ത് ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെയും ഹോസ്റ്റൽ സൗകര്യമുള്ള സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മൂത്ത 2 പേരെയും ഇതേ പ്രായത്തിൽ തന്നെയാണ് ആ സ്കൂളിലേക്ക് അമ്മമ്മ കൊണ്ടുവന്നത്. അവരിൽ മൂത്തവനിപ്പോൾ 9-ൽ എത്തി, താഴെയുള്ളയാൾ 7-ലും. ഇനി അമ്മമ്മ തൻ്റെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്നോർത്താൽ അമ്മമ്മയ്ക്ക് ആശ്വാസമാണ്. എന്നാൽ ചിന്തകൾ പെരുകുന്തോറും മഹാസങ്കടങ്ങളും. 4 വർഷം മുൻപ് മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടാൻ വന്നപ്പോഴാണ് അമ്മമ്മയെ ആദ്യം കാണുന്നത്. കരച്ചിൽ വടുകെട്ടിയ മുഖം മനസ്സിൻ്റെ ഭിത്തിയിൽ പതിഞ്ഞുകിടന്നു. വെപ്രാളപ്പെട്ട നടത്തം പൊറുതികെട്ട ജന്മത്തിൻ്റെതാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. കൂടെയുള്ള കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങി അവൻ ചിണുങ്ങിയത്

സ്കൂളിൽ തന്നെ ചേർക്കേണ്ട എന്ന് പറയാനാണ്. ചെറിയ കുട്ടിയല്ലേ, ഹോസ്റ്റൽ ജീവിതം സ്വീകരിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടുണ്ടാവില്ലല്ലോ അവന്. അമ്മമ്മയുടെ കണ്ണു നിറഞ്ഞു. ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ അലിഞ്ഞൊഴുകാൻ തുടങ്ങി. പൊന്നുമക്കളെ എത്ര ലാളിച്ചാലാണ് തൻ്റെ കുർദിയടങ്ങുക എന്ന് അമ്മമ്മ എന്നോട് തിരിച്ചു ചോദിച്ചു. മൂന്ന് മക്കളുടെ ഭാരം താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. അമ്മയില്ലാത്ത മൂന്ന് മക്കളെയാണു താൻ പോറ്റുന്നതെന്ന് അമ്മമ്മ പറഞ്ഞപ്പോൾ മുഖത്തെ ചുളിവുകളിലേക്കും കറുത്ത പാടുകളിലേക്കും ഞാൻ നോക്കി. തേവി തേവി വറ്റിപ്പോയ കിണറാണ് മുൻപിൽ. എന്നാലും പൊടിയെന്നുണ്ട് തെളിനീര്. എത്ര ദൂരത്തു നിന്നാണ് ആ അമ്മമ്മ വരുന്നത്? അവനെ സ്കൂളിലും ഹോസ്റ്റലിലും ചേർത്ത് മടങ്ങിപ്പോകുമ്പോൾ അമ്മമ്മ ഏങ്ങിക്കരഞ്ഞു. അങ്ങനെ കരയുന്നൊരമ്മമ്മയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അത്രയ്ക്ക് പെരുകുന്ന സങ്കടങ്ങളുടെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. വിധവയാണ് അമ്മമ്മ. മൂന്ന് പേരെ കുട്ടികളെയും പോറ്റി വളർത്താൻ അമ്മമ്മ തന്നെ അധ്വാനിക്കണം. മൂന്നാമത്തെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരണപ്പെടുന്നത്. ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് അമ്മമ്മ പറഞ്ഞപ്പോഴാണ് അമ്മമ്മയുടെ കണ്ണുനീർ തിളങ്ങുന്നൊരു സൂചിയായി മാറിയതും എൻ്റെ കണ്ണിൽ കൊണ്ടതും എനിക്ക് കണ്ണീർ പൊടിഞ്ഞതും. ആ മകൾ ഒരേയൊരു മകളായിരുന്നു, ആണും പെണ്ണുമായി ഒന്ന്. അവളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായിരുന്നു. കലഹിച്ച ജീവിതത്തിൽ നിന്നു തന്നെയാണ് മൂന്ന് കുട്ടികളും പിറന്നത്. ലാളിച്ചു വളർത്തിയ തൻ്റെ മകളെ അമ്മമ്മ ഒരിക്കലും ജോലി ചെയ്യാൻ വിട്ടില്ല. പകരം അമ്മമ്മ പണിയെടുക്കാൻ പോയി. അമ്മമ്മ പണി ചെയ്തു കൊണ്ടുവരുന്ന പണം കൊണ്ടെങ്കിലും അവൻ്റെ മുഖം തെളിയട്ടെ എന്നും കലഹമില്ലാതാവട്ടെ എന്നും അമ്മമ്മ ആഗ്രഹിച്ചു കാണണം. പക്ഷേ അവന് ഒരു മാറ്റവും വന്നില്ല. അമ്മ വിളക്കൂതിക്കെടുത്തി പറക്കമുറ്റാത്ത മൂന്ന് മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതുകൊടുക്കാതെ അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 8 വർഷമായി. കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്നും അമ്മമ്മയ്ക്കറിയില്ല. ഹോസ്റ്റലിലുള്ള കുട്ടിയെ ഇടയ്ക്ക് വന്നു കാണും അമ്മമ്മ. അവൻ്റെ ആവശ്യങ്ങളും ആവലാതികളും കേൾക്കുമ്പോൾ തുണിസഞ്ചിയിൽ നിന്ന് പിഞ്ഞിക്കീറിയ പേഴ്സ് പുറത്തെടുത്ത് അമ്മമ്മ നിന്നു പരുങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറ തൊട്ടുകളിൽ കണ്ണീരു നനച്ച് അമ്മമ്മ അവന് കൊടുക്കും. വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. അറിയാവുന്നതുകൊണ്ട് അവനത് മേടിക്കും. എത്രയോ തവണ ഞാനത് കണ്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തവനെയും ഹോസ്റ്റലിൽ ചേർത്തു. ഇപ്പോൾ മൂന്നാമത്തവനെയും. കണ്ണീർ നനച്ചു നൽകേണ്ട ചില്ലറത്തൊട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ പേഴ്സാവട്ടെ കൂടുതൽ പിന്നിക്കേറുകയും ചെയ്തിരിക്കുന്നു. മൂന്ന് കുട്ടികളെയും ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതോടെ അമ്മമ്മ വല്ലാതായിട്ടുണ്ട്. മക്കളുടെ ചൂടില്ലാത്ത വീട്ടിൽ അമ്മമ്മ തണുത്തു വിറയ്ക്കുന്നുണ്ടാവണം. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നറിയാം. ഏകാന്തത അസഹനീയമായിരിക്കും. അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. അവരുടെ ആവശ്യങ്ങൾ ഒന്നും നിറവേറ്റാൻ കഴിയാത്തതുകൊണ്ടും അവരുടെ പഠനത്തെ ചൊല്ലി വലിയ പ്രതീക്ഷകൾ ഉള്ളതുകൊണ്ടും മാത്രമാണ് അവരെ ഹോസ്റ്റലിൽ വിട്ടത്. ഇപ്പോൾ ഇടയ്ക്കിടെ മൂന്ന് പേരെയും കാണാൻ അമ്മമ്മ വരും. അമ്മമ്മയുടെ കാതുകൾ നഗ്നമാണെന്ന് മുൻപ് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യകിരണങ്ങൾ നിറങ്ങളൊക്കെയും കവർന്നെടുത്തുകൊണ്ട് പോയ ഒരേ ഒരു സാരിയാണ് അമ്മമ്മ എന്നും ധരിക്കാറ്. ഈയിടെ മറ്റൊന്നും കൂടി ഞാൻ ശ്രദ്ധിച്ചു. അമ്മമ്മ ചെരുപ്പ് ധരിക്കാറില്ല. ഭൂമിയുടെ കാതിൽ മഹാസങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ വിണ്ടു പൊട്ടിയിട്ടുണ്ട്. മൂന്ന് മക്കളെയും സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അധ്യാപകരെ കാണും അമ്മമ്മ. എൻ്റെ മക്കളെ പൊന്നു പോലെ നോക്കണേ എന്നു യാചിക്കും. പഠിച്ചു കരകെ

ഏട്ടണേ എന്നും പറയും. ഇൻ്റർവെൽ സമയത്ത് മൂന്ന് പേരെയും കൂട്ടി അമ്മമ്മ അങ്ങാടിയിലേക്കിറങ്ങും. മൂന്ന് പേരും അമ്മമ്മയുടെ സാരിയിൽ തൂങ്ങിയാണ് നടക്കുക. അവർക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ആവലാതികളുണ്ട്. ചായക്കടയിലേക്ക് അവരെ കൊണ്ടുപോകും അമ്മമ്മ. പൊറോട്ടയും പഴംപൊരിയും മേടിച്ചു കൊടുക്കും. പേന, ചെരുപ്പ്, ബെൽറ്റ്, ചോക്ലേറ്റ്, അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവസാനമില്ല. അച്ഛനും അമ്മയുമുള്ള കുട്ടികളുടെ ബെഞ്ചിലാണ് തൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് അമ്മമ്മയ്ക്കറിയാം. അതിൻ്റെ സങ്കടങ്ങളൊന്നും അവർക്കുണ്ടാകരുത്. അമ്മമ്മ മടങ്ങിപ്പോകുന്ന നേരം ക്ലാസ്സിലെ ടീച്ചറുടെ ശ്വാസന പോലും വകവയ്ക്കാതെ ഏറ്റവും ഇളയവൻ വാതുക്കൽ ചെന്നു നിന്ന് അമ്മമ്മയെ എന്ന് ഉറക്കെ വിളിച്ചു.

0: ഉത്സവമിളയവൻ വാതുക്കൽ ചെന്നു നിന്ന് അമ്മമ്മേ എന്ന് ഉറക്കെ വിളിച്ചതും ഒരിക്കൽ ഞാൻ കേട്ടു. എന്റെ വേവലാതി പക്ഷെ അതൊന്നുമല്ല. കുട്ടികൾ വളരുകയാണ്. വർണ്ണത്തിളപ്പിന്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അന്നേരം അമ്മമ്മയുടെ കണ്ണീർ കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളുടെ ചോരയായി. വയ്യ, അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ.
1: അവസാനമായി ഒരു ലളിതഗാനം പാടുന്നത് കെവിൻ ജീവൻ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ്. ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ.

0: മൻ കി ബാത്ത്.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ കൂട്ടുകൃഷിയുടെ വിജയഗാഥ. മഞ്ഞുമലിലെ രാധാദിനേശൻ, ഓമന, അല്ലി എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. ചേനകൃഷി തോട്ടക്കാട്ടുകരയിലെ സുജ വി വി സംസാരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ. രാത്രി 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെട്ട പന്തിരുക്കുലം. രാത്രി 8:00 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി. 10:00 ഗാനമഞ്ജുഷ.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം, രാജസ്ഥാനിലെ ഉദയ്പൂറാണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ. ആരവല്ലി കുന്നുകളുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമവും പ്രകൃതിദത്തവുമായ തടാകങ്ങളുടെ ശൃംഖലയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. പരസ്പരബന്ധിതമായ ഈ തടാകങ്ങൾ മേവാർ ഭരണാധികാരികൾ നിർമ്മിച്ചത് ജലവിതരണം ഉറപ്പാക്കുന്നതിനും വെള്ളപ്പൊക്കം തടയുന്നതിനുമാണ്.

ചിന്താശകലം: ഭൂമി, വായു, ജലം എന്നിവ നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു പാരമ്പര്യ സ്വത്തല്ല, മറിച്ച് നമ്മുടെ കുട്ടികളിൽ നിന്ന് നാം കടം വാങ്ങിയതാണ്. ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ജീവിതഗന്ധിയും ശക്തവുമായ തിരക്കഥകൾ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്ത എഴുത്തുകാരൻ, സംവിധായകൻ, ഗാനരചയിതാവ്, നിർമ്മാതാവ്, അഭിനേതാവ്, നാടകകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തി ലോഹിതദാസ്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ലോഹിതദാസ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം ഇന്നാദ്യം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ചിത്രം കന്മദം, പാടിയത് രാധിക തിലക്, ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ.

യേശുദാസും ചിത്രയും പാടിയത് ചിത്രം കസ്തൂരിമാൻ. ഗാനരചന ലോഹിതദാസ്, സംഗീതം ഔസേപ്പച്ചൻ. ഈ ചിത്രം നിർമ്മിച്ചതും ലോഹിതദാസ് തന്നെയാണ്.

ലോഹിതദാസ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ജോക്കർ. സംഗീതം മോഹൻ സിത്താര.

0: മൻ കി ബാത്ത്
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
0: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
1: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
0: മറക്കാതെ കേൾക്കുക മൻ കി ബാത്ത്
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: ചിത്രം വടു, ഗാനരചന കെ എസ് മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കെ എസ് ചിത്ര. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചത് സത്യൻ ശ്രീമുരുക കഫേ, പൂണിത്തുറ.
1: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ലോഹിതദാസ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി ചിത്രം നിവേദ്യം, പാടിയത് വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ, ഗാനരചന ലോഹിതദാസ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
1: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ചിത്രപാടി ഗാനം ചിത്രം അരയന്നങ്ങളുടെ വീട്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ.

0: ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 9:30 ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ധാരാളം കത്തുകൾ ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അഭിപ്രായവേദിയിലേക്ക് വന്നിട്ടുള്ള കത്തുകൾ പരിശോധിക്കാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് June 19 രാത്രി 9:30 കേട്ട പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി എന്നാണ് പി ടി ജയൻ എഴുതുന്നത്. മറ്റൊരു കത്തിൽ പി ടി ജയൻ എഴുതുന്നു, കുടകളുടെ ഉൽപ്പത്തിയും ഇന്ന് കാണുന്ന ആധുനിക കുടകളുടെ പലതരത്തിലുള്ള നിർമ്മാണ രീതികളും അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തി ഡോക്ടർ കൊച്ചു ബേബി മാനൂരാൻ അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി എന്നാണ് അദ്ദേഹം ഈ കത്തിൽ എഴുതിയിട്ടുള്ളത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, കാതികൻ ഐലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം ശ്രീ മഹാദേവൻ വളരെ ഇഷ്ടമായി, തുടർന്ന് കേട്ട സ്മൃതിരാഗവും മികച്ചതായി. ആശംസകളോടെ പി ടി ജയൻ. പരിപാടികളെക്കുറിച്ച് അറിയിച്ച അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിൽ നിന്നാണ്. സഹയാത്രികയിൽ അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിച്ച ജാനൂട്ടി എന്ന കഥ രചനയിലും അവതരണത്തിലും പുതുമ പുലർത്തി, നല്ല കഥയായിരുന്നു.
2: സഹയാത്രികയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ ശ്രോതാവിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് പി ടി മാധവൻ തുരുത്തിക്കരയാണ്. കാവ്യധാരയിൽ വയലോപ്പള്ളിയുടെ 1001 രാവുകൾ എന്ന കവിതയിലെ ഒരു ഭാഗം ശ്രീമതി രഞ്ജനീകൃഷ്ണൻ ചൊല്ലിയത് ഏറെ ഇഷ്ടമായി. മഴക്കാല രോഗങ്ങളും ചികിത്സയും എന്ന വിഷയത്തിൽ ആരോഗ്യ പരിപാടിയിൽ കേട്ട അഭിമുഖവും മികച്ചതായി എന്നാണ് പി ടി മാധവൻ എഴുതുന്നത്. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ താമരയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ശ്രോതാക്കളെ കേൾപ്പിച്ചത് നല്ലൊരു അനുഭൂതി പകർന്നു തന്നു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. June 19 പ്രക്ഷേപണം ചെയ്ത തത്സമയ പരിപാടിയെക്കുറിച്ചാണ് ഈ കത്ത്. ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ എന്ന വിഷയത്തിൽ യോഗാചാര്യൻ ശ്രീ സുരേഷ് മുത്ത് റിയാസ് അവതരിപ്പിച്ച ആ പരിപാടി ഏറെ നന്നായി എന്നാണ് പി ടി മാധവൻ ഈ കത്തിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് ജബ്ബാർ ആലങ്ങാടാണ്. നിലയം ഇപ്പോൾ അവതരിപ്പിക്കുന്ന തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ യു കെ കുമാരൻ എഴുതിയത് ഉന്നത നിലവാരം പുലർത്തുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
2: ഇതേ അഭിപ്രായം തന്നെ മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനും അറിയിക്കുന്നുണ്ട്. നോവൽ പാരായണം ഇഷ്ടമാകുന്നു ശ്രോതാക്കൾക്ക് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
3: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം എഴുതിയ കത്ത് ഇങ്ങനെയാണ്, പരമ്പരാഗത രീതിയിൽ ജാതി കൃഷി ചെയ്യുന്ന ആലുവ കടുങ്ങല്ലൂരിലെ എസ് എൻ വിജു തന്റെ അനുഭവങ്ങളും കൃഷിരീതികളും വിവരിച്ചത് കേട്ടു. സമ്മിശ്ര കൃഷി കരുതലും കരുത്തും മണിയുട് സ്വദേശി മോളി ജോസ് രാവിലെ മുതൽ ഇവരും ഭർത്താവും മകനും നല്ല അധ്വാനത്തിലൂടെയാണ് കൃഷിപ്പണി ചെയ്യുന്നത്, ആശംസകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മഹിതം മലയാളം, കാവ്യധാര, സുഭാഷിതം തുടങ്ങിയ പരിപാടികൾ നന്നായിരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
2: ഗോപികൃഷ്ണൻ നന്ദ്യാട്ട് വന്നത്തു നിന്ന് ഒരുപാട് പരിപാടികളെ കുറിച്ച് തന്റെ അഭിപ്രായം വിശദമായി അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ടി വി ഹരികുമാർ കൺചുളങ്ങരയാണ്. കഴിഞ്ഞ ദിവസം ശ്രവിച്ച രാഗലയം രാജീവ് സവരി അവതരിപ്പിച്ചത് പി ഭാസ്കരൻ മാഷിന്റെ ദേവരാജ സംഗീതത്തിൽ ഗാനഗന്ധർവൻ പാടിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനം വിശദീകരിച്ചു കേട്ടു. ആ വിശദീകരണം രസസാഗരത്തിൽ ആറാടിച്ചു എന്നാണ് ടി വി ഹരികുമാർ എഴുതുന്നത്. അതുപോലെ ശാസ്ത്രദീപ്തി ഏറെ അറിവും പാരിസ്ഥിതിക ബോധവും നൽകുന്ന പരിപാടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഹിമാലയത്തിലും പസഫിക് സമുദ്രത്തിലും ഒരുപോലെ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം എന്നും ഈ പ്രപഞ്ചത്തിനൊരു നാശകാരിയായ വസ്തുവാണ് എന്നും അദ്ദേഹം തന്റെ അഭിപ്രായത്തിൽ അറിയിക്കുന്നുണ്ട്. June 18 പ്രക്ഷേപണം ചെയ്ത കർണഭൂഷണം എച്ച് രാജേഷ് നന്നായി ആലപിച്ചു എന്നും കാവ്യധാരയെ കുറിച്ചായിരിക്കും അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: എറണാകുളത്ത് നിന്നും ശശികുമാർ എഴുതിയ വാട്സ്ആപ്പ് സന്ദേശമാണ് അടുത്തത്. ഇന്നലെ പഴയ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മിസ് കുമാരിയുടെ ഓർമ്മദിനമായിരുന്ന ഇന്നലെ രാവിലെ നീലക്കുയിൽ, നല്ല തങ്ക, അനിയത്തി തുടങ്ങിയ ചിത്രങ്ങളിലെ പഴയ പാട്ടുകൾ കേട്ടു. രാത്രി സ്മൃതിരാഗത്തിൽ മിക്കവാറും പാട്ടുകൾ പഴയവ തന്നെയായിരുന്നു. സ്മൃതിരാഗം എന്ന പേര് ആ പരിപാടിക്ക് തികച്ചും യോജിച്ചതായി. പ്രത്യേകിച്ച് പി ലീല ഒരു കാലത്ത് ചലച്ചിത്ര ഗാനരംഗം അടക്കി വാണിരുന്ന ഗായികയുടെ ഗാനങ്ങൾ കൂടുതലായി കേൾപ്പിച്ചു. ഇതുപോലുള്ള പഴയ ഗാനങ്ങൾ ആകാശവാണിയുടെ ശേഖരത്തിൽ മാത്രമേ ഉള്ളൂ. അടുത്ത 10 കൊല്ലം ആവർത്തിച്ച് കേൾക്കാതെ വെച്ചാൽ പോലും ചൊവ്വാഴ്ചകളിൽ സ്മൃതിരാഗത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്നത്രയും പഴയ ഗാനങ്ങൾ ആ ശേഖരത്തിലുണ്ടാവും. അവയെല്ലാം പ്രക്ഷേപണം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ റിയയും റിയാസും ചേർന്ന് അവതരിപ്പിച്ച ഇംഗ്ലീഷ് മാറ്റേഴ്സ് അടിപൊളിയായിരുന്നു.

എത്ര രസകരമായാണ് അവർ അത് അവതരിപ്പിച്ചത്. റിയാസ് മണ്ടനായി ശബ്ദത്തിലൂടെ ജീവിക്കുകയായിരുന്നു. അവസാനം ബസ് ചെളിവെള്ളം തെറിപ്പിച്ചപ്പോൾ ഡ്രഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായി. വില കൂടിയ ചുരിദാറുമിട്ട് ഫോറിൻ കുടയുമായി ചളിവെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന മാഡത്തിന്റെ അവസ്ഥ മനസ്സിൽ കണ്ടു. ഒരുപാട് ചിരിച്ചു. ഇത് തയ്യാറാക്കിയ ആൾക്കും റിയാസിനും റിയയ്ക്കും അഭിനന്ദനങ്ങൾ. അഖിലും റിയാസും കൂടി അവതരിപ്പിക്കാറുള്ള

0: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് സുരേഷ് സി ജി NAD എടത്തലയിൽ നിന്നാണ്. 10-ാം തീയതി പറയൂ, നിങ്ങൾക്കറിയാമോ? ലളിതമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ കേൾക്കേണ്ട പരിപാടിയാണ്. പക്ഷേ ഈ സമയം അവർ വീട്ടിലില്ല. പല രക്ഷിതാക്കളും ചർച്ചയിൽ ഈ പരിപാടിയിൽ സമയമാറ്റം പ്രതീക്ഷിക്കുന്നു. കൂടാതെ എന്നും രാവിലെ വെങ്കിട്ടരാമൻ സാറിന്റെ പരിപാടി. കുട്ടികൾ ഈ സമയം വിദ്യാലയത്തിൽ പോകുന്ന തിരക്കിലും മാതാപിതാക്കൾ അവരെ വിടുന്ന തിരക്കിലുമാണ്. ഇത് വൈകിട്ടും വെച്ചാൽ ഒന്നുകൂടി കേൾക്കാൻ സൗകര്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
1: പരിപാടികളുടെ സമയക്രമീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് പരിപാടി എപ്പോ പ്രക്ഷേപണം ചെയ്താലും ചിലർക്കെങ്കിലും അത് സൗകര്യവും ചിലർക്കെങ്കിലും അത് അസൗകര്യവുമായി വരാറുണ്ട്. തീർച്ചയായും വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയല്ല പറയൂ നിങ്ങൾക്കറിയാമോ എന്നുള്ള തത്സമയ ചോദ്യോത്തര പരിപാടി. ഇത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്ന് പറയുന്ന പോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടുന്ന വ്യക്തികൾക്കും അതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അവർക്കെല്ലാം വേണ്ടി കൂടി തന്നെയാണ് പുതിയ ഈ പരിപാടി ആരംഭിച്ചത്. സമയമാറ്റത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്ന അവസരത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നതാണ്.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് രജു ജോണാണ്. എല്ലാ ദിവസവും രാത്രി 11 മണിക്ക് FM മലയാളം വാർത്തകൾ വേണം. ഇപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് വാർത്തകളുണ്ട്. സാധാരണ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ്. ഇനിയെങ്കിലും എന്റെ ആവശ്യം പരിഗണിക്കുമല്ലോ.
1: രാത്രി 11 മണിക്ക് FM മലയാളം വാർത്തകൾ വേണമെന്നാണ് ശ്രോതാവ് തന്റെ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്തകളുടെ പ്രക്ഷേപണ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രാദേശിക വാർത്താ വിഭാഗമാണ്. തീർച്ചയായും ശ്രോതാവിന്റെ അഭിപ്രായം അവരെ അറിയിക്കുന്നതാണ്.
0: ഈ കത്ത് അയച്ചിരിക്കുന്നത് NK വിജയൻ കിഴക്കമ്പലത്ത് നിന്നാണ്. June 15 സമകാലികത്തിൽ ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ചുള്ള പരിപാടി പൊതുസമൂഹത്തിലെ പല തെറ്റിദ്ധാരണകളും മാറ്റാനുതകി. ട്രോളിംഗ് നിരോധനം ഏറെ ഗുണം ചെയ്യുന്നതും മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്കാണെന്ന് ആ മേഖലയിലുള്ളവർ പറയുകയുണ്ടായി. കുഫോസിലെ പ്രൊഫസർ MK സജീവൻ 1988 കേരളത്തിലാണ് ആദ്യമായി ട്രോളിംഗ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി. ആദ്യം 90 ദിവസത്തേക്കായിരുന്നു നിരോധനമത്രേ. മത്സ്യസമ്പത്ത് ബ്ലൂ ഇക്കോണമിയാണെന്നും വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ആ സമ്പത്ത് കാത്തുസൂക്ഷിക്കുവാൻ സർക്കാരിനും സമൂഹത്തിനും ബാധ്യതയുണ്ട്. MV ശശികുമാറിനും റനീഷ് ജോർജിനും അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ട്രോളിംഗ് എന്താണ്, എന്തിനാണ് നടപ്പിലാക്കുന്നത് എന്ന് വിശദമാക്കിയ ആ സമകാലികം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി.
0: ഈ സന്ദേശം മുകുന്ദൻ ജി കൈമൾ, രമാ മുകുന്ദൻ, അഞ്ജു, ആതിര, ഉണ്ണി, കണ്ണൻ, നിള എന്നിവർ പാണാവള്ളിയിൽ നിന്നാണ്. FM മോർണിംഗ് സെലക്ഷൻ നടൻ സുകുമാരന്റെ ഓർമ്മ ദിവസം അന്ന് കേട്ട എല്ലാ ഗാനങ്ങളും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്.
1: FM മോർണിംഗ് സെലക്ഷൻസ് പലപ്പോഴും വിട പറഞ്ഞുപോയ കലാകാരന്മാരെയും സാംസ്കാരിക നായകന്മാരെയും എല്ലാം ഇത്തരത്തിൽ അനുസ്മരിക്കാറുണ്ട്. ചലച്ചിത്ര താരം സുകുമാരനെ അനുസ്മരിച്ച് പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശം അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് അജിത് AG ഉഴുവത്തുകടവാണ്. അദ്ദേഹം എഴുതുന്നു, നിലയത്തിലെ ഒരു മികച്ച പ്രോഗ്രാമായ പാട്ടിന്റെ നാട്ടുവഴി ബോൾഗോട്ടി മുളകുകാട് ദേശങ്ങളുടെ കല സാംസ്കാരിക സാമ്പത്തിക വിവരങ്ങൾ, അതോടൊപ്പം നല്ല പാട്ടുകളും കേൾപ്പിച്ചു. അതുപോലെ സുഭാഷിതം വിദ്യുൽപ്രഭ JS അവതരിപ്പിച്ചത് ഏറെ ഉപകാരം നൽകുന്നതായിരുന്നു. ചില്ലുജാലകം നിലയത്തിലെ ഒരു മികച്ച പ്രോഗ്രാമായി തുടരുന്നു. ഓരോ ആഴ്ചയിലും മികച്ച ആശയവും ഏറ്റവും മികച്ച ഗാനങ്ങളുമാണ് ആ പരിപാടിയിലൂടെ കേൾക്കാൻ കഴിയുന്നത് എന്നും അജിത് AG എഴുതുന്നുണ്ട്. ശാസ്ത്രദീപ്തി പ്രോഗ്രാമിൽ കുടയുടെ ഏറ്റവും പ്രധാന വിവരങ്ങൾ കൊച്ചു ബേബി മാനൂരാൻ വിവരിച്ചു. യുവാണി പ്രോഗ്രാമിൽ ഗായികയും അധ്യാപികയുമായ കീർത്തനയുടെ കലാജീവിതം മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു. ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നാണ് അജിത് AG തന്റെ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. സന്ദേശത്തിന് നന്ദി.
0: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്.
1: സാധാരണ നിരവധി പ്രോഗ്രാമുകളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിക്കാറുണ്ട്, ഇത്തവണ എങ്ങനെയാണ്?
0: അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് സുഭാഷിതത്തെക്കുറിച്ചാണ്. ശ്രീമതി CK തെന്നലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധയാകർഷിച്ചു. കുറച്ചുപേരെങ്കിലും ഗാന്ധിയൻ ജീവിതരീതി പിന്തുടർന്നെങ്കിൽ. അഭേഷ് രഘുവരൻ ശാസ്ത്രദീപ്തിയിൽ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചു. ഗൗട്ട് എന്ന
1: അസുഖത്തെക്കുറിച്ച് ഡോക്ടർ PK ലതികയുമായുള്ള അഭിമുഖം അല്ലേ, FM ഹെൽത്ത് ലൈനിൽ. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം. മറ്റേതെല്ലാം പരിപാടികളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
0: പിന്നെ June 16 മഹിതം മലയാളം, വിദ്യുൽപ്രഭ അവതരിപ്പിച്ച സുഭാഷിതം, ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച നിയമവേദി, വ്യാഴാഴ്ച അതായത് June 18 ഫാദർ ബോബി കട്ടക്കയം അവതരിപ്പിച്ച സുഭാഷിതം, കൂടാതെ സ്വകാര്യതയിലേക്ക് മൊബൈൽ ഫോണിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് റിയാസ് ചെയ്ത സമകാലികം, കുടകളുടെ ചരിത്രം പറഞ്ഞു തന്ന ഡോക്ടർ കൊച്ചു ബേബി മാഞ്ഞുരാൻ തയ്യാറാക്കിയ ശാസ്ത്രദീപ്തി, പ്രീതി ജോസഫ് അവതരിപ്പിച്ച സ്റ്റെഫി സേവ്യർ പങ്കെടുത്ത ചിത്രപതംഗം എന്നിവ നന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടങ്കഥയിലെ രാജകുമാരൻ നാടകം കേട്ടു, ഇഷ്ടപ്പെട്ടു. June 19 വെള്ളിയാഴ്ച ഡോക്ടർ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ഡോക്ടർ റോയ് ജോൺ വൃക്കകളിലെ ക്യാൻസറിനെ കുറിച്ച് പ്രതിപാദിച്ചത്

0: ആരോഗ്യക്കുറിപ്പിലൂടെ കേട്ടു, ഇഷ്ടപ്പെട്ടു. സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ച് ഡോക്ടർ അഭേഷ് രഘുവരൻ ശാസ്ത്രദീപ്തിയിൽ നടത്തിയ പ്രഭാഷണം കേട്ടു, ഇഷ്ടപ്പെട്ടു. നെഞ്ചിലെ വെള്ളക്കെട്ട് എന്ന ശ്വാസകോശ രോഗത്തെപ്പറ്റി ഡോക്ടർ പരമേശ് അയ്യപ്പത്തുമായി നടത്തിയ സംവാദത്തിലൂടെ പല ന്യൂനതകളും അറിവുകളും ലഭിച്ചു. ഈ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഗോപൻ മേനോൻ അറിയിച്ചിരിക്കുന്നത്.
1: നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് പരിപാടികളെ കുറിച്ച് ഗോപൻ മേനോൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മിക്ക പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. സന്ദേശങ്ങൾക്ക് നന്ദി. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് രാജി കളവങ്കോടമാണ്. June 8 ചങ്ങമ്പുഴ പാർക്കിൽ AR@90 ആഘോഷവേളയിൽ ഡോക്ടർ സജിത് ഏവൂരത്ത് അവതരിപ്പിച്ച പ്രഭാഷണം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് രാജി എഴുതുന്നത്. ആ പരിപാടി 3 ആകാശവാണി കൊച്ചി FM കേട്ടപ്പോൾ കേൾക്കുകയല്ല കൺമുമ്പിൽ കാണുകയായിരുന്നു എന്ന് രാജി പറയുന്നു. അവബോധം എന്ന വിഷയം ഈ പരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായ ആളെ ഏൽപ്പിച്ച ആകാശവാണിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് രാജി കളവങ്കോടം തന്റെ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. എത്ര മനോഹരമായാണ് അദ്ദേഹം ഗാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. വിശദീകരിക്കുക മാത്രമല്ല പാടി അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം എന്നതാണ് സത്യം. മറന്നുപോയ എത്ര മനോഹരമായ ലളിതഗാനങ്ങളാണ് അദ്ദേഹം ഇതുപോലെ പാടി അവതരിപ്പിച്ചത്. 1 കടന്നുപോയത് അറിഞ്ഞില്ല എന്നും രാജി കളവങ്കോടം. ആകാശവാണി കൊച്ചി FM ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുമ്പിൽ അവതരിപ്പിച്ച പരിപാടിയായിരുന്നു അത്. ആ പരിപാടിയുടെ ശബ്ദലേഖനം പ്രക്ഷേപണം ചെയ്തത് ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളിയാണ്. ആകാശവാണി കൊച്ചി FM ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ കിസ് പ്രോഗ്രാം പറയൂ നിങ്ങൾക്കറിയാമോ വളരെ മികച്ച പരിപാടിയാണ്. നല്ല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും റേഡിയോ പരിപാടികളിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനും അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കുവാനും ഈ ചോദ്യോത്തര പരിപാടി സഹായകമാകുന്നു. ആദ്യം ഉത്തരം നൽകുന്ന 6 പേര് വായിക്കുന്നത് 10 ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കൂടാതെ ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം പറയുമ്പോൾ വിശദമായ വിശകലനം നൽകുന്നത് വളരെ നല്ലതാണ്. ഈ പരിപാടി അവതരിപ്പിക്കുന്ന ശശികുമാർ സാറിനും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ഈ സന്ദേശം അയച്ചിട്ടുള്ളത് ആരാണ്?
0: ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്.
1: പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടി ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായും എല്ലാ ജനവിഭാഗങ്ങൾക്കും താല്പര്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് പറയൂ നിങ്ങൾക്കറിയാമോ. തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
0: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയിൽ നിന്നാണ്. ശാസ്ത്രദീപ്തിയിൽ പ്രശസ്ത ശാസ്ത്രകാരന്മാരായ APJ അബ്ദുൾ കലാം, എഡിസൺ, ഡാവിഞ്ചി, ഐസക് ന്യൂട്ടൺ, മാഡം മേരി ക്യൂറി, ലൂയി ബ്രെയ്ലി, ആർക്കമിഡിസ് എന്നിവരുടെ രസകരമായ ചില കണ്ടുപിടുത്തങ്ങൾ വിവരിച്ച ഡോക്ടർ അഭേഷ് രഘുവരൻ അവതരിപ്പിച്ച 24 ശാസ്ത്രദീപ്തി ശ്രദ്ധേയമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: സന്ദേശത്തിന് പ്രത്യേകം നന്ദി. ഇനിയും അഭിപ്രായവേദിയിലേക്കുള്ള ചില സന്ദേശങ്ങൾ ബാക്കിയിരിപ്പുണ്ട് എങ്കിലും നമ്മുടെ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നതുകൊണ്ട് തൽക്കാലം സന്ദേശങ്ങൾ വായിക്കുന്നത് നിർത്തുകയാണ്. തുടർന്നും അഭിപ്രായവേദിയിലേക്ക് കത്തുകളും സന്ദേശങ്ങളും അയക്കുക. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം. അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 9447 56 22 12.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 മണി കഴിഞ്ഞ് 30:05. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ജീവിതഗന്ധിയും ശക്തവുമായ തിരക്കഥകൾ നമുക്ക് സമ്മാനിച്ച എഴുത്തുകാരനാണ് ലോഹിതദാസ്. അദ്ദേഹം തിരക്കഥ നിർവഹിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇനി എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ചിത്രം തൂവൽ കൊട്ടാരം, പാടിയത് യേശുദാസ്, ചിത്ര ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം. ചിത്രം കമലദളം. പാടിയത് യേശുദാസ്, രവീന്ദ്രൻ എന്നിവരും സംഘവും.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം.
1: മൻ കി ബാത്.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ഭാരത ജനതയോട് മനസ്സു തുറക്കുന്നു.
1: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്
2: ആകാശവാണിയുടെ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും ദൂരദർശൻ ചാനലുകളിലും ഈ പ്രക്ഷേപണം ലഭ്യമാണ്.
1: പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ തുടർന്ന് തന്നെ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 8 മണിക്ക്.
1: മറക്കാതെ കേൾക്കുക മൻ കി ബാത്
2: ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ആകാശവാണി കൊച്ചി എഫ് 102.3.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രചരിത്രത്തിലെ നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. രാജ്യവ്യാപക പൾസ് പോളിയോ

0: വെള്ളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ നടന്ന മാംഗോ ഫെസ്റ്റിവലിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ. ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഉൽപ്പാദകരായ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് മാങ്ങ കയറ്റുമതിയിൽ ഈയിടെ വർധന രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന ജോർദാനെ തോൽപ്പിച്ചു. 1-3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 2:12. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ലോഹിതദാസ് തിരക്കഥ നിർവഹിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. പാടിയത് MG ശ്രീകുമാർ. ഗാനരചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ദശരഥം. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഗാനരചയിതാവ്, നിർമ്മാതാവ്, അഭിനേതാവ്, നാടകകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തി ലോഹിതദാസ്. അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹം സംവിധാനം ചെയ്തതും തിരക്കഥ നിർവഹിച്ചതുമായ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ITI ഇടപ്പള്ളിയിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447991174 9447991174. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 011-2311-2428 011-2311-2428. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 2019 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാസായവരും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരുമായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 മുൻപായി തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സുകൾ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസിന്റെ സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. ജേർണലിസം, മോജോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നേടാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842424275 04842424275. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. ഫോൺ നമ്പർ 04772251728 04772251728. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 13,195 രൂപയും പവന് 105,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി.

0: തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31. 11 സെക്കൻഡ്.

സ്മൃതിരാഗം. പ്രിയ ശ്രോതാക്കളെ, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ സ്മൃതിരാഗത്തിലേക്ക് സ്വാഗതം. ആദ്യഗാനം യേശുദാസും സംഘവും പാടിയത് ചിത്രം വനദേവത. ഗാനം എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: ശ്രോതാക്കൾ കേട്ടത് സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ. ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം: വള്ളത്തോൾ സ്മാരക വായനശാല നടത്തുന്ന നാടാകെ വായനക്കൂട്ടം വൈകിട്ട് 5 മണിക്ക് പുക്കാട്ടുപടി ഗ്രീൻലാൻഡ് മെഡോസ് വില്ലയിൽ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനകം മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. ഡൽഹി റിലേ, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ തിരുവനന്തപുരം റിലേ.

0: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചുകാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ

ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു.

അതായത് പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ,

വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിംഗുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു.

ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൌന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൌരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക

0: അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞുപോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
3: നിയമവേദി,
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഈ മാസം വ്യോമയാന മേഖലയിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. C-295 പോലെ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി, ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചതായി നരേന്ദ്രമോദി. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. അടുത്തിടെ കൊൽക്കത്തയിൽ നാവികസേനയുടെ പരിപാടിയിൽ INS ദുനാഗിരി, INS സൻശോധക്, INS ആഗ്രേ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കിയതായും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി ചർച്ച നടത്തും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കൊൽക്കത്തയിൽ കെട്ടിടം തകർന്ന് 17 പേർ മരിച്ച സ്ഥലം IIT ഗോരഖ്പൂരിലെ സിവിൽ എഞ്ചിനീയറിംഗ് സംഘം ഇന്ന് സന്ദർശിക്കും. നേരത്തെ ഫോറൻസിക് സംഘം സ്ഥലത്തുനിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കോഴിക്കോട് ജില്ലാതല പരിപാടി നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ

0: എം അഭിജിത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 189,345 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിലെ ആദ്യ മത്സരം ഇന്ന് ആരംഭിക്കും. രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ തൃക്കാക്കര. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിത ഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി, തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം, കൂട്ടുകൃഷിയുടെ വിജയഗാഥ, മഞ്ഞുമലിലെ രാധാ, ദിനേശൻ, ഓമന, അല്ലി എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് ചേനകൃഷി, തോട്ടക്കാട്ടുകരയിലെ സുജ VV സംസാരിക്കുന്നു. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് രാത്രി 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. മത്സര ഓട്ടങ്ങൾ, ചോരക്കളമാക്കുന്ന റോഡുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെട്ട പന്തിരുകുലം. 8 മണിക്ക് മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് എണ്ണ ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതകൾ കേട്ടത് അറിയിപ്പുകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം B അരുന്ധതി പാടിയത്, രചന P ഭാസ്കരൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ലളിതഗാനം കേൾക്കാം ഇനി 6:20 മധുരം ഗീതത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 25:04. സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്കിൻ ഇൻ്റർവ്യൂ 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 70-34-08-89-99. നമ്പർ ആവർത്തിക്കാം 70-34-08-89-99.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: എറണാകുളത്തെ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ITI ഇടപള്ളിയിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SCDDITI അഡ്മിഷൻ .kerala.gov.in എന്ന ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം. SCDDITI അഡ്മിഷൻ .kerala.gov.in. സ്ഥാപനത്തിൽ നേരിട്ടും ഓൺലൈൻ വഴിയും അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-99-11-74 ഈ നമ്പറിൽ വിളിക്കുക. 94-47-99-11-74.

കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ്, സീനിയർ റിസർച്ച് ഫെലോ എന്നീ ഒഴിവുകളിലേക്ക് അടുത്ത മാസം 9 രാവിലെ 9:30 വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക www.ics.res.in www.ics.res.in. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. www.sci.gov.in. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 011-23-11-24-28 011-23-11-24-28. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 2019 December 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാസായി വരും. നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരുമായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 മുൻപായി തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.laborwelfarefund.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത 10 ക്ലാസ്സാണ്. www.laborwelfarefund.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. കൂടുതൽ സേവന വാർത്തകൾ ഇനി 4:55 കേൾക്കാം. സമയം 12:29:39. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭീ ദേശ്നെ ഏക് ബഡി സഫലത പായി. C295 യ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ ഓർ സി

0: 2295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं। इससे एमएसएमई और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं।
1: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
0: उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती। राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं।
1: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ എഐ പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതികവിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ എഐ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
0: आर्टिफिशियल इंटेलिजेंस और डेटा साइंस में बीटेक प्रोग्राम शुरू करने जा रही है। ये आधुनिक टेक्नोलॉजी को भारत के पारंपरिक ज्ञान से जोड़ने की दिशा में एक महत्वपूर्ण कदम है। इससे भारतीय भाषाओं के लिए नए एआई टूल्स तैयार करने में मदद मिलेगी।
1: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പ് ഉപസംഹരിച്ചത്. സെയ്ഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സെയ്ഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000-ത്തിനുശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ച

0: വ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യുഡിഎഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന ആർഎസ്എസ് പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 ആർഎസ്എസിന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12:00 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
3: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടുന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അത് പിന്നെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനിക്കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല,

ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപി പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന്, യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫണ്ടിബുലം, ഇസ്തമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപി പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപി പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപി പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയറായിട്ട് മറ്റ് അവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപി പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന് ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപി പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപി പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപി പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപി പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപി പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപി പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ IVF എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. കൃത്രിമ ബീജാധാനം, ICSI എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രങ്ങളെ ചേരുന്ന കോർണുവ എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർ ടി പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാനുള്ള സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗ സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപി പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്. ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ β-HCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ β-HCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. β-HCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500-ൽ കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5-ാം തീയതി പീരീഡ് ആയെങ്കിൽ ഈ മാസം 5-ാം തീയതി ചെറിയൊരു സ്പോട്ട് പോലെ

0: കണ്ട് ആ പീരീഡായി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ള ഒരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പൊ ഇത് കണ്ടിട്ട് പീരീഡ് ആണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവര് പിന്നെ ഒന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക. പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക. തലച്ചുറ്റൽ വരിക, എല്ലാ തലച്ചുറ്റലും, ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്നു വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം, ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പൊ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡായിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ അത് ഉടനടി തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അവരെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിന്റേതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
1: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിറ്റ്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം

0: പറഞ്ഞു.
1: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റാ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടനാ ബീമാ മിൽത്ത ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे. मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं. मुझे इस बात की खुशी है, इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं. मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ. ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ഭീ രഹേ ഹൈ ഔർ ഖിൽ ഭീ രഹേ ഹൈ. പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ.

0: നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുനേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി 41 അംഗ രക്ഷാസംഘം ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80th മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: നൂറ്റി 102.3 കൊച്ചി FM പരിപാടികൾ തുടരുന്നു. സമയം 1:17.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
1: ഫോൺ ഔട്ട് ഗാനോത്സവം.
2: പ്രിയ ശ്രോതാക്കളെ, ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സാജു. ഹലോ, ഇത് എവിടെയാ സ്ഥലം? ഉണ്ണികൃഷ്ണന്റെ
3: സ്ഥലം മൂവാറ്റുപുഴ വളകം.
2: ഓക്കെ, കണ്ണൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അപ്പൊ ആരായിരിക്കാം ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് ഉണ്ണികൃഷ്ണനെ വിളിക്കണം എന്ന് പറഞ്ഞ് കത്തയക്കാൻ സാധ്യതയുള്ളത്? ഉറപ്പില്ല,
3: വിളിക്കാൻ പറഞ്ഞാണ്.
2: എന്റെ മാടയിലുള്ള ദീപയാണ് താങ്കളുടെ നമ്പർ തന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാ വിശേഷം? എന്താ ചെയ്യുന്ന?
3: ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്കണോ?
2: ഓക്കെ.
3: അതിന്റെ പൈസ കുറച്ചൊക്കെ കഴിയണു.
2: ആകാശവാണിയുടെ പരിപാടികളെല്ലാം കേൾക്കാറുണ്ടോ?
3: കേൾക്കാറുണ്ട്.
2: ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം?
3: വെള്ളിത്തിര ഇഷ്ടം, ആലുവണി പൂക്കൾ, റേഡിയോയിലെ എല്ലാ പരിപാടികളും ഇഷ്ടമാണ്.
2: ഒരു ദിവസത്തെ സമയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാ?
3: കൂടുതൽ റേഡിയോയിലെ പാട്ടുകള്, റേഡിയോയിലെ പരിപാടികളും എല്ലാം കേട്ടാണ് സമയം പോണത്.
2: പിന്നെ വീട്ടില് ആരൊക്കെയുണ്ട്?
3: അതിലെ അമ്മയുണ്ട്, സഹോദരി, സഹോദരൻ, മകൻ, അവന്റെ ഭാര്യ,

0: ഒരു
1: ഓക്കെ.
0: കുഞ്ഞു കൊച്ചുണ്ട്.
1: ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: ആ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, ഇന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: പാട്ട് കോട്ടയം കുഞ്ഞച്ചല്ലേ ഈ നീല രാവിലുള്ള പാട്ട്.
1: അപ്പോൾ പാട്ട് വെച്ചു തരാം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹലോ,
2: ഹലോ,
1: വത്സമ്മല്ലേ?
2: അതെ അതെ അതെ.
1: ഞാൻ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
2: എന്റെ പേരക്കുട്ടികള് വിളിക്കണ.
1: കാവേരി എന്നൊരു പേരക്കുട്ടി ഇല്ലേ?
2: ഉണ്ട്. എനിക്ക് പാട്ട്

0: അതെന്താ പാട്ട് മാത്രം ഇഷ്ടം? വേറെ എന്തോരം നല്ല പരിപാടികളുണ്ട്.
1: ജനിച്ചു വീണപ്പോ തന്നെ പാട്ടിന്റെ ഇതായിരുന്നു.
0: ജനിച്ചു വീണത് തന്നെ പാട്ടിലേക്കാണല്ലേ? അപ്പൊ ഒരു പാട്ടുകാരി
1: പാട്ട് ആസ്വദിക്കുന്ന ഒരു ഇതായിരുന്നു.
0: ആഹാ, എത്ര വയസ്സായി അമ്മാമ്മക്ക്?
1: അറുപത് വയസ്സായി.
0: അതൊരു വയസ്സാണോ? അമ്മാമ്മയുടെ വിശേഷമൊക്കെ പറ.
1: എനിക്ക് 3 പെൺമക്കളാണ്. മൂത്തതിന്റെ പേര് ശിശു, രണ്ടാമത്തേന്റെ പേര് സുബി, മൂന്നാമത്തേന്റെ പേര് സവിത. 6 പേരക്കുട്ടികളുണ്ട്. ഹസ്ബൻഡിന് പുള്ളിക്കാരന് സ്ട്രോക്ക് വന്നിരുന്നു. പുള്ളിയും ഭയങ്കര പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. പാട്ട് റേഡിയോയില് പാട്ട് കേട്ട് കൂടെ പാടും. പുള്ളിക്കാരൻ പാടുമ്പോഴത് ഞാനും പാടും.
0: നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്ന പാട്ടൊന്ന് പാടി കേൾക്കട്ടെ.
1: പാടുന്ന പാട്ട് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആരും
0: വരുന്നു. വേർസ് ശരിയാണോന്നറിയില്ല.
1: കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും,
0: ഇത് മലയാളത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു പാട്ടാണ്. അതെന്താ സങ്കടം നിറഞ്ഞ പാട്ട് പാടുന്നേ? അപ്പൊ സന്തോഷമുള്ള പാട്ടൊക്കെ പാടിക്കൊടുക്കുക. അമ്മാമ്മക്ക് ഇതിലൊരു പാട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുക. ഓക്കെ, ആ പാട്ട് വെച്ച് തരാം കേട്ടോ.
1: അപ്പൊ
0: കൊച്ചുമക്കളെ എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയുക. ശരി എന്നാ.

0: ബുദ്ധു, പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു നിർത്ത്.
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂൾ ആകൂ.
3: ഹലോ,
4: ദീപയുടെ നമ്പർ അല്ലേ?
3: അതെ.
4: ദീപ, ഇത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. രമേഷ് സാർ ആരാണ്?
3: രമേഷ്.
4: ദീപയെ വിളിക്കണം, ദീപയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിലൂടെ വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ പറയൂ, സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു.
4: സ്പെഷ്യൽ എന്താണ്? വേഗം പറ. വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടിലിപ്പോ ഞാനും ഹസ്ബൻഡും രണ്ടു മക്കളും.
4: ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
3: മൂത്താള് പ്ലസ് ടു കഴിഞ്ഞ്, ഇളയാള് 8th.
4: പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ഏതാ ഹയർ സ്റ്റഡീസ്?
3: ഇളയാള് ഫിസിയോതെറാപ്പിക്ക് പോകാൻ പോവാ.
4: പാരാമെഡിക്കൽ കാറ്റഗറിയിൽ വരും അല്ലേ?
3: അതെ. ഹസ്ബൻഡ് ഓവർസിയർ ആണ് KCT.
4: നിങ്ങൾ രണ്ടുപേരും ജോലിക്കായിരിക്കുമ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? രണ്ടുപേരും കൂടി ഷെയർ ചെയ്താണോ എല്ലാം നോക്കുന്നത്? നിങ്ങൾ തമ്മിൽ മത്സരബുദ്ധി ഉണ്ടോ? ഞാൻ ആദ്യം ചെയ്യും അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്തു. അത് കൊള്ളാം. പിന്നെ സഹോദരൻ എവിടെയാണ്? രമേഷ് അദ്ദേഹം പള്ളുരുത്തിയില്ല.
3: സഹോദരനല്ല, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനാണ് രമേഷ്.
4: ഈ ജോലി തിരക്കിനിടയിലും ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാൻ സമയമൊക്കെ കിട്ടാറുണ്ടോ?
3: പരിപാടികളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്.
4: അപ്പോ ഏത് പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? വല്യേട്ടന് വേണ്ടി ഒരു പാട്ട് കൊടുക്കണോ അതോ വല്യേട്ടൻ പറഞ്ഞതനുസരിച്ച്?
3: പഴയ ജയൻ സിനിമാന്തരന്റെ ഭയങ്കര ഫാനാണ് ഞങ്ങളുടെ ചേട്ടൻ.
4: അല്ല, പുതിയ ജയൻ ഉണ്ട്. പഴയ ജയൻ എന്ന് പറയാനായിട്ട് ജയൻ ഒന്നേ ഉള്ളൂ.
3: ജയൻ ഒന്നേ ഉള്ളൂ. ജയന്റെ ഭയങ്കര ഫാനാണ്.
4: ജയന്റെ ആരാധകർ കേൾക്കണ്ട കേട്ടോ, ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും.
3: പഴയ ജയൻ.
4: ഓക്കെ ഓക്കെ. അപ്പൊ ജയന്റെ സിനിമകളിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു കൊടുത്താൽ മതിയോ?
3: നല്ലൊരു പാട്ട്. ഓക്കെ,
4: അവിടെ എല്ലാവർക്കും ആകാശവാണി കൊച്ചി FM സ്നേഹാന്വേഷണം നൽകുക. ഓക്കെ
3: ഓക്കെ, താങ്ക് യു.

0: ഹലോ.
1: ഹലോ, ദിവ്യയല്ലേ?
0: അതെ, ആരാണ്?
1: ആ ദിവ്യ, ബർത്ത്ഡേ കഴിഞ്ഞു പോയി, എന്നാലും ഹാപ്പി ബർത്ത്ഡേ.
0: താങ്ക് യു. ആരാണ്?
1: ദീപ ആരാണ്?
0: ചേച്ചിയാണ്.
1: ഞാൻ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സർ. എന്റെ സെക്കൻഡിനായിരുന്നു ബർത്ത്ഡേ.
1: അതിവിടെ എഴുതിയിട്ടുണ്ട്, അപ്പൊ ഞാൻ അതുകൊണ്ടാണ്.
0: ഓ, അത് ശരി. ചേച്ചി ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ചേച്ചി ആകാശവാണിയിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട്.
1: ആലുവയിലെ ടീച്ചറാണോ?
0: ആലുവ ബോയ്സില്. അതെ അതെ, ആലുവയിലെ ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്.
1: അവര് യുവവാണി പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്
0: യുവവാണിയില്. അതെ അതെ അതെ സാറേ.
1: എന്തൊക്കെയുണ്ട് ദിവ്യ, മറ്റു വിശേഷങ്ങൾ പറയൂ.
0: വിശേഷങ്ങൾ എന്താ സാറേ, ഞാനിവിടെ എറണാകുളത്ത് തന്നെ വർക്ക് ചെയ്യുവാണ്.
1: സെൻട്രൽ ഫിഷറീസ് ലൈബ്രറി ആണല്ലേ?
0: അതെ അതെ അതെ അതെ.
1: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നോ?
0: ആ, ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു സാറേ, ജോലി നന്നായിട്ട് പോകുന്നു.
1: ലൈബ്രറിയിലാണെന്ന് പറയുമ്പോൾ എത്ര പുസ്തകങ്ങൾ ഇതുവരെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും?
0: ഞങ്ങളുടെ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ടെക്നിക്കൽ ലൈബ്രറിയാണ് സാറേ. ഇവിടെ ഫിഷറീസിന്റെ ടെക്നിക്കൽ ബുക്സുകൾ അവിടെ ഉള്ളത്. അല്ലാണ്ട് നമ്മുടെ നോവൽസ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല അവിടെ.
1: ടെക്നിക്കൽ ബുക്സ് ഒക്കെ വായിച്ച ടെക്നോളജി ഒക്കെ മനസ്സിലാക്കണ്ടേ? മോഡേൺ ടെക്നോളജി.
0: ടെക്നോളജി ടെക്നോളജി മീൻസ് ഫിഷറീസ് ആണ് മെയിൻ ആയിട്ട്, ഫിഷറീസിന്റെ ബുക്സുകളാണ് ഉള്ളത്. അപ്പൊ അത് അതൊന്നും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടല്ല. കുട്ടികൾ ബുക്സ് വന്ന് ചോദിക്കുമ്പം ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് ചോദിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്സിനകത്താണ് ഉണ്ടാവുക, അവർ ചോദിക്കുന്ന സംശയങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫിഷറീസ് ഫീൽഡിനകത്ത് നമുക്കൊരു ഇതുണ്ടാവണം, ഒരു അറിവ് ഉണ്ടാവണമല്ലോ. അത് അങ്ങനെ ഒരു, ഇപ്പൊ ഞാൻ ബേസിക്കലി ഞാൻ മാത്സ് ആണെങ്കിൽ പോലും നമ്മൾ ഫിഷറീസിന്റെ ആ ഒരു അലൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഇപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ അങ്ങനെ അത് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അറിയും. പിന്നെ എനിക്ക് രണ്ട് കുട്ടികൾ, രണ്ട് ആൺകുട്ടികൾ.
1: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
0: മൂത്ത മോന് കാനഡയിൽ കോഴ്സ് കഴിഞ്ഞു, രണ്ടാമത്തെ മോൻ ഇപ്പൊ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് സാറേ. അവന് ദർശൻ, മൂത്തവൻ അരവിന്ദ്.
1: ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്.
0: ആ പറഞ്ഞോ സാറേ, പറഞ്ഞോ.
1: സൗമ്യ സ്വഭാവമുള്ള, എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്ന, എല്ലാവരോടും നന്നായി ഇടപഴകുന്ന ഒരാളാണ് ദിവ്യ.
0: ചേച്ചി പറഞ്ഞു.
1: നല്ലൊരു സർട്ടിഫിക്കറ്റ് അല്ലേ?
0: അതെ അതെ അതെ അതെ. അയ്യോ, എന്റെ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെയാണ്. അത്രയും ഇതാണ്, കാരണം ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന് ഡിഫറൻസ് ആണ്. ചേച്ചി, ഷീ ഈസ് എവറിത്തിങ് ഫോർ മീ.
1: ആ സ്നേഹം ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ 22-ാം തീയതി വേറൊരാളുടെയും കൂടി ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ.
0: 22-ാം തീയതി ഉണ്ട് സാറേ, ഞങ്ങളുടെ എന്റെ ബ്രദറിന്റെ കുട്ടിയുണ്ട്, ദേവ്, ദേവ് ദിലീപ്. അവന്റെയും ബർത്ത്ഡേ അന്ന് തന്നെയാണ്. അതെ,
1: ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഇഷ്ടഗാനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധ്വനിയിലെ മാനസ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഒത്തിരി ഉണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട് നല്ലതെന്ന് പറയാനായിട്ട്. പക്ഷെ പെട്ടെന്ന് ഒരു നല്ലൊരു പാട്ടാണ് അത്.
1: ഓക്കെ,
0: അത് തന്നെ വെച്ചോളൂ.
1: ദീപ എന്ന് പറയുന്ന ചേച്ചിയെയും ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. ഓക്കെ.
0: ഓ, ആയിക്കോട്ടെ സാറേ.
1: പാട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ,
0: താങ്ക് യു സർ. ഓക്കെ സർ, താങ്ക് യു.

0: ഹലോ,
1: ആ ഹലോ.
0: ഇത് അജീഷ് കുമാർ ആണോ?
1: ആ അതെ, ആരാണ്?
0: ആ അജീഷ് കുമാർ, ഇത് ആകാശവാണി കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നേ. ജൂലൈ 21 ജന്മദിനമാണല്ലേ.
1: ജൂലൈ 21.
0: ഓക്കെ, അപ്പൊ വരാൻ പോകുന്ന ജന്മദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ആകാശവാണി കൊച്ചി FM അജീഷ് കുമാറിന് നേരുന്നു.
1: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിലേക്ക് അനശ്വര ഒരു
1: മകളാണ്, മൂത്തമാണ്.
0: അനശ്വര ഒരു മെസ്സേജ് ഒക്കെ അയച്ച് അച്ഛനെ വിളിക്കണം, അച്ഛന്റെ ജന്മദിനം ജൂലൈ 21 ആണെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അച്ഛന്റെ വിശേഷങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ?
1: ഞാൻ ഇലക്ട്രീഷ്യനാണ്.
0: എവിടെയാ സ്ഥലം?
1: കൊച്ചി.
0: ആ പ്രത്യേക ഏരിയ, അതിന്റെ പേരെന്താ? കൊച്ചി എന്ന് പറയുമ്പോ
1: കൊച്ചി എന്ന് പറയുമ്പോ ചെല്ലാനം.
0: ആ ചെല്ലാനം. ഓക്കെ ഓക്കെ. ഇലക്ട്രീഷ്യനാണ് അല്ലേ? ചെല്ലാനത്ത് എന്തൊക്കെയാ വിശേഷങ്ങൾ പറയും.
1: ചെല്ലാനത്ത് ഇപ്പൊ നല്ല വിശേഷം. ഇപ്പൊ ഹാർബറൊക്കെ വന്നാണ്, അത്യാവശ്യം മീനിന്റെ ഇതൊക്കെയാണ്. എല്ലാരിക്കും ഹാർബർ തൊട്ടടുത്ത.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, ഭാര്യ, രണ്ടു മക്കള്.
0: ഓക്കെ.
1: റെഡിയാക്കണ ഒരാളെ അമ്മയാണ്. അമ്മയുടെ കൊള്ളുക.
2: ഹലോ.
0: ഹലോ, അമ്മയുടെ പേരെന്താ?
2: എന്റെ പേര് ശാന്ത.
0: ആ ശാന്ത ചേച്ചി, എന്തൊക്കെയാണ് ചെല്ലാനത്തുള്ള വിശേഷങ്ങള്?
2: നല്ല വിശേഷം. ഞങ്ങൾ എപ്പോഴും റേഡിയോ കേൾക്കും, എല്ലാ ദിവസവും വെക്കും റേഡിയോ. ഞാൻ ഒരു 50 കൊല്ലമായിട്ടുണ്ട് റേഡിയോ കേൾക്കണം.
0: അത് കൊള്ളാം. അപ്പൊ സ്വന്തം സ്ഥലം എവിടെയാ? ചെല്ലാനത്ത് തന്നെയാണോ? അല്ലെങ്കിൽ
2: എന്റെ വീട് കുമ്പളങ്ങിലാ. എന്നെ കെട്ടിച്ചുണ്ടോ എന്നാണ് ചെല്ലാനത്ത്. ഞാനിവിടെ ഒരമ്പഴ റേഡിയോ ഉണ്ട് ഇവിടെ.
0: ആണല്ലേ.
2: ആ എല്ലാരും പോയി കഴിഞ്ഞാ എനിക്ക് കൂട്ട് റേഡിയോ.
0: അത് പലരും പറയാറുണ്ട്.
2: എനിക്ക് എല്ലാരും അറിയാം നിലയത്തിലുള്ള. റിയ മാഡത്തിനെ, റിയ സാറിനെ.

0: അതെ സാറ്
1: എല്ലാവരും ഇവിടെയുണ്ട്, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് അനശ്വര നമുക്ക് ഈ സന്ദേശം അയച്ചപ്പോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞത്, അച്ഛന്റെ ജന്മദിനമാണ് ജൂലൈ
0: 21-ാം തീയതി ജൂലൈ.
1: അന്നത്തേക്ക് വേണ്ടി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്
0: അന്ന്?
1: കേൾക്കട്ടെ.
0: കേക്ക് മുറിക്കും, പിന്നെ എല്ലാരും വന്ന് ആ കേക്ക് മുറിച്ച് ഭക്ഷണം കഴിച്ച് വിരിയും.
1: എന്തായിരിക്കും സ്പെഷ്യൽ ഒക്കെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്?
0: പായസം വെക്കും, കേക്ക് മുറിക്കും, പിന്നെ ഒന്നെങ്കിൽ ബിരിയാണി വെക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോറും കറിയ. അങ്ങനെ
1: കൊറേ പേരെ വിളിക്കുവോ?
0: കൊറേ പേരെ വിളിക്കല്ല, എന്റെ മക്ക 3 പേരും കൂടി കൂടും.
1: ഞങ്ങളെന്ന് വിളിക്കുന്നില്ലേ
0: എല്ലാരും?
1: ചെല്ലാനത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ അച്ഛന്റെ ജന്മദിനമായിട്ട് അപ്പൊ അച്ഛന് നമുക്ക് ഏത് പാട്ട് വെച്ചു കൊടുക്കണം? അച്ഛന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറ.
0: നല്ലൊരു പാട്ട് വെച്ചോ സാറേ, ജന്മദിനമല്ലേ, നല്ലൊരു പാട്ട്.
1: ഓക്കേ.

0: ഹലോ,
1: ഷാനിയല്ലേ?
0: അതെ.
1: ആ ഷാനി, ശീല ആരാണ്?
0: ശീലയോ?
1: ആ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
0: ആ, ഇവിടെ അടുത്ത വീട്ടിലെ.
1: ശീല ഒരു കാര്യം പറഞ്ഞായിരുന്നേ, അപ്പൊ അതൊന്ന് ഷാനീനെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു. ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ശരി. ആ
1: മനസ്സിലായോ?
0: ഓ, മനസ്സിലായി മനസ്സിലായി. ശീലയ്ക്ക് പറയാറുണ്ട്, ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ.
1: എപ്പോഴും റേഡിയോ കേൾക്കും അല്ലേ?
0: അവൾക്ക് ഭയങ്കര ഇഷ്ടാ.
1: ആ, അപ്പൊ അതുകൊണ്ടാണ് ഷാനിയെ പ്രത്യേകമായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിലേക്ക്.
0: അതെ അല്ലേ?
1: ഷാനിയെ കുറിച്ച് ശീല പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? പനിയൊക്കെ വരുമ്പോൾ പൊടിയരി, കഞ്ഞി, അച്ചാറൊക്കെ തരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു.

0: കേട്ടിട്ടുണ്ട്.
1: അതൊരു പാവാണ്. ആരും
0: ഓക്കേ. ശീല എപ്പോഴും റേഡിയോ കാര്യങ്ങൾ കേൾക്കും തോന്നുന്നു അല്ലേ?
1: അതെ അതെ അതെ. ആൾക്ക് ഭയങ്കര ഇഷ്ടാ. ഞങ്ങളുടെ വീട് മുല്ലശ്ശേരി.
0: മുല്ലശ്ശേരി എന്ന് പറയുമ്പോ
1: തൃശ്ശൂർ ജില്ലയില്.
0: ആ, അതാണ് ഒരു തൃശ്ശൂർ സംഭാഷണം ഇങ്ങനെ ആ സ്റ്റൈലൊക്കെ പതിയെ വരുന്നുണ്ട്, സ്ലാങ്. ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഷാനി എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫ്
0: ആണ്. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കള്.
0: ഓക്കെ, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിരിക്കുന്നു.
0: ഓക്കെ, അദ്ദേഹം എന്താ ചെയ്യുന്നേ?
1: ആൾക്ക് സലൂണാണ്.
0: മക്കളൊക്കെ പഠിക്കുകയാണോ? അതല്ലെങ്കിൽ എല്ലാരും?
1: ഒരാൾ ടെൻത്ത് കഴിഞ്ഞു, ഒരാൾ എയ്ത്തില്.
0: അപ്പൊ പ്ലസ് ടു ഒക്കെ ജോയിൻ ചെയ്താ? ഓക്കെ. അപ്പൊ ഷാനി, ഇന്ന് ഈ ഫോണോട് ഗാനോത്സവം എന്ന പരിപാടിയിലൂടെ ഏത് പാട്ടാണ് ഞങ്ങൾ വെച്ചു തരേണ്ടത്?
1: പഴയ പാട്ടുകൾ ഇഷ്ടം.
0: പറഞ്ഞോ, ഏത് പാട്ട് വേണമെങ്കിലും വെച്ചു തരാം. ശിലച്ചേച്ചിക്ക് വേണ്ടിട്ട്. അമരത്തിലെ പാട്ട് അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ശരി എന്നാ, പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ ഓക്കെ.

0: ഹലോ,
1: ആ പറയൂ.
0: ഇത് ചേജുവിന്റെ നമ്പറാണോ?
1: അതെ,
0: ആ ചേജു, ഗീത ഹേമന്ത് ആരാണ്?
1: ആ എന്റെ ഫ്രണ്ട്.
0: ഗീത ഹേമന്ത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ആണോ?
0: മെസ്സേജിൽ എന്താ പറഞ്ഞിരിക്കണേന്ന് പറയട്ടെ. ആക്സിഡന്റ് ഒക്കെ പറ്റി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലീവിലായിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു പറ്റി?
1: അത് മാറി, ഇപ്പൊ പ്ലാസ്റ്റർ ഒക്കെ വെട്ടി. കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോണു. ജോലിക്ക് പോകണ്ട. ഇപ്പൊ
0: ജോലിക്ക് പോയി തുടങ്ങി.
1: ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് ഇവിടെ നോക്കി എടുക്കല്ല.
0: അതൊരു അനുഗ്രഹമായിട്ട് മാറിയല്ലേ. ഇപ്പൊ ആക്സിഡന്റ് പറ്റിയത് എങ്ങനെയാ?
1: അത് ഞാൻ സ്കൂട്ടറിന് വന്നപ്പോഴേ ബാക്കില് വന്നൊരു ബൈക്ക് ഒന്ന് ഇടിച്ചതാണ്. മറിഞ്ഞോണു കൈയുടെ എല്ല്, റിസ്റ്റിന്റെ അവിടെ ഒരു എല്ല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ടത്.
0: ഇപ്പൊ പൂർണ്ണമായിട്ട് മാറിയോ?
1: പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ കൈ വഴങ്ങണോല്ല, പണ്ടത്തെ പോലെ തന്നെ ആവണോല്ല. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും.
0: വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ?
1: ഇന്നലെ വെറുതെ ഒന്ന് എടുത്തു നോക്കി, കുഴപ്പമില്ലാതെ പോണ്ട്.
0: ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം കേട്ടാ. നമ്മുടെ കുഴപ്പം കൊണ്ടല്ല
1: അല്ല,
0: പറഞ്ഞെടുത്തോളാം. മനസ്സിലായത്.
1: ഒരാൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ല.
0: അതെ അതെ, ഒരു സ്പീഡും സുരക്ഷിതമല്ല. എനിക്ക് പേരിലൊരു ഡൗട്ട് ഉണ്ട്. ചേജു അങ്ങനെ തന്നെയാണോ പേര്?
1: ചേജു, CHEJU, ചേജു എന്നാണ് പേര്.
0: അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര് കൂട്ടിച്ചേർത്തൊക്കെ ഇട്ട് അങ്ങനെ വല്ല പേരാണോ?
1: എന്റെ അച്ഛന്റെ പേര് ചെല്ലപ്പൻ എന്നാണേ.
0: ഓക്കെ.
1: അച്ഛനൊരു പെങ്ങളുണ്ട്, ജുഗുനു എന്നാണേ. അപ്പ അച്ഛന്റെ പേരിന് അച്ഛനും അച്ഛനൊരു പെങ്ങളുള്ളൂ, ഒരു പെങ്ങളുള്ളു, ബാക്കി എല്ലാം പിള്ളേരാണ് അവര്. അപ്പൊ അച്ഛന്റെ പേരിന്റെ അച്ഛനും ചിറ്റയുടെ പേരിന്റെ അച്ഛനും, ചിറ്റെന്നാ വിളിക്കണ അച്ഛന്റെ പെങ്ങളെ.
0: ഓക്കെ.
1: അങ്ങനെയാണ് എന്റെ പേരിട്ടതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്റെ പേരല്ലെങ്കിലും പലരും തെറ്റിയാണ് പറയാറ്, പക്ഷെ ഇവിടെ വന്നപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു.
0: അതാണ് ആകാശവാണി. ഞങ്ങളുടെ റേഡിയോ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ടോ?
1: സൺഡേസിലെ കേൾക്കാറുണ്ട്, ഒഴിവുള്ള ദിവസങ്ങളൊക്കെ കേൾക്കാറുണ്ട്, പിന്നെ രാവിലെ കേൾക്കാറുണ്ട്. അടുക്കളയിൽ തന്നെ റേഡിയോ ഉണ്ട്, സമയം നമുക്കറിയാല്ല, പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം കേട്ട് പണിയെടുക്കാം.
0: ഗീത ഹേമന്ത് എവിടെയാണ്, ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണോ?
1: ആ, ഞങ്ങള് കോർപ്പറേറ്റ് സൊസൈറ്റികളിൽ ജോലി ചെയ്തതാണ്. അങ്ങനെ നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ.
0: പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
1: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. വീട്ടില് ഇപ്പൊ ഹസ്ബൻഡും രണ്ട് ആൺമക്കളാണ്, അർജുൻ കൃഷ്ണയും വിജയ് കൃഷ്ണയും. അർജുൻ കൃഷ്ണ ഇവിടെ ഇല്ല, പുറത്ത് പഠിക്കണേ.
0: ഓക്കെ.
1: വിജയ് കൃഷ്ണ ഡിഗ്രി കഴിഞ്ഞു, PSC ഒക്കെ ആയിട്ട് നടക്കും ജോലിക്കുള്ള ശ്രമം. ഹസ്ബൻഡ് റിട്ടയർ ഫയർഫോഴ്സ് ആണ്.
0: ഓക്കെ. ഈ ഗീത ഹേമന്ത് ഇപ്പോൾ എവിടെയാണ്?
1: ഗീത താമസിക്കുന്നത് TKS-പുരം കൊടുങ്ങല്ലൂര് സൈഡിലാണ്.
0: അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറ, പാട്ട് വെച്ചു തരാം.
1: പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം, നീ എന്റെ ഊഞ്ഞാൽപ്പടിയിലിരിക്കില്ലെന്നറിയാം. ആ പാട്ടല്ലേ, ഗീതയ്ക്കും ഫാമിലിക്കും പിന്നെ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് വെച്ചോ.
0: ഓക്കെ, താങ്ക് യു, ബൈ ബൈ
1: ബൈ.

0: ഹലോ
1: ഹലോ ആതിര, ആകാശവാണി
0: ഹലോ പറഞ്ഞോളൂ.
1: കൊച്ചി എഫ് എമ്മിന്റെ ഫോണോട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ. അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അല്ലേ?
1: ഓർമ്മയുണ്ടല്ലേ.
0: അമ്മ എപ്പോഴും പറയാറുണ്ട് അമ്മ ഫുൾ ടൈം ഈ ആകാശവാണി ഫുൾ ടൈം അഡിക്റ്റ് ആണ്.
1: അയ്യോ, അപ്പൊ അതെന്തൊരു പരാതിയായിട്ടാണ് പറയുന്നത്?
0: പരാതിയല്ല, നല്ലവരല്ലേ.
1: ഓക്കെ, അപ്പൊ എനിക്ക് ഇതിനകത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ജൂൺ 20-ാം തീയതി 61-ാം പിറന്നാളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അല്ലേ? അപ്പോ ഞങ്ങൾ ആരും പിറന്നാൾ ദിനം ഓർക്കാറില്ല അത്രേ. അതെന്താ,
0: ഞങ്ങൾ അങ്ങനെ പണ്ട് മുതലേ പിറന്നാൾ ആഘോഷിക്കാറില്ല. പിന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ അമ്മ സ്കൂളിൽ മിഠായി കൊടുക്കും, അത്രേ ഉള്ളൂ.
1: അപ്പൊ അമ്മയുടെ 61-ാം പിറന്നാൾ നിങ്ങൾ എങ്ങനെയാ ആഘോഷിച്ചത്?
0: അമ്മയുടെ ഒന്നും ആഘോഷിച്ചില്ല.
1: അപ്പൊ 61 വയസ്സൊക്കെ ആയപ്പോ അടിച്ചുപൊളിച്ച 60-ാം വയസ്സ് ഷഷ്ടി പൂർത്തി അല്ലേ?
0: അതെ അതെ,
1: അതാഘോഷിച്ച തകർത്ത് ആഘോഷിച്ച
0: ഒന്നും ആഘോഷിച്ചില്ല.
1: എന്താണെന്ന്
0: അതൊന്നും ഇഷ്ടവല്ല, ആഘോഷിക്കില്ല.
1: ആണോ? ആതിരയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു?
0: നേവൽ ബേസിലാണ്.
1: ഓക്കേ, കുട്ടികളൊക്കെയോ?
0: ഒരു മോനുണ്ട്,
1: എന്ത് ചെയ്യുന്നു?
0: അവൻ PreKG പഠിക്കുവാണ്.
1: ആ, കൊച്ചുകുട്ടിയാണല്ലേ.
0: അതെ അതെ.
1: അപ്പൊ കൊള്ളാം, സന്തോഷകരമായ കുറെ വാർത്തകളാണ് നിങ്ങളിൽ നിന്ന് കേൾക്കാനായിട്ട് കഴിയുന്നത്. നല്ല എനർജറ്റിക് ആയ 61-ാം വയസ്സിലും 16 വയസ്സിന്റെ ചുറുചുറുക്കോട് കൂടി ഒരു അമ്മ കൂടി ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഓക്കെ, ആതിരയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ. അപ്പൊ ഏത് പാട്ട് ആതിരയ്ക്ക് വെച്ചു തരണം?
0: ഐ ലവ് യു മമ്മി ആ പാട്ട് വെച്ചാൽ.
1: ഓക്കെ, അപ്പൊ അമ്മയോടുള്ള പ്രത്യേക ഇഷ്ടം നിറഞ്ഞ ഒരു പാട്ട്. അമ്മയോട് പ്രത്യേകം പറയണം, ജൂൺ 20-ാം തീയതി ജന്മദിനമായിരുന്നു. ആകാശവാണി കൊച്ചി FM വൈകിയാണെങ്കിലും ഞങ്ങളുടെയും ജന്മദിനാശംസകൾ നേരുന്നു. ഓക്കെ, പാട്ട് കേൾക്കാം. ഓക്കെ
0: ഓക്കെ.

0: ഹലോ.
1: ഹലോ, രാമചന്ദ്രൻ പിള്ളയാണോ?
0: അതെ.
1: ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന പരിപാടിയിൽ നിന്ന് വിളിക്കുന്നത്.
0: ആ
1: ഇത് സ്ഥലം മലപ്പുറം വറ്റലൂർ.
0: മലപ്പുറം.
1: അവിടെ എങ്ങനെയാ ആകാശവാണി കൊച്ചി FM കേൾക്കുന്നത്?
0: ആ പോയാണ്
1: ആ മലപ്പുറത്ത് പുലാമന്തോളിലൊക്കെ ധാരാളം
0: ആ
1: ശ്രോതാക്കൾ.
0: പിന്നെ വേറെ ആൾക്കാരുണ്ട്.
1: നമുക്ക് ഈ ആപ്പൊക്കെ വരുന്നതിന് മുമ്പേ ധാരാളം ശ്രോതാക്കൾ ഇങ്ങോട്ട്
0: ആ ഉണ്ടായിരുന്നു. ആ നേരത്തെ റേഡിയോയിൽ കുറച്ച് കിട്ടും, നല്ലോണം ഈ വയറ് വലിച്ച് മുകളിലെ കൊടുക്കുമ്പോൾ കിട്ടുമായിരുന്നു.
1: ഞങ്ങൾ അവരുമായിട്ട് ഇതുപോലെ ഫോൺ ഹോട്ടലൊക്കെ സംസാരിച്ചപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര പൊക്കത്ത് ആന്റിനയൊക്കെ വെച്ച്.
0: അങ്ങനെ വെച്ചാൽ ഞാനും കേട്ടോ ആദ്യം.
1: ഇപ്പോഴും അങ്ങനെയാണോ നിങ്ങൾ അവിടെ റേഡിയോ കേൾക്കുന്നേ?
0: അല്ല, ഇപ്പൊ കിട്ടുന്നില്ല.
1: അപ്പോ
0: അതുകൊണ്ട് ആപ്പ് വഴി കേൾക്കും.
1: ഓക്കെ,
0: ആപ്പ് വഴി കേട്ട റേഡിയോയിലിട്ട് മറ്റേ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും.
1: ഓക്കെ,
0: ഇപ്പൊ റേഡിയോ കേൾക്കുന്ന പോലെ തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇത് മാത്രമല്ല, തിരുവനന്തപുരമാണ് കൂടുതൽ കേൾക്കുന്നത്. തിരുവനന്തപുരം കേൾക്കും, മഞ്ചേരി കേൾക്കും, കണ്ണൂര്. തിരുവനന്തപുരം നിലയം ഫുള്ള് കേൾക്കാറുണ്ട്. കൊച്ചി നിലയത്തിൽ രാവിലെ സുഭാഷിതം അത് ഒറ്റ ദിവസവും മുടങ്ങാതെ കേൾക്കും.
1: അത് മാത്രമേ കേൾക്കുള്ളൂ?
0: അല്ല, അത് മാത്രമല്ല, പിന്നെ കാവ്യധാര അത് കേൾക്കും, ഒന്ന് പ്രഭാഗീതം കേൾക്കും.
1: ഓക്കെ,
0: പിന്നെ മറ്റു പരിപാടി സാഹിത്യ സുരഭി ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ആം അഭിമുഖങ്ങള്.
1: സാഹിത്യത്തോട് താല്പര്യമുണ്ടോ?
0: സാഹിത്യത്തിലങ്ങനെ നമ്മൾ കൃതി ഒന്നും എഴുതാറില്ല, പക്ഷെ സാഹിത്യ പരിപാടികൾ ആസ്വദിക്കും.
1: ഓക്കെ, എന്താ ചെയ്യുന്നേ?
0: ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്.
1: ഏതാ സാറിന്റെ വിഷയം?
0: ഹിസ്റ്ററിയാണ്.
1: ഹിസ്റ്ററി.
0: വിഷയം പിന്നെ UP സ്കൂളിലെ എല്ലാ വിഷയം മലയാളം, ഇംഗ്ലീഷും, SSM പഠിപ്പിച്ചു. ഈ മൂന്ന് വിഷയങ്ങൾ പ്രധാനമായിട്ടും പിന്നെ മലയാളത്തിലാണ് അവസാനം കൂടുതൽ പീരീഡ് കിട്ടിയത്. റേഡിയോ ഞാൻ 1971 മുതൽ കേൾക്കുന്നുണ്ട്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഡിസംബറിൽ, 1971 ഡിസംബറിൽ നടന്നല്ലോ. അപ്പൊ അന്ന് ഞങ്ങളുടെ നാട്ടില് കുറച്ച് പട്ടാളത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിലാകെ രണ്ട് വീട്ടിലെ റേഡിയോ ഉള്ളൂ, എന്റെ വീട്ടിലൊന്നും ഇല്ല. അങ്ങനെ അച്ഛനോടോ വൈകിട്ട് പ്രാദേശിക വാർത്ത കേൾക്കാൻ പോകും. അപ്പൊ ഞാൻ അന്ന് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അച്ഛന്റെ കൂടെ വാർത്ത കേൾക്കാൻ
1: പോവാറ്.
0: പിന്നെ 77 ആയി ഒരു റേഡിയോ വാങ്ങാൻ. അന്നൊക്കെ റേഡിയോ ഭയങ്കര വിലയാണ്, വലിയ വിലയാണ്. ഇന്ന് റേഡിയോ ഒരു വലിയ അത്ഭുത വസ്തു മുതൽ വലിയ ഈ ധനികരുടെ വീട്ടിൽ മാത്രമുള്ളൊരു സാധനമാണ്.

0: കാലഘട്ടത്തിൽ
1: ആ
0: അങ്ങനെയായിരുന്നു.
1: പിന്നെ അത് ഞാൻ ഈ ഇത് കൊടുക്കുന്ന നമ്മളെ ടാക്സ് കൊടുക്കുന്ന നികുതി കൊടുക്കണമായിരുന്നു, വർഷത്തിൽ 15 രൂപ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കണമായിരുന്നു. അങ്ങനെ ചിലരെ കാലം അതിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി അടച്ചതൊക്കെ.
0: ഓ അത് ശരി.
1: 10 ക്ലാസ് കഴിഞ്ഞു വീട്ടിലൊരു റേഡിയോ വാങ്ങുമ്പോൾ, അന്ന് 650 രൂപ വന്നവരെ, അന്ന് സ്വർണത്തിന് 300 രൂപ ഉണ്ടായിരുന്നു.
0: റേഡിയോയ്ക്ക് 650 രൂപ
1: അറുന്നൂറ്റമ്പത്. അത് റേഡിയോ വലിയൊരു ആഡംബര വസ്തു, വലിയ വിലയുള്ള സാധനമാണ്.
0: അതെ അതെ.
1: ഞാൻ അന്നോട്ടെ ഇങ്ങനെ റേഡിയോ പരിപാടി, അന്ന് തിരുവനന്തപുരമാണ് കേൾക്കുന്നത്. എന്റെ സ്വന്തം സ്ഥലം കൊല്ലം ജില്ലയാണ്, കൊട്ടാരക്കര.
0: കൊട്ടാരക്കര
1: കൊട്ടാരക്കര കൊട്ടാരക്കര 10 ലക്ഷം വന്നിട്ട് അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ അധ്യാപകനായി വന്നു, അങ്ങനെ ഇപ്പൊ ഇവിടെ സെറ്റിലാണ്.
0: ഓക്കെ. പിന്നെ വീട്ടിലൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ആരൊക്കെ ഉണ്ട്?
1: സുഖമായിട്ട്. ആ ഭാര്യ ടീച്ചറായിരുന്നു, റിട്ടയർഡായി. 2 പെൺകുട്ടികളാണ്, മൂത്താള് വിവാഹം കഴിഞ്ഞ ഒറ്റപ്പാലത്ത് BHMS കഴിഞ്ഞാലാണ്, രണ്ടാമത്തെ ആള് TTC കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഒരു സ്കൂളിൽ കയറി.
0: പിന്നെ ഇതിനകത്തൊരു പാട്ടൊക്കെ വെച്ച് തരണമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്.
1: കുറച്ചാളായി കേട്ടിട്ട് അങ്ങനെ.
0: ആ ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന ചിത്രത്തിലെ പാട്ട്.
1: രാജമല്ലി പൂജിരിക്കല്ലേ?
0: അത് തന്നെ.
1: ഇവൻ എന്റെ പ്രിയ പുത്രൻ നല്ല കുറച്ച് ഗാനങ്ങളുണ്ട്, മംഗമ്പോ കലശം നല്ല രചനയുണ്ട്.
0: അതെ അതെ. കെ ജെ ജോയുടെ സംഗീതം അല്ലേ?
1: കെ ജെ ജോയുടെ സംഗീതമാണ്.
0: അപ്പൊ ഒത്തിരി സന്തോഷം താങ്കളോട് സംസാരിക്കാൻ സാധിച്ചതിൽ. ഒരു ഹിസ്റ്ററിയെ ഇഷ്ടപ്പെടുന്ന അധ്യാപകൻ മാത്രമല്ല, റേഡിയോയുടെ ഒരു ഹിസ്റ്ററി അതിന്റെ ഭാഗമായിട്ടിരിക്കുന്നു അല്ലേ?
1: റേഡിയോ നമ്മുടെ സന്തോഷ സാഹചര്യമാണ്. നമുക്ക് റേഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സമയം നഷ്ടമില്ല, അതുപോലെ നമുക്ക് നമ്മുടെ ജോലി നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റി. പിന്നെ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വരില്ല, വാർത്ത തന്നെ സംക്ഷിപ്തമാണ്, എന്നാൽ എല്ലാമായതുണ്ടാവും. പിന്നെ പരിസര മലിനീകരണവും ഇല്ല, നമ്മുടെ കണ്ണിന് ദോഷമില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല, അനാവശ്യമായ ഒന്നുമില്ല. നമുക്ക് കുടുംബസഹിതം കേൾക്കാൻ പറ്റുന്ന പരിപാടികളുള്ളത്, മിതമായ വോള്യത്തിൽ ഞാൻ വെക്കുമ്പോൾ നമുക്ക് എല്ലാം കേൾക്കാനുള്ള ആസ്വദിക്കാൻ, നമ്മൾ അതിൽ വേറെ നമ്മുടെ ഭാവന വളർത്തിയെടുക്കാൻ കഴിയും. മറ്റേ വീഡിയോ ആകുമ്പോൾ നമ്മൾ അവർ കാണിക്കുന്ന, പക്ഷേ ഈ ഓഡിയോയിലൂടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച്, ചിലപ്പോൾ ചിത്രത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ ഭാവനയനുസരിച്ച്
0: ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ ഈ ഓഡിയോ മാത്രം കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിഷ്വലൈസേഷൻ അതിന്റെ വേറെ ആയിരിക്കാം, പക്ഷേ രൂപീകരിച്ചെടുക്കുന്ന ഒരു ചിത്രവും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എപ്പോഴും വേറെ ആയിരിക്കും, നമ്മുടെ ചിന്തകൾ വേറെ
1: ഒന്നില്ല. നമ്മുടെ ശ്രദ്ധയെ വളർത്തിയെടുക്കാൻ കഴിയും, പരിപാടി നല്ല ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് കേൾക്കാൻ കഴിയും.
0: അപ്പൊ എന്തായാലും പാട്ട് വെച്ച് തരാം.
1: വളരെ സന്തോഷത്തിൽ, വളരെ നന്ദി.
0: ഓക്കെ. അപ്പൊ ഈ മെസ്സേജിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇഷ്ടഗാനം ഫോണോട്ട് ഗാനോത്സവത്തിലൂടെ നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
0: ബൈ ബൈ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചത് ഞാൻ സാജു. ഫോൺ ഔട്ട് ഗാനോത്സവം വീണ്ടും ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഫോൺ ഔട്ട് ഗാനോത്സവം.

0: 102.3 കൊച്ചി എഫ് എം പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ലെന്നും രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ ഗുണമാണിതെന്ന് യുഗമാണിതെന്ന് നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരീക്ഷണങ്ങൾ ഉയർന്നുവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തുന്നു. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പോളിയോ നിർമ്മാർജ്ജന യജ്ഞവുമായി ബന്ധപ്പെട്ട് രാജ്യം നടത്തുന്ന മഹാദൌത്യത്തിൽ ആരോഗ്യ പ്രവർത്തകരും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 19 ജില്ലാതല ഉദ്ഘാടനം അടൂർ ജനറൽ ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദ്വീപുകളിലും പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 സൗത്ത് ആഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്, ഒപ്പം
1: ഞാൻ എം വി ശശികുമാർ.
0: സാർ, നമ്മുടെ ആകാശവാണി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ എപ്പോഴും ആകാശവാണിയെ താരതമ്യം ചെയ്യുന്നത് നല്ല ഭാഷയായിട്ടാണ്, അല്ലെ? മാനകമായ ഒരു ഭാഷ, നല്ല മലയാളം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആകാശവാണി കേൾക്കണം എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് അഭിപ്രായവേദിയിൽ കത്തുകൾ തന്നെ വരാറുണ്ട്, നിങ്ങളുടെ ചില അനൗൺസർമാരുടെ ഉച്ചാരണം ശരിയായില്ല. കഴിഞ്ഞ അഭിപ്രായവേദി തന്നെ വന്നു, അവര് അടയ്ക്കുക എന്ന് പറയുന്നതിന് പകരം അടക്കുക എന്ന് പറഞ്ഞു. അത്രയും വളരെ സഹൂതം കേൾക്കുന്ന ശ്രോതാക്കളാണ് നമ്മുടേത്. നമ്മളൊരു തെറ്റു വരുത്തിയാൽ അവര് സഹിക്കില്ല.
1: അവര് പ്രത്യേകിച്ച് പറയും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല.
0: അതെ,
1: നമുക്ക് പഴയ കാലവുമായിട്ട് എപ്പോഴും നമ്മളെ താരതമ്യം ചെയ്യും.
0: പ്രത്യേകിച്ച് മലയാളം പറയുമ്പോൾ പ്രാദേശികമായി അതിന് ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്നും വരാത്ത രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മലയാളം പോലെയാണ് അവർ നമ്മളെ ആകാശവാണിയുടെ ഭാഷയെ കരുതുന്നത്.
1: തീർച്ചയായും ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ സംസാര ഭാഷയിൽ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ മാത്രമേ നമ്മൾ ഈ ഒത്തിരി പോലും ഉപയോഗിക്കൂ.
0: ശ്രദ്ധിച്ചിട്ടുണ്ട്,
1: ഒത്തിരി എന്ന് പറയില്ല, അല്ലെങ്കിൽ അതൊരു പ്രാദേശിക പ്രയോഗമായിട്ട് വേണം അത്തരത്തിൽ കാണാൻ.
0: പക്ഷേ ഈ ഭാഷയിൽ തന്നെ രസകരമായ ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, പക്ഷേ അതിന് ഉപയോഗിക്കുന്ന വാക്കുകളോ സാങ്കേതികമായി ആ അർത്ഥമായിരിക്കില്ല. വളരെ രസകരമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു എ സി ഉള്ള ഒരു മുറിയിലിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചില മഴയുണ്ടെങ്കിൽ ഇടയ്ക്ക് ചൂട് കൂടുന്നതിനാൽ എ സി ഇട്ട് ഇരിക്കുന്ന, ചിലപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ എ സി ഉണ്ട്, ചിലപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി തണുപ്പാവണം എന്ന് തോന്നും. നമ്മൾ ആ അടുത്തിരിക്കുന്ന ആളോട്, റിമോട്ടുള്ള ആളോട് പറയുന്നത് എ സി കുറച്ച് കൂട്ടി വെക്കാമോ എന്നാണ്. എ സി കുറച്ച് കൂട്ടി വെക്കാവോ എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് മനസ്സിലും നമുക്ക് തണുപ്പ് കൂട്ടാനാണ് എന്ന് മനസ്സിലാവും. പക്ഷേ റിമോട്ടെടുത്ത് നമ്മൾ ചെയ്യുന്നത് 23 അതിനെ 22 അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് 18 കൊണ്ടുവന്ന് തണുപ്പ് കൂട്ടുകയാണ് ആളുകൾ ചെയ്യുന്നത്. പക്ഷേ സാങ്കേതികപരമായി സംഭവിക്കുന്നത് ശരിക്കും തണുപ്പ് കുറയുകയാണ്, ടെമ്പറേച്ചർ ആ ഡിഗ്രി കുറഞ്ഞു കുറഞ്ഞ് അക്കം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. പക്ഷേ ഇതൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ആവശ്യമില്ല. എ സി കുട്ടിവെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് മനസ്സിലാവും ഏത് സ്വിച്ചിലാണ് പിടിച്ച് നിൽക്കേണ്ടതെന്ന്.
1: നേരെ മറിച്ച് നമ്മൾ താപനില കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ പറയുന്ന ആളുകൾ സംശയിക്കുകയും ചെയ്യും. കാരണം നമ്മളത് അങ്ങനെ പറയാറില്ല,
0: ഉപയോഗിക്കാറില്ല. അതുമാത്രമല്ല അതൊരു ഒരു തമാശ പോലെയാവും. നമ്മൾ ബഷീർ പറഞ്ഞ പോലെ മാതാവിയെ കുറിച്ച് ശുദ്ധജലം തന്നാലും എന്ന് അബ്ദുൽ ഖാദർ പറയുമ്പോൾ ബഷീർ പറയുന്നുണ്ടല്ലോ, അത് ഉമ്മ കേട്ടതോടെ അടി വെച്ച് കൊടുത്തു എന്നാണ് പാത്തുമ്മയുടെ അടി പറയുന്നത്. അതുപോലെ ആയിപ്പോ കുറച്ച് താപനില
1: കൃത്രിമമായി പോകും.
0: അതെ, വളരെ കൃത്രിമമായി പോകും. ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മരുന്ന് കൊടുക്കുമ്പോൾ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആർക്കെല്ലാം ഇത് വന്നാല് ഒരു ഗുളിക എടുത്തു കൊടുത്തിട്ട് പനിക്ക് നല്ലതാ, പനി പിടിച്ച് ചൂട് പിടിച്ച് വിറച്ച് കിടക്കുകയായിരിക്കും ആള്, പിന്നെയും പനി കൂട്ടാനാണ് ഇത് എനിക്ക് തന്നെയെന്ന് വിചാരിച്ച രോഗി നമ്മളോട് ചൂടാകാറില്ല. പകരം പനിക്ക് നല്ലതാന്ന് വെക്കുമ്പോൾ ഇത് പനി മാറാൻ നല്ലതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും.
1: അതെ, പനി വരാനായിട്ട് നമ്മൾ ഗുളിക കഴിക്കുന്ന പതിവുമില്ലല്ലോ.
0: ഇല്ല,
1: അങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പോൾ ഇത്തരം ചില പ്രയോഗങ്ങൾ നമ്മുടെ എല്ലാ ഭാഷകളിലും ഉണ്ടായിരിക്കാം. മലയാളത്തിൽ പ്രത്യേകിച്ച് ഇത്തരം ഒരുപാട് പ്രയോഗങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, എങ്കിലും ഇത്തരത്തിൽ രസകരമായ പല പ്രയോഗങ്ങളുണ്ട്. മാത്രമല്ല ഈ നമ്മൾ സംസാര ഭാഷയിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ടോണ് അതല്ലെങ്കിൽ ചില മൂളൽ ഒക്കെ വെച്ചിട്ട് വിപരീതാർത്ഥ ആവും. ഇപ്പം നമുക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ഒരു പരീക്ഷ പേപ്പർ ഒരു അധ്യാപകൻ തരികയാണ്, 50 4 ഉള്ളൂ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 4 വാങ്ങിയത് വളരെ നന്നായി എന്നല്ല, ആ ഒരു പ്രയോഗത്തിൽ തന്നെ ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ യന്ത്രങ്ങൾക്ക് AI ഒക്കെ അറിയാതെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം യന്ത്രൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, കൈമുറിക്കാൻ പറയുമ്പോൾ കൈമുറിക്കും. അതാണ് മനുഷ്യനും ഭാഷയുമായുള്ള ബന്ധം എന്ന് പറയാൻ. അവരുടെ അതിൻ്റെ ടോണിൽ അതല്ലെങ്കിൽ ഒരു ഇരുത്തി മോളിൽ ഒക്കെ ഒരുപാട് അർത്ഥങ്ങൾ വരും. ചിലപ്പോൾ അത് വിപരീതാർത്ഥാവും. ഈ നന്നായിട്ടുള്ളതും അതല്ലെങ്കിൽ മോശമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, കേമായി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വിപരീതാർത്ഥത്തിലായിരിക്കും കേമായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് സന്ദർഭം എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി വേണം ആളുകൾ പ്രയോഗിക്കാനെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
0: ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ന്യൂആൻസസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ആ സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു കൃത്രിമ ബുദ്ധിക്കും അതിലേക്കൊക്കെ ഉള്ളിടാനൊക്കെ ഇനിയും അല്ലെ, നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുള്ളൂ, ഇനിയും കുറച്ച് ജന്മം കൂടി ജനിക്കേണ്ടി വരുന്നതാണല്ല, കുറച്ചുകൂടി ജന്മമൊക്കെ ജനിച്ചു കഴിഞ്ഞാലേ കൃത്രിമബുദ്ധിയൊക്കെ അത്രയൊക്കെ ആവുള്ളൂ.
1: ഒരു 4 ഇനിയും ഉണ്ണണം.
0: അതെ, ഒരു 400 ഇനി ഉണ്ണണം എന്ന് തോന്നുന്നു. അപ്പൊ ഇതുപോലെ തനിമയാർന്ന മനുഷ്യന്റെ അനുഭവങ്ങൾ നമുക്ക് കത്തുകളായി ധാരാളം വന്നിട്ടുണ്ട്. ഓർമ്മച്ചിന്തയിലൂടെ നമുക്ക് അത് ആസ്വദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മച്ചിന്തയിലേക്ക് സ്വാഗതം.
1: നമ്മുടെ ആദ്യത്തെ കത്ത്, ഈ കത്ത് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. വേണു വെണ്ണറ, കൊടുങ്ങല്ലൂർ. അദ്ദേഹം എഴുതുന്നു, പ്രിയ ആകാശവാണി, ഓർമ്മച്ചിന്തെ, 10th class പഠിപ്പ് കഴിഞ്ഞുള്ള അവധിക്കാലം. ആ ഓർമ്മകളിലേക്കാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.

0: കൂട്ടുകാരൊത്ത് പല കളികളിലും ഏർപ്പെട്ട് സമയം ചെലവഴിക്കുക പതിവായിരുന്നു. പൊതുവെ ഇക്കാലങ്ങളിലാണ് സൈക്കിൾ ചവിട്ട് പഠിക്കാനുള്ള ആഗ്രഹം ജനിക്കുന്നത്. കൂട്ടുകാരായ ഷാജിയും ബാബുവും ഹരിഹരനും ഞാനും ഒന്നിച്ച് ഒരു ദിവസം സൈക്കിൾ വാടകയ്ക്കെടുത്തു. വിശാലമായ ചേരമാൻ പറമ്പിൽ സൈക്കിൾ ചവിട്ടി തുടങ്ങി. ഒരാൾ ചവിട്ടുമ്പോൾ രണ്ടുപേർ രണ്ടു സൈഡിൽ പിടിക്കും. അങ്ങനെ ഒരുവിധം സൈക്കിൾ ചവിട്ടൽ പഠിച്ചു. എങ്കിലും ഇതൊന്ന് പരീക്ഷിക്കണം. അങ്ങനെ ഒരു ദിവസം സൈക്കിൾ ചവിട്ടി. മൈതാനത്തിന്റെ തെക്കുഭാഗത്ത് തെക്കോട്ട് തന്നെയായി ഒരു ചെരുവുണ്ട്. ആ ചെരുവിൽ സ്വയം സൈക്കിൾ ചവിട്ടി ഇറക്കി ചവിട്ടി തന്നെ കയറ്റി അതേ സ്ഥലത്തെത്തിച്ചാൽ സൈക്കിൾ ചവിട്ട് പഠിച്ചതായി കരുതാം. നമ്മുടെ ഇപ്പോൾ ഈ ടൂ വീലർ എഴുതുമ്പോൾ എട്ട് എഴുതുന്നതും ഫോർ വീലർ ആണെങ്കിൽ എച്ച് എടുപ്പിക്കുന്ന പോലെ സൈക്കിൾ ചവിട്ടിൻ്റെ അവിടുത്തെ ഒരു പരീക്ഷണം അതല്ലെങ്കിൽ ഒരു മാനകം ഇതായിരിക്കാം. ആ ചെരുവിലൂടെ ചവിട്ടി ഇറക്കണം, ചവിട്ടി കയറ്റണം. എന്തായാലും നല്ല തിരക്കുള്ള വാഹനങ്ങൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന വഴിയാണത്. ഏതാണ്ട് 4 മണി സമയം. രണ്ട് സൈക്കിൾ എടുത്ത് ചവിട്ടി കൊടുങ്ങല്ലൂരിലെത്തി. തിരികെ പഠിച്ചു വരുന്ന ഞാൻ ഒരു സൈക്കിളിലും മറ്റുള്ളവർ സൈക്കിളിൽ ലോഡുമിരുന്ന് ശൃംഗപുരത്തെത്തി. സൈക്കിൾ ചവിട്ട് പരിചയമുള്ള സുഹൃത്തുക്കൾ ആ തിരക്കിലൂടെ സൈക്കിൾ വേഗത്തിൽ ചവിട്ടി മുന്നോട്ട് നീങ്ങി. റോഡിൽ നല്ല തിരക്ക്. ഒരു ചരക്കു ലോറി എതിരെയും ബസ് കുറുകെയും പോകുന്നു. സുഹൃത്തുക്കൾ മറുവശമെത്തി. എനിക്ക് നടുവിലൂടെ തന്നെ പോരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞാൽ വാഹനത്തിനിടയിൽപ്പെടും, അതുറപ്പാണ്. കാലുകുത്തി നിൽക്കാൻ ഇടവുമില്ല. കൂട്ടുകാർ ഈ തിരക്ക് കണ്ട് തെക്ക് ഭാഗത്ത് നിന്ന് എന്നെയും നോക്കി നിൽപ്പാണ്. എടാ വേണു, നേരെ വിട്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാർ അലമുറയിട്ടു. ഇത് കേട്ട് ആളുകൾ ചുറ്റും കൂടി. ആരുടെ ഭാഗ്യം കൊണ്ടാണാവോ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ സൈക്കിൾ ചവിട്ടി ഇപ്പുറമെത്തി. എനിക്ക് തോന്നുന്നു രണ്ട് വാഹനങ്ങൾക്കിടയിലൂടെ അല്പനേരം ഓടിക്കേണ്ടി വന്നു തോന്നുന്നു. കൂട്ടുകാർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നീ എങ്ങനെ രക്ഷപ്പെട്ടടാന്ന് ചോദിച്ചു. കുറച്ചു നേരം അവിടെ ഇരുന്ന് നാട്ടുകാരുടെ ചില നിർദ്ദേശം ഒക്കെ കേട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇക്കാര്യം വീട്ടിൽ പറയാൻ ആരും തയ്യാറായില്ല. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, മരണം എത്തിയിട്ടില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. ഇത് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് അപ്പോൾ പറയുന്നത്. സൈക്കിളൊക്കെ പൂർണ്ണമായും പഠിക്കാതെ റോട്ടിലിറങ്ങിയപ്പോൾ ഉള്ള ഒരു അനുഭവം കൂടിയാണ്. 10-ാം ക്ലാസ്സിൻ്റെ അവധിക്കാലമാണ് അദ്ദേഹം ഈ കത്തിലൂടെ ഓർമ്മിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഓർത്ത് പറയാൻ റിയാസിനുണ്ടോ? 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവധിക്കാലം എന്ത് ചെയ്തു? എന്തായിരുന്നു ശരിക്കും 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ദിവസം ചെയ്തത്?
1: ഈ 10-ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം കുട്ടിക്കാലത്തെ പറഞ്ഞു വെക്കുന്ന ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണല്ലോ. അതായത് 10-ാം ക്ലാസ്സാണ് നിന്റെ ഭാവിയെ നിശ്ചയിക്കാൻ പോകുന്ന ഒരു പരീക്ഷ,
0: ആദ്യത്തെ പൊതുപരീക്ഷയാണ്.
1: അതെ. അപ്പൊ ആ ഒരു പൊതുപരീക്ഷ നമ്മൾ മുതിർന്നു എന്ന് നമുക്ക് തന്നെ തോന്നുന്നു. കാരണം നമുക്കൊരു ഹോൾ ടിക്കറ്റ് ഒക്കെ, ഫോട്ടോ ഒട്ടിച്ച ഹോൾ ടിക്കറ്റും ഇൻവിജിലേറ്റേഴ്സും, അങ്ങനെ വലിയൊരു ബഹളമാണല്ലോ ഈ 10-ാം ക്ലാസ് പരീക്ഷ, SSLC. പിന്നെ ആ സമയത്താണ് നമ്മൾ ഒപ്പിടാൻ പഠിക്കുന്നത് ആദ്യമായിട്ട്. നിന്റെ ഒപ്പിനി ഇനി മുതൽ ഒരു വിലയുണ്ട്, ഇത് മാറ്റാൻ പാടില്ല എന്നൊക്കെ മുതിർന്നവർ നമ്മളെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ സ്വയം മുതിർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അവധിക്ക് കുറച്ചുകൂടി മാധുര്യം വരും. കാരണം അടുത്ത കൊല്ലത്തേക്ക് ഇനി ഉള്ളത് +2 ആണ്. അപ്പം അതിന് കുറച്ച് വലിയൊരു നീണ്ട ഇടവേളയുണ്ട്. നമുക്ക് ഒന്നും പഠിക്കണ്ട, അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിലാണെങ്കിൽ അടുത്തത് 10-ാം ക്ലാസ്സാണ് പോയിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞു നമ്മളെ കളിക്കാനൊന്നും വിടില്ല. ഇത് അങ്ങനെയല്ല, ഇനി അടുത്തത് ഭാവി നമുക്ക് നിശ്ചയിക്കണം. അപ്പോൾ +2 എന്ത് വേണമെന്ന് ആലോചിക്കാൻ ഇനി സമയമുണ്ട്. 10-ാം ക്ലാസ് റിസൾട്ട് വരുന്ന വരെയുള്ള ആ ഒരു സമയമാണ് ശരിക്കും നമ്മൾ സുരഭില സുന്ദരമായ അവധിക്കാലം. ആ സമയത്ത് ഇതുപോലെ തന്നെ സൈക്കിളിലോട്ട് ഞാൻ അതിനു മുമ്പേ പഠിച്ചിരുന്നു, 7-ാം ക്ലാസ്സിലേ പഠിച്ചിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടുക എന്ന് തന്നെയായിരുന്നു വിനോദം. ഞാൻ അതിപ്പോഴും പലപ്പോഴും ആലോചിക്കും. അന്ന് ഞാനും കൂട്ടുകാരും സൈക്കിളും എടുത്ത് രാവിലെ എങ്ങോട്ടോ ഇറങ്ങി പോകുന്നു, വൈകുന്നേരം എപ്പോഴോ വേർത്ത് വിളിച്ച് കയറുമായിരുന്നു. ഇപ്പോഴത്തെ മാതാപിതാക്കന്മാരുടെ ഒരു ഒരു ടെൻഷനൊന്നും അന്ന് കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇവനെ എപ്പോഴെങ്കിലും എത്തിക്കോളും എന്നുള്ളൊരിതായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തു വിടാൻ പേടിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറിയോ അല്ലെങ്കിൽ കടയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് നമ്മളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, മുതിർന്ന ആളുകളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കുട്ടികളെ ഒരു 10 രൂപയും കൊടുത്ത് വിടുന്ന ആ ഒരു സമ്പ്രദായം തന്നെ ഇല്ലാണ്ടായി പോയി.
0: മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഇതിൽ ഈ കൂട്ടുകാരുടെ പേര് പറയുന്നുണ്ട്, സൈക്കിൾ ചോട്ട് പഠിക്കുമ്പോൾ രണ്ടുപേർ അപ്പുറം ഇപ്പുറം നിന്ന് പിടിക്കുന്നു. ഇന്നങ്ങനെ പിടിക്കാൻ കൂട്ടുകാരില്ലാതായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മോളൊക്കെ സൈക്കിൾ ചോട്ട് പഠിക്കാൻ ബാലൻസ് വീല് വെച്ചിട്ടാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അവൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാർ ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ എന്നെ ശരിക്കും സൈക്കിൾ ചോട്ട് പഠിപ്പിച്ച ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തായിരുന്നു. അവൻ എൻ്റെ കൂടെ നിന്ന് എന്തിനായിരുന്നു അതൊക്കെ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂട. അയാൾക്കത് മുമ്പേ അറിയായിരുന്നു സൈക്കിൾ ചോട്ട്. പക്ഷേ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു രസം കൂടെ പിന്നാലെ പിടിച്ചോടുക, വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് ഒരു റൗണ്ട് അവൻ ഓടിച്ചു കാണിക്കും ഇങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന്. അതാണ് ആകെ ആനന്ദം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അതിൽ നിന്ന്.
1: അല്ല, അന്ന് ഈ കൂട്ടത്തിൽ ഒരു മുതിർന്ന ഇതെല്ലാം അറിയാവുന്ന ഒരു ആശാൻ എല്ലാ കുട്ടിക്കൂട്ടത്തിലും ഒരാളുണ്ടാവും. അത്ര മുതിർന്നതാണെന്നല്ല, നമുക്ക് അങ്ങ് തോന്നും ഇയാളാണ് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹമായിരിക്കും മിക്കവാറും പഠിപ്പിക്കുക. അപ്പം ഞങ്ങൾക്കും ഇങ്ങനെ സൈക്കിള് ഓടിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. കുറച്ച് തണ്ടും തടിയുള്ള ഒരാൾ വേണമല്ലോ ഒരാളെ പിടിക്കാനും ഇതുപോലെ ഉന്തിക്കൊണ്ട് നടക്കാൻ,
0: എഴുന്നേൽപ്പിക്കാനും
1: ഒക്കെ. അപ്പോൾ അവരാണ് നിർദ്ദേശം തരിക, ഈ സൈഡിൽ കൂടെ ഓടിക്കണം, അങ്ങോട്ട് പോകരുത്, കാലിനീട്ടു, അപ്പൊ അതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നത്, അതായത് ഞാനൊരു നേതാവാണ് എന്ന് ആ ഒരു സന്തോഷം കൂടെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇതുപോലെ തന്നെ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുക എന്നൊരു വലിയൊരു പരാമർശം,
0: പല സൈസിലുള്ള വണ്ടികളുണ്ട്, അരവണ്ടി, കാൽ വണ്ടി, മുക്കാൽ വണ്ടി.
1: ആദ്യം

0: ഓർക്കണ്ട, ഈ ഇതിന്റെ മെഷീൻ കമ്പി എന്നാണല്ലോ നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പേര്, അതാണ് ആ ത്രികോണാകൃതിയിലുള്ള, അതിന്റെ ഇടയിലൂടെ കാലിട്ടിട്ട് പെഡലില് ചവിട്ടി അരച്ചവിട്ട് എന്നൊക്കെയാണ് പറയുന്നത്.
1: ഒരു സൈഡിൽ മുഴുവൻ ഭാരം
0: ഭാരം
1: ബാലൻസ്
0: കൊടുത്ത്
1: ചെയ്തിട്ട്.
0: അത് ബാലൻസ് ചെയ്ത് പഠിച്ചാലാണ് എനിക്ക് കാല് കയറ്റി സീറ്റിൽ വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പല തലത്തിലായിരുന്നു അന്ന്, ഇതുപോലെ ഒരു നാടൻ തിയറികളാണ് ഇത് മൊത്തം.
1: അതെ, മാത്രമല്ല ഈ സൈക്കിൾ ബാലൻസ് എന്ന് പറഞ്ഞാലേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഓടിച്ചു കാണിക്കാം എന്താണ് ഈ ബാലൻസ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചു മുമ്പേ നമ്മൾ ഭാഷയുടെ പ്രയോഗം പറഞ്ഞ പോലെ നമ്മളത് സ്വയം ആർജിച്ചെടുക്കണം, അതാണ് സൈക്കിൾ ബാലൻസ് ജീവിതം.
0: പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരൻ കാരിയറിൽ നിന്ന് പിടിവിട്ടു, നമ്മളാണ് ചവിട്ടുന്നതെന്ന് ആ തിരിച്ചറിയുന്ന ഒരു ആ ഒരു നിമിഷം വരെ നമുക്ക് ഈ ബാലൻസ് എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മൾ എത്ര നോക്കിയാലും ഇത് ഒരു സൈഡിലേക്ക് വീണുകൊണ്ടിരിക്കും.
1: എന്തായാലും സൈക്കിൾ ചവിട്ട് പഠിച്ചതിൻ്റെ ഓർമ്മയാണ് അദ്ദേഹം ഈ കത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലൊരു ഈ 10-ാം ക്ലാസ്സിൻ്റെ ആ കാലത്ത് സൈക്കിൾ ചവിട്ടി നടക്കുന്ന കുറെ കുട്ടികളുടെ ചിത്രങ്ങളുള്ള പാട്ടുകൾ ഒരുപാടുണ്ട് മലയാള സിനിമയിൽ. കുറച്ച് കുട്ടികളായിട്ട് പക്ഷേ
0: അവരെല്ലാവരും അവർ പൊതുവെ അവർ പോകുന്നതെല്ലാം സൈക്കിളിലാണല്ലോ. അപ്പോൾ സൈക്കിളിൽ പലയിടത്തും പോകുന്നു, കറങ്ങി നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ ഒരു ഫാന്റസിയാണ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്.
1: ഇതേപോലൊരു ഇതാണ് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ് വേനൽ കിനാവുകൾ, അതിലിങ്ങനെ സൈക്കിൾ ചുറ്റി അടിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒരു പക്ഷേ എൻ്റേതും 10-ാം ക്ലാസ് സമയത്തല്ല, അതിന് മുമ്പാണെന്നാണ് സംശയം എനിക്ക്. രതി നിർവേദം എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്, അതിലൊരു പാട്ടുണ്ട്, എന്താ പറയുന്ന അവധിക്കാലത്തിൻ്റെയും സൈക്കിൾ ഓടിക്കുന്നതിൻ്റെയും എല്ലാ തിമർപ്പും ഓളവും ഒക്കെ ഉള്ളൊരു പാട്ട്, കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി, പി ജയചന്ദ്രനും സംഘവും പാടിയ പാട്ട്. ആ പാട്ടിലേക്ക് പോകാം നമുക്ക് അല്ലേ. ഇങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാക്കിയതിന് വേണുവെണ്ണർക്ക് പ്രത്യേകം നന്ദിയും പറയുന്നു.

0: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തലയിൽ നിന്നും എ വി ബാബുവാണ്. വെള്ളിയാംകുളത്തെ യുഗ്മഗാനങ്ങൾ 50 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ഓർമ്മയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. റേഡിയോ അന്ന് വീടുകളിൽ ഇല്ലാത്ത കാലം. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ നടന്നാൽ വെള്ളിയാകുളം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വലിയൊരു കുളമുണ്ട്. പേര് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ, വെള്ളിയാംകുളം. കുളത്തിൻ്റെ വടക്കേ കരയിൽ വായനശാലയുണ്ട്. ഈ വായനശാലയിൽ പഞ്ചായത്ത് ഒരു റേഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 കൂട്ടുകാർ എന്നും വൈകുന്നേരങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുവാൻ അവിടെ പോയി നിൽക്കും. കുളത്തിൻ്റെ പടിഞ്ഞാറേ കരയിൽ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ മുൻവശമാകട്ടെ നല്ലൊരു ചായക്കടയും. ആദ്യം ഞങ്ങൾ ചായക്കടയിൽ കയറി ഓരോ ചായ കുടിക്കും. നല്ല നാടൻ ദോശ, നാടൻ കപ്പക്കറി, പപ്പടം, തേങ്ങാച്ചമ്മന്തി, ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഒരു സദ്യയുണ്ട പ്രതീതിയാണ്. കുളത്തിൻ്റെ തെക്കേ കരയിൽ വലിയൊരു മണൽക്കൂനയുണ്ട്. ഈ മണൽക്കൂന നിറയെ പുന്നമരങ്ങളുണ്ടായിരുന്നു. ചായ കൂടി കഴിഞ്ഞ് ഞങ്ങൾ മണൽക്കൂനയിൽ ചെന്നിരിക്കും. രാത്രി 7:30 അന്ന് റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടാവുക. 1/2 മണിക്കൂർ പാട്ട് കേട്ട ശേഷം ഞങ്ങൾ തിരിച്ചു പോരും. ഇത് അന്നത്തെ ഒരു പതിവായിരുന്നു. ഇന്നത്തെ വെള്ളിയാംകുളം പാടെ മാറിപ്പോയി. സ്കൂളിന് പുതിയ കെട്ടിടങ്ങളായി. ബാങ്ക്, കൃഷിഭവനും ആശുപത്രിയും എല്ലാം വന്നു. പഴയ ചായക്കടയും മണൽക്കൂനയും എല്ലാം എൻ്റെ മനസ്സിൽ മാത്രം. അങ്ങനെ എഴുതി അദ്ദേഹം നിർത്തിയിരിക്കുകയാണ്. മനസ്സിലുണ്ടായിരുന്ന ആ ഗ്രാമത്തിൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത്. പലപ്പോഴും നാം കുട്ടിക്കാലത്ത് നടന്ന വഴികൾ, കണ്ട കാഴ്ചകളൊക്കെ കോർ മെമ്മറി എന്നൊക്കെ പറയുന്നു. അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാവും. ഈ സ്ഥലം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ വന്നപ്പോൾ. ചില സ്ഥലത്ത് റോഡ് പണി ഇപ്പം NH ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ റോഡ് പണിയൊക്കെ നടന്നു കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഇങ്ങനെയേ ആയിരുന്നില്ല അത്. ഇവിടെ ഉണ്ട് ഒരു കുളം ഉണ്ടായിരുന്നു, ഒരു മരം ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് അടയാളം വെച്ചിരുന്ന ഒന്നും പിന്നെ അവിടെ.
1: അതിപ്പോൾ ഗ്രാമത്തിന് മാത്രമല്ല കേട്ടോ, സിറ്റിക്കും ഉണ്ട്. ഈ മെട്രോ വന്നതോടെ ശരിക്ക് എറണാകുളം എനിക്കൊരു അപരിചിത നഗരമായി തോന്നി. കാരണം 86 കാലഘട്ടത്തിൽ കുറച്ച് കാലം ഞാനവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോഴേക്ക് മെട്രോ ഒക്കെ വന്നു. മെട്രോ വന്നതോടെ എനിക്ക് ഈ നഗരമൊന്നും പരിചിതമല്ലാത്ത പോലെ അനുഭവപ്പെടുന്നു.
0: അതുമാത്രമല്ല, ഈ നടവഴികൾ പണ്ട് ഈ തൊണ്ടെന്നൊക്കെ വിളിക്കുന്ന രണ്ട് ഭാഗത്തും കയ്യാലയുള്ള പായലൊക്കെ പിടിച്ച കല്ലിട്ട വഴികളൊക്കെ ഉണ്ടാവും. അന്ന് കുട്ടിക്കാലത്ത് നമ്മൾ പൊക്കം കുറവാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ വലിയ ഭീകര വഴികളും വലിയ നമ്മൾ നടന്നാലെത്താത്ത വീതിയുള്ള വഴികളായി തോന്നും. ഞാൻ എൻ്റെ കുട്ടിക്കാലം 5 വയസ്സിലൊക്കെ ഇരുന്ന ഒരു സ്ഥലത്ത് ഞാൻ കുറേ കാലം കഴിഞ്ഞ് ഈ അടുത്ത് പോവുകയുണ്ടായി. അപ്പോൾ എനിക്ക് കഷ്ടിച്ച് നടക്കാൻ പറ്റിയൊരു പാതയാണത്, പഴയ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇപ്പോഴാണ് അതിനത്രയും വലിപ്പമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ മനസ്സിലെ ആ വഴിക്ക് വലിയ വലിപ്പവും ഒത്തിരി ദൂരം നടക്കാനുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട ഒരാൾക്ക് പോകാനുള്ള വഴിയായിരുന്നു ഞാൻ ഇത്രയും കാലം നടന്നിരുന്നത്. പിന്നെ മുതിർന്നു കഴിഞ്ഞത് കാണേണ്ടി വന്നു. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ എപ്പോഴും ചെറുതാണ്. വലിയ മരങ്ങളും വലിയ ലോകവുമാണ്.
1: മാത്രമല്ല ഇത് പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഈ കുണ്ടൻ ഇടവഴി, അതല്ലെങ്കിൽ ഇട്ടിള എന്ന് പറയും. ഇട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് പിടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്രാദേശിക പ്രയോഗമാണ്. അത് ഒരു വളരെ ചുരുങ്ങിയ ഒരു ഇടവഴി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് എന്താ പറയുന്നത്, കല്ലുകൊണ്ട് ഉയർച്ച താഴ്ചകളും ഉണ്ടായിരിക്കും. നമ്മൾ കയറി ഇറങ്ങിയൊക്കെ പോകുന്ന ഒരു വഴിക്കാണ് ഇട്ടിള എന്ന് പറയുന്നത്. ഇപ്പോൾ ഇട്ടിലൊന്നും ഇല്ലാതെ ആയിരിക്കുന്നു, എല്ലാം പാതകളായിരിക്കുന്നു. പണ്ട് പഞ്ചായത്ത് റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ടാർ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ റോഡുകളും ടാർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗ്രാമത്തിൻ്റെ തന്നെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: പക്ഷെ ഇതൊക്കെ വികസനത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മളിതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും പറ്റില്ല.
1: നമുക്കിത് പറഞ്ഞിരിക്കാനേ രസമുള്ളൂ. ഇട്ടിൽ കൂടെ നടക്കലത്ര രസകരമല്ല. മാത്രമല്ല ഇതിലൊരു ചായക്കടയെ കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഗൂഗിളൊന്നും ഇല്ലാത്ത കാലമാണ്. ഈ നമുക്ക് വഴി അല്ലെങ്കിൽ മാർഗനിർദ്ദേശം തരുന്ന ഇത്തരം ചായക്കടകളാണ്. അവിടെ ഇറങ്ങി ചോദിക്കും മിന്നാളുടെ വീട്ടിലേക്ക് എങ്ങനെ പോകണം. അപ്പോൾ ചായക്കടയിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ നമുക്ക് വഴി ഗൂഗിളിനെ പോലെ നിർദ്ദേശിക്കും. അങ്ങോട്ട് പോയി, വലത്തോട്ട് പോയി, ആ പാടം കയറിയാൽ മതി, ആ കുന്ന് കയറിയാൽ മതി. ഇന്ന് അത്തരം കാഴ്ചകൾ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: അത് മാത്രമല്ല, ഇദ്ദേഹം പാട്ട് 1/2 മണിക്കൂർ കേൾക്കാൻ വേണ്ടിയാണ് ഈ അക്രമം എല്ലാം കാണിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയി, അവിടെ പോയി റിലാക്സ്ഡായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിരുന്ന ഒരു ചായക്കടയിലൊക്കെ കയറി ഇത്രയോ ഏതാണ്ട് മണിക്കൂറുകളോളം അദ്ദേഹം

0: ചെലവഴിക്കുന്നത് ആ അരമണിക്കൂർ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമുക്കിതൊക്കെ വിരൽത്തുമ്പിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് എന്ത് കേൾക്കണം എന്നുള്ള ഒരു ശങ്ക മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അത്രയധികം കാണാനും കേൾക്കാനും ഇൻ്റർനെറ്റ് വഴിയുണ്ട്.
1: അതെ,
0: അപ്പോൾ
1: എല്ലാവർക്കും
0: ആളുകൾ
1: കയ്യിൽ മൊബൈലും ഉണ്ട്.
0: മൊബൈലും ഉണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആവശ്യമുള്ളപ്പോൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് തൃപ്തി കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. കാരണം ഇതൊന്നും പോരാ, ഇത്രയും പോരാ എന്ന് പറയുന്നു ആ

ആ പാട്ട് അയാൾ അവിടെ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. പഴയ ഈ വ്യക്തികൾക്ക് ഇങ്ങനെ ചില ഒരു കഴിവ് കൂടി ഉണ്ടായിരുന്നു. കാരണം പാട്ട് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ അന്ന് കാസറ്റ് അങ്ങനെ പ്രാപ്യമല്ല, അതല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബൊന്നുമില്ല. അപ്പോൾ കേൾക്കുന്ന മാത്രമേ തന്നെ പെട്ടെന്ന് കുറിച്ചെടുക്കുക അല്ലെങ്കിൽ ഹൃദ്യസ്ഥമാക്കുക. അങ്ങനെ അദ്ദേഹം കേട്ട് പഠിച്ച ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, പർവ്വത നന്ദിനി നീ താമസിക്കും പച്ചില മാളിക ഞാൻ കണ്ടു. ആ പാട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് ആ പാട്ട് പാടുകയുണ്ടായി ഒരിക്കൽ ആകാശവാണിയിൽ വന്നപ്പോൾ. എനിക്ക് പെട്ടെന്ന് ഈ ചായക്കടയിൽ നിന്ന് പാട്ട് കേൾക്കുന്നു അതിനുവേണ്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യവും കൂടിയാണ് ഓർമ്മ വന്നത്. നമുക്ക് അപ്പോൾ ഇനി ഒരു പാട്ടിലേക്ക് പോകാമല്ലേ. ഈ ഗിരീഷ് പുത്തഞ്ചേരി കേട്ട പാട്ട് തന്നെ, പർവ്വത നന്ദിനി നീ താമസിക്കും.

ഓർമ്മച്ചിന്തിലേക്കുള്ള ഈ കത്ത് അയച്ചിട്ടുള്ളത് വരുണൻ ടി കെ ആണ്, എസ് എൻ പുരത്ത് നിന്ന്. ഈ വർഷത്തെ ആദ്യത്തെ കത്താണ് ഓർമ്മച്ചിന്തിലേക്ക് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. കൃത്യം 44 വർഷം മുമ്പാണ് എനിക്ക് അവസാനമായി വിശേഷപ്പെട്ട ഒരു ഇന്നൻ ലെറ്റർ കിട്ടുന്നതെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 35 വയസ്സുകാരിയുടെ ഇളം നീല ഇന്നൻ്റിൽ വായിച്ചെടുക്കുവാൻ പ്രയാസമുള്ള അടുക്കും ചിട്ടയുമില്ലാത്ത കൈയക്ഷരത്തിൽ ചെറുപ്പത്തിൽ നാടുവിട്ടുപോയ എൻ്റെ അമ്മാവൻ്റെ കത്തായിരുന്നു അത്. പഴയൊരു കത്തിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കളഞ്ഞുപോയ ഒരു നിധി കിട്ടിയതുപോലെ ഞാൻ ഇന്നും സൂക്ഷിക്കുന്ന ഒന്നാണത്. ചിതറിയ അക്ഷരങ്ങളെങ്കിലും ജീവൻ തുടിക്കുന്ന വാക്കുകളും അതിനു പുറകിൽ കണ്ടുമറന്ന തേജസ്സറ്റൊരു മുഖവും വാക്കിലെ അക്ഷരങ്ങൾ ബന്ധങ്ങളുടെ ദൃഢത വ്യക്തമാക്കുന്നതായിരുന്നു. കാലാന്തരത്തിൽ ഇൻലൻഡ് ലെറ്ററുകൾ കത്തെഴുതുന്ന രീതി എല്ലാം മാറി. വല്ലപ്പോഴും വരുന്ന മാസികകൾ കാർഡുകൾ ക്രമേണ ഓരോന്നും നിലച്ചു. ടെലഗ്രാഫിൻ്റെ കിടുകിടു ശബ്ദം മറന്നു.

0: കമ്പി തീരെ ഇല്ലാതായി. മൊബൈൽ ഫോൺ സർവാധികാരിയായി. ക്ഷണനേരത്തിൽ വിവരങ്ങൾ അറിയാവുന്ന തരത്തിൽ സാങ്കേതികവിദ്യ വളർന്നു. AI കൂടി കൂടിച്ചേർന്ന് മനുഷ്യബുദ്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു കൃത്രിമ ലോകത്തിലാണ് നാം ഇന്ന്. എങ്കിലും സ്നേഹമുള്ള അമ്മയ്ക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ജീവനവും ജീവിതവും തുടിക്കുന്ന വാക്കുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് എത്തി നോക്കുന്ന സ്ഥായിയായ അക്ഷരങ്ങൾ പകർന്നു തരുന്ന ആനന്ദം മറ്റേത് മാധ്യമത്തിന് പകർന്നു തരാനാകും? ഇന്നത്തെ സന്ദേശങ്ങൾ സമയം സെറ്റ് ചെയ്തു വച്ചാൽ അപ്രത്യക്ഷമാകുന്നവയാണ്. നേരിൽ കണ്ട് സംസാരിക്കുന്ന അനേകം രീതികളുമുണ്ട്. ഞൊടിയിടയിൽ മാറുന്ന ടെക്നോളജികൾ മനുഷ്യജീവിതത്തെ എക്കാലത്തേക്കാളും മുൻപന്തിയിലെത്തിക്കുന്നുണ്ട്. മനുഷ്യവിജ്ഞാനം സൗരയൂഥങ്ങൾക്കപ്പുറം ലക്ഷ്യം വെച്ച് മുന്നേറുന്നു. എങ്കിലും പ്രിയ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്ത് കിട്ടുന്ന ഒരു കത്ത്, ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഒരാൾ, എല്ലാം ഇനിയൊരു സ്വപ്നമായി തീരുമോ? ഇതൊരു നിരാശയിലെഴുതുന്ന കത്ത് പോലെയുണ്ട് അല്ലേ? ഇപ്പോൾ കത്തയക്കാൻ ആരുമില്ല, അതല്ലെങ്കിൽ അങ്ങനെ കത്തിനായി കാത്തിരിക്കുന്നവർ ഇല്ലാതാകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
1: അതെ, എനിക്കിപ്പോൾ ഒരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, ഞങ്ങളല്ലാതെ മറ്റാര് അല്ലേ. ആ കത്തുകളൊക്കെ അയക്കാൻ വായിക്കാനായി ഞങ്ങളിവിടെ ഓർമ്മ ചെന്ന് പോയി ആകാശവാണി കൊച്ചി എപ്പോഴും റെഡി ആയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് കത്തയക്കാൻ ആരും ഇല്ലെന്ന് വിഷമിക്കരുത്, ആകാശവാണി കൊച്ചിയുണ്ട്.
0: ഓർമ്മ ചിന്തയിലേക്ക് എഴുതാം, അതുപോലെ നമ്മുടെ അഭിപ്രായ വേദിയിലേക്ക് എഴുതാം, മറ്റു പരിപാടികളിലേക്കും എഴുതാം അല്ലേ.
1: കത്തുകൾ കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോഴും നമുക്കിപ്പോഴും അഭിപ്രായ വേദിയിലും ഗാനോത്സവത്തിൽ പാട്ടാവശ്യപ്പെട്ടും ഓർമ്മ ചിന്തയിലേക്കും ഒക്കെ കത്തുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ആളുകളെ എഴുതിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
0: തീർച്ചയായും, കാരണം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ വ്യക്തികളുടെ ഈ സന്ദേശങ്ങൾ, മറ്റുള്ള ഗാനങ്ങൾക്കുള്ള ആവശ്യങ്ങളൊക്കെ മറ്റു തരത്തിലും കിട്ടുന്നുണ്ടല്ലോ, ഇമെയിലായും വാട്സപ്പ് സന്ദേശം ആയി ഒക്കെ വരുന്നുണ്ട്. എങ്കിലും കത്തുകൾ നമ്മൾ നിലനിർത്തി പോരുന്നു. ഇദ്ദേഹം എഴുതിയ പോലെ കത്തുകൾക്കുള്ള ഒരു ഒരു അടുപ്പം മറ്റുള്ള മാധ്യമങ്ങൾക്ക് ഒരു പക്ഷേ ടെക്നോളജി കൊണ്ടായിരിക്കാം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റേത് അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരാളുടെ ആത്മാവിഷ്കാരം തന്നെയാണല്ലോ. ഇപ്പോൾ റിയാസ് എഴുതുന്ന പോലെ എനിക്ക് എഴുതാൻ കഴിയില്ല, എൻ്റെ അക്ഷരം വ്യത്യസ്തമാണ്. എൻ്റെ ഭാഷ പോലെ തന്നെ എൻ്റെ ആത്മപ്രകാശനമാണ് എൻ്റെ അക്ഷരങ്ങൾ. അത് ഓരോ വ്യക്തിയും എഴുതുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഒരു ലാവണ്യമോ സ്നേഹമോ ഒക്കെ കത്തിനുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇത് പറയുമ്പോഴും എനിക്ക് പഴയൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. കാരണം ഒരിക്കൽ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മുമ്പ് കിട്ടിയപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, കത്തുകൾക്ക് മറുപടി അയക്കാറുണ്ടോയെന്ന്. അപ്പോൾ അദ്ദേഹം ചിരിച്ച് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് പേർ കത്തുകൾ അയച്ച് മറുപടി കിട്ടാതെ നിരാശരായി ഇരുന്ന് കാണണം, പ്രത്യേകിച്ച് താങ്കൾക്ക്. ഞാനും സ്കൂൾ പഠിക്കുമ്പോൾ താങ്കൾക്കൊരു കത്ത് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചു, പക്ഷേ കത്ത് നിങ്ങളെ പോലെയാണ്, ആകാശവാണിയെ പോലെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. പ്രിൻ്റ് ചെയ്ത ഇൻവിറ്റേഷനൊക്കെ ഉണ്ടല്ലോ കല്യാണ കത്തൊക്കെ, അതൊക്കെ അയക്കുമ്പോഴും അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു വരി എഴുതും, നേരിട്ട് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് നേരിട്ട് വന്നുള്ള ക്ഷണമാണ് എന്ന് കരുതണം, വരണം എന്ന് നമ്മൾ നമ്മുടെ അക്ഷരത്തിൽ എഴുതി വയ്ക്കുമ്പോൾ അതിനൊരു ഒന്നുകൂടി ഒരു ഹൃദ്യത കൈവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയാണ്. നമുക്ക് പറയാനുള്ളത് ഇതുപോലെ പറയുമ്പോൾ, ഒരു കാലത്തും ഈ കത്തിൻ്റെ ടെക്നോളജി അതല്ലെങ്കിൽ കത്തിൻ്റെ ഒരു സ്വീകാര്യത കുറയുന്നില്ല, ആകാശവാണിയുടെ സ്വീകാര്യത അതുപോലെ കുറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്.
1: എന്തായാലും അതിലൊരു ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. നമ്മൾ ഒരു വരിയാണെങ്കിലും എഴുതുമ്പോൾ നമ്മുടെ ഒരു തുണ്ടാണ് അത് അല്ലേ.
0: തീർച്ചയായും നമ്മൾ പേര് കൂടി അഭിസംബോധന ചെയ്യുമ്പോൾ അത്, മറ്റത് പ്രിന്റഡ് മാറ്റർ എല്ലാവർക്കും ഉള്ളതാണ്, അതിൻ്റെ കൂടെ റിയാസ് തീർച്ചയായും വരണം എന്നൊരു വരി എഴുതുമ്പോൾ അതൊരു വ്യക്തിഗതമായ ഒരു സന്ദേശമായി മാറുകയാണ്.
1: ഇപ്പോൾ കത്തുകളെ തന്നെ പറയുമ്പോൾ ഒരാളുടെ കൈപ്പട അല്ലെങ്കിൽ കത്തുകൾ എഴുതുമ്പോൾ അതിലുണ്ടാകുന്ന തിരുത്തുകൾ, ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അത് ഒരാൾക്ക് വേണ്ടി നമ്മളൊരു പേനയും പേപ്പറും എടുത്ത് കുറച്ച് സമയം ചിലവഴിക്കുന്നു. ഒരാൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അയാൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുക എന്നതാണ്. കാരണം അതാണ് നമുക്ക് തിരിച്ചെടുക്കാനാവാത്തത്. ബാക്കി എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ കത്ത് എന്ന് പറയുമ്പോൾ അതുകൂടിയാണ്, മറ്റൊരാളോടുള്ള കരുതൽ കൂടിയാണ് നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന കത്തുകൾ. പണ്ട് ഇതുപോലെ പെൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ കത്തുകൾ.
0: തൂലികാ സൗഹൃദങ്ങൾ, ഈ കത്തുകൾ എടുത്തു വയ്ക്കുന്ന സ്വഭാവം, കാരണം റിയാസിനൊന്നും അത്ര പ്രായമില്ലാത്തതുകൊണ്ട് അങ്ങനെ കത്തുകൾ വന്നു കാണില്ല. എൻ്റെ അമ്മയ്ക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയിൽ ഒരു 50 വർഷം മുമ്പത്തെ കത്തൊക്കെ ഉണ്ടായിരുന്നു. കത്തുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം നമ്മുടെ ആ ബന്ധങ്ങളുടെ തീവ്രത, അന്ന് ആ നാട്ടിലെ ഒരു സംസ്കാരം, ചരിത്രമൊക്കെ. ഇപ്പോൾ കാരണം കുറച്ചു കാലം ഞാനും അമ്മയൊക്കെ അച്ഛൻ്റെ കൂടെ ജോലി സ്ഥലത്ത് നോർത്ത് ഈസ്റ്റിലായിരുന്നു. അപ്പോൾ നാട്ടിലെ പണി കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു, കൊയ്യാനായിട്ടില്ല, പൂരമായി, ഓരോ വിശേഷങ്ങളും ഇങ്ങനെ ചെറിയമ്മമാർ, അമ്മയുടെ അനിയത്തിമാരെഴുതുന്ന കത്തുകൾ, അമ്മാവന്മാരെഴുതുന്ന കത്തുകൾ, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായുണ്ട്.
1: അമൂല്യമായ ഒരു നിധി തന്നെയാണ്.
0: അതെ, ഒരു 50-60 വർഷം മുമ്പത്തെ കത്തുകളാണ്. 60 അല്ല, അതിലും കൂടുതൽ എന്ന് പറയാം. അമ്മയ്ക്ക് വന്നിട്ടുള്ള കത്തുകളാണ്.
1: ഞാനിതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മൂമ്മ, മുതിർന്ന സ്ത്രീ, അവരിതുപോലെ മകന് അയച്ച, അദ്ദേഹത്തിൻ്റെ ഇളയ മകന് അയച്ച കത്തുകൾ ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഈ പോസ്റ്റ് കാർഡും ഇല്ലൻ്റും ഒക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം മുംബൈയിലുള്ള ഒരു കോളേജിൽ, അന്ന് ബോംബെയാണ്, അന്ന് കോളേജിൽ പോവുകയാണ്. അപ്പോൾ അവിടെ

0: നിന്ന് അമ്മയ്ക്ക് അകത്തേക്കാണ്. അമ്മ വലിയ കോളേജാണ്, ഒരു സ്ഥലത്ത് നിന്ന് നടന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല, എനിക്കൊരു സൈക്കിൾ വേണം, ഒരു ഇത്ര രൂപ അയച്ച് തരാമോ, 50 രൂപ അന്നത്രയേ ഉള്ളൂ തുക. അപ്പോൾ തിരിച്ച് അതിനുള്ള മറുപടി. അപ്പോൾ അന്നത്തെ കാലത്തെ നമുക്ക് നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും നാട്ടിലെ സുഭിക്ഷതയും അവിടെ ഒന്നും കിട്ടാത്തതും എല്ലാം ആ വികാരവും കൂടി ചേർന്നിട്ടാണ് ആ കത്ത് വരുന്നത്. അപ്പോൾ ആ അമ്മ അത് വായിച്ച് മകൻ കഴിക്കുന്നില്ലെന്ന് ആലോചിച്ച് വീണ കണ്ണുനീർത്തുള്ളികൾ ആ കത്തിൽ ഇപ്പോഴും കാണും.
1: അതെ, ഈ ബഷീറിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അതിൻ്റെ വക്കിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇതുപോലെ അവരുടെ ഭാഷാപ്രയോഗങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ മുത്തശ്ശൻ മരിച്ചതിനെക്കുറിച്ച് മുത്തശ്ശൻ്റെ അനുജൻ എൻ്റെ ഒരു അമ്മാവനെ അയച്ച കത്തിൻ്റെയിലുണ്ട്. അത് 70 വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുണ്ട്. എൻ്റെ സഹോദരൻ നിൻ്റെ വീട്ടിൽ വെച്ച് മരിച്ച വിവരം അറിഞ്ഞതിൽ ഞാൻ വ്യസനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്.
0: അതിൽ കുറച്ച് സാങ്കേതികത്വമൊക്കെ വന്നു.
1: അതെ, എൻ്റെ സഹോദരൻ നിൻ്റെ വീട്ടിൽ വെച്ച്, അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ വെച്ച് മരിക്കേണ്ട വ്യക്തിയല്ല അദ്ദേഹം എന്നൊരു കാരണം, എൻ്റെ വീട്ടിലായിരുന്നു അദ്ദേഹം വരേണ്ടത്. അങ്ങനെ അവരുടെ വീടുകൾ തമ്മിലുള്ള വ്യത്യാസം പോലും, മരണത്തിൻ്റെ ഒരു വിവരം അറിഞ്ഞ് അയക്കുന്ന കത്തിൽ പോലും അങ്ങനെ ചില ആ കാലത്തെ ഭാഷാപ്രയോഗങ്ങളൊക്കെ, അതല്ലെങ്കിൽ അന്നത്തെ ഒരു സാംസ്കാരിക പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
0: അല്ല മാത്രമല്ല, ഈ കത്തുകളൊക്കെ വരുന്നത് ഈ സംഭവമൊക്കെ നടന്ന് കുറെ കഴിഞ്ഞിട്ടായിരിക്കും. പെട്ടെന്ന് ഇന്നത്തെ പോലെ എല്ലാം ഇൻസ്റ്റന്റ് അല്ലല്ലോ. അതേപോലെ മരണമൊക്കെ കഴിഞ്ഞ
1: മരണവരൊക്കെ അറിഞ്ഞിട്ടാണ് കത്ത് അയക്കുന്നത്. പലപ്പോഴും ഈ പ്രത്യേകിച്ച് ഈ ദൂരസ്ഥലങ്ങളിൽ, അന്ന് പട്ടാളക്കാരാണ് കൂടുതലും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ പലപ്പോഴും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ മരണം അറിഞ്ഞിട്ട് എത്താൻ കഴിയാറില്ല.
0: ഈ ടെലഗ്രാമും ഇങ്ങനെയാണ്. പണ്ട് ടെലഗ്രാം അടിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും മരണ വാർത്തയൊക്കെ അറിയിക്കാനുള്ള, കമ്പി അടിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്തോ സംഭവിച്ചു, ആളുകൾക്കൊരു പേടിയാണ്. കമ്പി അടിച്ചു, കമ്പി വന്നിട്ടുണ്ട് എന്ന് കേൾക്കും.
1: കമ്പി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നില്ലെങ്കിൽ മരണ വാർത്ത, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായ വാർത്തയാണെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കുട്ടി ഇപ്പോൾ അവള് പ്രസവിക്കാറായിട്ടുണ്ട്, അങ്ങനെ ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ വരുന്ന ഒരു പെട്ടെന്ന് വരുന്ന ഒരു കമ്പി ശരിക്കും എല്ലാവർക്കും ഒരു ഹൃദയഭേദകമാണ്. എന്താണെന്ന് അറിയുന്ന ഒരു വല്ലാത്തൊരു ആശങ്കയാണ്. പ്രത്യേകിച്ച് പലപ്പോഴും പണ്ട് ലീവൊക്കെ കിട്ടാൻ ഫാദർ സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി, ഇങ്ങനെയൊക്കെയാണ് ടെലഗ്രാം. ഇത് ഈ ടെലഗ്രാം കാണിച്ചിട്ട് വേണം ഈ സർക്കാർ ജോലിയിലുള്ളവർ ലീവ് മേടിക്കാൻ. പലപ്പോഴും ചില ആകാശവാണിക്കാർ തന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫാദർ സീരിയസ് എന്ന് പറഞ്ഞ് ഞാൻ ടെലഗ്രാം അടിപ്പിച്ചിട്ടുണ്ട് ലീവ് കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനൊരു കാലമായിരുന്നു അത്. എന്തായാലും അപ്പോൾ കത്തുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞു, നമ്മൾ കൂടുതൽ കഥ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു കത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹവും അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആകാംക്ഷയും ഉത്സാഹവും ഒക്കെ ദൃശ്യത്തിലൂടെ വ്യക്തമാക്കുന്ന ഒരു പാട്ടുണ്ട്. പക്ഷേ അത് ഹിന്ദി പാട്ടാണ്, ഓർമ്മയുണ്ട്, ബോർഡർ എന്ന് പറഞ്ഞ സിനിമയില്ല.
0: അതെ, അത് പണ്ട് എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ടി വിയിൽ വരുമായിരുന്നു. ഇത് കണ്ട് ആ പാട്ട് അത് നമ്മളെല്ലാം ഹൃദയസ്ഥമാക്കിയ ഒരു പാട്ടാണ്.
1: കാരണം എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, അവരുടെ ആരും അങ്ങനെ പട്ടാളത്തിലൊന്നുമില്ല, ജോയ്സ് ജേക്കബ് എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഈ പാട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പട്ടാളക്കാരോടൊരു സ്നേഹവും നമുക്ക് സ്വയം ഒരു വിഷമവും ഒക്കെ തോന്നുന്നു. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും അവരെത്രമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവിടെ കിടന്നെന്ന് തോന്നും. എന്തായാലും നമുക്ക് ഇന്ന് ആ പാട്ട് തന്നെ കേൾക്കാം.

0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ പുതിയിടമാണ്, വെണ്ണലയിൽ നിന്നും. പ്രിയ ഓർമ്മച്ചിന്തേ, നമ്മുടെ ജീവിതയാത്രയിൽ ഉറക്കം കൊതിക്കുന്ന എത്രയെത്ര രാത്രികളും പകലും കടന്നു പോയിരിക്കുന്നു. പ്രത്യേകിച്ചും നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ എപ്പോൾ ഉറക്കം കിട്ടിയാലും അനുഗ്രഹമായി കരുതും. കൊല്ലത്ത് ഒരു പത്രസ്ഥാപനത്തിൽ രാത്രി 8 മണി മുതൽ പുലർച്ചെ 4 മണി വരെ ഷിഫ്റ്റ് കഴിഞ്ഞാണ് ഞാൻ കായംകുളത്ത് വന്നുപോയിരുന്നത്. അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് പ്രൂഫ് റീഡിംഗ് വിഭാഗമായിരുന്നുവെന്ന്. അത് ഈ കത്തിൽ ഉടനീളം കാണാം കേട്ടോ. അദ്ദേഹം കത്ത് നീലമഷിക്ക് എഴുതിയിട്ട് പിന്നെ ഒരു കറുത്ത മഷിപ്പേന ഉപയോഗിച്ചിട്ട് എവിടെയൊക്കെ തെറ്റുകളുണ്ടോ ആ തെറ്റുകളെല്ലാം അദ്ദേഹം തിരുത്തുകയും മാർജിനിൽ എന്താണ് ഞാൻ തിരുത്തിയെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മികച്ച പ്രൂഫ് റീഡർ ആണെന്ന് ഈ കത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നല്ലൊരു കൈയക്ഷരമാണ്. അപ്പോൾ രാത്രി ഡ്യൂട്ടിക്ക് 8 മണിക്ക് ഡ്യൂട്ടി കയറുന്ന അദ്ദേഹം ഉറങ്ങേണ്ട സമയമൊക്കെ എണീറ്റിരുന്ന് പത്രത്തിൽ തെറ്റുകളില്ലാതിരിക്കാൻ വേണ്ടി പ്രൂഫ് റീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു.
1: ഈ പ്രൂഫ് റീഡർമാരെ കുറിച്ച് പ്രത്യേകം പറയണം കേട്ടോ. കാരണം നമ്മുടെ വലിയ വലിയ എഴുത്തുകാർ പലരും പ്രൂഫ് റീഡർമാരായിരുന്നു.
0: അക്ഷരങ്ങളും അക്ഷര പിശാചികളിലൂടെയും കടന്നുപോയി ഇങ്ങനെ മലയാളത്തെ കൂടുതൽ ശക്തിമത്താക്കിയവരാണ് ഈ പ്രൂഫ് റീഡർമാരെല്ലാം.
1: തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ പല എന്താ പറയുന്ന മാഗസിനുകൾക്കും ഉള്ള ഒരു വീഴ്ച, അങ്ങനെ ഒരു പ്രൂഫ് റീഡിംഗ് നടക്കുന്നില്ല. ഒരാൾ തെറ്റെഴുതി കൊടുത്താൽ അതേപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരും. അതാണ് ഒരു പ്രയാസം.
0: ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയുടെ ഒരു പ്രശ്നം കൂടെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഉടനെ ഒരു ചുവന്ന വര വരും. ഈ ചുവന്ന വരെ വിശ്വസിച്ച് നമ്മളത് എഡിറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ്. പക്ഷെ ഒരു മനുഷ്യൻ അതിരുന്ന് ചെയ്യുമ്പോൾ
1: എഴുതുന്നുമില്ലല്ലോ. ഇപ്പോ ഇപ്പോൾ കൈയക്ഷരത്തിലല്ലോ ഈ കൃതികളൊന്നും അയക്കുന്നത്. ആളുകൾ കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ അത് ടൈപ്പ് ചെയ്യിച്ചോ അതല്ലെങ്കിൽ DTP ചെയ്തൊക്കെ അയക്കുന്നു.
0: എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ കത്തിലേക്ക് തിരിച്ചു വരാം. പുലർച്ചെ 4:20 പാസഞ്ചർ ട്രെയിനിൽ കയറിയാലുടനെ ഒഴിവുള്ള ഒരു സീറ്റോ ബെർത്തോ നോക്കി കയറി കിടക്കും. പൊതുവെ തിരക്ക് കുറവായതിനാൽ ഉറങ്ങിയും ഉറങ്ങാതെയും അലാം വെച്ചുമൊക്കെയാണ് യാത്ര. ഓച്ചർ കഴിഞ്ഞാൽ കായംകുളം. ചില ദിവസങ്ങളിൽ ഓച്ചറയൊക്കെ അടുക്കാറാവുമ്പോഴേ അറിയാതെ കണ്ണടയും. ഉറക്കം നിയന്ത്രിക്കാൻ പറ്റുന്നതിലും അധികമായാൽ കായംകുളം എത്തിയതൊന്നും അറിയില്ല. അങ്ങനെ ഹരിപ്പാട്, തകഴി, ആലപ്പുഴ വരെയൊക്കെ പോയി ഇറങ്ങിയ ദിവസങ്ങളുണ്ട്. അവിടെ പോയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വരും. കാരണം സമയം കഴിഞ്ഞു അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. തകഴിയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ തകഴി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാൽ തന്നെ ആസ്വദിക്കാം. തിരികെ ആലപ്പുഴ നിന്ന് വരുന്ന ട്രെയിനിൽ കയറി കായംകുളം ഇറങ്ങും. സീസൺ ടിക്കറ്റ് കായംകുളം വരെയേ ഉള്ളൂ. ആയതിനാൽ ഫൈൻ, റിട്ടേൺ ടിക്കറ്റ് ഒക്കെ യാത്രയിൽ കൊടുത്തിട്ടുണ്ട്. ചില ദിവസമാവട്ടെ തീരെ ഉറക്കം കിട്ടില്ല. ഇടയ്ക്ക് കയറുന്ന യാത്രക്കാർ, അതായത് നല്ലവണ്ണം ഉറക്കമൊക്കെ കഴിഞ്ഞു വരുന്നവർ, രാവിലെ മൊബൈൽ ഫോണിൽ ഭക്തിഗാനം, പാട്ട്, അല്ലെങ്കിൽ ഫാമിലിയായി വരുന്നവരുടെ ഉച്ചത്തിലുള്ള വിശേഷം പറച്ചിലുകൾ, ലഗേജ് വെക്കാനായി തട്ടി വിളിക്കുന്നവർ,

0: പിന്നെ മോഷ്ടാക്കൾ, ഇവരൊക്കെ ഉറക്കത്തിന് വിഘ്നമാവും. ട്രെയിനിലെ ലൈറ്റും ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ പരിഹാരമായി കറുത്ത ഒരു ഐ മാസ്ക് വെച്ചായിരുന്നു ബെർത്തിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അതായത് ഈ കണ്ണ് മൂടുന്ന, നമ്മൾ ഈ വിമാനത്തിലൊക്കെ പോകുമ്പോൾ ചിലർ വെച്ചിരിക്കുന്നത് കാണാറുണ്ട്, കൂളിംഗ് ഗ്ലാസ് പോലെ. പക്ഷേ നമുക്ക് അവിടെ ഇരുട്ട് വരും, ഇരുട്ട്
1: വെളിച്ചത്തിന്റെ ഒരു
0: അതെ
1: പ്രയാസം ഉണ്ടാവില്ല.
0: അങ്ങനെയുള്ള ഒരു ഐ മാസ്ക് വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം. ഒരിക്കൽ ഒരാൾ ലഗേജ് വെക്കുവാൻ തട്ടി വിളിച്ചു. ഞാൻ ഉറക്കച്ചടവിൽ ഐ മാസ്ക് മാറ്റാതെ തന്നെ എണീറ്റതും താഴെ നിന്നും ഒരു കുട്ടിയുടെ കരച്ചിൽ. അദ്ദേഹത്തിൻ്റെ ഈ ഐ മാസ്കും രൂപമൊക്കെ കണ്ടപ്പോൾ കുട്ടി പേടിച്ചു. അയ്യോ അമ്മേ പൂച്ചാണ്ടി. ഞാൻ ഐ മാസ്ക് മാറ്റിയിട്ടും കുട്ടിയുടെ കരച്ചിൽ തീർന്നില്ല.
1: ഫാൻറം പോലെ
0: കണ്ണില്ലാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് എണീറ്റ് വരുന്ന ഇരുട്ടിൽ നിന്ന് അതാണ് പറ്റിയത്. സ്ഥിരം യാത്രയാണല്ലോ. ഒരിക്കൽ എറണാകുളത്തേക്ക് വീട് ഷിഫ്റ്റ് ചെയ്ത് തിരികെ ഡ്യൂട്ടിക്ക് വരികയാണ്. നല്ല ക്ഷീണം. ട്രെയിനിൽ ഒരു ബെർത്തിൽ കയറി കിടന്നതേ ഓർമ്മയുള്ളൂ. ഉറങ്ങിപ്പോയി. കുറച്ച് വീട്ടുജോലികളും ഷിഫ്റ്റിംഗ് സംബന്ധമായ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് യാത്ര. കോട്ടയം എത്തിയപ്പോൾ താഴെ ഒരു സീറ്റ് ഒഴിവ് വന്നു. ചാടി അതിലിരുന്നതും സീറ്റിലിരുന്നവർ എന്നെ നോക്കി ചിരിക്കുന്നു. കൂട്ടത്തിലൊരാൾ പറഞ്ഞു, ഇത്രയും നല്ല കൂർക്കംവലി അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. പിന്നെ കുശലാന്വേഷണത്തിൽ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ് എന്നുകൂടി മനസ്സിലാക്കിയതോടെ അവർ സോറി പറഞ്ഞു. ഒരു സത്യം കൂടി പറയാം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് സുഖമായി ഉറങ്ങാൻ പ്രയാസമാണ്. ഗേറ്റിൽ തട്ട്, കോളിംഗ് ബെല്ലടി, വീട്ടിലെ ചില അത്യാവശ്യ കാര്യങ്ങൾ, ചിലപ്പോൾ ഗസ്റ്റുകൾ വരും, കുട്ടികളുടെ കളി, കരച്ചിൽ, നാട്ടിലെ പിരിവ്, കല്യാണം, മരണം ഇത്യാദി കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഉറക്കം കഷ്ടിയാണ്. ഒരു ഓഫ് ദിവസം, അതായത് അവധിയുള്ള ഒരു ദിവസം, ജോലി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പെങ്ങൾക്ക് വീടുപണി നടക്കുന്നതിനാൽ ഒരു സന്ദർശനം നടത്താൻ തീരുമാനിച്ചു. അന്ന് അവിടെ തങ്ങി രാത്രി പണി സൈറ്റിൽ സാധനങ്ങളൊക്കെ ഇറക്കി വച്ചിരിക്കുന്നതിനാൽ അളിയനൊപ്പം കൂട്ടുപോയി. മുൻപിലെ റൂമിലെ കൊതുക് വല ചാരി വെച്ച് ഞാനും പുറകിലെ റൂമിൽ അളിയനും കിടന്നു. കിടന്നവാടെ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി വലിയ ശബ്ദത്തിൽ നായയുടെ കുര കേട്ട് അയൽവാസികളായ രണ്ടു മൂന്ന് പേർ ടോർച്ച് തെളിച്ച് വീട്ടിൽ വന്നു. അളിയനോട് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു വല്ല കള്ളന്മാരോ മറ്റോ ആയിരിക്കുമെന്ന്. താങ്ക്സ് പറഞ്ഞ അളിയൻ അവരെ യാത്രയാക്കി. പിറ്റേന്ന് ഒരു സത്യം കൂടി ഞാൻ അറിഞ്ഞു, എൻ്റെ ഉച്ചത്തിലുള്ള കൂർക്കംവലി കേട്ട് മുറ്റത്തെത്തി നായ്ക്കൾ കുര തുടങ്ങിയതാണെന്ന്. അളിയൻ ഈ കാര്യം അറിയാവുന്നതിനാൽ എന്നെ വിളിച്ചുണർത്തിയില്ല. ഇങ്ങനൊരു ഓളത്തിൽ ജീവിതം മുന്നോട്ട് പോകുമെങ്കിലും ശരീരം ചില ലക്ഷണങ്ങൾ ക്രമേണ കാണിക്കുമ്പോഴാണ് രാത്രിയിലെ ഉറക്കക്കുറവും ശരിയായ ഉറക്കത്തിൻ്റെ പ്രാധാന്യവും പലരും മനസ്സിലാക്കുന്നത്. വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ട്രെയിൻ യാത്രയിൽ പലരും ഉറങ്ങുന്നത് കാണുമ്പോൾ ചില ഓർമ്മകൾ ഇങ്ങനെ തെളിഞ്ഞു വരും. പാതി മയക്കത്തോടെ ശ്രീകുമാർ. നല്ലൊരു കത്തായിരുന്നു.
1: തീർച്ചയായിട്ടും, കാരണം ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് പ്രത്യേകിച്ച് ഈ കാവൽ നിൽക്കുന്നവർ, ഇപ്പം പോലീസിലായാലും പട്ടാളത്തിലായാലും അവർക്ക് ഇരിക്കാൻ പോലും കഴിയില്ല. പലപ്പോഴും ഗാർഡായി നിൽക്കുന്ന ഫുൾ ടൈം നിൽക്കുകയാണ് രാത്രി. നമ്മൾ ആകാശവാണിയിലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാനെൻ്റെ ഒരു സുഹൃത്ത് റെയിൽവേയിലുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, രണ്ടു ദിവസമായി നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പണ്ട് ഷിഫ്റ്റിലായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് നൈറ്റ് ഡ്യൂട്ടി എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, 11:10 കഴിയുമ്പോൾ ഞങ്ങൾ ജയ് ഹിന്ദ് പറയും, അടയ്ക്കും, കട അടയ്ക്കും എന്ന് പറയും. അപ്പോൾ പറയും, പുള്ളി ഇതോ നൈറ്റ് ഡ്യൂട്ടിയെന്ന്. നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ റെയിൽവേയിലെ നോക്കണം. റെയിൽവേയിലെ അദ്ദേഹം അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം രാത്രി ഉണർന്നിരിക്കണം. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയേ ഇല്ല. അത്തരത്തിലുള്ള സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്.
0: എപ്പോഴും ട്രെയിൻ വരികയും ആളുകൾ വന്ന് സംശയം,
1: എന്തായാലും അവർ ഉണർന്നിരുന്നേ പറ്റുമോ? ഒന്ന് തലചായ്ക്കാൻ പോലും പറ്റില്ല. നമുക്കാണെങ്കിൽ 11 മണി വരെയുള്ള ഡ്യൂട്ടി പോലും വലിയ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഒരാഴ്ചയിൽ 3 നൈറ്റ് ഡ്യൂട്ടി വന്നു, വലിയ വിഷമമാണ്. ഇതായിരുന്നു നമ്മുടെ മാനസികാവസ്ഥ. പക്ഷേ റെയിൽവേയുടെ കാര്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെയാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നമ്മുടെ കാര്യം പോട്ടെ, നമുക്കൊന്നും കസേരയിൽ ഇരിക്കാം, ഗാർഡായി നിൽക്കുന്നവരെ നോക്കി പോകുക, ബോർഡറിലോ ഈ പട്ടാളക്കാരോ അതിലെങ്കിൽ പോലീസൊക്കെ ആണെങ്കിൽ അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പ്രൂഫ് റീഡിങ് 4 മണി വരെ ഉള്ളൂ, ഞാൻ അങ്ങനെ ആലോചിച്ചു. പക്ഷേ റെയിൽവേയുടെ ഒന്നും സ്ഥിതി അതല്ല, കണ്ടിന്യൂസ് ആയ ഡ്യൂട്ടിയാണ് നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ വിട്ടുപോയൊരു വിഭാഗമുണ്ട്, നഴ്സുമാർ. ഐ സി യുയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കുറേ കഴിഞ്ഞാൽ പോയി ഉറങ്ങാമല്ലോ. ഈ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ പലപ്പോഴും വളരെ അലേർട്ടായിരിക്കേണ്ട അവസ്ഥയുണ്ട്.
0: അവരാണെങ്കിൽ ഒരു ബീപ് ശബ്ദം കേട്ടാൽ പോലും വളരെ ക്രിട്ടിക്കലായ രോഗികൾ ഉണ്ടാവും, അപ്പൊ തന്നെ അവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ.
1: മാത്രമല്ല ഈ അസുഖം വരുമ്പോൾ ആളുകളെല്ലാം വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ സഹിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഓർമ്മയാണ് ഇദ്ദേഹത്തിന്റെ ഈ കത്ത് ഉണ്ടാക്കുന്നത്.
0: ഈ നൈറ്റ് ഡ്യൂട്ടി പറഞ്ഞപ്പോൾ ഞാനും എന്റെ ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യം, നമ്മുടെ നൈറ്റ് ഡ്യൂട്ടിയുടെ കാര്യമാണ് പെട്ടെന്ന് ഓർത്തത്. അപ്പോഴാണ് ഇദ്ദേഹം രാവിലെ 4 മണി വരെ. പക്ഷെ ഈ 4 മണി ആ സമയത്താണ് നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി തുടങ്ങുന്നത്. മോർണിംഗ് ഡ്യൂട്ടി മിക്കവാറും നമുക്ക് ഈ ഓപ്പണിങ്ങിന് മുമ്പേ വരണം എന്നുള്ളതുകൊണ്ട് ഈ 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. എനിക്ക് ശരിക്കും നൈറ്റ് ഡ്യൂട്ടിയേക്കാളും ബുദ്ധിമുട്ട് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. കാരണം നമ്മൾ 4 മണിക്ക് എണീറ്റാലേ കൃത്യമായിട്ട് 5 മണിക്കൊക്കെ സ്റ്റേഷനിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഉറങ്ങാൻ കിടന്നാലും 4 മണിയായോ 4 മണിയോ എന്നുള്ള ടെൻഷനാണ്. ഇടയ്ക്ക് 1 മണിക്കൊക്കെ എണീറ്റ് 4 മണിയായോ അലാറം അടിച്ചോ, എങ്ങാനും അലാറം അടിച്ചത് കേട്ടില്ലെങ്കിലോ എന്നുള്ള പേടി.

0: കാരണം അന്നത്തെ ഉറക്കം മൊത്തം കൊളാറും.
1: മാത്രമല്ല ഇങ്ങനെ ഒരാൾ ഈ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഉറങ്ങാതിരിക്കുമ്പോൾ വീട്ടുകാരുടെ മൊത്തം ഉറക്കവും കൊളാക്കും, അതും ഒരു പ്രയാസമുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സ്ഥിരമായി ഷിഫ്റ്റ് ജോലിയിലിരിക്കുന്നവർക്ക് ഉണ്ടാകാൻ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.
0: നമ്മുടെ എഫ് എം ഹെൽത്ത് ലൈനിൽ തന്നെ എത്രയോ പരിപാടികൾ ഈ ഉറക്കത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്.
1: അതെ, മാനസികാരോഗ്യവും ഉറക്കവും ബന്ധമുണ്ട്, ശാരീരികാരോഗ്യവുമായിട്ട് വളരെ വ്യക്തമാണ് ഉറക്കത്തിന് ബന്ധമുണ്ട്. അപ്പോൾ ഉറക്കം വളരെ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ
0: തീർച്ചയായും.
1: അത്.
0: അതുമാത്രമല്ല ഈ ഉറക്കം അനുഗ്രഹമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞിട്ട് പകൽ ഇതുപോലെ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ ഇരുട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഉറക്കം ഇല്ലാതെ ആകുന്ന ഒരു ദിവസമാണ് മൈഗ്രെയിൻ വരികയും നമ്മൾ തന്നെ മൊത്തത്തിലൊരു അന്നത്തെ നമ്മുടെ സ്വഭാവം നന്നായിരിക്കില്ല, ആരെന്ത് ചോദിച്ചാലും നമ്മൾ തട്ടിക്കയറും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ ശ്രദ്ധ കൂടുതലോ വേണ്ട ഒരു ജോലിയാണ്, പ്രൂഫ് റീഡിംഗ് ആണ്.
1: അതെ
0: അപ്പോൾ കൃത്യമായി വിശ്രമം കിട്ടിയില്ലെങ്കിൽ കാണാത്ത അക്ഷരങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ ഇരിക്കും.
1: അതെ, ഇവിടെ ഒരു സ്പൈൻ സർജൻ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾക്ക് വളരെ നിവർന്ന് നിൽക്കാൻ കഴിയുമോ, നിവർന്ന് നടക്കാൻ പറ്റുന്നുണ്ടോ, ഉറക്കം ശരിയായി കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് വേണം വിചാരിക്കാനെന്ന്. അപ്പോൾ ഉറക്കവും ആരോഗ്യവും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. ശരിയായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജോലിയും കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട ഈ ഉറക്കം ഒരു അനുഗ്രഹമാണെന്ന്, നിദ്ര എന്ന് പറയുമല്ലോ ഉറക്കത്തിന്, നിദ്രയും സ്വപ്നവും ഒക്കെ അനുഗ്രഹം തന്നെയാണ്. നിദ്രതൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി എന്ന് പറഞ്ഞൊരു ഗാനം പി ഭാസ്കരൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.

0: ഈ മനോഹര ഗാനം കേട്ട് ആരും ഉറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കാം. കാരണം ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഈ പാട്ടിലേക്ക് പോയത്. അപ്പോൾ സ്വപ്നത്തിൻ്റെ കളിയോടങ്ങളിലുള്ളവരെല്ലാവരും പുറത്തേക്ക് വരിക, നമ്മുടെ ഓർമ്മിച്ചതിൻ്റെ സമയം ഏതാണ്ട് തീരാറായി.
1: ഈ പാട്ടിനെക്കുറിച്ച് കൂടി ഒരു വാക്കുകൂടി പറയട്ടെ. ഈ നിദ്രിതൻ നീരാഴി നീന്തിക്കിടന്നപ്പോൾ, ഈ നിദ്രയിൽ നീന്തിക്കിടന്നാൽ എങ്ങനെ സ്വപ്നം കാണാൻ പറ്റും എന്ന് ചിലർ ഈ വരികൾ എഴുതിയ പി ഭാസ്കരൻ എന്തോ തെറ്റുപറ്റിയോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ പറയാറുണ്ട് നിദ്രയ്ക്ക് തന്നെ പല അവസ്ഥകളുണ്ടെന്ന്.

0: അതിലെ ഒരവസ്ഥയാണ് സ്വപ്നാവസ്ഥ. അപ്പോൾ നിദ്ര തന്നെയായി നീന്തി കിടന്നപ്പോൾ എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് വേണം കവി ഭാവനയെ കുറിച്ച് പറയാൻ. എന്തായാലും ഇന്നത്തെ ഓർമ്മ ചിന്ത നമുക്ക് 10-ാം ക്ലാസ് പരീക്ഷ മുതൽക്ക് സൈക്കിൾ ചവിട്ട് പഠിക്കൽ മുതൽ ഇങ്ങോട്ട് പ്രൂഫ് റീഡിങ്ങിലും ഉറക്കത്തിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ഈ ഓർമ്മ ചിന്ത നിങ്ങളെയും അത്തരം ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: ഓർമ്മചിന്തയിൽ നിങ്ങൾക്കും കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇതാണ്: ഓർമ്മചിന്ത് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 68 20 21. നിങ്ങൾക്ക് ഓർമ്മകൾ വാട്സാപ്പ് സന്ദേശമായും അയക്കാം. മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ സന്ദേശം ടൈപ്പ് ചെയ്ത് അയക്കേണ്ട നമ്പർ 94 47 56 22 12, 9447 56 22 12.
0: ഇന്ന് ഓർമ്മ ചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ MV ശശികുമാർ,
1: ഒപ്പം റിയാസ്, സഹായം ബിശ്വാസ് ദാസ്.
0: എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: ഓർമ്മ ചിന്ത
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3, 3:03.
4: ആകാശവാണി FM വാർത്തകൾ.
3: രാഷ്ട്ര നിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി വിക്ടോറിയയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരു നേതാക്കളും കൈമാറി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും 3-ാം അലോട്ട്മെന്റ് നാളെ നടക്കും. ജൂലൈ 3-ന് വൈകിട്ട് 5 മണിവരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം.
4: ആകാശവാണി FM വാർത്തകൾ.
3: നൂറ്റി 102.3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു സ്പോൺസേഡ് ഗാനം കേൾക്കാം.

0: ചിത്രം വടു, ഗാനരചന കെ എസ് മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കെ എസ് ചിത്ര. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിച്ചത് സത്യൻ ശ്രീമുരുക കഫേ പൂണിത്തുറ.
1: കൊച്ചി എഫ് എം പരിപാടികൾ തുടരുകയാണ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം ആദ്യം കേൾക്കാം. ചിത്രം ആഷിക്കി 2. സന്ദീപ് നാഥിൻ്റെ വരികൾക്ക് അങ്കിത് തിവാരിയുടെ സംഗീതം.

0: Say Underdog Waves. Let's play football. FIFA World Cup 2026 updates. It's the World Cup time. രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 29ാം തീയതി പുലർച്ചെ 12:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ പോരാട്ടം. വിജയത്തിൽ കുറഞ്ഞത് വേറൊന്നും ആഗ്രഹിക്കാതെ 5 തവണ വേൾഡ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഏറ്റുമുട്ടുന്നു ജപ്പാനുമായി 29ാം തീയതി രാത്രി 10:30. All India Radio joins the celebrations of FIFA World Cup 2026.
1: ചിത്രം സനം തേരി കസം, കിഷോർ കുമാർ പാടിയത്. ഗുൽഷൻ ബാവരിയുടെ വരികൾക്ക് RD ബർമന്റെ സംഗീതം.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് തൃക്കാക്കരയുടെ വിശേഷങ്ങളുമായി പാട്ടിൻ്റെ നാട്ടുവഴി.
1: തൃക്കാക്കരനെ സംബന്ധിച്ച് വളരെ മുമ്പന്തിയിൽ നിൽക്കണേന്ന്. ഇപ്പോൾ ജനങ്ങൾ ഈ IT പിള്ളേരാണ് നമ്മുടെ വിജയം ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുമല്ല ഇവിടെ ഉള്ള നാട്ടുകാരുടെ സഹകരണം എല്ലാം കൂടി ഒരു പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് NGO കോട്ടേഴ്സ് തൃക്കാക്കര.
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിൻ്റെ നാട്ടുവഴിയിൽ തൃക്കാക്കര.
1: മഹാബലിപുരം എന്നുള്ള ചരിത്രം, മഹാബലി ഒരു അമ്പലം തന്നെയുണ്ട്, തൃക്കാക്കര അമ്പലം, അതും ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്.

ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ, സന്ദേശങ്ങൾ എന്നിവ ഒരു ഗാനത്തോടൊപ്പം ആവശ്യപ്പെടാം. വാട്സാപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9444545888. വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ ഇന്ന് വൈകിട്ട്

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അരിജിത് സിംഗും ആന്ധ്രാമിത്രയും പാടിയ മറ്റൊരു ഗാനം. ചിത്രം ദിൽവാലെ. ഗാനം എഴുതിയത് അമിതാഭ് ഭട്ടാചാര്യ. സംഗീതം പ്രീതം.

0: ഒരിടത്തൊരിടത്ത്
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
0: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
0: എല്ലാ ദിവസവും രാത്രി 7:55
1: പറയിപ്പെറ്റ പന്തിരുകുലം.
2: ഇനി ജലേബി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് പ്രശാന്ത് കുന്നാൽ വർമ്മ, സംഗീതം ജാവേദ് മൊഹസിൻ, ഗായകർ അരിജിത് സിംഗും ശ്രേയ ഘോഷാലും.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇനി ജാക്ക്പോട്ട് എന്ന ചിത്രത്തിലെ ഗാനം അരിജിത് സിംഗ് പാടിയത്. ഗാനരചന എ എം തുറാസ്, അസീം ഷിറാസി, സംഗീതം ഷരീബ് ടോഷി.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: അങ്കിത് തിവാരി സംഗീതം നൽകി പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഏക് വില്ലൻ, ഗാനരചന മനോജ് മുണ്ടാശിർ.

ചിത്രം സനംരെ അമാൽ മാലിക് സംഗീതം നൽകി അർമാൻ മാലിക്കിനും പലക് മുച്ചാലിനുമൊപ്പം പാടിയത് രചന മനോജ് യാദവ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. ചിത്രം ഷേർഷാ, ദർശൻ റാവൽ പാടിയത്. ഗാനരചന രശ്മി ബിരാഗ്, സംഗീതം ജാവേദ് മൊഹ്സിൻ.

0: ശ്രോതാക്കൾ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള ബോസ് കാം സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെൻറ്റ് നാളെ നടക്കും. July 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2nd മത്സരവും ഇന്ന്. ഫിഫ ലോകകപ്പിൻ്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30.
1: ആകാശവാണി FM വാർത്തകൾ.

അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ്, നാലു മണി പൂക്കളിലേക്ക് സ്വാഗതം. എല്ലായിടത്തും മഴയാണല്ലേ. ഇവിടെ കാക്കനാടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയത്ത് ചൂട് ചായയും കുടിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ നാല് മണിപ്പൂക്കളിലേക്ക് സന്ദേശം വായിക്കേണ്ട നമ്പർ 9444 5588888. ഇന്ന് ഞാൻ ആദ്യം ഒരു കഥ പറയട്ടെ. സാധാരണ നാല് മണിപ്പൂക്കൾ തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ നാല് മണിപ്പൂക്കളിലെ സമയം ഇതാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയാറ്. ഇന്ന് ഞാൻ ചെറിയൊരു കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ കഥയാണ്. വനവാസകാലത്ത് പാണ്ഡവർ, വനവാസകാലത്ത് വേറെ ആരും അറിയാതെ താമസിക്കുന്ന സമയത്ത് ഭീമന് ഹിഡുമ്പി ഒരു കണ്ണാടി സമ്മാനിച്ചു. കണ്ണാടി എന്ന് വെച്ചാൽ അറിയില്ല, സാധാരണ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, ചിലർ കണ്ണടയ്ക്ക് കണ്ണാടി എന്ന് പറയാറുണ്ട്. ഇത് കണ്ണാടി എന്ന് വെച്ചാൽ നമ്മുടെ മുഖം പ്രതിഫലിക്കുന്ന അവസ്തു. രാവിലെ എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കാറില്ലേ കണ്ണാടിയുടെ മുമ്പിൽ, അത് തന്നെ. അപ്പോൾ വനവാസകാലത്ത് ഹിഡുമ്പന്റെ സഹോദരി ഹിഡുമ്പി രാക്ഷസിയാണ്. രാക്ഷസി ഭീമന് സമ്മാനിച്ചതാണ് ഈ ഛായാമുഖി എന്ന കണ്ണാടി. ഒരു മാന്ത്രിക കണ്ണാടിയാണ്. ഛായാമുഖിയുടെ ഗുണം എന്ന് വെച്ചാൽ സാധാരണ കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ ആരെ കാണാം, നമ്മുടെ പ്രതിബിംബം തന്നെയല്ലേ കാണാം. നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മൾ പുരി എഴുതിയത്, നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടത്, നമ്മൾ പൊടി ജീവിതം, അതൊക്കെയാണ് കാണാം. പക്ഷെ ഛായാമുഖി എന്ന മായ കണ്ണാടി

കാണുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ആര്, നമ്മുടെ മനസ്സിൽ ആരാണോ, അല്ലെ നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അവരുടെ മുഖമാണ് കാണുന്നത്. അപ്പോൾ ഈ ഹിഡുംബി എന്ന രാക്ഷസിക്ക് ഭീമനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഹിഡുംബി ഛായാമുഖിയിൽ നോക്കിയപ്പോൾ കണ്ടത് ഭീമന്റെ മുഖമാണ്. അപ്പോൾ ഹിഡുംബി കണ്ണാടി ഭീമനെ സമ്മാനിച്ചു. ഭീമൻ ഛായാമുഖിയിൽ നോക്കിയപ്പോൾ കണ്ടത് ആരെയാ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, പാഞ്ചാലിയാണ് കണ്ടത്. ഭീമന്റെ മനസ്സിൽ പാഞ്ചാലിയാണ്, പാഞ്ചാലിയോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ ഭീമൻ ഈ കണ്ണാടി നോക്കിയപ്പോൾ പാഞ്ചാലിയാണ് കണ്ടത്. ഭീമൻ കണ്ണാടി പാഞ്ചാലിക്ക് സമ്മാനിച്ചു. പാഞ്ചാലി ഈ കണ്ണാടി നോക്കിയപ്പോൾ കണ്ടത് വില്ലാളി വീരനായ അർജുനനെയാണ്. ഇനി ചോദ്യം വേണ്ട, പാഞ്ചാലി ഈ കണ്ണാടി അർജുനനെ സമ്മാനിച്ചു, അർജുനൻ അറിയണം, അങ്ങനെ ചോദ്യം ഇവിടെ ഇല്ല, ചോദ്യം നിർത്തി. പറഞ്ഞൊന്നേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മനസ്സും ഛായാമുഖി പോലെയാകണം. നമുക്ക് ഇഷ്ടമുള്ളവർ, നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരുടെ മുഖം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമുള്ള, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, വീട്ടുകാർക്ക്, ആർക്കാണെങ്കിലും സന്ദേശങ്ങൾ അയക്കാം. പാട്ടിൽ പൊതിഞ്ഞ സന്ദേശങ്ങൾ, ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾ. അപ്പോൾ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്, 9444545588. ഇതിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചോളൂ. നിങ്ങൾക്കുള്ള ഗാനങ്ങളുമായി ഇന്നത്തെ 4 മണിപ്പൂക്കൾ. ഹായ് 4 മണിപ്പൂവേ, ദീപ അമ്മായിക്ക് വേണ്ടി ഒരു പാട്ട്. ഇത് ചോദിച്ചത് വിനീത് പട്ടിമറ്റം. അമ്മായെ വണങ്ങാതെ ഉയരില്ലേ, ആഹാ, വളരെ മനോഹരമായിരുന്നു. രജനീകാന്ത് ചിത്രത്തിലെ പാട്ടാണ് എനിക്ക് തോന്നുന്നു, മന്നനിലെ പാട്ടാണ്. അമ്മ ഇങ്ങനെ കൈവയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ രജനീകാന്ത് പാടുന്ന പാട്ടാണ്. അതിലൊരു വരിയുണ്ട്, നേരിൽ നിന്ന് പേസും ദൈവം പെറ്റ തായല്ലാതെ ആരുണ്ട്. ഇത്ര മനോഹരമായ വരികളാണ്. അപ്പം എന്തായാലും വിനീതിൻ്റെ ദീപ അമ്മായിക്ക് വേണ്ടി ഇതാ മനോഹരമായ ഗാനം.

പാട്ടിലങ്ങ് ലയിച്ചു. എത്ര മനോഹരമായിട്ട് യേശുദാസ് പാടിയ ഗാനമാണ്, എത്ര മനോഹരമായ വരികളാണ്, എത്ര മനോഹരമായ സംഗീതമാണ്. ഓക്കെ, നാലുമണി പോയി സുഖമല്ലേ, ഗുഡ് ഈവനിങ്. സ്ഥിരം ശ്രോതാവാണ്, കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്നും അർത്ഥന ജീവനാണ് ഈ മെസ്സേജ് അയച്ചത്. രാജലക്ഷ്മി അമ്മൂമ്മയുടെ പിറന്നാളാണ് ഇന്ന്. ആ അടിപൊളി. രാജലക്ഷ്മി അമ്മൂമ്മയ്ക്ക് കൊച്ചി എഫ് എമ്മിൻ്റെ നാലുമണിപ്പൂക്കളുടെ എല്ലാവരുടെ ആശംസകൾ അറിയിക്കുന്നു. വയസ്സ് ചോദിക്കുന്നില്ല, വയസ്സ് പറയാൻ പാടില്ലെന്ന് പറയാം. അപ്പോൾ ഒന്ന് ഒത്തിരി പൂർണ്ണചന്ദന്മാരെ കാണട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് വായിക്കണം, മറക്കല്ലേ. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. ഹായ് നാലുമണിപ്പൂവേ, പൊൻപൂവേ. ആഹാ, കൊള്ളാലോ, ഒരു സ്നേഹത്തിൻ്റെ ചിഹ്നം കിട്ടുന്നുണ്ട് പൊൻപൂവിന് വേണ്ടി. ഐ എം ലക്ഷ്മി ശിവരാമൻ, ഏജ് 76, കല്ലുപാലം, ആലങ്ങാട്. സോങ് ഡെഡിക്കേറ്റഡ് ടു മൈ എക്സ്പയർഡ് ഹസ്ബൻഡ് ശിവരാമൻ ഫോർ ഹിസ് സ്വീറ്റ് മെമ്മറീസ്. ഹി വാസ് എ സിംഗർ ടു എനി സോങ് പ്ലീസ്. തീർച്ചയായിട്ടും ലക്ഷ്മി ശിവരാമൻ അമ്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ശിവരാമൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നല്ലൊരു ഗാനമാണ്. അദ്ദേഹം നല്ല ഗായകനാണെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം. നമസ്കാരം നാലുമണി പോയി, എനിക്കും കൂടി ഒരു പാട്ട് തരുമോ? അതെന്ത് ചോദ്യമാണ്, അത് ചോദിച്ച ആരാന്ന് കൂടെ. ജിഷ ജോൺസൺ, തിരുമുപ്പം. അതെന്താ എനിക്കും കൂടി? നമ്മൾ കുറേ പേരിങ്ങ് നിൽക്കുമ്പോഴേ അതെ എനിക്കും കൂടി വരണം എന്ന് പറയണമല്ലോ. അത് എന്ത് വർത്താനാണ് ജിഷ, നമ്മളെല്ലാവർക്കും പാട്ട് തരാറില്ലേ. എനിക്കും കൂടി ഒരു പാട്ട്, എൻ്റെ ഈ പാട്ട് എൻ്റെ ഹസ്ബൻഡിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ പേരെന്താ? ജിഷ ജോൺസൺ, തിരുമുപ്പാണ്. അപ്പോൾ ജോൺസൺ ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ രണ്ടുപേരുടെ പേരിടും. ജോൺസൺ ഹസ്ബൻഡാന്ന് വിചാരിക്കുന്നു. ഹസ്ബൻഡ് പനിയായി റെസ്റ്റിലാണ്. സോങ് നീ പാതി നാൻ പാതി കണ്ണേ, ഫ്രം കേളടി കൺമണി. പനിയുള്ള ആൾക്ക് കഞ്ഞി കോരി കുടിച്ചോണ്ട് അല്ലെങ്കിൽ റെസ്ക് കൊടുത്തോണ്ട് നീ പാതി നാൻ പാതി, അതൊരു രസമായിരിക്കും അല്ലേ. എന്തായാലും സന്തോഷം, അദ്ദേഹം ഈ പനി സമയത്ത് ഭാര്യയുടെ പരിചരണത്തിൽ മനോഹരമായ ഗാനം കേട്ട് നീ പാതി നാൻ പാതി കേട്ട് കിടക്കട്ടെ, വേഗം തന്നെ സുഖമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പിറന്നാൾ ആഘോഷിക്കുന്ന രാജലക്ഷ്മി അമ്മൂമ്മയ്ക്ക്, പിന്നെ ശിവരാമൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ലക്ഷ്മി ശിവരാമൻ അവർക്ക്, പിന്നെ ജിഷ ജോൺസണും പനി പിടിച്ച ഭർത്താവിൻ്റെ പനി മാറാൻ നീ പാതി നാൻ പാതി.

ഹായ് നാലുമണി പോയി, സുഖമല്ലേ എന്ന് കരുതുന്നു. സുഖമാണ്. ചായ കുടിച്ചോ? ആ ചോദ്യം ആരും ചോദിക്കണ്ട, കാരണം ഇന്ന് ചായ കുടിച്ചില്ല. ചായ കൊണ്ട് തന്നെ ചേട്ടൻ ലീവ് ആയിരുന്നു, അതുകൊണ്ട് ചായ കുടിച്ചില്ല. നല്ല മഴയാണ്, മഴയത്തൊരു ചൂട് പാൽ ചായ കുടിച്ച് അതിൻ്റെ സുഖം ഭയങ്കര രസമാണ്. ചായ ഊതി ഊതി, മറ്റേ സിനിമയിൽ പറയല്ലേ, ഗുപ്തൻ ചായ ഊതി ഊതിയാണ് കുടിക്കുന്നതെന്ന്, അതുപോലെ ഊതി ഊതി ഒരു ചായ. ഇനി കട്ടൻ ചായ ആണെങ്കിലും കുഴപ്പമില്ല, കട്ടൻ കാപ്പി ആണെങ്കിലും കുഴപ്പമില്ല, കൂടെ ഇത്തിരി പക്കാവടയോ ഇത്തിരി മിക്സ്ചറോ കിട്ടിയ രസമാണ് കഴിക്കാൻ. ഹാ, ഞാനിവിടെ ആഗ്രഹം പറഞ്ഞിരിക്കും. ഓക്കെ, സുഖമെന്ന് കരുതുന്ന ചായ കുടിച്ചോ? ഞാൻ കാക്കത്തൂരിൽ നിന്ന് സുനിത സന്തോഷമാണ്. എനിക്കിവിടെ വളരെ വിഷമമായിരുന്നു. എന്തുപറ്റി? കാരണം മക്കൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. മക്കൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എല്ലായിടത്തും ഇൻഫെക്ഷനോ ഈ പനി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം പറയാം, ചെറുതായിട്ട് നമുക്ക് ചെറുതായിട്ട് പനിയോ ജലദോഷമോ ഒന്ന് വന്നു പോകണം നല്ലതാണ് ഡോക്ടേഴ്സ് പറയും. കാരണം അങ്ങനെ വന്നു പോയാൽ അതങ്ങ് പൊക്കോളും. നമ്മളത് നമ്മൾ സാറിന് പനി ജലദോഷം ഗുളികയൊക്കെ കഴിച്ചത് അമർത്തി വെക്കും. ചിലർ പറയും അങ്ങനെ വെക്കരുത്, അതങ്ങ് തുമ്മലാണെങ്കിൽ തുമ്മിപ്പോണം, ജലദോഷമാണെങ്കിൽ ജലദോഷം വന്നു പോകണം. പക്ഷേ നമുക്കത് പറ്റില്ലല്ലോ, ഈ പകർച്ചവ്യാധികളൊക്കെ ആണ്, നമ്മളത് നിയന്ത്രിക്കണം. മഴക്കാലത്തൊക്കെ ശ്രദ്ധിക്കുക, മഴയത്ത് അധികം പോകാതിരിക്കുക, മഴ നനയാതിരിക്കുക, അതേപോലെ

തല തോർത്ത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ല. പിന്നെന്താ, തലയിലിടുന്ന പൊടിയുണ്ടല്ലോ, ചെറുപ്പകാലത്ത് എന്റെ അമ്മയൊക്കെ തലയിലിട്ട് തന്നെ ഒരു മെറൂൺ കളർ പൊടി, എന്ന് പേരെന്താണ്, എനിക്ക് പേര് മറന്നു കേട്ടോ. തലയിലിട്ട് ഇങ്ങനെ നമ്മള് തലയിൽ കുടഞ്ഞിട്ട് റെഡിയാക്കും. അപ്പൊ മഴയല്ല, പനി പോകുമെന്ന് പറയുന്നു. അപ്പൊ മക്കളുടെ അസുഖമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. കാക്കത്തുരുത്തിൽ നിന്ന് സുനിത സന്തോഷ് ഇപ്പോൾ സന്തോഷവതിയാണെന്ന് ഞാൻ കരുതുന്നു. അവിടെ മഴയുണ്ടോ? എൻ്റെ പൊന്നേ, രാവിലെ തൊട്ട് മഴയാണ്. ഇനി ഡ്യൂട്ടി കഴിഞ്ഞ് മഴയത്ത് എങ്ങനെ പോകുമെന്നറിയില്ല. മറ്റേ പ്ലാസ്റ്റിക് കവർ പോലത്തെ കോട്ടൊക്കെ ഇട്ട് വേണം പോകാൻ. നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും. ശരി കേട്ടോ, നാളെ തൊട്ട് ജോലിക്കുണ്ട്. അതൊരു രസമൊക്കെയാണ്, മഴയത്ത് പോക്ക് പാടാല്ലേ. കോളേജ് ക്യാൻറ്റീൻ ജോലിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. വെക്കേഷനായിരുന്നു. ഇനി മുടക്ക് ദിവസം ഈ മെസ്സേജ് അയക്കാം. അപ്പോൾ ഊരകത്തുള്ള ഗോവിന്ദൻ കുട്ടി എൻ്റെ അച്ഛനെ കേൾക്കാൻ വേണ്ടിയും നാലുമണിപ്പൂൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടിയും പിന്നെ എൻ്റെ എല്ലാ കസിൻസിന് വേണ്ടിയും ബാലേട്ടൻ എന്ന സിനിമയിലെ ബാലേട്ടൻ എന്ന പാട്ട് വെച്ചിരുന്നു. തീർച്ചയായിട്ടും വെച്ച് തരാം. ഊരകത്തുള്ള ഗോവിന്ദൻകുട്ടി, ഊരകം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ഊരകം രണ്ട് സ്ഥലമാണ്. ഒന്ന് ഞങ്ങളുടെ എൻ്റെ വീട് പിറവാണ്. പിറവ് അടുത്തൊരു ഊരകമുണ്ട്, പിന്നെ തൃശ്ശൂർ ഊരകമുണ്ട്. അപ്പോൾ സുനിതാ സന്തോഷിന് വേണ്ടി ഊരകത്തുള്ള ഗോവിന്ദൻകുട്ടി അച്ഛന് വേണ്ടിയും പിന്നെ നാലുമണിപ്പൂൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി എല്ലാ കസിൻസിനും വേണ്ടി ഇതേ ബാലേട്ടാ ബാലേട്ടാ.

സമയം 4 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡുമായി. മഴ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സ്റ്റുഡിയോക്ക് എത്തുകൊണ്ട് മഴയുടെ അവസ്ഥ അറിയില്ല. മഴ എല്ലായിടത്തും നന്നായി പെയ്യുന്നുണ്ടെന്നാണ് അറിവ്. ഞാൻ ജിനി അങ്കമാലിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ജിനി എല്ലാവർക്കും വേണ്ടി പാട്ട് തരാം. ഹായ്, ഗുഡ് ഈവനിങ്. 4 മണി പോയ ഹൗ ആർ യു? ഹാപ്പി സൺഡേ. ഞാൻ സോണിക, നന്ദികുളങ്ങര. പ്ലീസ് പ്ലേ ദ സോങ് നനവേകാതെ, മൂവി അതിഭീകര കാമുകൻ.

കുളങ്ങര, പ്ലീസ് പ്ലേ ദ സോങ് നനവേകാതെ മൂവി അതിഭീകര കാമുകൻ. ഈ കഴിഞ്ഞ ജൂൺ 17 മൈ മദറിന്റെ ബ്രദർ പാസ്ഡ് അവേ 2 ഇയേഴ്സ് ആയി. മൈ ക്യാറ്റ് പാസ്ഡ് അവേ 2 ഇയേഴ്സ് ആയി. ദാറ്റ് ഡേ അല്ലേ ഫ്യൂ ഡേയ്സ് കഴിഞ്ഞു. ഇതെന്താ എഴുതിയേക്കണെന്ന് മനസ്സിലായില്ല. റിമെമ്പേഴ്സ് ദാറ്റ് പ്ലേസ്. മഴയുണ്ടോ? ഹാപ്പി സൺഡേ നനവേകാത്ത. ജൂൺ 17 അമ്മയുടെ ആങ്ങള മരിച്ചുപോയി, പിന്നെ അവരുടെ ഒരു ക്യാറ്റ് അതും മരിച്ചുപോയി, രണ്ടും മരിച്ചു എന്നാണ്. സങ്കടത്തിൻ്റെ നാളുകളാണ്. എൻ്റെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, റിയോ എന്നായിരുന്നു പേര്. അവൻ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് 4 വയസ്സുള്ള മരിച്ചുപോയി. പറഞ്ഞ പോലെ പെറ്റ്സ് ആണെങ്കിലും മനുഷ്യരാണെങ്കിലും പെറ്റ്സ് ആണെങ്കിലും നമ്മുടെ, ഞാൻ പറഞ്ഞല്ലേ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് സങ്കടമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അറിയാമല്ലോ, നമ്മൾ മയിൽപ്പീലി, അതുപോലെ മഷിത്തണ്ട്, ചോക്ക് പെൻസില്, കുറേ കാര്യങ്ങളൊക്കെ ബോക്സിലിട്ടിരിക്കും. അതൊക്കെ കാണാതെ പോകുമ്പോൾ നമുക്കിതുപോലെ വിഷമവും വേദനയൊക്കെ ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് ഫീൽ അടിപ്പിക്കുന്നില്ല. സോണിക നന്ദികുളങ്ങര നോർത്ത് പറവൂർ ചോദിച്ച് അതിഭീകര കാമുകനിലെ പാട്ടാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചു, മെസ്സേജ് അയച്ചു, പക്ഷേ ഒന്നും തരുന്നില്ല. പിന്നെ ഭയങ്കര പരാതികളാണല്ലോ. നോ റിപ്ലൈ, നോ പ്ലേ ദ സോങ്, 4 മണിപ്പോയേ മോശമാണെന്നൊക്കെ പറഞ്ഞു. സോണിക, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ പാട്ട് കൊടുക്കണ്ടേ? അപ്പോൾ കുറച്ചുപേർ ആസ്വദിക്കുക, കുറച്ചുപേർ പാട്ട് കുറച്ചു പേർക്ക് പാട്ട് തരാൻ, കുറച്ചുപേർ ആസ്വദിക്കാൻ, എല്ലാവർക്കും പറ്റില്ലല്ലോ. വീണ്ടും നിങ്ങൾ നാളെ ആവശ്യപ്പെടാം, വീണ്ടും നമുക്ക് പാട്ട് തരാം. അപ്പോൾ അതിഭീകര കാമുകനിലെ പാട്ടിലേക്ക്.

മഴ മാറിക്കോട്ടെ, എനിക്ക് വീട്ടിൽ പോകണ്ടേ, മഴ നനഞ്ഞ് എനിക്ക് വയ്യ, മഴ നനഞ്ഞു പോകാൻ. ഞങ്ങൾ കൊച്ചിക്കാർ കൊച്ചി എഫ് എമ്മിൻ്റെ ഞങ്ങളുടെ ഇഷ്ട പരിപാടി 4 മണിപ്പൂവിൻ്റെ സ്ഥിരം ശ്രോതാക്കളാണ്. 4 മണിപ്പൂവ് ഞങ്ങൾ എല്ലാ ദിവസവും 4 മണിക്ക് കേൾക്കും. ആഹാ, ആരുമാര് കളിയാക്കലായി പോയല്ലോ, 4 മണിപ്പൂവ് എല്ലാ ദിവസവും 4 മണിക്ക് കേൾക്കുന്നു. ഞങ്ങൾ സമയം മാറ്റി തരണ പോലെയല്ലേ ഇത്. പാട്ട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ 4 മണിപ്പൂവ് കേൾക്കും. ആ അതാണ് അതാണ് എല്ലാവരും കേൾക്കുക കേട്ടോ. ജയശങ്കരേട്ടൻ പറഞ്ഞ കേട്ടോ, പാട്ട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ 4 മണിപ്പൂവ് കേൾക്കും. അങ്ങനെ വേണം എല്ലാവരും പാട്ട് ചോദിച്ചിട്ട് പരാതി പറയാത്ത നല്ലൊരു ചേട്ടൻ. കുറച്ച് നാളുകൾ ശേഷം ഒരു ഗാനം ചോദിക്കുന്നു. അമ്പടാ, എന്നെ മണിയടിച്ചതാണല്ലേ. ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ന്യായവിധി എന്ന ചിത്രത്തിലെ ചെല്ലച്ചെറു വീടുതര എന്ന ഗാനം. ഞങ്ങൾ കൊച്ചിക്കാരുടെ പ്രിയ കൊച്ചി എഫ് എമ്മിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും 4 മണിപ്പൂവുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി ഈ ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തോടെ ഫോർട്ട് കൊച്ചി കുടുംബത്തിൽ നിന്നും ജയശങ്കർ, സലിത, ശ്രീനന്ദ. അമ്പട ചേട്ടാ, ആദ്യം പാട്ട് ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് സൈഡിൽ കൂടെ ചോദിച്ചേക്കാണല്ലോ. അപ്പം എന്തായാലും പാട്ട് തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. പാട്ട് തരാൻ പകരം മഴ അങ്ങോട്ട് എടുത്തോളാം. ഫോർട്ട് കൊച്ചിയിലേക്ക് മഴ എടുത്തു, എനിക്ക് ഇവിടുന്ന് പിറവം വരെ പാടില്ല, മഴ വേണ്ട. ഓക്കെ, ടാറ്റ, പാട്ട് വെച്ചുതരാം.

പ്രിയപ്പെട്ട നാലുമണിപ്പൂക്കൾ, ഞാൻ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് ജോമിനാണ് എന്റെ ഭാര്യ എലിസബത്തിനും ഞങ്ങളുടെ കുഞ്ഞുവാവ എസ്തറിനും വേണ്ടി പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്നൌവിൽ നിങ്ങൾ നമ്മുടെ ആപ്പ് വഴി കേൾക്കുന്നല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. പ്രിയ നാലുമണിപ്പൂവിന് നല്ല മഴയുള്ള ശുഭസായാഹ്നം ആദ്യം അങ്ങ് നേരുകയാണ്. അയ്യോ, ഇതാരെ ചതി ചെയ്തത്? ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയശങ്കർ, സലിത, ശ്രീനന്ദ, എന്തൊരു ചതി ചേട്ടാ, ശുഭസായാഹ്നം വേണ്ട.

കുറച്ച് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, തലയിലിരുന്ന പൊടിയുടെ പേര് രാസനാദിപ്പൊടി എന്നാണ് കേട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പനി വന്നാൽ തലയിൽ എന്താണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് രാസനാദിപ്പൊടി. ഇനിയും മറക്കൂല കേട്ടോ. പിന്നെ ആരാ വേറൊരു റിപ്ലൈ വന്നിട്ടുണ്ട്, താങ്ക് യു നാലുമണി പോയി, ഹസ്ബൻഡ് പേര് ജോൺസൺ, ആള് മെസ്സേജ് കേട്ട് എന്നെ കളിയാക്കുന്നുണ്ടോ. എന്തിനാണ് കളിയാക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല, ആൾക്ക് ഡെങ്കി ആയിരുന്നു ഇപ്പോൾ മാറി, പക്ഷെ ക്ഷീണം തന്നെയാണ്. താങ്ക്സ് കേട്ടോ ജിഷ ജോൺസൺ. ഓ നേരത്തെ ജിഷ ജോൺസൺ ഹസ്ബൻഡിന് പനിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടല്ലേ, കളിയാക്കണ്ടെന്ന് പറ നീ പാതി ഞാൻ പാതിയൊക്കെ പാട്ട് കൊടുത്താലേ, എന്തിനാ കളിയാക്കുന്നത്. ഓക്കെ പ്രിയ നാലുമണി പോയി, ഞാൻ ചേർത്തലിന്ന് രാജി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വിജയുടെ നീ കാറ്റ് ഞാൻ മരം എന്ന സോങ് വെച്ചു തരുമോ. ആഹാ ഭയങ്കര രസമുള്ളൊരു പാട്ടാണ് നിലാവേ വായ എന്ന ചിത്രത്തിലെ പാട്ട്. അപ്പോൾ കൂടുതൽ വർണ്ണിക്കുന്നില്ല, പാട്ടിലേക്ക്.

അപ്പൊ ശ്രോതാക്കള് നാലുമണിപ്പൂവിലെ കുറച്ച് ഗാനങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കണ കൂടെ ഞാനാണ്. ഹൈ നാലുമണിപ്പൂവ്, എന്റെ കൊച്ചുമോന് വേണ്ടി പാട്ട് വെച്ചു തരും. ഇത് ചോദിച്ചത് കാർത്തിക പള്ളുരുത്തിൽ നിന്ന്. മോന്റെ പേര് അശ്വിൻ എന്നാണ്, അച്ചു എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അച്ചുവിന് വേണ്ടി പാട്ട് വെച്ചുതരാം. ഹലോ ഡിയർ നാലുമണിപ്പൂക്കൾ, ഇന്ന് തുടക്കം തന്നെ വളരെ ഗംഭീരമായി സന്തോഷം ധാരാളം അയച്ചിരിക്കുന്ന ഛായാമുഖിയുടെ വരവോടെ നല്ല അവതരണം. ഞാൻ തൃപ്പൂണത്ത് നിന്ന് കേശവനും കുടുംബവും. സന്തോഷം, നമ്മൾ ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ പറയണ്ടേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ? എല്ലാവരുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെന്നേ, ആരും പറയാത്തതാ. തൃപ്പൂണത്തിൽ നിന്ന് കേശവനും കുടുംബവും. ഇടയ്ക്കെല്ലാം പാട്ട് ചോദിച്ചു വാങ്ങുന്ന ശീലമുണ്ട്. ആ അത് ശരി, ഞങ്ങളിവിടെ ചോദിച്ചാലേ തരൂ, ചോദിക്കണം. അല്ലാണ്ട് നമ്മളെങ്ങനെയാ തരിക? അല്ലാണ്ട് നമ്മള് ഗാനോത്സവം ആച്ചാലും ചോദിച്ചിട്ടാണ് തരിക. പിന്നെ ഏതാണ്, എല്ലാം ചോദിച്ചിട്ടല്ലേ തരിക. പിന്നെ നിങ്ങളുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾ തരുന്നുണ്ടല്ലോ. കുറെ നാളായി ചോദിക്കാറില്ല, ആസ്വദിക്കുക മാത്രം. ഇന്നൊരു ഗാനം ഛായാമുഖിയിൽ കണ്ട ആൾക്ക് വേണ്ടി. ഗാനം വെച്ചിരുന്ന താലോലം എന്ന ഫിലിമിൽ ദാസേട്ടൻ പാടിയ മനോഹര ഗാനം ഗോപാലികയെ നീ കണ്ടുപോകും. ഛായാമുഖിയിൽ പറഞ്ഞു വേറൊന്നുമില്ല, നമ്മുടെ മനസ്സിലുള്ളത്, അതായത് നമ്മുടെ മനസ്സിലുള്ളത് ഛായാമുഖിയിൽ കാണും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ മനസ്സ് ഛായാമുഖിയാക്കുക. അപ്പൊ എന്തായാലും ഛായാമുഖി കണ്ടിട്ട് കേശവൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് താലോലം സിനിമ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സിനിമ സുരേഷ് ഗോപി, മുരളി, പിന്നെ ശ്രീലക്ഷ്മി, രേഹനയൊക്കെ അഭിനയിച്ച പടമല്ലേ. ബൈ മിസ്റ്റേക്ക് കുഞ്ഞിനെ വളർത്ത, സുരേഷ് ഗോപി കുഞ്ഞിനെ വളർത്താൻ കൊടുക്കുന്നു മുരളിക്ക്. പക്ഷെ മുരളിയുടെ കയ്യിൽ നിന്ന് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് ബൈ മിസ്റ്റേക്ക് വീണ് മരിക്കുന്നു. എന്നിട്ട് സുരേഷ് ഗോപിക്ക് അവരുടെ മകളെ രേഹനയെ കൊടുക്കുന്നു. അങ്ങനൊരു കഥയല്ലേ. ഇതെല്ലാം സന്തോഷം, നല്ല നല്ല ഗാനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പിന്നൊരു കാര്യമാണ്, ഛായാമുഖിയിൽ കണ്ട ആൾക്ക് വേണ്ടി. ശ്രീകൃഷ്ണനെയാണോ ഛായാമുഖിയിൽ കണ്ടത്? സന്തോഷം, ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ഒരു ഇഷ്ട ദൈവമാണ്. അപ്പൊ അതാ ഛായാമുഖിയിൽ കണ്ട ആൾക്ക് വേണ്ടി ഗോപാലിക്കേ.

ഹായ് നാലു മണിപ്പൂ, നമസ്കാരം. ഞങ്ങളുടെ 28-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. 28/6/26 ഒരു പാട്ട് വെച്ച് തരുമോ? ഇത് ചോദിച്ച ആലുവയിൽ നിന്നും സുധാകരനും ഗീതാ സുധാകരനുമാണ്. ഹായ് നാലു മണിപ്പൂ, എന്റെ പേര് ജിഷ മിഥുൻ അടുപ്പിള. ഞങ്ങളുടെ പള്ളിയിലെ വികാരി ഫാദർ സേവിയർ സാജൻ ഇവിടുന്ന് സ്ഥലം മാറി മറ്റൊരു പള്ളിയിലേക്ക് പോവുകയാണ്. അച്ഛന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഏതാണ്? പിന്നെ മെസ്സേജുകൾ. നാലു മണിപ്പൂ, ചായ കുടിച്ചോ? സുഖമാണ്, ഇവിടെ നല്ല മഴയാണ്. ഞാൻ ഷേർലി ജെറോം തൃപ്പൂണിത്തുറ. ഒരു ഗാനം വേണം, എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓ, എല്ലായിടത്തും മഴയാണ്, എനിക്ക് പോണ വഴിക്ക് ഫുള്ള് മഴയാന്ന് തോന്നുന്നു. ഹലോ നാലു മണിപ്പൂ, സുഖം തന്നെയല്ലേ? എൻ്റെ പേര് നിർമ്മല, വീട് കാക്കാത്തുരുത്തി. ഇന്ന് ഞങ്ങളുടെ 34-ാം വിവാഹ വാർഷികമാണ്. ഒരു പാട്ട് വെച്ച് തരുമോ? ഭർത്താവ് സുബ്രഹ്മണ്യൻ, മക്കൾ ജിഷ്ണു, ജിതിൻ, മരുമകൾ ചാന്ദിനി, ഇവർക്കും വേണ്ടി, നാലു മണിപ്പൂ അവതരിപ്പിക്കുന്ന ആൾക്കും വേണ്ടി ഒരു ഗാനം വെച്ചിരുന്നു. അപ്പോൾ എനിക്കും കൂടെ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പാട്ട് വെച്ച് തരാമല്ലോ. നാലു മണിപ്പൂ, ഏഴാച്ചേരി രാമചന്ദ്രൻ, അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗാനം വെച്ച്. ജയൻ രാമപുരമാണ് അയച്ചിരിക്കുന്ന മെസ്സേജ്. പെരുമ്പളിൽ നിന്നും മേഴ്സിയാണ്. എനിക്കൊരു ഗാനം വെച്ചിരുമോ? ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. തീർച്ചയായിട്ടും ഗാനം വെച്ച് തരാമല്ലോ. ഹലോ നാലു മണിപ്പൂവേ, സുഖമല്ലേ? എൻ്റെ പേര് ആൻമേരി, എൻ്റെ വീട് മാളയിൽ വട്ടക്കോട്ടയിലാണ്. എനിക്കൊരു ഗാനം വെച്ച് തരുമോ? ഓ, ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതുപോലെ സുഷമ കാക്കനാട് മെസ്സേജ് അയച്ചു. എന്നോട് വാൽക്കണ്ണാടി ആണോ എന്ന് ചോദിച്ചു. വാൽക്കണ്ണാടിയല്ല, നമ്മൾ ഛായാമുഖി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ രൂപമാണ് അതിൽ കാണാൻ. ആ കണ്ണാടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഗുഡ് ഈവനിങ് നാലു മണിപ്പൂവേ, പ്ലീസ് എനിക്കൊരു സോങ് വെച്ച് തരുമോ? ആരാണ് അയച്ചത്? സീതാ രമേശ് കടക്കരപ്പള്ളി. ആയ നാലു മണിപ്പൂവേ, ഞാൻ വത്സല പങ്കജാക്ഷൻ, കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നിന്നാണ്. എനിക്കൊരു ഗാനം വെച്ച് തരണം. നാലു മണിപ്പൂവേ, ചായ കുടിച്ചോ? എൻ്റെ പേര് അലീന, ഞാൻ മഞ്ഞപ്പുറയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞു, ഇന്ന് അലോട്ട്മെൻറ്റിൽ എൻ്റെ പേര് വന്നു. ആഹ, തകർത്തു, അന്ന് അടിപൊളി ചിലവാ. ഡിഗ്രിക്ക് ചേരാനായിട്ട് എനിക്ക് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് മഞ്ഞപ്പുറയിൽ +2 കഴിഞ്ഞു. ഏത് കോളേജിലാണ് കിട്ടിയത് അലീന? അത് പറഞ്ഞില്ല, ഏത് കോഴ്സാണ്? പ്രിയ നാലു മണിപ്പൂവേ, ഈ മെസ്സേജ് അയച്ച രേഖ പെരുമ്പാവൂരിൽ നിന്ന്. എൻ്റെ അമ്മ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. പാട്ടിനെ സ്നേഹിക്കാത്ത ആരാ ഉള്ളല്ലേ? വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും എല്ലാം അമ്മ പഴയ സിനിമയിലെ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കും. അമ്മ പാടുന്നത് കേട്ട് ഞങ്ങൾക്കും ചില പാട്ടുകൾ മനഃപാഠമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട്. ഇപ്പോൾ തനിയെ പാടാറില്ലെങ്കിലും ആകാശവാണിയിലെ പാട്ടുകൾ അമ്മ മുടങ്ങാതെ കേൾക്കും. അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ചിരണം, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ. ഞാനാണ് ഇത് അയച്ചത്, രേഖ പെരുമ്പോർ. ഈ പാട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന സിനിമയാണ് ഗേളി, നദിയാ മൊയ്തുവിൻ്റെ ഗേളി. അതുപോലെ മോഹൻലാലിൻ്റെ ശ്രീകുമാർ, പത്മിനി അഭിനയിച്ച അമ്മൂമ്മ. ഒരു സിനിമ എത്രമാത്രം ആൾക്കാരിലൊരു ചലനമുണ്ടാക്കി എന്നുള്ളതാണ്. ആ സിനിമയിലെ ഗേളി എന്ന കഥാപാത്രത്തിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കുറേ നാൾ ലേഡീസൊക്കെ കൊണ്ടു നടന്നു. അപ്പോൾ എന്തായാലും രേഖ പെരുമ്പോർ, അമ്മ പാട്ട് ഇഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് വേണ്ടി ഇതാ പഴയ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി, കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, നമ്മുടെ മനസ്സ് ഛായാമുഖി പോലെയാവട്ടെ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ രൂപം മനസ്സിലുണ്ടാവട്ടെ, സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസകൾ. 4 മണിപ്പൂക്കളിൽ കൂടുതൽ ഗാനങ്ങളുമായി വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 7034-08-89-99, 7034-08-89-99.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: തലയാളപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിധവ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത, പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ 2026 വർഷത്തേക്കുള്ള വിവാഹിത പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ സമർപ്പിക്കാത്തവരും 2019 ഡിസംബർ 31 വരെ പെൻഷൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാക്കിയിട്ടില്ലാത്തതുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-നകം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സമർപ്പിക്കണമെന്ന്, അല്ലാത്തപക്ഷം പെൻഷൻ സസ്പെൻഡ് ചെയ്യുമെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചു. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC AICTE മാനദണ്ഡപ്രകാരമുള്ള നെറ്റ് യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം. വിളിക്കേണ്ട നമ്പർ 0477-2-26-73-11, 0477-2-26-73-11. മൊബൈൽ നമ്പർ 98-46-59-73-11, 98-46-59-73-11. ഗവൺമെന്റ് ITI പെരുവയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിൽ പ്രവേശനം നൽകുന്നതിന് SSLC പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം ഏതെങ്കിലും സർക്കാർ ITIകളിൽ അടുത്ത മാസം 3-ാം തീയതി വരെ ചെന്ന് അപേക്ഷകളുടെ വെരിഫിക്കേഷൻ നടത്താം. വിളിക്കേണ്ട നമ്പർ പ്രവൃത്തി ദിവസങ്ങളിൽ 0482-92-92-698, 0482-92-92-6-78. മൊബൈൽ നമ്പർ 85-92-05-58-89, 85-92-05-58-89. ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ MCA ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്ന് തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 29 രാവിലെ 9:30 കോളേജിൽ ഹാജരാകേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 0477-22-67-311, 0477-22-67-311. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി PV നരസിംഹറാവു നൽകിയ നിർണായക സംഭാവനകൾ എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. July 3 വൈകിട്ട് 5 മണിവരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2nd മത്സരം വൈകിട്ട് 6. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30.
1: ആകാശവാണി FM വാർത്തകൾ.

അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി മറ്റൊരു യാത്ര തുടങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ ആകാശവാണിയിൽ നിന്ന് ഒരുപാട് ദൂരെ ഒന്നും പോകുന്നില്ല. നമ്മുടെ എന്താ പറയുക, നമ്മൾ എവിടെയാണോ ആ നാടിനെ കുറിച്ചൊന്ന് അറിയാമെന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഞാനും ഹസീനയും കറങ്ങി നടക്കാൻ പോകുന്നത് തൃക്കാക്കരയിലാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ, എന്താ കഴിഞ്ഞൊരു 20 വർഷത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു നാടാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയാനാണെങ്കിൽ ഫുട്ബോൾ ആവേശത്തിന് ഫുട്ബോൾ ആവേശം, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ആവേശം, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാട്, ഒരുപാട് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന നാട്ടുകാർ. പണ്ട് മുതലുള്ള സിനിമകളിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ള ലൊക്കേഷനാണ് ഈ ഒരു ഏരിയ, തൃക്കാക്കര ഏരിയ, അതുപോലെ തന്നെ എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്നത്തെ ദിവസം കേൾക്കാനുണ്ട് തൃക്കാക്കരയെ പറ്റിയിട്ട്. അപ്പോൾ യാത്ര തുടങ്ങാം. ഈ യാത്രയിലൊപ്പമുള്ളത് ഫെറിൻ ആൻഡ് ഹസീന.

0: അപ്പോൾ തൃക്കാക്കരയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം.
1: എൻ്റെ ഷഹീർ എന്നാണ്, കാക്കനാട് തന്നെയാണ് സ്വദേശം.
2: അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തൃക്കാക്കരയുടെ വിശേഷങ്ങൾ അറിയാൻ ഇറങ്ങിയതാണ്. നമുക്ക് ഓർമ്മയിൽ നിന്ന് തുടങ്ങാം. പണ്ടത്തെ ഒരു തൃക്കാക്കരയും ഇപ്പോഴത്തെ തൃക്കാക്കരയും എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: തൃക്കാക്കര എന്ന് പറഞ്ഞ പേര് വരുമ്പോൾ തന്നെ ഓണം, വിഷു, ക്രിസ്മസ് അതുപോലുള്ള പെരുന്നാൾ എല്ലാം എല്ലാവരും മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ആളുകളും, ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ പ്രത്യേകപ്പെട്ടാണ്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ക്ലബുണ്ട്, സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അതിൻ്റെ രീതിയിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ ഇതിൽ പപ്പാനി കത്തിക്കലും അതുപോലെയുള്ള ഫുട്ബോള്, വടംവലി, അതുപോലെ ഇപ്പോൾ വേൾഡ് കപ്പ് ആയതുകൊണ്ട് ബിഗ് സ്ക്രീൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം IT പിള്ളേരായാലും ഇൻഫോ പാർക്ക് ബേസ് ചെയ്തുള്ള പിള്ളേരുകളാണ് ഇപ്പോൾ ഉള്ളത്. പഴയ ഒരു തൃക്കാക്കരനെ സംബന്ധിച്ച് വളരെ മുമ്പന്തിയിൽ നിൽക്കണേന്ന്. ഇപ്പോൾ ജനങ്ങൾ ഈ IT പിള്ളേരാണ് നമ്മുടെ വിജയം ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുമല്ല ഇവിടെ ഉള്ള നാട്ടുകാരുടെ സഹകരണം എല്ലാം കൂടി ഒരു പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് NGO കോട്ടേഴ്സ് തൃക്കാക്കര. പിന്നെ അതുപോലെ തന്നെ മഹാബലിപുരം എന്നും അറിയപ്പെടും. മഹാബലിപുരം എന്നുള്ള ചരിത്രം, മഹാബലി ഒരു അമ്പലം തന്നെയുണ്ട്, തൃക്കാക്കര അമ്പലം. അതും ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ തൃക്കാക്കര.
2: ഇപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പം പൊതുവെ എറണാകുളംകാർ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും പപ്പാഞ്ഞിനെ കത്തിക്കൽ ഫോർട്ട് കൊച്ചി എന്നുള്ളതാണ്. പക്ഷെ അതിങ്ങനെ പടർന്ന് പടർന്ന് തൃക്കാക്കരയിലേക്ക് എത്തി. ഇപ്പം ലാസ്റ്റ് ഇയറൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്നൊക്കെ.
1: പപ്പാനിനെ കത്തിക്കുന്ന ഒരു വിശേഷം പറയുകയാണെങ്കിൽ ഒരു 2-3 വർഷമായിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എത്ര ഉയരത്തിൽ നടത്താൻ പറ്റിയ പപ്പാനിയാണോ അത് എല്ലാം നല്ല ഭംഗിയായിട്ട് പോലീസുകാരുടെ നിയന്ത്രണത്തിലും ഫയർഫോഴ്സിൻ്റെ അതുപോലെയുള്ള ആംബുലൻസ് സജ്ജീകരണം എല്ലാം ഉൾപ്പെടുത്തി നാട്ടുകാരുടെ സഹകരണം കൂടിയാണ് ഈ പപ്പാനി കത്തിക്കൽ നടത്തിക്കൊണ്ട് വളരെ വിജയമായിട്ട് ഒരു 3-4 വർഷം തുടർച്ചയായിട്ട് NGO കോട്ടേഴ്സ് വന്നിട്ടുണ്ട്. പലരും പലപ്പോഴും ഫോർട്ട് കൊച്ചിയിലേക്ക് തിരക്ക് അനുഭവപ്പെട്ടാലും നല്ല രീതിയിൽ ഇവിടെയാണെന്നുള്ള രീതി

0: 12 മണി വരെ നമ്മൾ ഡി ജെ ഡാൻസും അതുപോലുള്ള ഗാനമേള, ഇവിടെ നാട്ടുകാരുടെ കുട്ടികളുടെ പരിപാടികളെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇതാണ് സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ഇത്. മയൂരയുടെ സംഘാടകരും കൂടി അതിൽ പങ്കെടുത്ത്, ജനങ്ങളും പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഏത് പ്രവർത്തനമായി ഇപ്പോൾ പറഞ്ഞ വേൾഡ് കപ്പിൻ്റെ ആ ഒരു സ്ക്രീൻ വെക്കുന്ന കാര്യമായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു. അതിനുവേണ്ടി തന്നെ നമ്മൾ എൻജോയ് കോട്ടയത്തെ ഒരു പുതിയ സ്റ്റേജ് വരെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു ഓപ്പൺ സ്റ്റേജാണ്, ആർക്കും പാടാം എന്നുള്ള ഒരു ഇതൊക്കെ ഇനി വരുന്നുണ്ട്, വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
1: അതാണ് നമ്മളിപ്പം സിനിമയിൽ മലർവാടി ആർട്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ പോലെ സിനിമകളിൽ കാണാനല്ലാണ്ട് മിക്ക നാടുകളിൽ നിന്നും ഈ ക്ലബ്ബ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുമാത്രമാണ് നിങ്ങൾ പ്രവർത്തനങ്ങളും ഇപ്പം ഈ ഫെസ്റ്റിവൽ സമയം അല്ലാത്തപ്പോൾ എന്തൊക്കെയാണ് ക്ലബിൻ്റെ പൊതുവെ പരിപാടി?
0: സമീക്ഷ ക്ലബിനെ അപേക്ഷിച്ചാണെങ്കിൽ സമീക്ഷ ക്ലബ്ബ് ഒരു ക്ലബ്ബുമാണ്, ഒരു നാട്ടുകാർക്കൊരു സഹായവും കൂടെയാണ്. ഹോസ്പിറ്റൽ ബേസ്ഡ് ഒരു ക്യാൻസർ രോഗിക്കോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്കോ അത് നമ്മൾ ഒരു ക്യാഷ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് എന്നെക്കാട്ടി കൂടുതൽ, ഞാനൊരു മെമ്പറാണ്, എന്നെക്കാട്ടി കൂടുതൽ സെക്രട്ടറിമാരുണ്ട് പ്രസിഡൻറ്റുമാരുണ്ട്. പക്ഷേ എന്നിരുന്നാലും സമീക്ഷ വേറിട്ട് നിൽക്കുന്ന ഒരു ക്ലബ്ബ് അതാണ്, ജനങ്ങൾക്ക് സഹായം. നമ്മുടെ മെമ്പേഴ്സിന് മാത്രമല്ല നാട്ടിൽ, ഈ നാട്ടിൽ തൃക്കാക്കര ഏത് സ്ഥലത്തൊരു ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് സമീക്ഷ ഏറ്റെടുത്ത് നടത്തും. ഇനി അതിനൊരു ഉദാഹരണം, നമ്മൾ സ്പോർട്സിന് ഇവിടെ ഒരു മുനിസിപ്പാലിറ്റിയിലൊരു ലേഡി, അവർ നമ്മളോട് വന്ന് ഒരാവശ്യപ്പെട്ടു. അവർ ഗുജറാത്തിലോ പഞ്ചാബിലോ പോയിട്ട് ഒരു കപ്പ് നേടിയിട്ടാണ്, അതിന് പൈസ വിരിച്ചത് നമ്മൾ സമീക്ഷ ക്ലബ്ബാണ്. അതാണ് തൃക്കാക്കരയുടെ ഒരു വിജയം, നാട്ടുകാരെ എല്ലാം സംഘടനയായിട്ടുള്ള നടത്തിക്കൊണ്ടു വരുന്നൊരു സമീക്ഷ ക്ലബ്ബാണ്.
2: ഇപ്പോൾ തൃക്കാക്കര എന്ന്, അതായത് കുന്നുമ്പുറം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ശരിക്കും കാക്കനാടിൻ്റെ ഒരു പച്ചപ്പ് ആണ് ഈ എൻ ജി ഒ കോട്ടേഴ്സ് അല്ലേ? കുന്നുമ്പുറമൊക്കെ ഇപ്പോൾ കുന്നല്ലാണ്ടായി. ഈ ഒരു എൻ ജി ഒ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയുടെ ഒരു ഹൃദയ ഭാഗം പോലെ നിറഞ്ഞു നിൽക്കുന്നൊരു.
0: അതെ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, തൃക്കാക്കര പഴയ തൃക്കാക്കരയല്ല, ഇപ്പം മെട്രോ നഗരം കൂടെയാണ്. ഇനി വരും കാലങ്ങളിൽ ഇതെല്ലാം എൻ ജി ഒ കോട്ടേഴ്സ് ജംഗ്ഷനായിരുന്നു, ഹൈക്കോട്ടിലെ സ്റ്റാഫുകൾ താമസിക്കുന്ന ഒരിതായിരുന്നു എൻ ജി ഒ കോട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ യൂത്ത് ഹോസ്റ്റലുണ്ട്, എഫ് എം സ്റ്റേഷൻ ഉണ്ട്, പഴയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ സ്ഥലങ്ങൾ മെട്രോ ഏറ്റെടുത്തു, മെട്രോ ട്രെയിൻ വരാൻ പോകുന്നു, അത് ഫേസ് 2 വരെ നീണ്ടു നിൽക്കുന്നു. അതിനുപരിയായിട്ട് തൃക്കാക്കര ജനങ്ങൾ വർദ്ധിച്ചു. ഇവിടെയുള്ള നാട്ടുകാരല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള നാട്ടുകാരോടൊപ്പം കൂടി നിന്ന് കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യുന്ന IT മേഖലയിലെ പിള്ളേരെ നമ്മൾ അതിന് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ പറയാനുള്ളത് തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട് ഇല്ല, ആ ഗ്രൗണ്ടുള്ള പഴയ ഒരു ഗ്രൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇവിടെ അമ്പാടിമൂല എന്ന് പറയും, അവിടെയാണ് പിള്ളേർ കളിക്കുന്നത്. പിന്നെ ഉള്ളത് മുനിസിപ്പൽ, തൃക്കാക്കരയുടെ ഒരു ഭാഗമായിട്ട് മുനിസിപ്പൽ പഞ്ചായത്ത് ഗ്രൗണ്ടാണ്, ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടായി. ഗവൺമെൻറ്റിലുള്ള സ്ഥലം വെറുതെ കാട് പിടിച്ച് പോകണേ നല്ലത്, വേറെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന പേഴ്സണൽ ആളുകൾക്ക് കൊടുത്താൽ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ പ്രതീക്ഷിക്കാം.
2: ഓക്കെ, അപ്പോൾ വികസനം എന്നുള്ളത് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി മാത്രമല്ല,
0: വികസനങ്ങൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല, കെട്ടിടങ്ങൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളല്ല, അതിനുപരി ഈ പറഞ്ഞ ഒരു ഗ്രൗണ്ട്, അതുപോലെ എല്ലാം കൊണ്ടും ഒരു ഹബ്ബ് പോലെ, ഇപ്പോൾ വൈറ്റിലെ ഹബ്ബ് പോലെ ഒരു ബസ്സിന് മാത്രമാണ്. ഈ ഒരു കുറച്ച് സ്ഥലങ്ങൾ, ഒരു ഏക്കർ കണക്ക് സ്ഥലങ്ങൾ കാക്കനാടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടപ്പുറത്ത് പണ്ട് മുടുക്കുഴിയായിരുന്നു, പാണ്ഡവർ താമസിച്ച ഒരു ഗുഹയായിരുന്നു മുടുക്കുഴി. അത് ടൂറിസ്റ്റ് മേഖലയാക്കാൻ വേണ്ടി നമുക്ക് പറ്റിയേനെ, അങ്ങനെ നമ്മൾ ടൂറിസ്റ്റുകളും വരും. ഇപ്പോൾ ടൂറിസ്റ്റ് രാജ്യം ഒരു സ്ഥലമായിട്ട് തൃക്കാക്കരനെ ഏറ്റെടുക്കായിരുന്നു.

0: ഈ എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ നടുക്ക് വലിയൊരു വട്ടത്തിൽ ഈ വേൾഡ് കപ്പിലെ രാജ്യങ്ങളുടെ കൊടിയെല്ലാം നല്ല ഭംഗിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ നടുത്തളത്തിൽ തന്നെയാണെങ്കിലും ഒരുപാട് മരങ്ങളുണ്ട്. ഇങ്ങനെ വെറുതെയൊക്കെ കാഴ്ച കണ്ട് നിൽക്കാൻ പറ്റിയ ഒരു ജംഗ്ഷനാണ് അല്ലേ?
1: കുറെ മുൻപ് പറഞ്ഞ് ഇവിടേക്ക് വന്നതായിട്ടൊരു ഓർമ്മയുണ്ടോ? അന്ന് കണ്ട കാക്കനാടിനെ ഓർമ്മയുണ്ടോ?
0: ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് വളരെ കുറവാണ്, പക്ഷെ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് രൂപവും ഭാവവും കോലും ഒക്കെ മാറിയാണ് ഈ ഏരിയ ഇപ്പൊ ഉള്ളത് എന്നുള്ളത്.
1: അതെ അതെ, ഞാനൊക്കെ പണ്ട് വന്നപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിന് വരുന്നവർക്കറിയാം, ഈ ബസ് വന്നാല് നമ്മൾ ഈ ബസ് അവസാനിക്കാൻ പോകുന്ന ഒരു കുന്നാണ്, രണ്ട് കുന്ന്. അപ്പൊ നമ്മൾ ഈ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇവിടെ നിർത്തും, പക്ഷെ ആ കുന്നിലേക്ക് വീണ്ടും ചുറ്റി ചുറ്റി ചുറ്റി പിന്നെ അവിടെ തന്നെ തിരിച്ചു വരികയാണ്. നമുക്കിത് മനസ്സിലാവില്ല, കുന്നുകൾക്കിടയിലൂടെയുള്ള യാത്ര. ആ കുന്നുകളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, അവിടെയൊക്കെയാണ് ഇപ്പൊ സിവിൽ സ്റ്റേഷൻ ഉള്ളത്, മറ്റ് കെട്ടിടങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കാക്കനാടിന്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എറണാകുളം ജില്ലയിൽ വേറൊരു സ്ഥലത്തിനും ഇത്ര സ്പീഡിൽ ഇത്രയും ഇങ്ങനെ ഒരു മാറ്റം വേറൊരു സ്ഥലത്തിനും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ സിവിൽ സ്റ്റേഷനും മറ്റ് ആകാശവാണി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം.
0: അതാണ് ഞാൻ ചോദിച്ചത്. ഒരേ സമയം ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലുള്ള ആളുകളും ഉണ്ട്, ഐ ടി കമ്പനിയിലേക്കൊക്കെ പോകുന്ന ഫ്രീക്വന്റ്മാരെയും കാണാം. ഇപ്പൊ നമ്മൾ ആകാശവാണി സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ മുമ്പിൽ തന്നെയാണെങ്കിലും ഒരു ബസ് സമയത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലേ? കട്ടപ്പന, ഇടുക്കി, കൊച്ചിൻ, അങ്ങനെ പൂപ്പാറ, മരോട്ടിക്കൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കിഴക്കോട്ടുള്ള ബസ്സുകളുടെ സമയം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഒരു ഓട്ടോ ദൂരമുണ്ട്. ഓട്ടോ കാത്ത് നിൽക്കുന്ന നേരം, അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം ഒരു പാട്ടിന് ശേഷം.

0: അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി ഇവിടെ വളരെ പ്രാമുഖ്യത്തിൽ നിന്നിട്ടുള്ള ഒരു കലാരൂപമാണ് കോൽക്കളി എന്ന് പറയുന്നത്. പണ്ടൊക്കെ കല്യാണ വീടുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് നടന്നിരുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോൽക്കളി ആശാനെയാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. പേരോ?
1: എൻ്റെ പേര് അബ്ദുറഹ്മാൻ.
0: എത്ര കാലമായി കോൽക്കളി ഇതായിട്ട്?
1: 15 വയസ്സിലാണ് പഠിച്ചത്. 15 വയസ്സിൽ പഠിച്ചിട്ട് 17-ാമത്തെ വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് നടത്തി. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഇപ്പൊ എത്ര വയസ്സായി?
1: ഇപ്പൊ 74.
0: ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ ആയിരുന്നു. എന്താണ് ഈ കോൽക്കളിയുടെ ഒരു ചരിത്രം ഈ നാട്ടില്?
1: കോൽക്കളിയുടെ നാടായിരുന്നു കാക്കനാട്. അപ്പൊ എന്നെ പഠിപ്പിച്ച ആശാനും ഞാനും ആയിരുന്നു അന്നത്തെ കോൽക്കളി. അപ്പൊ ആ കോൽക്കളി ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ എന്നിൽ പെട്ടത് ഇനിയിപ്പോ ഞാൻ മാത്രമേ ഉള്ളു. അത് കുഞ്ഞു മുഹമ്മദ്, അത് ജ്യേഷ്ഠനാണ്.
0: അപ്പൊ ഏകദേശം എത്ര വേദികളിലോ കല്യാണ വീടുകളോ അങ്ങനെ എന്തെങ്കിലും കണക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്ക് എണ്ണം പറയാൻ പറ്റില്ല. കാരണം അന്ന് ഈ കല്യാണ വീട്ടിൽ കളിക്കാൻ പോയാൽ കാശ് നിസ്സാര പൈസ കിട്ടുള്ളൂ. പിന്നെ അന്നത്തെ ചായയൊക്കെ കിട്ടും. ആ കാലത്ത് അത്ര അങ്ങനെയൊക്കെയാണ്. അത് റേറ്റ് പറഞ്ഞ് പോകാനുള്ള കപ്പാസിറ്റി ഒന്നും അന്നില്ല. അപ്പൊ എല്ലാവരും തരും, പിന്നെ കാശും തരും, പിന്നെ പോരാൻ നേരത്ത് ഒരു സമ്മാനം അവർ തരും. ഒരു തോർത്തോല് ഒരു കസകിൻ്റെ മുണ്ട്. അപ്പോൾ അത് തരുന്ന് നമുക്ക് തന്നു കഴിയുമ്പോൾ അത് മേടിക്കാൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 50 രൂപ ഒക്കെ കിട്ടുള്ളൂ അന്ന്. ഇന്നിപ്പോൾ ഞങ്ങൾ പോണത് ഇപ്പോൾ ഓർഗസ്റ്റ വെച്ച് പോയാണെങ്കിൽ ഞങ്ങൾ 10,000-30,000 രൂപ. അപ്പോൾ ഇപ്പോൾ സ്ഥലത്തിൻ്റെ ദൂരം അനുസരിച്ചുള്ള റേറ്റാണ് പറയണേ.
0: ഇപ്പോൾ ഒരു സംഘത്തിൽ എത്ര പേരായിരിക്കും?
1: അത് 12 പേരുണ്ടാവും, 14 പേരുണ്ടാവും കളിക്കാൻ. പിന്നെ ഓർഗസ്ട്രക്കാരുണ്ടാവും, അവർ 4 പേരുണ്ടാവും. പിന്നെ പാടാൻ ഞാനുണ്ടാവും.
0: അപ്പോൾ ഒരു 2 വരി ഒന്ന് പാടാവോ?
1: മൈസൂരി.

0: േരികൾ പെട്ടടകളമ്പടകര പൊന്നാനി താനൂരിലേക്ക് തളിപറമ്പുന്നല വർണ്ണതലശ്ശേരി തിരൂരിലേക്ക് ദ്വീപുകൾ മാനന്താവാടി ഇടരിക്കോടും കുറ്റിയാടി ബണ്ടൂരും ഇടനീലട വണ്ണ മൈസൂരി പൂരി റോഡ് ബേങ്കല്ലൂരി കൂടി കോഴമ്പത്തൂർ മണ്ണാർക്കാട് ബേങ്ങര.
1: കാക്കനാട് ഇത്രയും ഇങ്ങനെ കോൽക്കളിക്ക് ഒരു വേരുണ്ടാവാനുള്ള കാരണം എന്തൊക്കെ?
0: കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാരണന്മാരായിട്ട് കോൽക്കളി, കഴിമുട്ട്, പരശുകളി, ദപ്പമുട്ട് അത് എൻ്റെ ഉപ്പാപ്പാടെ കാലം തുടങ്ങിയുള്ളതാണ്. ഇനിയിപ്പോൾ അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇത് നടക്കാൻ.
1: ഇപ്പോൾ പുതിയ തലമുറയിൽ കുട്ടികളൊക്കെ അഭ്യസിക്കുന്നുണ്ടോ?
0: ഇല്ല, എൻ്റെ മക്കളാ ഇല്ല. പുറത്തുനിന്ന് പിന്നെ രണ്ടുപേരുണ്ട്, ഒരാൾ പിന്നെ പാടാനുണ്ട്, പിന്നെ കളിക്കാനുള്ള പിള്ളേർ പുറത്തൊക്കെ ഉണ്ട്. ഞാൻ 17 ടീമിനെ പഠിപ്പിച്ച 17 ടീമും ഇപ്പം ഇല്ല. ഇപ്പം കുറേയൊക്കെ വയസ്സന്മാരൊക്കെ ആയിപ്പോയില്ലേ.
1: അന്ന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, യാത്ര ബുദ്ധിമുട്ടില്ലേ പോവാനൊക്കെ? അപ്പം എന്ത് ചെയ്യും അന്നൊക്കെ?
0: പിന്നെ പോണത് പിന്നെ ഇപ്പം നമ്മൾ പറവൂരാണ് പോകണമെങ്കിൽ അവിടെ പിന്നെ മഞ്ചിയൊക്കെ ഉണ്ട്, ആ മഞ്ചിയൊക്കെ പോകും, പിന്നെ നടന്നു പോകും, പിന്നെ പിന്നെ ഇപ്പോൾ ഓട്ട് കാറൊക്കെ ഉണ്ടായി, പിന്നെ കാറിന് പോകും. അങ്ങനെയൊക്കെയാണ് ഒരു ഇത്. ശനിയാഴ്ചയൊക്കെ ചിലപ്പോൾ 2-3 പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ കാറിന് പോകും. അങ്ങനെയൊക്കെയാണ് നടത്താറ്.
1: ഇപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ?
0: ഇപ്പം ഞാൻ കോലുകളില്ല, ഇപ്പം ഞാൻ ചാനലിൽ പാടാൻ പോകുന്നുണ്ട്.
1: ഇപ്പം എന്താ ഇപ്പോൾ ഇവിടെ ചായക്കടയാണ്,
0: ചെറിയ ചായക്കടയായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പം ഉച്ചക്ക് ഇച്ചിച്ച് കഞ്ഞി ഉണ്ടാകും, കൂടുതലൊന്നും പോകണല്ല. ഇപ്പോൾ ഒരു 10-12 കഞ്ഞി, പിന്നെ ചായ, അതിൻ്റെ ചായ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വലിയ കച്ചവടമൊന്നും ഇപ്പം ഇല്ല.
2: ഇപ്പം 74 വയസ്സായി. ഇവിടെ ഒരു എനിക്ക് പഴയ ഒരു നമ്മളെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു നൊസ്റ്റാൾജി ഒക്കെ വരുന്ന പോലത്തെ ഒരു കുഞ്ഞു ചായക്കടയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ? പഠിച്ചതൊക്കെ എവിടെയാണ് ആ കാലൊക്കെ?
0: ഞാൻ പഠിച്ചിട്ടില്ല.
2: പഠിച്ചിട്ടേ ഇല്ലേ?
0: ഇല്ല,
2: സ്കൂളിൽ പോയിട്ടില്ല.
0: ആ
2: കാര്യം
0: കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ആക്കാനുള്ള പിന്നെ പ്രാപ്തി ഒന്നും പാപ്പ ഒരു സുഖമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം ഒന്നുമില്ല, സ്കൂളിൻ്റെ ബാധ്യത കണ്ടിട്ടില്ല. അങ്ങനെയാണ് കോൽക്കളിയിലേക്ക് വന്ന പാട്ടിലേക്ക്.
2: അത് എത്ര വയസ്സിലാണ്?
0: അത് 17-18 വയസ്സായപ്പോൾ കോൽക്കളിയിലേക്ക് പോകുന്നു.
2: അപ്പോൾ 18 വയസ്സ് വരെ എന്ത് ചെയ്തു?
0: 18 വയസ്സായി ഇങ്ങനെ ഇങ്ങനെ കളിച്ചു നടന്നു. ഇവിടെയൊക്കെ മൊത്തം കശുമാവും കശുമാങ്ങ പഴവർഗ്ഗങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ തിന്ന് പിടിച്ച് അങ്ങനെ കശുണ്ടി പഠിക്കും, അത് വിറ്റ് കോൽക്കളി പഠിക്കും, അങ്ങനെ പാട്ടിലേക്ക് പോകുന്നു.
2: അപ്പൊ ഈ പാട്ടൊക്കെ ഇപ്പൊ എങ്ങനെയാ പഠിക്കുന്നത്, എഴുതാനൊക്കെ അറിയോ?
0: പാട്ട് ചില പാട്ടുകളൊക്കെ ഞാൻ സ്വന്തമായിട്ടുള്ള പാട്ടുകളുണ്ട്.
2: വായിക്കാനറിയോ?
0: ഇല്ല.
2: എങ്ങനെ കേട്ട് പഠിക്കോ?
0: അപ്പൊ ഞാൻ അതിന് ഓരോ മാർക്കിട്ട് കൊടുക്കും, പേനയും പെൻസിലും ആയിട്ട് ബുക്കില്. അപ്പൊ അങ്ങനെ ഒരടി ഞാൻ പാട്ടുണ്ടാക്കും, ഒരടി പാട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത അടി, പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അടി ഉണ്ടാക്കിട്ട് അവിടെ ഞാൻ ഒരു മാർക്കിടും.
2: വരി മനസ്സിലുണ്ട് അല്ലേ? വേറെ ഏതെങ്കിലും ഇപ്പം നമ്മൾ സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ടുള്ള പാട്ട് പാടി, ഇനി വേറെ ഏതെങ്കിലും പാട്ടൊന്ന് പാടിത്തരുമോ? മൂപ്പര് സ്വന്തമായിട്ട് മനസ്സിൽ പ്രൊഡക്ഷനാണ്.
0: ആ അപ്പം ഞാനേ പാടാ, ഞാൻ
2: താളം എടുക്കട്ടെ. ആ ആഹാ, മൂപ്പരൊരു ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് താളമൊക്കെ പിടിക്കാൻ. പണിയായുധങ്ങൾ എടുത്താശാൻ.

0: എൻജിഒ ക്വാർട്ടേഴ്സ് പരിസരത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോ നമ്മളിങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളും നല്ല നല്ല ഓർമ്മകളും ഒക്കെയാണ് കേട്ടിരുന്നെങ്കിലും സങ്കടമുള്ള ചില കാഴ്ചകൾ, ഒന്ന് നല്ല ചക്കമണം വന്നിട്ട് ഞങ്ങൾ നോക്കുക, ഞാൻ ഹസീനയെ ഞാനും ഇങ്ങനെ പറയുന്നത് എവിടെയോ ചക്കമണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ പുറംപോക്ക് പോലെ കിടക്കുന്ന ഒരു ഭൂമിയിൽ ഇഷ്ടംമാതിരി പ്ലാവും അതിലിഷ്ടംമാതിരി ചക്കയും, പഴുത്ത് തുടങ്ങിയ ചക്ക, പഴുത്ത് ചീഞ്ഞ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചക്ക, അങ്ങനെ ഫുൾ ഓഫ് ചക്കാസ്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് അല്ലേ ഈ മാലിന്യം ആൾക്കാർ കൊണ്ടിടുന്നത്.
1: ഈ ഫലവൃക്ഷങ്ങൾ ഇങ്ങനെ കാഴ്ച നടക്കുന്ന ഭൂമിയിൽ നമ്മളിങ്ങനെ വേസ്റ്റ് പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടം. അതും എൻജിഒ ജംഗ്ഷൻ, അപ്പോൾ അവിടെ നിറയെ ഈ പറഞ്ഞ പോലെ ചുറ്റും ഇരുവശവും മരങ്ങളും ഒരു കാട് പിടിച്ച പോലത്തെ ഒരു പച്ചപ്പ് പ്രകൃതിയാണ്. അവിടെയാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഈ ഒരു കാഴ്ചയുള്ളത്.
0: ഇതിൽ നിന്നൊരു മോചനം തൃക്കാക്കരയ്ക്ക് ഉണ്ടോ എന്നുള്ളത് അറിയണം. കാരണം ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ പുറംപോക്ക് ഭൂമിയെല്ലാം ലൈൻ കമ്പി കെട്ടിയിട്ടുണ്ട്. ആളുകൾ കവറിൽ വേസ്റ്റ് ഇട്ടിട്ട് ആ കവറ് കൊണ്ടുവന്ന് ഈ കമ്പി വേലികളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാ ഭൂമിയുടെ ബോർഡറിലും ഇപ്പോൾ വേസ്റ്റ് കവറുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു നഗരത്തിൽ വേസ്റ്റ് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും, പക്ഷേ ഇത്രയും ഭംഗിയിൽ മരങ്ങൾ പലതരം ചെടികളും ഒരു കുഞ്ഞി കാട് പോലെ തന്നെ മനോഹരമായി നിൽക്കുന്ന പ്ലോട്ടും, എന്നാൽ ആ പ്ലോട്ടിനെ ഒരു വശത്തു കൂടെ ഇത്രയും മലിനമാക്കിയിരിക്കുന്ന കാഴ്ചയും ഇവിടെയേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം സിറ്റി ഇത്രയും ഡെവലപ്ഡ് ആയതുകൊണ്ടായിരിക്കും വേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഇത്രയും സന്തോഷമുള്ള കാഴ്ചകൾക്കൊപ്പം തന്നെ ഒരു റിയാലിറ്റിയും കൂടെ പങ്കുവെച്ചുകൊണ്ട് പാട്ടിൻ്റെ നാട്ടുവഴി യാത്ര തുടരുകയാണ്.

0: നമ്മൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആ നാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന, ആ നാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഇന്ന് തൃക്കാക്കര നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഒരാൾ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു.
1: എൻ്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ഞാൻ കലാരംഗമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പേര് തന്നെ കൂടെ കൂട്ടി അബ്ദുൽ ഖാദർ കാക്കനാടെന്ന് ഒരു ഒരു വാലും കൂടിയും ചേർത്തിട്ടാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഓഡിയോ ഫീൽഡായിരുന്നു. ഒരു 95 കാലഘട്ടത്തിൽ ഓഡിയോ കാസറ്റുകളുടെ കാലഘട്ടത്തിൽ ഓഡിയോ കാസറ്റ് കമ്പനി അങ്ങനെ പരിപാടിയായിരുന്നു. അതിനുശേഷം എലക്ഷൻ കാലത്ത് എലക്ഷൻ പ്രചരണ പാരഡി ഗാനങ്ങൾ പാർട്ടി ഭേദമന്യേ ചെയ്യുമായിരുന്നു. പിന്നെ ഈ കാക്കനാടുമായി ബന്ധപ്പെട്ടുള്ള കുറേ സ്മരണകളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്, അതുപോലെ തൃക്കാക്കര കാക്കനാടിൻ്റെ പഴയ കാലവും പുതിയ കാലങ്ങളും തമ്മിലുള്ള മാറ്റങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് പഴയ സിനിമകളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ചേർത്തിട്ട് സിനിമയിലെ കാക്കനാട് എന്നൊക്കെ പറഞ്ഞുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഞാൻ 1977 ജനിച്ച ആളാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ കാക്കനാടിൻ്റെ മാറ്റങ്ങൾ കണ്ടു വളർന്ന ആളാണ്. കാരണം നടന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് അരമണിക്കൂറിലൊരു ബസ്സുള്ള കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ജനിച്ചു വളർന്നു വന്നുകൊണ്ട് ഇപ്പോൾ ഓരോ സെക്കൻഡിലും 2 വണ്ടി വെച്ചുള്ള ബസ് വെച്ചുള്ള കാലഘട്ടത്തിലേക്കുള്ള ചേഞ്ച് ഓവറുകൾ, വല്ലപ്പോഴും മാത്രം പോയിക്കൊണ്ടിരുന്ന ബസ്സുകളുള്ള റോഡുകളുണ്ടായിരുന്ന കാക്കനാടിനെ കണ്ടു വളർന്നാണ് നമ്മൾ. പക്ഷേ ഇന്ന് റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല, ഫുൾ ബ്ലോക്കുകൾ. സീപോർട്ട് എയർപോർട്ട് റോഡ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ കാക്കനാട് MHS സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ NGO ക്വാർട്ടേഴ്സിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇവിടുന്ന് പാടം വഴി ഷോർട്ട് കട്ടിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നടന്നു പോകാവുന്ന ദൂരം ഉണ്ടായിരുന്ന ആ കാക്കനാട് ഇന്ന് പാടമെല്ലാം അപ്രത്യക്ഷമായി. അവിടെ മുഴുവൻ വീടുകളായി. അവിടെ നിന്ന് ഞങ്ങൾ മെയിൻ റോഡ് വഴിയല്ലാതെ ഇന്ന് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. പാടങ്ങളില്ല, കാരണം പാടം വഴി ഷോർട്ട് കട്ടിൽ ഓടിക്കേറി കാക്കനാട് ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മൾ NGO ക്വാർട്ടേഴ്സിൽ നിന്ന് ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ മുഴുവൻ ഫ്ളാറ്റുകളായി, സ്മാർട്ട് സിറ്റി വന്നു. അപ്പോൾ അതോടുകൂടി ഈ പറഞ്ഞ ഈ എൻ്റെ ബാല്യത്തിലുള്ള കാക്കനാട് ഇന്നിപ്പോൾ ഇല്ല. ഇന്ന് വലിയൊരു നഗരമായി മാറി. ആ നഗരത്തിൽ കൂടി നമ്മളും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ.
0: ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി പറയുകയുണ്ടായി, നാട്ടുകാരേക്കാൾ കൂടുതൽ മറ്റു നാടുകളിൽ നിന്ന് ഉള്ളവരാണ് ഈ ഒരു ഏരിയയിലെന്ന്. അങ്ങനെ ഒരു ഇത് തോന്നി.
1: ഇവിടെ ഒരു ഓണം കേറാമൂല എന്ന് പറയപ്പെട്ടിരുന്നു പണ്ട് കാലത്ത്. പിന്നെ അതിനു ആ സമയത്ത് തന്നെയാണ് കാക്കനാട് എന്ന് പറഞ്ഞാൽ ചിലവർ ചിരിച്ചുകൊണ്ട്

കാക്കനാടാണല്ലേ സ്ഥലം എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ ഊഹിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാക്കനാടാണ് മെന്റൽ ഹോസ്പിറ്റൽ ഉള്ളത്. പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വഴക്കിടാൻ നേരത്ത് പറയും, ഇവനെ വല്ല കാക്കനാട്ടേക്കും കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, ഈ കുസുമഗിരി മെന്റൽ ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്നത് കാക്കനാടാണ്. അത് 80s ലാണ്. അപ്പോൾ അതോടുകൂടി ഈ കാക്കനാട് എന്ന് പറഞ്ഞാൽ കളിയാക്കിച്ചിരിക്കുന്ന ഒരു പറഞ്ഞ പ്രാന്തന്മാരുടെ പ്രദേശം എന്ന കുതിരവട്ടത്ത് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഇവിടുത്തെ ഉള്ള ഈ പ്രദേശവാസികളോ അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലക്കാർ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് കാക്കനാട്ടേക്ക് കൊണ്ടുപോകും. ഇവനല്ല കാക്കനാട്ടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ മാനസിക രോഗികളുള്ള സ്ഥലം എന്നുള്ള ദ്വയാർത്ഥത്തിലായിരുന്നു അന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് 1980-82 കാലഘട്ടത്തിലാണ് ഇവിടുന്ന് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിക്കൊണ്ട് കളക്ട്രേറ്റ്, അതായത് സിവിൽ സ്റ്റേഷൻ വരുന്നത്. സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഫീസുകളുടെ സമന്വയമായിട്ട് എറണാകുളത്തായിരുന്നു അന്ന് കളക്ടറേറ്റ്. വിത്ത് കളക്ടറേറ്റ് അടക്കം സിവിൽ സ്റ്റേഷൻ ഒരു വലിയൊരു ബിൽഡിങ്ങിലേക്ക് മാറുകയും എറണാകുളത്തു നിന്ന് ഒരുപാട് വണ്ടികൾ ഇവിടേക്ക്, കാരണം ഗവൺമെന്റ് ഓഫീസേഴ്സ് വരികയും, അപ്പോൾ അങ്ങനെ ഒരുപാട് ബസ്സിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും, അതിനോടനുബന്ധിച്ച് KBPS എന്ന് പറഞ്ഞ കേരള ബുക്ക് പ്രസ് സൊസൈറ്റി, പ്രിന്റിംഗ് പ്രസ്, കേരളത്തിലെ ഒരേ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ബുക്കും അതുപോലെ ലോട്ടറി ടിക്കറ്റ് അടക്കം പ്രിന്റ് ചെയ്യുന്ന പ്രസ്സുള്ളത് നമ്മുടെ കാക്കനാടാണ്. അപ്പോൾ അത്തരം വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇവിടേക്ക് വരികയും, അതോടൊപ്പം തന്നെ അന്ന് ദൂരദർശൻ കാലഘട്ടത്തിൽ മലയാളം ദൂരദർശൻ ഭൂതല സംപ്രേഷണം തിരുവനന്തപുരത്തു നിന്നുണ്ടായിരുന്നു. ഒരു 86 കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ കാലഘട്ടമാണ്. ഞങ്ങൾ കണ്ട ഹിന്ദി പരിപാടിയൊക്കെ ഇരുന്നാണ് കാണുന്നത്. നമുക്കൊരു മലയാളം പരിപാടി ഇല്ല, കാരണം ആകെ ആകാശവാണി മാത്രമാണ് അന്ന് ആശ്രയം. ആ കാലഘട്ടത്തിലാണ് ഈ ഭൂതല സംപ്രേഷണം മധ്യ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് നമ്മുടെ കാക്കനാട് ടിവി ടവർ വരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ഈഫൽ ഗോപുരം പോലെ ടവർ പോലെ കാണാം ആ ടിവി ടവർ. ആ ടിവി ടവറിലൂടെയാണ് മലയാള സംപ്രേഷണം, നമ്മുടെ ഭൂതല സംപ്രേഷണം നമ്മുടെ മധ്യ കേരളം ബേസ് ചെയ്ത്, പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി അതുപോലെ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലത്തേക്ക് ആന്റിന വെച്ച്, മീൻമുള്ളു പോലുള്ള ആന്റിന വെച്ചിട്ട് നമ്മൾ അന്ന്, ഞങ്ങളിവിടെ കാക്കനാടുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആന്റിന വേണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ കൗതുകം. കാരണം കാക്കനാടിൽ ടിവിയിൽ വീടുണ്ട്, വീട്ടിൽ ടിവി ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് കേബിൾ ഇല്ലാത്ത കാലഘട്ടമാണ്. ദൂരമുള്ള എല്ലാവരും ആന്റിന വെച്ചിട്ട് ടിവിയിലേക്ക് കുത്താൻ നേരത്തെ, അല്ലെങ്കിൽ ആന്റിന പ്രശ്നം, കാരണം ഞങ്ങളുടെ ഇവിടെ മുഴുവൻ സിഗ്നലിൻ്റെ ബഹളമാണ്. കാരണം ഏറ്റവും 1-2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ട്രോങ് ആയിട്ടുള്ള ടിവി സിഗ്നലുള്ള, അതായത് അന്നത്തെ കാലത്ത് ടിവിയാണ് സർവ്വതും. അപ്പോൾ ഉള്ള കാലഘട്ടം മലയാളം ദൂരദർശൻ കണ്ട് കാണാൻ സീരിയലുകളുടെ കാലഘട്ടം, കുമ്പളകൾ പോലുള്ള, അല്ലെങ്കിൽ കൈരളി വിലാസം ലോഡ്ജ് പോലുള്ള സീരിയലുകളുടെ തുടക്ക കാലഘട്ടം. ആകാശവാണിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിഷ്വൽ ഇതിലേക്ക് ചേഞ്ച് ആവുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് 94 ആയപ്പോഴാണ് ഇവിടെ പ്രാദേശിക ചാനലുകൾ വരികയും, അങ്ങനെ ഈ ഒരു ദൂരദർശൻ കാലഘട്ടത്തിൽ കാക്കനാടിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ടിവി ടവർ വന്ന് അവിടെ നിന്ന് നമ്മുടെ സ്ഥലത്തു നിന്നാണ് എല്ലാവിടത്തെയും സംപ്രേഷണം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ടിവി ടവറിൻ്റെ നിർമ്മാണം നടക്കുന്ന കാലഘട്ടത്തിൽ, ഒരു 83-84 ആണെന്ന് തോന്നുന്നു, ഒരാൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ബാല്യത്തിലുള്ള ഒരു ഓർമ്മയിലൊന്നാണ് ഈ പറഞ്ഞ എറണാകുളത്തെ നമ്മുടെ എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയപ്പെടുന്നത് അമ്പലമൂളാണല്ലോ. അമ്പലമൂള് അന്ന് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് നമുക്ക് അമ്പലമൂള് കാക്കനാട് നോക്കിയാൽ അമ്പലമൂളിൻ്റെ ഒന്ന് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അന്ന് ഓരോ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാലും അമ്പലമൂളിൽ പുക ഉയർന്ന് കാണാമായിരുന്നു. അന്ന് അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, എത്രയോ പേര് മരിച്ചു പോയതൊക്കെ ആയിട്ട് എൻ്റെ ചെറിയ ഓർമ്മയിലുണ്ട്. അമ്പലമൂളിൽ എത്രയോ, എനിക്ക് തോന്നുന്നു മാസങ്ങൾ നിന്ന് കത്തുന്ന തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അമ്പലമൂളിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക്. അതന്നെ എല്ലാം കാക്കനാട് സാക്ഷിയായിട്ടുണ്ട്.

0: എറണാകുളത്തുള്ള വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരും കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരുമായ ഒരുപാട് ജോലിക്കാർ കാക്കനാട്ടേക്ക് താമസിക്കാൻ വേണ്ടി മാത്രം വരേണ്ട സംഭവത്തിലേക്ക് വന്നു.
1: കാക്കനാടിന്റെ പഴമക്കാഴ്ചകളും ഇപ്പോൾ ചരിത്രം, സംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നാട്ടുകാരനും കലാപ്രവർത്തകനുമായിട്ടുള്ള അബ്ദുൽ ഖാദർ കാക്കനാട്. അദ്ദേഹം തുടരുകയാണ്.
0: എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ എൻ ജി ഒമാർക്ക് താമസിക്കാനായിട്ട് ക്വാർട്ടേഴ്സ് പണിയാനായിട്ട് സാധാരണക്കാരായ ആളുകളുടെ അടുത്ത് നിന്ന് 5 രൂപ 7 രൂപ ചെറിയ പൈസയ്ക്ക് സ്ഥലം എടുത്തിട്ട് ഇവിടെ ഗവൺമെൻറ് എൻ ജി ഒ ക്വാർട്ടേഴ്സ് പണിതു. അങ്ങനെയാണ് എൻ ജി ഒ ക്വാർട്ടേഴ്സ് എന്ന് ഇപ്പോൾ നമ്മുടെ ആകാശവാണിയൊക്കെ ഇരിക്കുന്ന ആ ജംഗ്ഷന് പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത് നേരത്തെ പണ്ടെന്നുണ്ട് ഇയ്യത്തുമുകളിൽ നിന്ന് അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അത് ഒരു കാക്കനാടിൻ്റെ ബൂമിങ്ങിന് വലിയൊരു ചേഞ്ച് ഉണ്ടായ സംഭവമായിരുന്നു. പിന്നെ തൃക്കാക്കരയെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ തൃക്കാക്കര അമ്പലം ഭയങ്കര പോപ്പുലറായിട്ട് വന്നു. കാരണം എന്ന് പറയുന്നത് പ്രാചീനമായിട്ട് ഈ ഓണക്കാലത്ത് തൃക്കാക്കര അപ്പനും അതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു ലൊക്കേഷനായി തൃക്കാക്കര പിന്നീട് പയ്യെ പയ്യെ വളർന്നു വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എൻ പി ഒയിൽ അതുപോലെ നേവി, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൊട്ടക്ഷൻ വിങ്ങിലെ നേവി ഇവിടെ ഒരു ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറി എന്ന് പറഞ്ഞിട്ട് എൻ പി ഒയിൽ നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറി ഒരു ലാബോറട്ടറി 1983-84 കാലഘട്ടത്തിൽ സ്ഥലം എടുക്കുകയും അതിന് വലിയ ജനങ്ങൾ ഇവിടേക്ക് ജോലിക്കായിട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേ അതിൻ്റെ നേവിയുടെ ഫ്ളാറ്റുകളും നേവിയുടെ താമസിക്കാനുള്ള നേവൽ ക്വാർട്ടേഴ്സുകളും ഒക്കെ വരികയും ഇവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഒരു അങ്ങനെയൊക്കെ വന്ന് വലിയൊരു സാധ്യതയായിരുന്നു കാക്കനാടിന് അതേ തുടർന്ന് കിട്ടിയത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കാക്കനാട് ഈ മുടുക്കുഴി എന്ന് പറയുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ടായിരുന്നു. അതായത് അതിൻ്റെ ചരിത്രപരമായിട്ട് അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നൊന്നും അറിയില്ല. അതായത് പഞ്ചപാണ്ഡവന്മാരുടെ അവരുടെ താവളം എന്ന് പറയപ്പെടുന്ന ഈ പറയുന്ന ഇല്ലം ചുട്ടുകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗുഹാമുഖത്തൂടി അവർ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്ന അതൊക്കെ ഐതിഹ്യത്തിൽ പറയുന്നതാണ്. പക്ഷേ എന്തൊക്കെയായാലും അങ്ങനെ ഭൂപ്രകൃതി കാക്കനാട് നമ്മുടെ ഇന്നത്തെ കളക്ടറേറ്റിന് സമീപം പഴയ തലമുറക്കൊക്കെ അറിയാൻ പറ്റും ഒരു മുടുക്കുഴി ഉണ്ടായിരുന്നു. അതായത് ഭൂമിക്കുള്ളിലൊരു ഗുഹ. ഇന്നത്തെ സീപോർട്ട് എയർപോർട്ട് റോഡ് ആ കാക്കനാട് ഭാഗത്ത് വന്നതോടുകൂടി ആ മുടുക്കുഴി മൂടിക്കളഞ്ഞു. ശരിക്കും ഒരു ചരിത്ര സ്മാരകമായിരുന്നു ഇവിടെ എന്നൊന്നും ആളുകൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ അത് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം എന്താ പറയുക നമ്മുടെ ഇന്നത്തെ തലമുറ മാപ്പ് കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഞങ്ങൾ കാക്കനാട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മുടുക്കുഴി കാണാൻ പോയിരുന്നു. നമുക്ക് അതിലെ കൂടി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഗുഹയെ കൂടി നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു 50 മീറ്ററുള്ള ഗുഹയെ കൂടി നമുക്ക് അപ്പുറത്തേക്ക് കയറായിരുന്നു. പഴയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ പഴയ പഞ്ചപാണ്ഡവരിലേക്ക് പിടിച്ചില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു 500 വർഷം പുറകോട്ട് പിടിച്ചാലും അതിനൊരു ഒരു ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു

ഭൂപ്രകൃതിയുള്ള ഒരുപാട് ഗുഹ ഭാഗങ്ങൾ നമ്മുടെ കാക്കനാട് ഉണ്ടായിരുന്നു. കലാപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഇവിടെ, അതായത് 70s-80s സി ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു കലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആളുകളുടെ ഏറ്റവും വലിയ വിനോദോപാധികളിലൊന്നായിരുന്നു തിയേറ്ററുകൾ. ആ തിയേറ്ററുകൾ ഇന്നൊന്നുമില്ല. ഇന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കളക്ട്രേറ്റിൻ്റെ തൊട്ട് സമീപത്ത് തന്നെ രാജധാനി എന്ന് പറഞ്ഞൊരു സി ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു. പോഴയ നസീറിൻ്റെ പടങ്ങളും സത്യൻ്റെ പടങ്ങളും അതിനുശേഷം വന്ന പിന്നീട് ബാലേന്ദ്രമേനോൻ ജയനും ഇവരുടെയൊക്കെ സിനിമകളൊക്കെ, മമ്മൂട്ടിയുടെ ആരംഭകാലത്തെ സിനിമകളൊക്കെ ഞാൻ അവിടെ പോയിട്ട് താഴ്ത്തിരുന്ന് കണ്ടത് ഓർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വാഴക്കാല ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, മഹാരാജ എന്ന് പറഞ്ഞു, അത് കത്തിപ്പോയത് വാഴക്കാല ജംഗ്ഷന് സമീപം അയ്യനാട് സർവീസ് പറഞ്ഞ ബാങ്കിന് പിന്നിലായിട്ട്. അന്ന് ബാങ്കൊന്നുമില്ല, അന്നത്തെ ഒരു ലൊക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മഹാരാജ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ ആഗോള വിനോദോപാധികൾ എന്ന് പറഞ്ഞു. പിന്നെ ഇടക്കിടക്ക് കാക്കനാട് ഭാഗത്ത് സർക്കസുകൾ വരുമായിരുന്നു, അതൊരു ജംഗ്ഷനുകളിലൊക്കെ ചെറിയ ചെറിയ സർക്കസ് സംഘങ്ങൾ വരുമായിരുന്നു, ചെറിയ സർക്കസ് സംഘങ്ങൾ. രാത്രി ആവുന്നിടത്ത് അവിടെ ചെറിയ സൈക്കിൾ യജ്ഞവും അല്ലെങ്കിൽ ചെറിയ ആളെ കുഴിച്ചിട്ടിലും അങ്ങനെയുള്ള ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് ആ കാലഘട്ടമൊക്കെ അന്ന് കറണ്ടില്ലാത്ത കാക്കനാട്. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാക്കനാടിനെ സംബന്ധിച്ചിടത്തോളം 1980s തുടക്കത്തിൽ ദൃശ്യ വിസ്മയമായിക്കൊണ്ട് നവോദയ സ്റ്റുഡിയോ, അതായത് ആലപ്പുഴയിലുണ്ടായിരുന്ന നവോദയ അപ്പച്ചനും ടീമും അവർക്ക് ആലപ്പുഴയിൽ നിന്ന് നേരെ എറണാകുളത്തൊരു സ്റ്റുഡിയോ തുടങ്ങണം, കാരണം മധ്യകേരളമാണ്. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം എവിടെയെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറ്റിയ സ്ഥലം നമുക്ക് കാക്കനാട് തന്നെയാണ്. കുറച്ച് ഹില്ലേരിയ ഉണ്ട്, അന്ന് ഹില്ലേരിയൊക്കെ നോക്കിയാണ് അവർ കാക്കനാട് വന്ന് സ്റ്റുഡിയോ തുടങ്ങുന്നത്. നവോദയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും, നവോദയ സ്റ്റുഡിയോ ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു, ഒരു സ്റ്റുഡിയോ ഫ്ലോറ്, അവിടെ ഷൂട്ട് ചെയ്യാൻ കഴിയും, അവിടെ വലിയ പാർക്കുകൾ, ഒരുപാട് സിനിമകളിൽ കാണാൻ പറ്റും. മോഹൻലാലിൻ്റെയൊക്കെ പല പടങ്ങളിലും മമ്മൂട്ടിയുടെയൊക്കെ പല പടങ്ങളിലുള്ള പാർക്കുകൾ, വലിയ കുന്നും മോളും, അതുപോലെ എല്ലാ ഭൂതല എല്ലാ സ്വഭാവത്തിലുള്ള എല്ലാ ഭൂമിയും ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ നവോദയ സ്റ്റുഡിയോ 1983 കാലഘട്ടത്തിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയും അതിൽ ഇന്ത്യയിലെ തന്നെ ചലച്ചിത്ര വിസ്മയമായിട്ട് നവോദയ അപ്പച്ചൻ മഴിയർ കുട്ടിച്ചാത്തൻ എന്നൊരു സിനിമ അവിടെ ഓൺ പ്രോഡക്റ്റ് അവിടെ ഇട്ട് തന്നെ ഷൂട്ട് ചെയ്യുകയും, അതായത് മഴിയർ കുട്ടിച്ചാത്തൻ്റെ 90% ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാക്കനാട് നവോദയ സ്റ്റുഡിയോയും അതുപോലെ കാക്കനാട് പരിസര പ്രദേശങ്ങളും. ഒന്നോ രണ്ടോ ഷോട്ട് മാത്രമാണ് പുറത്ത് എവിടെയോ പെരുമ്പാവൂർ ഭാഗത്ത് എവിടെയോ ഒരു ആനക്കുട്ടിലിൻ്റെ എന്തോ ഷോട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി എറണാകുളവും കാക്കനാടും ഈ പറയുന്ന ഇൻഡോർ സീൻസ് കംപ്ലീറ്റ് നവോദയ സ്റ്റുഡിയോ പരിസരം. അപ്പോൾ നവോദയ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സിനിമകളുടെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറാനായിട്ട് നവോദയ സ്റ്റുഡിയോയുടെ വരവോടുകൂടി ഇവിടെ കഴിഞ്ഞു. അതോടുകൂടി മധ്യകേരളത്തിലേക്ക് ഒരുപാട് സിനിമാക്കാർ ഒഴുകിയെത്തി, അവിടെയാണ് തൃക്കാക്കരക്ക് കിട്ടിയേക്കുന്ന ഒരു മഹാഭാഗ്യം.

പാട്ടിൻ്റെ നാട്ടുവഴിയിൽ തൃക്കാക്കരയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത ആഴ്ച നാടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ ഹസീന ആൻഫറിൻ, നിർവഹണം റിയ.

ഇന്ന് 6:50 കാർഷിക ജീവനം. കൂട്ടുകൃഷിയുടെ വിജയഗാഥ. മഞ്ഞമലിലെ രാധാ, ദിനേശൻ, ഓമന, അല്ലി എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് കേൾക്കാം ചേനകൃഷി. തോട്ടക്കാട്ടുകരയിലെ സുജാ വിവി സംസാരിക്കുന്നു ഇന്ന് കാർഷിക ജീവനത്തിൽ.

0: ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലി തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. കാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ്. തൊഴിലില്ലായ്മ വേതനമായി
0: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
4: This is Akashwani, the news read by Nishit Kumar. Prime Minister Narendra Modi today stated that climate action must be guided by fairness, responsibility and equity in his special address to the National Assembly.

0: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം, കൂട്ടുകൃഷിയുടെ വിജയഗാഥ. മഞ്ഞമ്മലിലെ രാധാ, ദിനേശൻ, ഓമന, അല്ലി എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. ചേനകൃഷി, തോട്ടക്കാട്ടുകരയിലെ സുജ വി വി സംസാരിക്കുന്നു. 7:20 വിപണി, വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മത്സര ഓട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ 9:15 അഭിപ്രായവേദി. 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
2: പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെയാ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
2: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ?
2: ഇത്രയുള്ളൂ.
1: ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, ഫാദർ വിൻസെന്റ് മൈക്കിൾ വാരിയത്ത് അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, ONV പാഥേയം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം, സേവന വാർത്തകൾ. 7:10 ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
5: ഗാനം.

0: 35 മുതൽ FM ഡയറി തുടരും. സമകാലികം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി. നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം. യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 FM ഹെൽത്ത് ലൈൻ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാരീതി. ഹെമറ്റോളജിസ്റ്റും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ നിഖിൽ എം കുമാറുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 ഹെലോ VPS ലേക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. സഹയാത്രിക. സംരംഭകയായ സജന കൃഷ്ണനുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. മത്സ്യ സംസ്കരണത്തിനായുള്ള പുതിയ പദ്ധതികൾ. സിഫ്റ്റിലെ സയന്റിസ്റ്റ് ഡോക്ടർ നീതു സംസാരിക്കുന്നു. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. പാട്ടിൻ്റെ നാട്ടുവഴി തൃക്കാക്കര. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പ്രകൃതി കൃഷി ഒരവലോകനം. പള്ളിപ്പുറം കൃഷി ഓഫീസർ നീതു കെ ചന്ദ്രൻ സംസാരിക്കുന്നു. വാഴ, നെല്ല്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്ന ചൂണ്ടിയിലുള്ള ചന്ദ്രൻ KP അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. സ്റ്റാർട്ടപ്പ് വിജയമന്ത്രങ്ങൾ. സ്റ്റാർട്ടപ്പ് കൺസൾട്ടന്റ് ബ്രയാൻ റോയ് മാത്യു സംസാരിക്കുന്നു. അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം. യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് @9 ഡൽഹി റിലേ.

0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഡി കെ ജയരാമന്റെ സംഗീത കച്ചേരി, എ കന്യാകുമാരി വയലിൻ, ജെ വൈദ്യനാഥൻ മൃദംഗം, ഇ എം സുബ്രഹ്മണ്യൻ ഘടം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഇന്ന് കാവാലം നാരായണ പണിക്കർ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. ആലപ്പുഴ പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ ഗണിതശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, കായിക വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും നെറ്റും.

അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം നാളെ രാവിലെ 9:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 0477226 7311 അല്ലെങ്കിൽ 9846597311 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0477226711 മറ്റൊരു നമ്പർ 9846597311.

女。കോട്ടയം ജില്ലയിലെ പാല ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് ഈ മാസം 30 എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9645594197 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ വീണ്ടും 9645594197. രണ്ടായിരത്തി 2025-26 വർഷം SSLC പ്ലസ് ടു ഡിഗ്രി PG തലങ്ങളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരും SSLC പരീക്ഷയിൽ 4 C ഗ്രേഡോ അതിനു മുകളിലോ പ്ലസ് ടു പരീക്ഷയിൽ 2 C ഗ്രേഡോ അതിനു മുകളിലോ ഗ്രേഡുകൾ കരസ്ഥമാക്കിയവരും ആയിരിക്കണം അപേക്ഷകർ. ഡിഗ്രി PG തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ പൂമാല, ഇടുക്കി, പീരുമേട്, കട്ടപ്പന എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പൂമാല 9496070359. പീരുമേട് 9496070357. ഇടുക്കി 9496070404. കട്ടപ്പന 9496070358 എന്നീ ഫോൺ നമ്പറുകളിൽ നിന്നും അറിയാവുന്നതാണ്. കോട്ടയം ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാല കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് റെഗുലർ ദ്വിവത്സര ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 12. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9645594197. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9645594197. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 ശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള

0: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏ മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ

0: സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ടു ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പുഴയിൽ സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
4: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
3: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135-ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
4: വഹാ INS ദുനാഗിരി, INS സംശോധക് ഓർ INS അഗ്രയ കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ. इन शिप्स की डिजाइन

0: और മാനുഫാക്ചറിംഗ് തക് സബ് കുച്ച് സ്വദേശി ഹൈ.
1: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
0: സാഥിയോ, ജൂൺ കേ മഹീനേ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യേ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
1: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ൽ അധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
0: സാധ്യോ, ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കേ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കേ അനേക വിധ കാര്യക്രം ഹുവേ.
1: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
2: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
1: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരു ആഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
0: അപ്പനി ഖുഷിയാ ബാട്ടനെ കെ ലിയെ ഐസാ കാം കിയാ ഹൈ ജോ ചർച്ചാ കാ വിഷയ ബൻ ഗയാ ഹൈ.
1: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ CV ജയമണി പറഞ്ഞു.
3: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെ കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാല

0: കാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവം കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
1: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയേ അവതാർ കേ രൂപ് മേ ഭാരത് കാ ഭാഗ്യ ഘട് രഹി ഹൈ. ദോ സാൽ പഹലേ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കേ നയേ പരിസർ കേ ലോകാർപ്പൺ കാ അവസർ മിലാ ഥാ.
1: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
2: സ്പാനിഷ് ബോൾനേ വാലേ കുച്ച് ലോഗോനെ ഏക് ടീം ബനായി ഹൈ. ഇസ് ടീം കാ നാം ഹൈ ബ്രഹ്മ കമൽ ഡൊമിനിക്കാന. ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയൻ കർത്തേ ഹൈ. വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
1: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
2: ബഹുത് പഹലെ ശുരു ഹോ ജാതാ ഹൈ മൂർത്തി ബനാനേ വാലേ മൂർത്തിയോ കെ വ്യാപാർ സേ ജുഡേ ലോഗ് അഭി സേ സക്രിയ ഹോ ജാതേ ഹൈ. ഇസ്ലിയെ മേരാ ആപ് സഭി സേ ഏക് ആഗ്രഹ ഹൈ, ആപ് പ്രയാസ് കരേ കി ആപ്കേ ഘർ സോസൈറ്റി യാ ആസ്പാസ് കി ജഗഹോ പർ ഗണപതി ബപ്പാ കി ജോ മൂർത്തി സ്ഥാപിത ഹോ വോ ഹമാരേ ദേശ് കി മിട്ടി സേ ബനി ഹോ.
1: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
2: ക്യാച്ച് ദ റെയിൻ യെ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ. തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കേ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാർ.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
3: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 55 സെക്കൻഡ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം കൂട്ടുകൃഷിയുടെ വിജയഗാഥ.
1: ഇന്ന് ശ്രോതാക്കൾ പരിചയപ്പെടുന്നത് വേലൂർ മഞ്ഞുമലിലുള്ള മൂന്ന് സുഹൃത്തുക്കളെയാണ്. 2 വർഷത്തോളമായി ഒരുമിച്ച് 20 സെന്റോളം സ്ഥലത്ത് കൃഷികൾ ചെയ്യുന്നുണ്ട് ഇവര്.
0: കൃഷിയോട് അമിത താല്പര്യമുള്ള ഈ കൂട്ടുകാർ പരിസരത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ പച്ചക്കറി കൃഷിയാണ് ആദ്യമായി ആരംഭിച്ചത്. അത് വളരെയധികം വിജയകരമായി കണ്ടപ്പോൾ ഓണക്കാലത്ത് പൂക്കൃഷി ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ പൂക്കൃഷി ചെയ്യാനുള്ള തൈകൾ സംഘടിപ്പിച്ച് നിലമെല്ലാം ഒരുക്കി പൂക്കൃഷി ആരംഭിച്ചു. ആദ്യമായി ചെയ്ത കൃഷിയിൽ നിന്ന് തന്നെ നല്ല വിളവ് ലഭിച്ചപ്പോൾ ഇവർക്ക് ഒരു പ്രചോദനമായി.
1: നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരുടെ തന്നെ ചോദിച്ചറിയാം. നമസ്കാരം ചേച്ചി.
2: നമസ്കാരം. എന്റെ പേര് രാധാ ദിനേശൻ. എന്റെ അച്ഛൻ കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. കൂട്ടത്തിലൊക്കെ ഒന്ന് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ജോലി ഉണ്ടായിരുന്നു. 22 റിട്ടയർ ചെയ്താണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും 2 വർഷം അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങള് ഇവിടെ ആ കുടുംബശ്രീ ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബശ്രീയിലെ 2-3 പേര് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കൃഷി ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വന്നതാണ്. അങ്ങനെ കുറച്ച് കൃഷി വേറൊരു സ്ഥലത്ത് ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഈ 2 സ്ഥലം, ഞങ്ങൾ സ്വന്തം സ്ഥലമല്ല, വേറെ ആൾക്കാരുടെ സ്ഥലമാണ്.
1: പാട്ടും
2: ഒന്നും കൊടുക്കണ്ട അവർക്ക്. അങ്ങനെ ഞങ്ങൾ ഈ 3 പേരും കൂടിയാണ് ചെയ്യണത്.
1: അപ്പോ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഈ ഒരു ഇതിലേക്ക്?
2: ഔദ്യോഗിക ജീവിതത്തിൽ ഇരിക്കുമ്പോഴും ഇതൊക്കെ തിരിച്ചൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നു സ്വന്തമായിട്ട്.
1: എന്തായിരുന്നു ജോലി?
2: ഞാൻ TCC-യുടെ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യായിരുന്നു.
1: എങ്ങനെയാണ് തുടങ്ങിയത് കൃഷി?
2: തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ ഒരു ഞങ്ങളൊരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ് അവിടെ നിങ്ങൾക്ക് കുറച്ച് ചീര എന്തിനും നട്ടുകൂടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ആ ചീര നട്ട്. ചീര നല്ല വൻ വിജയമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഏലൂർ കൃഷിഭവനിൽ നിന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഓണത്തിനോടനുബന്ധിച്ച് ബന്ധിത്തൈകൾ തന്ന്. അത് നല്ല വിജയമായിരുന്നു. ഒത്തിരി പൂവൊക്കെ ഉണ്ടായ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ അത് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് മേടിക്കുമായിരുന്നു ഇവിടെ. അങ്ങനെ അത് നല്ല വിജയമായിരുന്നു.
1: എത്ര വർഷമായിട്ടുണ്ടാവും കൃഷിയൊക്കെ ചെയ്യുന്നത്?
2: ഞങ്ങളിപ്പോ 2 വർഷമായിട്ടുള്ളത്.
1: ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
2: ഇപ്പൊ ഇവിടെ പയറ്, തക്കാളി, വെണ്ട, പീച്ചില്, പടവലം, പച്ചമുളക്, പാവല്, ഇത്രയും സംഗതികളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ ഞങ്ങളിപ്പോ ഇനിയിപ്പോ ഓണം എടുക്കാറായില്ലേ, അപ്പൊ പൂവിന്റെ കൃഷിയുണ്ട്.
1: അപ്പൊ ഓണത്തിനുള്ള ഒരു മുന്നൊരുക്കം ഇപ്പോഴേ തുടങ്ങി.
2: ആ പിന്നെ ഇത് നമ്മുടെ കൃഷി ഓഫീസർ ഉണ്ടല്ലോ ഏലൂര്, പുള്ളിക്കത് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അപ്പൊ കൃഷി ഓഫീസിൽ നിന്നാണ് നമുക്ക് ബന്ധുത്തൈകൾ കിട്ടിയേക്കണത്. അത് ഞങ്ങൾ നട്ടിപ്പോ 2 ആഴ്ചയായിട്ടുള്ളൂ.
1: ഇപ്പൊ എത്ര ബന്ധുത്തൈകൊക്കെ നമ്മൾ നടുന്നുണ്ട്?
2: ഞങ്ങൾ 500.
1: 500 എണ്ണം. നമുക്കതൊന്ന് പോയി കണ്ടാലോ?
2: ആ കാണാം.
3: എന്റെ പേര് ഓമന. ഇവിടെ ഈ ഭാഗത്താണ് ഞങ്ങൾ കൂടുതൽ ബന്ധികൾ നട്ടിരിക്കുന്നത്. ഒരു 15 സെന്റ് സ്ഥലമോളം ഈ ഭാഗത്തുണ്ട്. അപ്പുറത്ത് ഒരു 12, അങ്ങനെ ഒരു 30 സെന്റ് സ്ഥലം കൂടി രണ്ടും കൂടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇപ്പൊ ഈ ബന്ധി 3 സെന്റിമീറ്റർ പൊക്കം ഉണ്ടാവും ഏകദേശം. നല്ല കരുത്തോടുകൂടിയുള്ള തൈയാണ് നമുക്ക് കിട്ടിയത്. മാഡം പറഞ്ഞു തന്ന അതേ രീതിയിലാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു. ഇപ്പൊ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ അകലം ഇതിന് കിട്ടണം. അതുകൊണ്ടാണ് ഞങ്ങൾ ലൈനായിട്ട് നടാതിരുന്നത്. ലൈനായിട്ട് നടുമ്പോൾ അത്രയും കിട്ടില്ല. അങ്ങനെ 2 എണ്ണം ലൈനായിട്ട് നട്ടിട്ട് അതിന്റെ നടുഭാഗത്തേക്ക് വേറൊരെണ്ണം കയറ്റി. അപ്പൊ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും 45 സെന്റിമീറ്റർ അകലം കിട്ടും നമുക്ക്.
1: ഒരുപാട് തൈകൾ ഉണ്ടെങ്കിലും അത്രയും തൈകൾ ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോ തോന്നുന്നില്ല. ഇതിന്റെ ചെടികൾ ശാഖകളൊക്കെ നന്നായി പൊട്ടി വളരാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട്. വളപ്രയോഗത്തിന് വേണ്ടിയിട്ടാണോ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ്
3: കൊടുത്തേക്കുന്നത്? വളപ്രയോഗത്തിന് തന്നെയല്ല, കളകള് ഇഷ്ടംപോലെ വരുമല്ലോ. അപ്പൊ അന്നേരം നമുക്ക് പറിച്ച് തീരൂല, ചെടികൾ അത് ബാധിക്കും കളകൾ മുളയ്ക്കുമ്പോൾ. അപ്പൊ കളകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഷീറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ നമുക്ക് അതിന് വളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഗ്യാപ്പ്. ഇനി ഒരു 1 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കൂമ്പ് കിള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശിഖരങ്ങൾ വരും. ശിഖരങ്ങൾ 10-40 ശിഖരങ്ങൾ വരും. അപ്പൊ അതിമെല്ലാം ഓരോ പൂക്കളുണ്ടാവും. പിന്നെ ആ പൂവുണ്ടായി പിന്നെയും മറുഭാഗത്ത് ശിഖരങ്ങൾ വന്ന് അങ്ങനെ ശരിക്കും ഒരു 4 കിലോ പൂവ് ഒരു ചെടിയിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം.
4: എന്റെ പേര് അല്ലീന്ന്. ഞാൻ തൊഴിലുറപ്പിന് പോണതായിരുന്നു. വൈകുന്നേരം ആകുമ്പോ ഞാൻ വരും. അപ്പൊ ഇവര് കൂടി കൂടി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ എനിക്ക് വരാൻ സമയം ഉണ്ടാവില്ല. ഇപ്പൊ ചെയ്യണത് ഇവിടെ വെണ്ടക്കയുണ്ട്, പിന്നെ പയറുണ്ട്, തക്കാളിയുണ്ട്, മുളകുണ്ട്, പച്ചക്കറിയുണ്ട്.
1: കൃഷി രീതികൾ
4: ഞങ്ങൾ രാവിലെ 1-6 മണി ആറൊക്കെ വരും. പിന്നെ സാധനങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇടും. അങ്ങനെ

0: അലിയുടെ വീട്ടിൽ നിന്ന് കറണ്ട് എടുത്ത് ഞങ്ങൾ ഓസൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇട്ട് ഞങ്ങൾ മേടിച്ച് ആണ് ഇവിടെ ഇപ്പം നനച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡ്രമ്മുകൾ മേടിച്ച് വെച്ച് ആ ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെക്കും. നിറച്ച് വെച്ചിട്ട് കുറച്ച് ഞങ്ങൾ കോരിയും നനയ്ക്കും. സ്ഥലം ഒരുക്കി തരാനായിട്ട് മറ്റേ ജെ സി ബി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ചാലുണ്ടാക്കി തന്നു. അതിൽ നിന്ന് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അത് റിസ്ക് ആണെന്ന് മാഡത്തിന് മനസ്സിലായി ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പമ്പ് സെറ്റ് അനുവദിച്ചത്. അങ്ങനെ പമ്പ് സെറ്റ് അനുവദിച്ച് ഞങ്ങൾ ഇപ്പോൾ സുഖമായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ രണ്ടാഴ്ചയായിട്ടും ഞങ്ങൾക്ക് പച്ചക്കറി എടുക്കാനില്ലാത്തുള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ ഈ പൂവിലേക്കാണ് പോയിരുന്നത്. പച്ചക്കറി കുറവാണ്. പിന്നെ മഴയുടെയും ഒരു ഇതുണ്ടല്ലോ.
1: ഇതിപ്പോൾ കുറ്റിപ്പയറാണോ?
0: അത് കുറ്റിപ്പയർ.
1: ഏത് കളറാ?
0: ഇത് പച്ച.
1: കൂടുതൽ വേറെ
0: നട്ടിട്ടുണ്ട്. അവിടെ അവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട്. അത് പീച്ചില്. പീച്ചില് ഇന്നിപ്പോ അത് 2-3 കിലോ പീച്ചിലുള്ള നട്ടു.
1: അതിന്റെയൊക്കെ പരിചരണങ്ങളൊക്കെ എങ്ങനെയാ?
0: അതൊക്കെ ഈ പാവലത്തിന്റെ പരിചരണം പോലെ തന്നെയാണ്. പിന്നെ നമ്മള് കൂടുതലായിട്ടും നമ്മുടെ ഈ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതാണ് കൂടുതലും വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വാങ്ങിക്കുന്ന വളങ്ങളും അങ്ങനെ ഉപയോഗിക്കാറില്ല. കെമിക്കലുകളും ഇല്ല, എല്ലാം ജൈവമാണ്.
2: വെണ്ട ചുവപ്പും പച്ചയുണ്ട്. അതെന്ന് വെച്ചാൽ ചെറിയ ചെടി ഞങ്ങള് കുറേയൊക്കെ കൃഷി ഭവനിൽ നിന്ന് കിട്ടും. ബാക്കി ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങിക്കും. പൈസ കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ നന്നായിട്ട് നല്ല ശിഖരങ്ങളൊക്കെ ഉള്ളത് നന്നായിട്ടുണ്ടാവും. നല്ല മരം പോലെയാകും ശരിക്കും പറഞ്ഞാൽ വെണ്ട. നമ്മള് വീട്ടിലൊക്കെ നട്ട് കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഈ വെണ്ട എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് അത് പറിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ശരിക്കും കപ്പ പറിക്കണ പോലെ വെണ്ടയുടെ തൈ ഈ ചോട് പറിച്ചു കളയണത്
1: നന്നായിട്ടുണ്ടാവും.
2: ആ വേര് നന്നായിട്ട് ഉറക്കും, നന്നായിട്ട് ഫലം ഉണ്ടാവും, നന്നായിട്ട് വെണ്ടക്കൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പൊ ഞങ്ങള് പറയാൻ പറ്റില്ല, പല സ്ഥലത്ത് നട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ വാരത്തിലേക്ക് എടുക്കുമ്പോഴത്തേനും നമുക്ക് 5 കിലോ 6 കിലോ ഒക്കെ വെച്ച് മിനിമം ഒരു ദിവസം 8-9 കിലോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന് കുറച്ചൊക്കെ എല്ലാം ഉണ്ടല്ലോ. ഒരെണ്ണം മാത്രമെങ്കിലും ഉള്ളത്. അപ്പൊ എല്ലാം ഉണ്ടാവും. പാവല്, പീച്ചില്, അതുപോലെ തക്കാളി നന്നായിട്ടുണ്ടായിരുന്നു. തക്കാളി ഒരു 100 കിലോയുടെ മേലുണ്ടായി രണ്ടു വാരം ഞങ്ങൾ നട്ടിട്ട്. പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കുമല്ലോ. ഞങ്ങൾ പിന്നെ ഞങ്ങൾ 3 വീട്ടുകാരും ഇതുപോലെ പച്ചക്കറി ഒന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ എടുക്കുന്നത്. ഇപ്പോഴായിട്ടും ഇപ്പൊ ഈ മഴ വന്നതോടുകൂടി നമുക്ക് എല്ലാം അങ്ങനെ മരവിച്ചു നിൽക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൃഷി തൽക്കാലം പച്ചക്കറി കൃഷി ഉണ്ട് എങ്കിലും പൂവിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.
1: ഇനി വരുന്ന ഓണത്തിന് വിറവേൽക്കാനുള്ള ഒരു അപ്പോൾ ഇനി നമുക്ക് പൂച്ചെടിയുടെ ആ ഒരു രീതികൾ അതൊക്കെ ഒന്ന് പറയാമോ?
2: പൂച്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം തികഞ്ഞ തൈകളാണ് നമുക്ക് കൃഷിഭവനിൽ തരണത്. ആ തൈകൾ നമ്മൾ ഈ മണ്ണ് കിളച്ചിട്ട് കുമ്മായി ഇട്ടൊരു 15 ദിവസം ഇട്ടിട്ടതിന് ശേഷം നടുന്നതിന് 3 ദിവസം മുമ്പ് നമ്മൾ അടിവളം ചേർക്കും. അടിവളം ചേർത്ത് തൈ നട്ട് ഒരാഴ്ചക്ക് ശേഷം നമ്മൾ വീണ്ടും നമുക്ക് തന്നിരുന്ന വളം കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും. എല്ലാ ആഴ്ചയിലും കൊടുക്കണം. അത് കൂടാതെ പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. അതാണ് ശരിക്കും ചെടിക്കും ഏറ്റവും നല്ല കരുത്താവണത്. അതുപോലെ തന്നെ നന്നായിട്ട് ശിഖരം, അത് ഒരു 20-30 ദിവസത്തിനുള്ളിൽ നമ്മൾ അതിന്റെ കൂമ്പ് നുള്ളണം. കൂമ്പ് നുള്ളിക്കഴിഞ്ഞാൽ നിറയെ ശിഖരങ്ങൾ വരും
1: എല്ലാ ചെടികൾക്കും.
2: എല്ലാ ചെടികളും ഒരു 20-30 ദിവസത്തിനിടയ്ക്ക് അത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ശിഖരങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു 40 ദിവസം ഒക്കെ ആകുമ്പോൾ മൊട്ടാവും. ഒരു 60 ദിവസത്തിനുള്ളിൽ നിറയും പൂവാകും. അങ്ങനെയാണ് അതിന്റെ
1: പൂവ്. നമ്മൾ പറിക്കുന്നത് ഏത് ഭാഗത്തിലാണ്?
2: അത് ഞങ്ങള് നിറയും പൂവുണ്ടായതിനു ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്തത്. നിറയും പൂവുണ്ടായെന്ന് വെച്ചാൽ ഓണായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തെടുത്തിട്ട് ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ എടുക്കും. പിന്നെ അത്യാവശ്യക്കാർ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്യും.
1: ഉൽപാദനത്തിനനുസരിച്ചിട്ടുള്ള വിപണനം നമുക്ക് കിട്ടുന്നുണ്ടോ?
2: വിപണനം കഴിഞ്ഞ പ്രാവശ്യം ഓണം താമസിച്ചുകൊണ്ട് പൂവ് ഭക്ഷണത്തിന് നേരത്തെ ആയിപ്പോയി. ഒരു 15 ദിവസം നേരത്തെ. അപ്പൊ അത്രയും നല്ല കുറെ പൂവ് നമുക്ക് നഷ്ടമായി. കാരണം 80 രൂപ കിലോയ്ക്ക് വെച്ചിട്ടാണ് കൊടുത്തത്. അത് ഭയങ്കര നഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഓണത്തിനൊക്കെ 200 രൂപ വെച്ചിട്ടൊക്കെ കൊടുത്തത്. അത് ഞങ്ങൾക്ക് നല്ല ലാഭമുണ്ടായി, നന്നായിട്ട് പൈസ കിട്ടി.
1: ഇതിപ്പോ നമ്മൾ ഈ നട്ടിരിക്കുന്നത്
2: കറക്റ്റ് ടൈമാണ്.
1: അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും?
2: അത് 40 ദിവസം ഒക്കെ മുട്ടാകും. ഒരു 60 ദിവസം ആകുമ്പോഴത്തേനും പൂവാകുമല്ലോ. അപ്പൊ അതനുസരിച്ച് നട്ടേക്കണത്.
1: ഇതിപ്പോ നമുക്ക് ചെയ്ത് പരിചയമായി അല്ലേ?
2: അപ്പൊ ഒരു പ്രാവശ്യം ചെയ്തപ്പോ നമുക്ക് മനസ്സിലായില്ല, കാര്യങ്ങൾ മനസ്സിലായില്ല.
1: അപ്പൊ അതൊക്കെ എഴുതി വെക്കോ നമ്മളിങ്ങനെ ഓരോ ദിവസം മുട്ടിന്റെ സമയങ്ങൾ ഏകദേശം
2: അതൊക്കെ അറിയാം.
1: അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മൾ
2: കൃത്യമായിട്ടാണ് ചെയ്തേക്കണത്. 500 നട്ടയിലൊരു 3-4 എണ്ണം ഒക്കെ പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പൊ തൽക്കാലം ഉണ്ട് എന്തായാലും.
1: അപ്പൊ ഇതിന്റെ വിപണന രീതികളൊക്കെ എങ്ങനെയാണ്?
2: വിപണന രീതി ഇപ്പൊ 10 ദിവസത്തിന് മുൻപാണ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കടയിൽ കൊടുക്കും. കടയില് പക്ഷെ അവരധികം എടുക്കില്ല. കാരണം അവർക്ക് പുറത്തുനിന്ന് പോകുന്നതുകൊണ്ട് അവർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഇത് കിട്ടില്ല. അതുകൊണ്ട് അവര് കുറച്ച് വിലയെ നമുക്ക് തരുള്ളൂ. പക്ഷെ ഓണമായി കഴിയുമ്പോൾ 1-50 നമുക്ക് നല്ല ചെലവാണ് പൂവിന്. കഴിഞ്ഞ പ്രാവശ്യം തിരുവോണത്തിന് ഉത്രാടത്തിനൊന്നും പൂവ് തികഞ്ഞില്ല ഞങ്ങൾക്ക്. നന്നായിട്ട് ഞങ്ങൾക്ക് പൂവ് ഉണ്ടായതാണ്, എന്നിട്ടും തികഞ്ഞില്ല. നല്ല ചെലവായിരുന്നു.
1: സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടോ?
2: സഹായിക്കാനായിട്ട് എന്റെയും ഓമനയുടെ ഹസ്ബൻഡ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാരെ ഉണ്ടാവും. അവരാണ് ഈ ചെടി ഇപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുവിധം ഒരു 10-30 ദിവസം ആകുമ്പോൾ ഇത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ നിറയെ ശിഖരങ്ങളായി കഴിഞ്ഞാൽ നമ്മളത് കുറ്റിയിട്ട് കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും. വെയിറ്റ് കൊണ്ട് പൂവൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ചെടിയിൽ നിന്ന് 4 കിലോ പൂവുണ്ടാവും. മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. അപ്പൊ അത് പൂവ് താങ്ങളുടെ ശക്തി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് കുറ്റിയിട്ട് കെട്ടിക്കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇവര് തന്നെ ചെയ്തത്. ആ ചേട്ടന്മാരാണ് കഴിഞ്ഞ പ്രാവശ്യം ആ

0: കുറ്റിയൊക്കെ വെട്ടി ഒക്കെ കെട്ടി നല്ല അടിപൊളിയൊക്കെ തന്നത്. ഇത്തവണ അവരുണ്ടല്ലോ.
1: പൂവ് വിടർന്നു കഴിഞ്ഞാല് അതിന്റെ നന രീതികളൊക്കെ എങ്ങനെയാണ്?
0: കാരണം പൂവ് വിടർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നനയ്ക്കാൻ പറ്റില്ല, കാരണം അത്രക്ക് തിക്കായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ ഒഴിക്കും. അന്ന് നമുക്ക് പമ്പ് സെറ്റ് ഇല്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ കോരി ഒഴിക്കായിരുന്നു. അപ്പൊ പിന്നെ പമ്പ് സെറ്റിന്റെ സുഖമായിട്ട് ഒഴിക്കാൻ പറ്റുമല്ലോ.
1: അപ്പൊ പൂവില് വീഴാതെ കടക്കിൽ,
0: പൂവില് വീഴാതെ പൂവിന്റെ കടക്കിൽ ഒഴിക്കണം. അപ്പൊ എന്റെ ഹസ്ബൻഡ് ദിനേശൻ, അതുപോലെ ഓമനയുടെ ഹസ്ബൻഡ് മോഹനൻ, അപ്പൊ അവരും നന്നായിട്ട്, ഇപ്പൊ അവരിൽ ഒരാൾ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളു, പുള്ളിയുടെ കൊടുക്കാം.
1: ദിനേശൻ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കുറിച്ച് ചോദിക്കാം.
2: നമ്മള് വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കുക എന്നുള്ള, അതുപോലെ പ്രദേശത്തുള്ള ആൾക്കാർക്കും അത് കൊടുക്കുക എന്നുള്ള, തന്നെയുമല്ല മനസ്സിനൊരു സന്തോഷമാണ്. കൃഷി ഉണ്ടാകുന്നതും കൃഷി പണിയെടുക്കുന്നതും ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല, പക്ഷേ ഉപജീവനമാക്കാൻ പറ്റും. കൂടുതൽ കൃഷി വ്യാപിച്ചു കഴിഞ്ഞാൽ ഉപജീവന മാർഗമായിട്ട് കൃഷി സ്വീകരിക്കാൻ പറ്റും എന്നുള്ള, കാരണം അങ്ങനെ താല്പര്യം. പക്ഷെ അതിനുള്ള സ്ഥല സൗകര്യം നമുക്കില്ല, ഈ കാണുന്ന സ്ഥലമേ ഉള്ളൂ. അത് അവര് നമ്മുടെ തൊട്ട അയൽവാസികളുടെ സ്ഥലമാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കൃഷി ചെയ്തോളാം പറഞ്ഞ്, അങ്ങനെയാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചത്. നമുക്ക് മനസ്സിനും സന്തോഷം, ഒരു വ്യായാമം ഉണ്ടാവും. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 6:30 വന്നു കഴിഞ്ഞ് പാടത്ത് പണിയെടുത്ത് ഒരു മണിക്കൂറിന് 1.5 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചുപോയിട്ട് പിന്നെ വൈകുന്നേരം വരും.
1: നമുക്ക് ശീലമുണ്ടോ? നേരത്തെ
2: ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. അതിൽ കിട്ടുന്ന സമയം വൈകുന്നേരങ്ങളിൽ രാവിലെയും കൂടുതൽ സമയം കിട്ടും, വന്നേരം ചെയ്യാം. താല്പര്യം നേരത്തെ ഉണ്ട്. നമ്മൾ വീടുകളിലും വീടിന്റെ ടെറസിലും ഒക്കെ കൃഷിയുണ്ട്,
1: പച്ചക്കറി.
2: ആ നേരത്തെ നമ്മൾ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അപ്പൊ കുറച്ച് നമ്മൾ ചെയ്യും. ഫുൾ ടൈം വിലയൊക്കെ ഇറങ്ങാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരവും വന്ന് ഇവരെ സഹായിച്ചു കൊടുക്കും. ഇപ്പൊ പൂക്കൃഷിയാണ് ഇപ്പൊ തുടങ്ങിയേക്കണത്. ഓണം അനുബന്ധിച്ചാണ് ഇത് ഇട്ടേക്കുന്നത്. ഇനി ഇത് മാറിക്കഴിയുമ്പോൾ വീണ്ടും പച്ചക്കറി തന്നെ, പയറും വെണ്ട തക്കാളി എല്ലാം നന്നായിട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ്. അതനുസരിച്ചുള്ള വളം, ജൈവവളമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. രാസവളം ഉപയോഗിക്കാറില്ല. ചാണകം, ഗോമൂത്രം, പിണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്.
1: ഈ കാലാവസ്ഥയുടെ ഒരു മാറ്റം അത് കൃഷിയെ ബാധിക്കാറുണ്ടോ?
2: പച്ചക്കറി ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. വാഴയൊക്കെ എന്ന് പറഞ്ഞാൽ ശക്തിയായ കാറ്റടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. വാഴ കൃഷിയിലേക്ക് പോകാറില്ല. അതിൻ്റെ സൈഡിൽ രണ്ടോ കുറച്ചെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാഴ കൃഷിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രകൃതി ചിലപ്പോൾ പ്രതിക്ഷോഭം മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് കാറ്റ് വീശ് അത് മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് പച്ചക്കറി ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകാൻ കഴിയും.
3: ബിജു പയ്യപ്പിള്ളി എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഞങ്ങൾക്ക് പുള്ളിയാണ് ശരിക്കും നല്ലൊരു പ്രചോദനം. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഈ ഷീറ്റ് തന്നെ ഞങ്ങൾ പുള്ളിയാണ് വാങ്ങിക്കൊണ്ട് തന്നത്. അപ്പൊ എല്ലാ സഹായവും പുള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. നമ്മൾ എന്ത് കാര്യത്തിനും എപ്പൊ വിളിച്ചാലും, മേഡത്തിന് സമയമില്ലെങ്കിലും സമയം നോക്കി പുള്ളി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും അതനുസരിച്ച് ഞങ്ങൾ പോകുന്നു.
1: ഒരു വിളയുടെ ഇടയിലെ മറ്റു വിളകളായിട്ട് ഇപ്പോ വെണ്ട, തക്കാളി, പയറ്, മുളക്, വഴുതന എല്ലാം ഇതിന്റെ ഇടയിൽ ഓരോ ഗ്യാപ് കിട്ടുന്ന സ്ഥലത്തെല്ലാം നട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു വിളകൾക്ക് ഇത് ഇതിന്റെ വളർച്ച കൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ വളപ്രയോഗത്തിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ?
3: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, കാരണം നമുക്ക് അധികം സ്ഥലമില്ല. ഉള്ള സ്ഥലത്ത് നമ്മൾ പരമാവധി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
1: എന്താണ് വരുന്ന തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം?
0: ഇപ്പൊ തരിശായിട്ട് കുറെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, പക്ഷെ അത് ആരും ഉപയോഗപ്പെടുത്തണില്ല. ഇതിപ്പോ ഈ സ്ഥലം വെറുതെ കിടന്ന് പോണതായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഇത് തോന്നി, ഇത് ചോദിച്ചു നോക്കി, അങ്ങനെ ചോദിച്ചാൽ കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ചെയ്തത്. പക്ഷെ അടിപൊളിയാണ്. പക്ഷെ ഇനിയുള്ളവരും ഇത് കണ്ട് ഇത് ചെയ്യാൻ പ്രാപ്തരാകണം. അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടും, പിന്നെ നമ്മുടെ അന്തരീക്ഷം നല്ല രീതിയിൽ വരും, നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ വരും. ഏറ്റവും വലുത് സന്തോഷമാണ്. നമുക്ക് ഇതൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോഴത്തേനും ഒരു ഭയങ്കര സന്തോഷമാണ് അത്.
3: പണ്ടും ഞങ്ങളുടെ വീടുകളിലും കൃഷിയുള്ള ഇതായിരുന്നു. അപ്പൊ അങ്ങനെ താല്പര്യമായി. ഇപ്പൊ ഞങ്ങൾ വൈകിട്ട് വരുമ്പോൾ കുട്ടികളും വരും. അപ്പൊ അവർക്കും ഒരു വിലാസയാത്ര പോലെ തന്നെ അവരും വരും, ഞങ്ങളുടെ കൂടെ നിൽക്കും. വീട്ടിലായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. എന്നെയും കൂട്ടുമോ, ഞാൻ ചെയ്യാ ചമ്മയ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ അവർക്ക് അവരുടെ മനസ്സിന് അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടല്ലോ. സ്ഥിരമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവരെന്നെ ചോദിക്കാറുണ്ട് എന്നോട്, ഇന്ന് കൃഷി സ്ഥലത്ത് പോകുന്നില്ല ചമ്മ, പോകണ്ടേ പോകണ്ടേ എന്ന് ചോദിക്കും. അവിടെ എന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും എന്ന് പറയുള്ളൂ. അങ്ങനെ കൊണ്ടുവരുമ്പോ അവര് ഇവിടെ വന്ന് അതിലിതിലേക്ക് ഓടും ഓടും കളയും, എന്നാലും അവർക്കത് ഇഷ്ടമാണത്.
4: ഇതുവരെ കേട്ടത് കൂട്ടുകൃഷിയുടെ വിജയഗാഥ. ശ്രോതാക്കളോട് കൃഷിവിശേഷങ്ങൾ പങ്കുവച്ചത് മഞ്ഞുമലിലുള്ള രാധാ, ദിനേശൻ, ഓമന, അല്ലി എന്നിവരായിരുന്നു. സംശയ നിവാരണത്തിനായി ഇനിപ്പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 8281289918. ഒരിക്കൽ കൂടി പറയാം: 8281289918.

0: പ്രിയ ശ്രോതാക്കളെ, തുടർന്ന് കാർഷിക ജീവനത്തിൽ കൃഷിയോടുള്ള ഇഷ്ടം ജീവിതോപാധിയാക്കിയ സുജ ഇന്ന് മികച്ച കർഷകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ വിപണനം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്ത സ്ഥലത്തും വിവിധ തരം പച്ചക്കറികൾ കൃഷി ചെയ്യുകയും അവയെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്നു ഈ കർഷക. കൃഷിയിൽ ആവശ്യമായ അധ്വാനം, ക്ഷമ, അറിവ് എന്നിവ ഉള്ളതിനാൽ തന്നെ വർഷം മുഴുവനും മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. കേൾക്കാം, ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുകയും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആലുവ തോട്ടക്കാട്ടുകരയിലെ സുജ വിവി പങ്കുവയ്ക്കുന്ന ചേന കൃഷി വിശേഷങ്ങൾ.
1: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സുജ, എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? എത്ര നാളായി കൃഷി ചെയ്യുന്നു?
2: ഞങ്ങളുടെ ഒരു പരമ്പരാഗത കർഷക കുടുംബമാണ്, അത് ഞങ്ങൾ പിന്തുടർന്നു പോരുന്നു. ഏകദേശം 30 വർഷത്തോളമായി. അതിന് മുമ്പും നമ്മുടെ വീട്ടിൽ കൃഷിയുണ്ട്. സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി. 40% ആലുവ പരിധിയിലും ചെങ്ങമ്മനാട് കൃഷിഭവന്റെ കീഴിൽ ഏകദേശം 1.5 ഏക്കറോളം ചെയ്തു വരുന്നു.
1: എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്?
2: ഈ വർഷം കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് ചേനയാണ്. എല്ലാ പച്ചക്കറികളും ഉണ്ട്, കൂട്ടത്തിൽ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചേനയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ചേനയുടെ നടിൽ രീതി, അതിന്റെ വളം, അതൊക്കെ ഒന്ന് പറയാമോ?
2: ചേന സാധാരണ നമ്മൾ നടുന്നത് കുംഭമാസത്തിലാണ്. ഏകദേശം 8-9 മാസത്തോടുകൂടി നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അധികം അധ്വാനമില്ലാത്ത ഒരു കൃഷിയാണ് ചേനകൃഷി. അല്ലെ, വെള്ളക്കെട്ടില്ലാത്ത ഏത് പ്രദേശത്തും ചേനകൃഷി ചെയ്യാം. ഇളകിയതും വായുസഞ്ചാരവും കൂടുതൽ ലഭിക്കുന്നതുമായ വളക്കൂറുള്ള മണ്ണാണ് നമുക്ക് ചേനകൃഷിക്ക് നല്ലത്. പിന്നെ തനിവിളയായും ഇടവിളയായും നമുക്ക് ചേനകൃഷി നടത്താവുന്നതാണ്. വരികൾ തമ്മിലും ചെടികൾ തമ്മിലുള്ള അകലം 90 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. 60 സെൻറ്റിമീറ്റർ നീളവും 45 സെൻറ്റിമീറ്റർ വീതിയിലും കുഴികളെടുത്ത് അതിനകത്ത് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി, ചാരം, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് മണ്ണായി കലർത്തിയിട്ടാണ് നടുന്നത്. ഏകദേശം 1 കിലോ തൂക്കമുള്ള ചേന കഷ്ണങ്ങളാണ് നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. വിത്തുകൾക്ക് കുമ്മൽബാധ ഇല്ലാതിരിക്കാൻ നമ്മൾ സുഡോമോണോസൈഡ് ലൈനിയിൽ 1/2 മണിക്കൂർ മുക്കി വെച്ചിട്ട് തണലത്തുണക്കിയാണ് എടുക്കുന്നത്. ഇതുമൂലം നമുക്ക് മീലിമുട്ടയുടെ ഉപദ്രവം കുറയ്ക്കാൻ സാധിക്കും. നട്ടതിന് ശേഷം നമ്മൾ ചവറിട്ട് മൂടി ഇത് ചെയ്യുന്നു. എത്രമാത്രം ചവറ് നമ്മൾ ഉപയോഗിക്കുന്ന അത്രയും അധികം വലിപ്പത്തിലുള്ള ചേന ഉണ്ടാകുന്നതാണ് പറയുന്നത്. സാധ്യമെങ്കിൽ ഇടയ്ക്ക് നനച്ചു കൊടുക്കാം. തനിവിളയായി ചെയ്യുകയാണെങ്കിൽ ചേന നടുമ്പോൾ തന്നെ കയറുവിത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രയോഗ സമയത്ത് അത് പറിച്ച് നമുക്ക് ചുവട്ടിലിട്ട് മൂടാവുന്നതാണ്.
1: ചേനയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അവയ്ക്ക് കാണുന്ന പ്രതിവിധി എന്താണെന്ന് കൂടി പറയാമോ?
2: ചേനയ്ക്ക് വരുന്ന പ്രധാന രോഗങ്ങളാണ് തണ്ടും മണ്ണും ചേരുന്ന ഭാഗത്ത് അഴുകുന്ന രോഗം. ചേനയ്ക്ക് ഇതുണ്ടാകാറുണ്ട്. അതിന് നമ്മൾ സോഡിയമോണോക്സൈഡ് 20 ഗ്രാം/ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചുവട്ടിൽ തണ്ടോട് ചേർന്ന് ഭാഗത്തും മണ്ണിലും ഒഴിച്ചു കൊടുക്കുന്നു.
1: ചേന ഇത്ര അധികം നടുമ്പോൾ അതിൻ്റെ വിപണി എവിടെയാണ് കണ്ടെത്തുന്നത്? കടകളിലാണോ കൊടുക്കുന്നത്, അതോ ഇക്കോഷോപ്പ് വഴിയാണോ, എങ്ങനെയാണ് അതിൻ്റെ വിപണി കണ്ടെത്തുന്നത്?
2: വിപണന രീതി കർഷക ഗ്രൂപ്പുകൾ വഴി, എക്കോഷോപ്പ് വഴി, പിന്നെ അയൽവാസികൾ, കൂട്ടുകാർ.
1: ജൈവവളം ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്? വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് കൂടുതലും?
2: വളം നമ്മുടെ കൃഷിയിടത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫിഷമിനോ എഗമിനോ ഹരിതകഷായം, പിന്നെ ചാരം, ചവറ് ഇത്യാദികളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ചേന കൂടാതെ നമ്മൾ ചെയ്യുന്നത് വഴുതന, വെണ്ട, പാവല്, മുളക്, സിറേനകത്തിൽപ്പെട്ട മുളക്, ചീര തുടങ്ങിയവ ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി കൂടാതെ നമ്മൾ കൂന്തൃഷി ചെയ്യുന്നുണ്ട്, കട്ട് വെജിറ്റബിള് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇനി ഒരു മൈക്രോഗ്രീൻസിൻ്റെ ഒരു ചെറിയൊരു സംരംഭം

0: തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട്.
1: കുറച്ചധികം വർഷങ്ങളായല്ലോ സുജ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്, പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
2: പുരസ്കാരങ്ങൾ എന്ന് പറയാൻ കൃഷിഭവൻ വഴി മികച്ച വനിതാ കർഷകയ്ക്കും സംരംഭകയ്ക്കും ഉള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അംഗീകാരം കിട്ടിയിട്ടുണ്ട്.
1: നമ്മുടെ ശ്രോതാക്കളോട് സുജിക്ക് എന്താണ് പറയാനുള്ളത്?
2: ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള കൃഷികളാണ് കൂടുതലും നമ്മൾ അവലംബിക്കേണ്ടത്. ഉറവിട മാലിന്യങ്ങൾ സംസ്കരിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കും.
1: ചേനക്കൃഷിയെ സംബന്ധിച്ചുള്ള സംശയ നിവാരണത്തിന് ശ്രോതാക്കൾക്ക് സുജയെ വിളിക്കണമെങ്കിൽ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ?
2: എൻ്റെ നമ്പർ 8547298384. ഒന്നുകൂടി പറയാം, 8547298384.
1: ഇത്രയും നേരം ആകാശവാണി ശ്രോതാക്കൾക്ക് വേണ്ടി ചേനക്കൃഷി വിശേഷങ്ങൾ പങ്കുവച്ച സുജിക്ക് ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
2: എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നന്ദി.
3: സ്വന്തമായി വരുമാനം കണ്ടെത്തുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്ന സുജ നല്ലൊരു മാതൃകയാണ്. ഇനിയും ഇനിയും ഒരുപാട് കൃഷികൾ ചെയ്ത് ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മികച്ചൊരു കർഷകയായി തീരുവാൻ സുജയെ നമുക്ക് ആശംസിക്കാം. ഇതുവരെ ശ്രോതാക്കളോട് ചേന കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ആലുവ തോട്ടക്കാട്ടുകരയിലെ സുജ വി.
4: ഇനി NV വിനായകനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യമുന ശിവദാസ്, ജയശ്രീ വേണുഗോപാൽ. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: സാഹിത്യ സുരഭി,
0: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
2: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
0: കേൾക്കൂ.
2: സാഹിത്യ സുരഭി
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
2: സാഹിത്യ സുരഭി
0: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
2: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
0: സാഹിത്യ സുരഭി
2: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
2: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: നാടൻ ശീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു ആകാശവാണിയിൽ എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി 2026 June 25 അവസാനിച്ച ആഴ്ചയിലെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര, നാളികേരം, തൊണ്ടില്ലാത്തത്, ഏലം, പുൽത്തൈലം, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്. കശുവണ്ടി, മൈസൂർ പൂവൻ എന്നിവയുടെ വിലയിൽ കുറവ്. വെളിച്ചെണ്ണ, കുരുമുളക്, ചുക്ക്, അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, തേങ്ങാപ്പിണ്ണാക്ക്, കാപ്പിക്കുരു, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല.

അവലോകനവാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് ആലുവ 23,300, 400 രൂപ വർദ്ധിച്ച് കൊല്ലം 22,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിന്റലിന് 400 രൂപ വർദ്ധിച്ച് കൊല്ലം 13,500, എറണാകുളം 13,200 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തുണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് 500 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 22,500, 1,000 രൂപ വർദ്ധിച്ച് എറണാകുളം 24,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നാളികേരം തുണ്ടില്ലാത്തത് ക്വിന്റലിന് വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി 3,700, 150 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,850 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ തൊടുപുഴയിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 400 രൂപ കുറഞ്ഞ് അടൂർ 69,300, 100 രൂപ വർദ്ധിച്ച് കട്ടപ്പന 69,300, 200 രൂപ വർദ്ധിച്ച് കൊച്ചി ഗാർബിൾഡ് 71,300, കൊച്ചി അൺഗാർബിൾഡ് 69,300, 500 രൂപ വർദ്ധിച്ച് പാല 67,500, 1,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴ 69,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ചുക്ക് ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് അടൂർ 28,000, 1,000 രൂപ വർദ്ധിച്ച് കൊച്ചി 30,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. അടയ്ക്ക ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് ആലപ്പുഴ 5,000, 200 രൂപ വർദ്ധിച്ച് പുത്തൂർ 4,200, 500 രൂപ വർദ്ധിച്ച് അടൂർ 4,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. റബ്ബർ ലോട്ട് ക്വിന്റലിന് 500 രൂപ കുറഞ്ഞ് കോതമംഗലം പാല 22,000, 200 രൂപ കുറഞ്ഞ് കോട്ടയം 23,300, 1,000 രൂപ വർദ്ധിച്ച് നെടുമങ്ങാട് 25,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. റബ്ബർ RSS 4 ക്വിന്റലിന് 400 രൂപ കുറഞ്ഞ് പുനലൂർ 26,900 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ റബ്ബർ RSS 5 ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് പുത്തൂർ 26,300 രൂപയ്ക്ക് വിപണനം നടക്കുകയും ചെയ്തു. പുൽത്തൈലം ക്വിന്റലിന് 10,000 രൂപ വർദ്ധിച്ച് കൊച്ചി 160,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ ആലുവ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കശുവണ്ടി ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് നെടുമങ്ങാട് 5,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. മൈസൂർ പൂവൻ ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ് നെയ്യാറ്റിൻകര 1,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ നെടുമങ്ങാട് വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നേന്ത്രക്കായ് നാടൻ ക്വിന്റലിന് 4,700 രൂപ മുതൽ 8,500 രൂപ വരെയും നേന്ത്രക്കായ് പാണ്ടി ക്വിന്റലിന് 3,800 രൂപ മുതൽ 5,600 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. നിങ്ങൾ കേട്ടത് വിപണി. 2026 ജൂൺ 25 അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി.

കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു, 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക്

0: ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും വിശ്വാസത്തെ സഹകരണമായും സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
1: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹൈ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാകെ 50 വർഷ് പൂരേ കർ റഹാ ഹൈ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭി 50വീ വർഷഗാണ്ഠ മനാ റഹേ ഇൻ 50 വർഷോ കി യാത്രാ മേ ഹംനെ മിത്രതാ കോ വിശ്വാസ് മേ വിശ്വാസ് കോ സഹയോഗ് മേ ഓർ സഹയോഗ് കോ ജനകല്യാണ മേ ബദലാ ഹൈ ഹിന്ദ് മഹാസാഗർ നേ ഭാരത് ഓർ സെയ്ഷൽ കെ സംബന്ധോ കോ സിഞ്ചാ ഹൈ.
0: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: സാധ്യോ ഈ ടെക്നോളജി കാ യുഗ ഹൈ ഹർ ദിൻ നയി റിസർച്ച് ഹോ റഹി ഹൈ നയ നയ എഐ ഇന്നോവേഷൻ സാമനെ ആ റഹേ ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ ലോഗോ കി ക്രിയേറ്റിവിറ്റി കോ കൈസേ ബചായേ രഖാ ജായ നയി ടെക്നോളജി കെ സാത്ത് ആഗെ ബഢ്തെ ഹുയേ ഹം അപ്നി ജഡോ സേ കൈസേ ജുഡേ രഹേ ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ ഹജാ.
0: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ്

0: തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൌണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 5 ദിവസങ്ങളിലായി 3 മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കരുത്തരായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകളൊന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ് വർദ്ദയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും ജർമ്മനിക്ക് പരാഗ്വേയും ഫ്രാൻസിന് സ്വീഡനും സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ 2 അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 5 വിക്കറ്റിന് 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ V.V. രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവു ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3 അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: പതിവ് പോലെ ഇന്ന് ആദ്യം
1: സമകാലികം.
2: മത്സരയോട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ,

0: സുരക്ഷിതമായ യാത്ര ഓരോ പൗരന്റെയും അവകാശമാണ്. എന്നാൽ സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയിൽ ഈ അവകാശം പലപ്പോഴും നിരത്തുകളിൽ ഹോമിക്കപ്പെടുകയാണ് ഇന്ന്. വികസനത്തിന്റെ പാതയിൽ നാം മുന്നേറുമ്പോഴും അനുദിനം വാഹനാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയുണ്ടായ ടിപ്പർ അപകടം ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്ത ചിത്രമാണ്. ബസ്സുകളുടെ മത്സരയോട്ടവും അമിതവേഗവും സമയത്തിനുള്ളിൽ കൂടുതൽ ട്രിപ്പുകൾ ഓടിത്തീർക്കാനുള്ള ടിപ്പർ ടോറസുകളുടെ മരണപ്പാച്ചിലും നിരത്തുകളെ രക്തക്കളമാക്കി മാറ്റുന്നു. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം.
1: 8 മണിയായപ്പോഴത്തേനും ഞാൻ വർക്കിനിറങ്ങി. ഒരു ടിപ്പറ് അലക്ഷ്യമായി റിവേഴ്സ് എടുക്കുകയും എന്റെ ബൈക്കിലിടിക്കുകയും എന്റെ 2 കൈ ഓപ്പൺ ഫ്രാക്ചർ ആകുകയും ചെയ്തു.
0: തനിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജിത്തു.
1: മെയിൻ വഴി കൂടെ വരികയായിരുന്നു. അപ്പോൾ ഇടവഴി കൂടെ ഒരു ടിപ്പർ അലക്ഷ്യമായ രീതിയിൽ, അത് ബാക്കിൽ ആളുണ്ടോ എന്ന് പോലും നോക്കാതെ അതിവേഗത്തിൽ വന്ന് എന്റെ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒന്ന് ഇടിക്കുകയും ഞാൻ അപ്പം തന്നെ വീഴുകയും ചെയ്തു. 3 വഴി വെച്ച് തന്നെ ടിപ്പർ റിവേഴ്സ് ഇറങ്ങിയപ്പം എന്നാൽ ആരെങ്കിലും നോക്കുകയോ ഒന്നും ചെയ്തില്ല. നല്ല സ്പീഡിൽ ഒരു ഇടവഴിയിൽ നിന്നാണ് വണ്ടി ഇറങ്ങി വരുന്നത് പോലും, അതും റിവേഴ്സ് ഇറങ്ങി വന്ന് എന്റെ കൈക്കെട്ട് ഇടിക്കുകയും 2 കൈ ഒടിയുകയും ചെയ്തു. 4 മാസം മുമ്പായിരുന്നു എനിക്ക് ഈ അപകടം സംഭവിച്ചത്. സത്യം പറഞ്ഞ ഒരു സങ്കടകരമായ രീതി എന്ന് വെച്ചാൽ എനിക്കിപ്പോ വർക്കിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം വെച്ചാൽ എനിക്കൊരു വെയിറ്റ് എടുക്കാനോ ഒന്നും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷെ എന്നാൽ അവർക്കെതിരെ നല്ലൊരു നിയമ നടപടി എടുക്കാൻ പോലും പോലീസുകാരും തയ്യാറാവണില്ല. അതുപോലെ തന്നെ ബസ്സുകൾ വലിയ വണ്ടികൾ കൊണ്ട് റോട്ടിൽ ഇറങ്ങാൻ തന്നെ ഭയപ്പാടാണ്. ഇത്രയും ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരു വ്യക്തമായ ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല. പല വണ്ടിക്ക് സ്പീഡ് ഗവർണർ പോലും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ആക്സിഡന്റ് പറ്റി നമുക്കിപ്പോ ഒരു ക്ലെയിം കിട്ടി, പക്ഷെ ആ ക്ലെയിം കൊണ്ട് മാത്രം നമുക്ക് ഒരു, സത്യം പറഞ്ഞ എനിക്കൊരു 28 വയസ്സാണ് എനിക്കുള്ളത്. ഈ 2 കൈയും ഫാസ്റ്ററായി. അപ്പൊ എനിക്ക് ഇനി ഒരു മുന്നോട്ട് എങ്ങനെ ഒരു വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എന്റെ കൈ നേരെയാവുമെന്നോ പോലും അറിയില്ല. ഒരു വിരൽ പോലും ഇപ്പൊ മടങ്ങുന്നില്ല. ലോറിക്കാൻ ഇപ്പോഴും സുഗമമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ആക്സിഡന്റ് പറ്റിയ ആൾക്കാരെന്നും ഇത് തന്നെ. പല സ്കൂൾ ബസ്സുകളും ഉണ്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഓടിക്കുന്നത്. ഒരു നിയമ നടപടി എടുക്കുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടില്ല. സത്യം പറഞ്ഞ പോയവർക്ക് പോയി, അത്രയേ ഉള്ളൂ. ഒരു വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചു. അധികാരപ്പെട്ട ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരികയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അതൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലോ, ആണില്ല. എന്നാൽ നിങ്ങൾ അത് സംസാരിച്ച് തീർത്തോളാം. ഇതിനെപ്പറ്റി എന്നാ പറയാ, എനിക്ക് നല്ല സങ്കടത്തിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞ് ആ കുടുംബത്തിന് എന്തെങ്കിലും 10 രൂപ കൊടുത്തിട്ടോ കാര്യമില്ല. ആൾക്ക് ആള് തന്നെ വേണം. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ നടക്കാൻ പോവായിരുന്നു. രാവിലത്തെ മരണപ്പാച്ചിൽ കാരണം മാത്രമാണ് ഒരു സ്പീഡ് ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയാണ് സ്പീഡ് രാവിലെയൊക്കെ പോകുന്നത്. നമുക്ക് പേടിയായതുകൊണ്ട് ഞാൻ നടത്തം വരെ നിർത്തിയേക്കുകയാണ്. ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട് ഉറക്കം വരാതിരിക്കാൻ സാധനങ്ങളൊക്കെ ചുണ്ടത്തൊക്കെ വെച്ച് പോകുന്നത്. നമ്മൾ ഇഷ്ടംപോലെ ബസ്സുകാർ വരെ അങ്ങനെ വെച്ച് പോകുന്നുണ്ട്. പക്ഷെ അന്വേഷണങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റോട്ടിൽ ഇറങ്ങാതിരിക്കുക. പോയവർക്ക് പോയി, അത്ര തന്നെ.
0: മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രസ് നടത്തുന്ന സതീഷ് കുമാറിന് ബസ് യാത്രയ്ക്കിടയിലാണ് അപകടം സംഭവിച്ചത്.
2: എനിക്ക് 2022 KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്പീഡിൽ വന്ന് ഹമ്പ് പൊങ്ങിച്ചാടിയിട്ട് എന്റെ നട്ടല് പൊട്ടി പോവാണ് ചെയ്തത്. ബസ് നല്ല സ്പീഡിലായിരുന്നു വന്നത്. ഒരു പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് അത് പൊങ്ങിച്ചാടി. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു ഇരുന്നിരുന്നത്. മുകളിലേക്ക് ഉയർന്ന് പൊങ്ങി എന്റെ നട്ടല് സീറ്റിന്റെ ഹാൻഡ് റെസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് നട്ടല് 6 പീസായിട്ട് പൊട്ടി പോവാണ് ചെയ്തത്. സർജറി ചെയ്ത് ടൈറ്റാനിയം റോഡും സ്ക്രൂവൊക്കെ ഇട്ടിട്ട് മുറുക്കി വെച്ചേക്കുവാണ്. അപ്പൊ ലൈഫ് ലോങ് ആണ്, ഇനി അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ട്, വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ല. ബസ് നല്ല സ്പീഡായിരുന്നു. ബ്രേക്ക് ചെയ്യാതെ ഹമ്പെടുത്ത് പൊങ്ങിച്ചാടി അങ്ങനെ ഡെത്ത് ബാക്കിലായതുകൊണ്ട് ഉയർന്നു പൊങ്ങിയിട്ട് അവരെ താഴത്തേക്ക് ഒന്ന് പൊളിക്ക് ചെയ്തത്. എന്റെ തല ഇന്ന് ആ മേളില് ടോപ്പിലേക്ക് തന്നെ ഇടിച്ചായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് തലയ്ക്ക് ഒരു വേദന വരുന്നത്. ബസ് ആണെങ്കിലും ലോറി ആണെങ്കിലും ഫോൺ വിളിച്ച് പോകുമ്പോഴൊക്കെ ആണെങ്കിലും പലപ്പോഴും കണ്ടിട്ടുണ്ട്.
3: ഹെവി വെഹിക്കിൾസ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, റോഡിന്റെ 2 സൈഡും നമുക്ക് ആവശ്യത്തിന് വീതിയും നീളവും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കൂടെ അവരുടെ സ്പീഡും നിറയെ ലോഡും ആയിരിക്കും.
0: സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അനില,
3: പക്ഷേ അത് ആളുകൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയുണ്ട്. അവർക്ക് സമയം പാലിക്കാൻ വേണ്ടിയിട്ടും അവർ ഈ റഷായിട്ടുള്ള യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പം വഴിയാത്രക്കാരുണ്ട്, സൈഡ് കൊടുക്കാനുള്ള ഒരു സ്പേസും കൂടി കരുതി എല്ലാവരും യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റും മഴയും ഒക്കെ ഉള്ള സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ, എനിക്ക് ഒരു ടോറസ് ആക്സിഡന്റ് നടന്നതാണ്. ഞാൻ വളരെ അത്ഭുതമായിട്ടാണ് അതിനകത്ത് രക്ഷപ്പെട്ടത്. എനിക്ക് കൈക്ക് ഇപ്പോഴും ആ കൈയുടെ മൂവ്മെന്റ് എനിക്ക് തിരിച്ച് ശരിയായിട്ട് വന്നിട്ടില്ല. ഒരു ആക്സിഡന്റ് ഒരു ഫാമിലിയാണ് ബാധിക്കുന്നത്. എന്റെ വണ്ടിയുടെ ബാക്കിൽ നിന്നായിരുന്നു വന്നത്. പിന്നെ ടോറസ് പോലുള്ള ഒരു വണ്ടിയുടെ പ്രഷർ വരുമ്പോ തന്നെ ടൂ വീലേഴ്സിന് മറിയാനും അധികം ഇത് വേണ്ടല്ലോ. അപ്പൊ ഞാൻ ചെറുത്ത് റോട്ടിലേക്ക് വീഴുകയാണ് ചെയ്തിട്ടുണ്ടായത്. എന്തോ ഭാഗ്യം കൊണ്ടിട്ട് അയാൾക്ക് ബ്രേക്ക് പിടിച്ച് കിട്ടി, എന്റെ മേത്തോടെ കയറേണ്ട വന്നില്ല. ഒരു ആക്സിഡന്റ് കഴിഞ്ഞു, നമ്മൾ പേപ്പറിൽ വായിച്ചു തീർന്നു. പക്ഷേ ഒരുപാട് പേർക്ക് അതുകൊണ്ടിട്ട് ബാക്കി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും.
0: നിർത്തിയിട്ടിരുന്ന തന്റെ ഇരുചക്ര വാഹനത്തിൽ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിച്ചാണ് ഡ്രൈവറായ കാലടി സ്വദേശി ജോസിന് അപകടം സംഭവിച്ചത്.
4: ഇപ്പൊ ഒരു ടോറസിന് ഇത്ര ലിമിറ്റ് എന്നുള്ളതുണ്ട്. അതിനേക്കാളൊക്കെ ഇരട്ടിയൊക്കെ വരുന്ന രീതിയിലാണ് ലോഡ് കയറ്റുന്നത്. അതായത് ഇപ്പൊ 10 ടണ്ണാണ്.

0: ണെങ്കിൽ 20 ടൺ വരെ അതിന്റെ ലോഡ് കയറ്റിയാണ് വണ്ടികൾ ടോറസ് വരുന്നത്. റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ഈ സമയങ്ങളിലൊക്കെ ഇവർക്ക് മാക്സിമം ലോഡ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വല്ലാതെ ഒരു അമിത വേഗതയിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്റെ അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഗിൽ ജംഗ്ഷനിൽ തന്നെ വണ്ടി നിർത്തിയോടുത്ത് എന്റെ പുറകിൽ വന്ന് ഇടിച്ച് മറിഞ്ഞ് വീണ്, വണ്ടി രണ്ടിൽ തന്നെയുള്ള വീലിന് ഊടായിട്ട് വീണു, വണ്ടി എന്നെ വലിച്ചു പോയി. ഒരു സാധാരണ ഒരു വണ്ടി മുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനായാലും അറിയാൻ പറ്റും. എന്നിട്ട് ഈ മനുഷ്യൻ ഈ ഇത് വെച്ചിട്ട് വണ്ടി ഓടിച്ചു, വണ്ടിയെ വലിക്കാതെ വന്നു കഴിഞ്ഞപ്പോ കോറികളിൽ നിന്ന് എടുക്കുന്ന അവരെ വലിയ ഗിയറുണ്ട്, ആ ഗിയറിട്ട് വീണ്ടും വണ്ടി എടുത്തു. എന്നിട്ടും വണ്ടി ഓടാതെ വന്നു കഴിഞ്ഞിട്ട് അതിന് ഏറ്റവും വലിയ ടോപ്പ് ഗിയർ ആണ് സി ഗിയർ എന്ന് പറഞ്ഞ ഗിയർ. ആ സി ഗിയറിലിട്ടാണ് അവർ ലാസ്റ്റ് വണ്ടി എടുക്കാൻ നേരത്തെ ഭാഗ്യത്തിന് ഒരു മനുഷ്യൻ വന്ന് ആ ഡ്രൈവറുടെ സൈഡിൽ വന്ന് ആഞ്ഞടിച്ചത് കൊണ്ട് അവൻ വണ്ടി നിർത്തിയത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടത്. അപ്പോഴേക്കും എന്റെ കാല് അതിന്റെ അടിയിൽ പെട്ട് ഒടിഞ്ഞ് തൂങ്ങി. എന്റെ അപകടം ഉണ്ടായതിനാ ചെവിട്ടില് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ആ മനുഷ്യൻ ഇരുന്നിരുന്നത്. പിന്നെ നമ്മുടെ പൊതുവെ നമ്മുടെ റോഡിന്റെ വീതികള് ഇതിലൂടെ കൂടണം.
1: ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പലപ്പോഴും വലിയ വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ്. അവർക്ക് പറയാനുള്ളത് കേൾക്കാം.
2: എല്ലാ പ്രസ്ഥാനത്തിലും ഉള്ള പോലെ ആരെങ്കിലും ഒരു ഡ്രൈവർമാരെ കുറ്റം മുഴുവൻ നമ്മൾ മറ്റൊരു ഡ്രൈവർമാരെ കടന്ന് റോഡിൽ കിടന്ന് അനുഭവിക്കും.
1: ടോറസ് ഡ്രൈവറായ ശരത്.
2: പാസിംഗ് ലോഡിന്റെ സംവിധാനം ഇതുവരെ ഒരു പ്രശ്നങ്ങളും ചെയ്തിട്ടില്ല. നമുക്ക് ബോഡി ലെവലിലെങ്കിലും ഓടാനുള്ള സംവിധാനം ചെയ്തു തരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് പിടിച്ച് ഫൈൻ ഈടാക്കുക, ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക. നമ്മളിതിൽ ജീവിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ ഈ ദുരുപയോഗം ചെയ്യണോണ്ട് മറ്റുള്ളവരെ ജീവിക്കാനായിട്ട് കൊണ്ടുനടക്കുന്നില്ല. നമ്മളെപ്പോലെ ഒരു വീട്ടിലെ കഷ്ടപ്പാടുകൊണ്ട് ഇതിലേക്ക് വന്നതാണ്. അല്ലാതെ ഇതിപ്പോ ലോറി എടുത്തിട്ട് ആരെങ്കിലും ഇടിച്ച് കൊല്ലമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങാനല്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളുടെ ഒരുമാതിരി തീരെ ഇത് ഒരു ഒപ്പിലും നമുക്ക് റോഡിൽ തരത്തില്ല. നമ്മളോട് കയറുക്കുക, എന്നാൽ അതിന് ഓടാനുള്ള സംവിധാനം ഇവർ ചെയ്ത് തരത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മള് സ്കൂൾ ടൈമിന് ഒതുക്കുന്നതാണ്. അപ്പൊ ഒതുക്കാത്തവരും ഉണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാക്കും. നമ്മൾ കൂടി അതിനകത്ത് എല്ലാ ഇതിന് ഒരു ബസ് തട്ടിയാലും ശരി ആ പ്രസ്ഥാനത്തെ മൊത്തം പറയല്ല. അതുപോലെ തന്നെ ഇത് ബിസിനസ് അത് ആർടിയുടെ കീഴിലുള്ളതല്ലേ. ടെസ്റ്റിന് ഇവര് നല്ല ടയറൊക്കെ ഇട്ടു നല്ല രീതിയിൽ ചെയ്യും, പിന്നെ ഓടുന്തോറും അത് പാഴാകും. ഈ സാമ്പത്തികം ഇല്ലാറെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിനകത്ത് നടക്കുന്നതാണ്. ആരെങ്കിലും ഒരാൾ തെറ്റ് കാണിക്കും, ബാക്കിയുള്ള ജീവിക്കാൻ നേരം ഇതിനകത്ത് ഇതാകും. ഒരുപാട് ബുദ്ധിമുട്ടാണ് റോഡിൽ. നമ്മൾ കാണുമ്പോൾ തന്നെ വേറൊരു കാറ്റഗറിയിലേ കാണും.
1: ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും ചർച്ചകളും നടത്തുന്ന സ്ഥാപനമാണ് സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച്. ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ ധനുരാജ്.
3: ബസ് ഗതാഗതമാണ് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം. 2000 നമുക്ക് 36,000 ബസ്സുകൾ ഉണ്ടായിരുന്ന നിരത്തുകളിൽ ഇപ്പോ 7,500 തൊട്ട് 12,000 ബസ്സുകൾ വരെയാണെന്നാണ്. അതായത് പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും ബസ്സുകൾ കുറവ് വന്നിട്ടുണ്ട്. പോളിസി ഡിസിഷൻസ് ആണ് പലതിന്റെയും പ്രധാനപ്പെട്ട കാരണം. അപ്പോ ഏകദേശം ഒരു 20,000 ബസ് കുറയുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ റോഡുകളിൽ നിന്നും 1 കോടിയിലധികം ട്രിപ്പുകൾ അപ്രത്യക്ഷിതമായി സഞ്ചരിക്കുന്ന ആൾക്കാര് വീട്ടിലിരിക്കുകയാണെന്നുള്ളതല്ല എന്റെ അർത്ഥം. അവര് അവരുടെ സ്വകാര്യ വാഹനങ്ങളും ഉപയോഗിച്ച് റോഡുകളിലേക്ക് ഇറങ്ങുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ റോഡുകളൊക്കെ ഒരുപാട് മെച്ചപ്പെടുന്നത്. കാരണം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബസ്സുകളുടെ എണ്ണം കൂട്ടണം, അവരെ കൂടി തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. രണ്ടാമത്തെ കാര്യം, ഈ ബസ് റൂട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ബസ് എത്തിച്ചേരാനുള്ള സമയം റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊടുക്കും. സ്വകാര്യ വാഹനങ്ങൾ റോഡിലേക്ക് വരുമ്പോൾ ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. നിയമം അനുസരിച്ചിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ RTIക്കോ അതിന്റെ അതോറിറ്റിക്കോ പെനാൽറ്റി ചുമത്താം. ഒരു ദിവസത്തെ കളക്ഷൻ തന്നെ പൂർണ്ണമായും പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡ്രൈവേഴ്സ് അത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം സ്പീഡ് കൂട്ടിക്കൊടുക്കും. മൂന്നാമത്, പല റോഡുകളും നാഷണലൈസ്ഡ് ആണ് കേരളത്തിൽ. ഇപ്പോഴത്തെ KSRTC മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇല്ലെങ്കിൽ അവരും ഉണ്ടാവില്ല, പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കും. ഇതാണ് പ്രധാനമായിട്ടും കേരളത്തെ ഇപ്പൊ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം. പോളിസി തലത്തിൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ടിപ്പർ ലോറിനെ പറ്റി എൻഫോഴ്സ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സ്പീഡ് കൺട്രോൾ ചെയ്യുക, ട്രാക്കിംഗ് കൊണ്ടുവരാം. പിന്നെ ഈ ആക്ഷേപം ഉണ്ടായിരിക്കുന്ന ചെക്കിംഗ്, ഫിറ്റ്നസ് ടെസ്റ്റുകൾ, ഇതെല്ലാം മോഡേണൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ടെക്നോളജി ഒക്കെ ഉണ്ട്. ഇതിലുള്ള ആക്ഷേപങ്ങൾ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ പൊതുവായിട്ടുള്ളൊരു ഗതാഗത ചർച്ചയിലൂടെ മാത്രമേ പറ്റുള്ളൂ.
1: പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുകയും കാലാനുസൃതമായി ഗതാഗത സംവിധാനങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത്.
4: റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല.
1: മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും റോഡ് സുരക്ഷാ വിദഗ്ധനുമായ KG ദിലീപ് കുമാർ.
4: 2024 കേന്ദ്ര സർക്കാരിന്റെ പബ്ലിഷ് ചെയ്ത കണക്ക് പ്രകാരം 487,000 കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അപകടങ്ങൾ വേറെയും ഉണ്ടെന്നും അതിൽ 177,175 പേര് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ദിവസം ആവറേജ് 480 പേര് നമ്മുടെ നിരത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അതുപോലും വാർത്തയാകുന്നത് ഒന്നിൽ കൂടുതൽ മരണങ്ങൾ നടക്കുമ്പോൾ മാത്രം.

0: മാണ് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ അതിനുശേഷം അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പിന്നെ ആ അപകടം റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ വാൽപ്പാറ അപകടം ഉണ്ടായി, 10 ആളുകൾ കൊല്ലപ്പെട്ടു. 2-3 ദിവസം അത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു, അതിനുശേഷം അത് മറന്നുപോയി. ടിപ്പറുകളും സ്കൂട്ടറുകളും ഓട്ടോറിക്ഷകളും കാറുകളും എല്ലാം പല വേഗതയിൽ ഓടേണ്ട വാഹനങ്ങൾ ഒരേ ട്രാക്കിലൂടെ ഓടുകയും അത് തിങ്ങി നിറഞ്ഞു ഓടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്പീഡിൻ്റെ ഇന്റർസെക്ഷൻ ഉണ്ടാവും, അപകടത്തിന് സാധ്യതയുണ്ട്. അവിടെ ആ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ആ ഡ്രൈവറെ ശിക്ഷിക്കുക എന്നുള്ളതൊന്നും ആധുനിക കാഴ്ചപ്പാടേ അല്ല. ബാഡ് ആപ്പിൾ തിയറി എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ കാലഹരണപ്പെട്ടതാണ്. അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള എന്ത് സംവിധാനമാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? കേരളത്തിൽ 2025 കണക്കനുസരിച്ച് 49,889 അപകടങ്ങൾ സംഭവിച്ചു. അതിൽ 3,733 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു 5 മുമ്പ് നമ്മൾ 4,400 പേര് കേരളത്തിൽ കൊല്ലപ്പെട്ടതാണ്. അവിടെ നിന്ന് ഒരു 10-700 മരണം കേരളത്തിൽ കുറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ആക്സിഡന്റ് സിവിയോരിറ്റി, അതായത് 100 അപകടങ്ങൾ നടക്കുമ്പോൾ എത്ര പേര് കൊല്ലപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ട്. ദേശീയ ആവറേജ് 100-38. പക്ഷെ കേരളം ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഏറ്റവും താഴെയാണ്. 7.8 8 അടുത്താണ് നമ്മുടെ ആക്സിഡന്റ് സിവിയോരിറ്റി, അതായത് 100-8 പേരെ കൊല്ലപ്പെടുന്നുള്ളൂ. അതിൻ്റെ ഒരു കാരണമുണ്ട്, കേരളത്തിലെ എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം 3 സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ മരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ 18 സ്ഥാനത്താണ്. കാരണം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നും റോഡ് അപകടങ്ങൾ അപകടങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ നമ്മളൊരു ജസ്റ്റ് കണക്കുകൾ വെച്ച് മാത്രമല്ല നോക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ടിപ്പറിന്റെ അപകടം ഉണ്ടായി. ഇപ്പൊ ടിപ്പറിന്റെ ഒരു സമയം പോലും സംസ്ഥാനത്തെ ഏകീകൃത രൂപത്തിലല്ല, നേരത്തെ സംസ്ഥാനത്ത് ഒരേ സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുത്തു. പല ജില്ലാ കളക്ടർമാരും അത് ആ തരത്തിലൊരു അപകട സാധ്യതയെ പരിഗണിച്ചുകൊണ്ടൊന്നുമല്ല ഇതിനകത്ത് സമയം ഫിക്സ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ അത് പോലീസുകാര് പോലീസ് അതോറിറ്റിക്ക് താൽക്കാലികമായിട്ട് അവിടുത്തെ ലോക്കൽ ഇതനുസരിച്ച് അവർ മാറ്റുന്നു. അതോടുകൂടി സംസ്ഥാനത്ത് ആകെ അതിന്റെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. മാത്രവുമല്ല 1.5 മണിക്കൂറോ 2 മണിക്കൂറോ രാവിലെ നിർത്തിടേണ്ടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നഷ്ടപ്പെട്ട സമയം കൂടി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം ടോട്ടൽ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഓരോരുത്തർക്കും ഈ റോഡിൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അത് റോഡിലിറങ്ങുന്ന ഒരു കുഞ്ഞിന് പോലും ഉണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് 2007 റോഡ് സേഫ്റ്റി അതോറിറ്റി ആക്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴും ആ ആക്ട് ഏറ്റി തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ തന്നെ റോഡിന്റെ അകത്ത് നമ്മളൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിസ്റ്റം അപകടകരമാണോ ഇല്ലെങ്കിൽ തിരുത്താൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിന് നമുക്ക് ഡാറ്റ വേണം, ആ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യണം, എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായത് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് പെഡസ്ട്രെയിൻ ആണെങ്കിൽ പിന്നെ അത് 2-വീലറായി. അത് പെഡസ്ട്രെയിൻ സുരക്ഷിതരായതുകൊണ്ടല്ല, അതിനേക്കാളും കൂടുതൽ ആൾക്കാർ 2-വീലർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് തന്നെ കേരളത്തില് 1,300 2-വീലർ യാത്രികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കണക്ക് പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. 822 പേരാണ് കഴിഞ്ഞ വർഷം കാർ യാത്രികർ കൊല്ലപ്പെട്ടത്. കാരണം പൊതുഗതാഗത സംവിധാനം തകർന്നിട്ട് അതിന് പകരം 2-വീലർ കയറി വരുന്നു. ഒരു ബസ്സിന് പകരം 100 2-വീലറുകൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഒരു ബസ്സിന്റെ അപകടത്തിന്റെ 100 അപകട സാധ്യതകളുണ്ട്. അപ്പൊ ഇവിടെയാണ് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒന്നാണ്. ഒരു ചെറിയ ചലനം കൊണ്ട് പോലും മരണത്തിലേക്ക് എത്തിക്കാവുന്ന രീതിയിലേക്കുള്ള റോഡുകളിലെ കാര്യങ്ങളെ കുറിച്ചോ സംസ്കാരത്തെ കുറിച്ചോ നമുക്ക് പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പോഴും കരിക്കുലത്തിനകത്ത് വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നാളെ ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഇവിടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ റോഡിലിറങ്ങുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് റോഡ് സുരക്ഷ എന്ന് പറയുന്ന വലിയ തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായ ഡാറ്റ എവിഡൻസോടുകൂടി എന്തുകൊണ്ടാണ് അപകടമെന്നും എന്തെല്ലാം ഘടകങ്ങളാണ് അതിനകത്ത് നിരുത്സാഹപ്പെടുത്തേണ്ടതെന്നും പരിശോധിക്കുകയും ഈ ഘടകങ്ങളെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ തെളിച്ചെടുക്കേണ്ടതുണ്ട്. അതിനെയാണ് ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്ന ആധുനിക കൺസെപ്റ്റ്. അതല്ലാതെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല. റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാകേണ്ടത്.
1: ഇതേക്കുറിച്ച് എറണാകുളം RTO സുരേഷ് KR.
2: ഇപ്പോൾ വാഹനങ്ങളുടെ ടൈമിംഗ് അതാത് ജില്ലാ കളക്ടർമാര് ഉത്തരവ് മൂലം റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളതാണ്. രാവിലെ ചില ജില്ലകളിൽ 9 10 വരെയും വൈകിട്ട് 4 ഇനി 5 വരെയും. അത് ആ ജില്ലയുടെ സാഹചര്യം അനുസരിച്ച് ഉത്തരവ് പ്രകടിപ്പിച്ച് ആ സമയത്ത് വാഹനങ്ങൾ റോഡിലിറക്കാൻ പാടുള്ളതല്ല, സർവീസ് നടത്താൻ പാടുള്ളതല്ല. കൂടാതെ ഇത്തരത്തിലുള്ള ടിപ്പർ വാഹനങ്ങൾ കർശനമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇവയുടെ ഫിറ്റ്നസിന് ശേഷവും ഈ വാഹനങ്ങളുടെ യാന്ത്രിക ക്ഷമത, അതായത് ടിപ്പറുകളുടെ ടയറുകൾ, വൈപ്പർ, സ്പീഡ് ഗവർണറുകൾ, സ്പീഡ് റെഗുലേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്നുണ്ട്. ഇനിയും ശക്തമായ ചെക്കിങ്ങൾ ഈ രംഗത്തുണ്ടാകുന്നതാണ്. കൂടാതെ അമിത വേഗതയിൽ പായുന്നതിനെതിരെയും കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ശക്തമായ അമിത വേഗത, ഡേഞ്ചറസ് ഡ്രൈവിംഗ് തുടങ്ങിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.
1: റോഡ് അപകടങ്ങൾ കേവലം യാദൃശ്ചികമായി മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യന്റെ അശ്രദ്ധയും നിയമലംഘനങ്ങളും കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന വിപത്തുകളാണ്. വിട്ടുവീഴ്ചയില്ലാത്തതും സുതാര്യവുമായ ട്രാഫിക് നിയമ

0: പാലനം ഉറപ്പാക്കുകയും അഴിമതിരഹിതമായ പരിശോധനാ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നതിലൂടെയും മാത്രമേ നിരത്തുകളെ സുരക്ഷിതമാക്കുവാൻ സാധിക്കൂ. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും ഉണ്ടായെങ്കിൽ മാത്രമേ നിരത്തുകളെ അപകടരഹിതമാക്കാനാവൂ.
1: മത്സരയോട്ടങ്ങൾ ചോരക്കളമാക്കുന്ന റോഡുകൾ.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ അടുത്ത മാസം 3-4 തീയതികളിൽ. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7034-08-89-99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7034-08-89-99.

0: എഫ് എം ഇവനിംഗിൽ ഇനി
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: കേലു നാരായണത്തിനെ നമസ്കരിച്ചു. കേലു, അനുഭവങ്ങൾ നേടിവരൂ, ആത്മവിശ്വാസവും നിർഭയത്വവും വളർത്തിയെടുക്കൂ, നന്മയിൽ വിശ്വസിക്കൂ. അങ്ങനെ കുറേ വർഷം കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ സ്വയം തനിക്ക് തോന്നും. ഇപ്പോൾ പോകൂ, അക്ഷോഭ്യനായി നാരായണത്ത് പറഞ്ഞു. ഇത്രയും സമയം കൊല്ലൻ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഇതാ കുടം, വെള്ളം കുടിച്ചു പോകൂ. കൊല്ലൻ കുടമെടുത്തു. അത് ചുട്ടു പഴുത്തിരുന്നു. കുടം അയാളുടെ കയ്യിൽ നിന്നും താഴെ വീണുടഞ്ഞു. അതിൽ നിന്നും ഉരുകിയ ലോഹം പുറത്തേക്കൊഴുകി. കൈയും കാലും പൊള്ളി. കൊല്ലൻ ഉറക്കെ നിലവിളിച്ചു, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാൻ മടിച്ച നീച്ച, സ്വയം നന്നാവാൻ നോക്ക്. നാരായണത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാരായണത്തും കേലുവും രണ്ടു വഴിക്ക് പിരിഞ്ഞു. നാരായണത്ത് ചിന്തിക്കുകയായിരുന്നു, ലോകത്ത് സ്നേഹത്തിനും അനുകമ്പയ്ക്കും സ്ഥാനമില്ലേ? എന്തുകൊണ്ട് മനുഷ്യൻ പലപ്പോഴും മൃഗത്തെപ്പോലെ പെരുമാറുന്നു? മനുഷ്യനായി ജനിച്ച ആ കൊല്ലൻ എന്തേ ഇത്ര ദുഷ്ടത കാട്ടാൻ? മനുഷ്യൻ മനുഷ്യനെ വേട്ടയാടുന്നു. പണത്തിനു വേണ്ടി, സ്വത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി, സ്നേഹം, ദയ എന്നീ വാക്കുകൾക്ക് ഒരർത്ഥവുമില്ലേ? അധികം ആലോചിച്ച് നടക്കേണ്ടി വന്നില്ല, അതാ ഓടിക്കിതച്ചുകൊണ്ട് വരുന്നു രചകൻ. എന്തു പറ്റി രചക? രചകൻ നാരായണത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു, ഗ്രാമാധിപതി 500 വസ്ത്രങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റന്നാൾ രാവിലേക്ക് എല്ലാം വൃത്തിയായി അലക്കി മടക്കി ഏൽപ്പിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്നെക്കൊണ്ടും വീട്ടുകാരെക്കൊണ്ടും ആവുന്ന കാര്യമാണോ ഇത്? പറ്റില്ലെന്ന് തുറന്നു പറയാമായിരുന്നില്ലേ? പറഞ്ഞു, മറ്റന്നാൾ രാവിലെ തിരിച്ചു കൊണ്ടുചെന്നില്ലെങ്കിൽ തല കൊയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. നാരായണത്തെ, ഞാൻ

0: എന്ത് ചെയ്യും? എന്നോട് സ്വതേ ദേഷ്യമാണ് അയാൾക്ക്. ഞാൻ നാലക്ഷരം പഠിച്ചു, വീട്ടിലെ കുട്ടികളെ പഠിപ്പിച്ചു, ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നെ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ എന്നാണ് അയാളുടെ വാശി. മറ്റന്നാൾ അയാളുടെ പേരക്കിടാവിൻ്റെ ചോറൂണാണ്. ഒരാഴ്ചയായി തിക്കും തിരക്കുമാണ് കൊട്ടാരത്തിൽ. അവിടെ വന്നവരുടെയും പോയവരുടെയും തുണിയൊക്കെ ഞാൻ അലക്കി കൊടുക്കണമെന്ന്. കഴിഞ്ഞ ഒരു വർഷമായി കാൽപ്പണം പോലും എനിക്ക് തന്നിട്ടില്ല. ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടിയിരുന്നെങ്കിൽ ഞാനിന്നൊരു പണക്കാരനാകുമായിരുന്നു. ഞാനെന്ത് ചെയ്യണമെന്നാറാണത്തെ? രചകന് പണക്കാരനാവണോ? വഴിയുണ്ട്, ലേശമൊരു പുച്ഛസ്വരത്തിൽ നാറാണത്ത് ചോദിച്ചു. വേണ്ട നാറാണത്തെ, അന്നന്ന് പട്ടിണി കൂടാതെ കഴിഞ്ഞാൽ മതി. ഭയമില്ലാതെ അന്തിയുറങ്ങാൻ പറ്റിയാൽ മതി. അരും കൊല ചെയ്യാൻ വരാഞ്ഞാ മതി. രചകന് ശബ്ദമിടറി. താൻ ഒട്ടും പരിഭ്രമിക്കേണ്ട. നാളെ രാവിലെ തുണി അങ്ങനെ തന്നെ ഭാണ്ഡമാക്കി തിരിച്ചു കൊണ്ടു കൊടുക്ക്. എന്താ നാറാണത്തെ പറയണത്? എന്റെ തല കൊയ്യും ആ ദുഷ്ടൻ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നമ്മുടെ അനുജനെ സ്മരിക്കൂ. തനിക്കും കുറച്ചു ധൈര്യമൊക്കെ വേണം. പിന്നെ രചക, ഞാനൊരു കാര്യം പറയട്ടെ. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ ഏക പേടിത്തൊണ്ടൻ താനാണ്. തന്നെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കണം. എന്റെ അടുത്ത ജോലി അതാണ്. തന്റെ സ്വന്തം കഴിവുകളെ താൻ കാണുന്നില്ല. സ്വയം വെറുമൊരു വെളുത്തേടനായി താൻ കാണുന്നു. അട്ടേ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തയ്യാറാവില്ലേ? നാറാണത്ത് പറഞ്ഞാൽ അത് തന്നെ എനിക്ക് വേദവാക്യം.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം, വായിച്ചത് പ്രീതി.
2: ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ ആകാശവാണിയിലൂടെ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു.

ഡിആർഡിഒ ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയമെടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം

കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000,000 ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്.
5 മുതൽ 12 വയസ്സുവരെ പ്രായം

പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
ഭാരതത്തിൽ നിന്ന്

വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകളെടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി

0: സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

സേവന വാർത്തകൾ. മംഗലം ഗവൺമെന്റ് ITIയിൽ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർ ഹൗസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം.

യോഗ്യത SSLC അല്ലെങ്കിൽ +2. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0429225854 5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0429225854 5.

0: കളമശ്ശേരി റോട്ടറി ക്ലബിൻ്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കൃത്രിമ കൈവിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 9645754042. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 9645754042. കോട്ടയം ജില്ലയിലെ വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ITIകളിലേക്ക് ITIadmissions.kerala.gov.in എന്ന പോർട്ടലിലൂടെ ഈ മാസം 30 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പറുകൾ പറയാം: 9496800788, അല്ലെങ്കിൽ 9446607989. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9496800788, അല്ലെങ്കിൽ 9446607989. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30.
1: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു, കൂളായി. നിങ്ങളും QR കോഡ് സ്കാൻ ചെയ്യൂ, UPI മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
0: ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 30 മിനിറ്റ് 30 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഈവനിങ് മെലഡി. മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന, P. ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

കോട്ടയം കടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ 18-ാം നമ്പർ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 04-829-283-460 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ വീണ്ടും 04-829-283-460. കോട്ടയം തലനാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലേക്കുള്ള ആശാ വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തലനാട് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടുക.

ടൂറിസം വകുപ്പിന് കീഴിൽ കോട്ടയം കുമാരനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നീ കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിശദവിവരങ്ങൾക്ക് 04812312504 അല്ലെങ്കിൽ 9495716465 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04812312504 9495716465 കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ കോട്ടയം കളത്തൂരിൽ പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് യൂണിറ്റിലേക്ക് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ ഒഴിവുണ്ട്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഇവയാണ്: 04812256056 അല്ലെങ്കിൽ 9495749865.

ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0481256 0586 അല്ലെങ്കിൽ 9495749865

2026 27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് കടത്തുരുത്തി പോളിടെക്നിക്കിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ കോളേജിൽ നടത്തും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോളേജിലെത്തി രാവിലെ 11 മുൻപായി സ്പോട്ട് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പറുകൾ പറയാം. 9495778750 അല്ലെങ്കിൽ 9895498038. ഫോൺ നമ്പറുകൾ വീണ്ടും 9495778750 9895498038.

0: വ്യാജമദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0477225249. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477225249.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇനിയൊരു തമിഴ് ഗാനം. മൂന്നാം പിറൈ എന്ന ചിത്രത്തിനു വേണ്ടി കണ്ണദാസൻ എഴുതി, ഇളയരാജ സംഗീതം പകർന്ന്, യേശുദാസ് ആലപിച്ചത്.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: FM ഈവനിംഗ് തുടരുന്നു.
3: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
4: ഇനി കോൺഗ്രസ്സാ? ഒരു കോൺഗ്രസ്സും അല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാ, അത് ഞാൻ തമ്മേക്കൂല. അത് പറഞ്ഞ ഉടൻ രാമർ തന്റെ കൈകൾ രണ്ടു ഭാഗത്തേക്ക് നീട്ടി കള്ളുഷാപ്പിലേക്കുള്ള വഴിയുടെ നടുവിൽ നിന്നു. കാരണവന്മാർ അതിക്രമം കാണിക്കുമോ എന്നൊരാശങ്ക രാമറിനുണ്ടായിരുന്നു. എന്നാൽ അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ അപ്പോൾ തോന്നിയ ശരിക്കു പിന്നിൽ ഉറച്ചു നിൽക്കാനാണ് അയാൾക്ക് തോന്നിയത്. ഇതിനിടയിൽ പീടിക വരാന്തയിൽ നിൽക്കുന്നവരും കാര്യങ്ങൾ അറിയാൻ അവരുടെ സമീപത്തെത്തി. അവരുടെ അഭിപ്രായങ്ങളും രാമർക്ക് അനുകൂലമായിരുന്നു. അവർ കൂട്ടമായി ചോദിച്ചു, ഓം പറയുന്നതല്ലേ ശരി? നിങ്ങൾ കള്ളുഷാപ്പിൽ കയറിയാൽ മോന്തിക്ക് മുമ്പേ ആരെങ്കിലും അങ്ങ് എത്തുവോ? കല്യാണ സംഘത്തിൽപ്പെട്ട ചിലരും ആശങ്ക മാറ്റി രാമറിന്റെ അഭിപ്രായം ശരിവെക്കുന്ന തരത്തിൽ പറഞ്ഞു തുടങ്ങി. കാരണവന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിൽക്കുകയാണ്. അവരെ നോക്കി അച്ചാച്ചാ പോകാം, വല്യമ്മാവ പോകാം എന്നീ വിളികളും വന്നു തുടങ്ങി. അത് കേട്ടു നിൽക്കെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു കാരണവർ പറഞ്ഞു, എന്നാൽ ഇമ്മക്ക് പോകാം, ആടെ ചെന്നിട്ട് കുടിക്കാം. അവർ പിന്തിരിഞ്ഞു. രാമർ സന്തോഷപൂർവം കൈകൾ താഴ്ത്തി. അപ്പോഴും അവളെ ശ്രദ്ധിക്കാൻ മറന്നില്ല. അവൾ അതേ നോട്ടത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. തിരിച്ചു നടക്കുന്നതിനിടയിൽ രാമർക്ക് ആരോടും ഒന്നും സംസാരിക്കുവാനില്ലായിരുന്നു. അയാൾ ആ സംഭവത്തെക്കുറിച്ച് ഒന്നുകൂടി വിശകലനം നടത്തുവാൻ ശ്രമിച്ചു. ചിലതെല്ലാം തനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന ഒരാത്മവിശ്വാസം ഇതുണ്ടാക്കിയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തിരിച്ചു വരുന്ന വഴി 2-3 കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. വയലിൽ അപ്പുറത്തും ഇപ്പുറത്തും കൈതച്ചെടികൾ വളർത്തി അതിന് നടുവിലാണ് മുളകൊണ്ടുള്ള കടമ്പകൾ പണിതിരിക്കുന്നത്. കന്നുകാലികൾ അപ്പുറത്തും ഇപ്പുറത്തും കടക്കാതിരിക്കാനാണിത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത് കടന്നു കയറാൻ പ്രയാസമാണ്. അങ്ങോട്ട് പോകുന്ന വഴി രാമർ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ തിരിച്ചു വരുന്ന വഴി കുട്ടികളെയും സ്ത്രീകളെയും കടമ്പകൾ കടക്കാൻ രാമർ സഹായിക്കുവാൻ

0: ഇടയ്ക്ക് വെട്ടിയിടുന്ന തുണിക്കഷ്ണങ്ങൾക്ക് പോലും ചില പ്രത്യേകതകൾ ഉള്ളതായി അയാൾക്ക് തോന്നി. ഓരോ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും പല മാതൃകയിലുള്ള വർണ്ണചിത്രങ്ങൾ പോലെ അവ. പുത്തൻ തുണിയുടെ ഗന്ധം കൂടിയായപ്പോൾ അങ്ങാടി മുഴുവൻ പുതുഗന്ധം ഏറ്റുവാങ്ങിയതായി തോന്നിച്ചു. അങ്ങാടിയിൽ എത്തിയവരും അതുപോലെ മാറിപ്പോയിരിക്കുന്നു. ഉള്ളിലെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ആഹ്ലാദത്തിന്റെ തുളുമ്പൽ പോലെ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗൗരവത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും പോവാതെ ഇടയ്ക്കിടയ്ക്ക് നർമ്മം പറഞ്ഞുകൊണ്ടവർ അങ്ങാടിയെ ആകെ ഹൃദ്യമായ ഒരനുഭവത്തിന്റെ ലോകമാക്കിക്കൊണ്ടിരുന്നു. അയ്യാപ്പട്ടരുടെ ബാങ്കിലെ സൈറണിന്റെ മുഴക്കം കേട്ട് മടുത്തുപോയിരുന്നു. എന്നാൽ ഇന്നത്തെ ഒച്ച അങ്ങനെയായിരുന്നില്ല. സംഗീതവും താളവും ലയിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക നാദമായിരുന്നു അത്. കേൾക്കാൻ ഏറെ ഇമ്പം. രാമർ അത്ഭുതപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഈ വിധത്തിൽ മാറിപ്പോയത്? പീടിക പൂട്ടി കുഞ്ഞിക്കേളുവിനോടൊപ്പം പോകുമ്പോൾ രാമർ ആരാഞ്ഞു. എന്താണ് ഈ നാട്ടിന് പറ്റിയത്? എല്ലാം മാറിപ്പോയില്ലേ? ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ട് കുഞ്ഞിക്കേളു രാമറിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ രാമർ വിശദീകരിച്ചു. പുതിയ ഭൂപ്രദേശം, ആളുകളുടെ പുതിയ ഭാവങ്ങൾ, തുണിക്കഷ്ണങ്ങളുടെ ചിത്രരൂപങ്ങൾ, പുതുഗന്ധം, സൈറണിന്റെ സംഗീതാത്മകമായ താളം. രാമറിന്റെ വർത്തമാനം കേട്ടുകഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കേളു പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മാറ്റമുണ്ടായത് നാട്ടിനല്ല, നിനക്കാണ് മോനെ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
3: കൃഷി കേരളത്തിന്റെ നട്ടെല്ലാണ്. കൃഷിക്കാർ ആദരണീയരാണ്. ഒരു ജനതയുടെ വിശപ്പടക്കുന്നതിനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അതിന്റെ ഓരോ ഘട്ടവും ക്ലേശപൂർണമാണ്. മലയാള സാഹിത്യം കൃഷിക്കാരുടെ വിയർപ്പിനും കണ്ണീരിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിത കർഷക തൊഴിലാളികളായ അടിയാളരുടെ തീരാത്ത വേദനകൾ ചിത്രീകരിക്കുന്നു. ഏറെ പ്രിയത്തോടെ നട്ടുവളർത്തിയ വാഴയുടെ കുല ജന്മി കവർന്നുകൊണ്ടുപോകുന്ന അവസ്ഥയിൽ മക്കളുടെ നിരാശയ്ക്ക് മേൽ നിസ്സഹായതയോടെ നിൽക്കുന്ന പണിയാളർ. ജന്മി കുടിയാൻ വ്യവസ്ഥിതിയിൽ മേലാളരുടെ ആജ്ഞയ്ക്ക് പുറത്തേക്ക് ചലിക്കാൻ അവരുടെ ജീവിതത്തിന് ശേഷിയില്ല. അവശന്മാരാർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയാൻ എന്ന് പരിതപിക്കുകയും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് ആശ്വസിക്കുകയും ചെയ്യുന്നു ചങ്ങമ്പുഴ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പടയാളികൾ എന്ന കവിത കർഷക തൊഴിലാളികളെ പടയാളികളെന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം ലോകം സ്വസ്ഥമായി ഉറങ്ങുന്ന നേരത്ത് പ്രകൃതിയോട് പോരാടുന്നവരാണ് അവർ. അദ്ദേഹത്തിന്റെ കന്നിക്കൊയ്ത്തെന്ന കവിതയിൽ കൊയ്ത്തുപാടത്തെ നിത്യവും ജീവിതം വിതയേറ്റി മൃത്യു കൊയ്യും വിശാലമാം പാടമായി കാണുന്നു. എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറം പ്രതീക്ഷയുടെ ഇത്തിരി വിത്ത് പത്തിരട്ടിയായി പൊൻവിളയിക്കാൻ കാത്തുവയ്ക്കുന്നവരാണ് മനുഷ്യർ. അഴകായി വിളയും മുത്തുകളുമായി കരിമുകിൽ പോലെ തരിശുനിലങ്ങളിലേക്ക് വരുന്ന കർഷകരെ തിരുനെല്ലൂർ കരുണാകരൻ അവതരിപ്പിക്കുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ദുരിതങ്ങളും അവർ നേരിടുന്ന അടിച്ചമർത്തലുകളും തനത് രൂപത്തിൽ കവിതയിൽ ആവിഷ്കരിക്കുന്നു. ഇടശ്ശേരി പുത്തൻകലവും അരിവാളും എന്ന കവിതയിൽ വിത്തിനു വച്ചതു തീർന്നേ പോയി, തന്റെ കൊറ്റിനു വച്ചതും തീർന്നേ പോയി എന്ന് പരിതപിക്കുന്നു. ONV കുറുപ്പിന്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിത എല്ലാ കൃഷിയും നാളേക്കുള്ള കരുതലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. തണലും കരുത്തും സ്വാദും പ്രതിഷേധവുമാകുന്ന കൃഷിയെ കവി മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കോതമ്പുമണികൾ ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിലുള്ള കൃഷിയുടെ സൂചനയാണ്. മേലാളരുടെ ചൂഷണത്തിനിരയാകുന്ന തൊഴിലാളികളെ, അവരുടെ പെൺമക്കളെ, അവരുടെ കരിഞ്ഞുപോകുന്ന സ്വപ്നങ്ങളെ കവിതയിൽ കാണാൻ കഴിയുന്നു. സുഗതകുമാരിയുടെ ഒരു തൈ നടാമെന്ന കവിത പ്രകൃതിക്കും എല്ലാ ജീവജാലങ്ങൾക്കുമായി മരങ്ങൾ നട്ടുവളർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മക്കളും കിളികളും വ്യത്യസ്തരല്ല എന്ന് എഴുത്തുകാരി ചിന്തിക്കുന്നു. നാളുകളെ മനോഹരമാക്കാൻ പ്രകൃതി സംരക്ഷണം ഉത്തമ മാർഗമാണെന്ന് നമ്മെ

0: ചിന്തിപ്പിക്കുന്നു. മലയാള കവിത എന്നും പ്രകൃതിപക്ഷത്താണ്, അധ്വാനിക്കുന്നവർക്കൊപ്പമാണ്. കൃഷിയിലൂടെ നേടുന്ന വിജയം നാടിന്റെ ശോഭനമായ ഭാവിയാണെന്ന സത്യം ശരിയായി മനസ്സിലാക്കിയവരാണ് നമ്മുടെ കവികൾ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OEC, OBCH വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻറ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുൻപ് ഈ ഗ്രാൻറ്സ് മുഖേന ഡേറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇതു സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0484-298-3130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0484-298-3130. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിന്റെ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേസമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധിയില്ല. ജേർണലിസം, മോജോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നേടാം. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0484-242-2725. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484-242-2725. വെബ്സൈറ്റ് വിലാസം: www.kma.az.in.

എഫ് എം ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം, രാജസ്ഥാനിലെ ഉദയ്പൂറാണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. ആരവല്ലി കുന്നുകളുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമവും പ്രകൃതിദത്തവുമായ തടാകങ്ങളുടെ ശൃംഖലയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. പരസ്പരബന്ധിതമായ ഈ തടാകങ്ങൾ മേവാർ ഭരണാധികാരികൾ നിർമ്മിച്ചത് ജലവിതരണം ഉറപ്പാക്കുന്നതിനും വെള്ളപ്പൊക്കം തടയുന്നതിനുമാണ്.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ: രാവിലെ 8:05 FM ഹെൽത്ത് ലൈൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ അസ്ഥിമജ്ജ മാറ്റിവെക്കുന്ന ചികിത്സാ രീതി. ഹെമറ്റോളജിസ്റ്റും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനുമായ ഡോക്ടർ നിഖിൽ എം കുമാറുമായി അഭിമുഖം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക സംരംഭകയായ സജന കൃഷ്ണനുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ മുട്ടുതേയ്മാനം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് SR സംസാരിക്കുന്നു.

നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15:29.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ധാരാളം കത്തുകൾ ഈ ആഴ്ചയും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അഭിപ്രായവേദിയിലേക്ക് വന്നിട്ടുള്ള കത്തുകൾ പരിശോധിക്കാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് PT ജയൻ കടുത്തുരുത്തിയാണ്. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് June 19 രാത്രി 9:30 കേട്ട പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി എന്നാണ് PT ജയൻ എഴുതുന്നത്. മറ്റൊരു കത്തിൽ PT ജയൻ എഴുതുന്നു, കുടകളുടെ ഉൽപ്പത്തിയും ഇന്ന് കാണുന്ന ആധുനിക കുടകളുടെ പലതരത്തിലുള്ള നിർമ്മാണ രീതികളും അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തി ഡോക്ടർ കൊച്ചു ബേബി മാനൂരാൻ അവതരിപ്പിച്ച ശാസ്ത്രദീപ്തി എന്നാണ് അദ്ദേഹം ഈ കത്തിൽ എഴുതിയിട്ടുള്ളത്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, കാതികൻ ഐലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം ശ്രീ മഹാദേവൻ വളരെ ഇഷ്ടമായി, തുടർന്ന് കേട്ട സ്മൃതിരാഗവും മികച്ചതായി. ആശംസകളോടെ PT ജയൻ. പരിപാടികളെക്കുറിച്ച് അറിയിച്ച അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിൽ നിന്നാണ്. സഹയാത്രികയിൽ അംബികാദേവി കൊട്ടേക്കാട് എഴുതി അവതരിപ്പിച്ച ജാനൂട്ടി എന്ന കഥ രചനയിലും അവതരണത്തിലും പുതുമ പുലർത്തി, നല്ല കഥയായിരുന്നു.
2: സഹയാത്രികയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ ശ്രോതാവിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. ഈ കത്ത് അയച്ചിട്ടുള്ളത് PT മാധവൻ തുരുത്തിക്കരയാണ്. കാവ്യധാരയിൽ വയലോപ്പള്ളിയുടെ 1001 രാവുകൾ എന്ന കവിതയിലെ ഒരു ഭാഗം ശ്രീമതി രഞ്ജനീകൃഷ്ണൻ ചൊല്ലിയത് ഏറെ ഇഷ്ടമായി. മഴക്കാല രോഗങ്ങളും ചികിത്സയും എന്ന വിഷയത്തിൽ ആരോഗ്യ പരിപാടിയിൽ കേട്ട അഭിമുഖവും മികച്ചതായി എന്നാണ് PT മാധവൻ എഴുതുന്നത്. FM മോർണിംഗ് സെലക്ഷൻസിൽ താമരയിൽ തുടങ്ങുന്ന ഗാനങ്ങൾ ശ്രോതാക്കളെ കേൾപ്പിച്ചത് നല്ലൊരു അനുഭൂതി പകർന്നു തന്നു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. June 19 പ്രക്ഷേപണം ചെയ്ത തത്സമയ പരിപാടിയെക്കുറിച്ചാണ് ഈ കത്ത്. ആരോഗ്യത്തോടെ ജീവിക്കാം യോഗയിലൂടെ എന്ന വിഷയത്തിൽ യോഗാചാര്യൻ ശ്രീ സുരേഷ് മുത്ത് റിയാസ് അവതരിപ്പിച്ച ആ പരിപാടി ഏറെ നന്നായി എന്നാണ് PT മാധവൻ ഈ കത്തിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് ജബ്ബാർ ആലങ്ങാടാണ്. നിലയം ഇപ്പോൾ അവതരിപ്പിക്കുന്ന തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ UK കുമാരൻ എഴുതിയത് ഉന്നത നിലവാരം പുലർത്തുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
2: ഇതേ അഭിപ്രായം തന്നെ മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനും അറിയിക്കുന്നുണ്ട്. നോവൽ പാരായണം ഇഷ്ടമാകുന്ന ശ്രോതാക്കൾക്ക് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
3: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം എഴുതിയ കത്ത് ഇങ്ങനെയാണ്, പരമ്പരാഗത രീതിയിൽ ജാതി കൃഷി ചെയ്യുന്ന ആലുവ കടുങ്ങല്ലൂരിലെ SN വിജു തന്റെ അനുഭവങ്ങളും കൃഷിരീതികളും വിവരിച്ചത് കേട്ടു. സമ്മിശ്ര കൃഷി കരുതലും കരുത്തും മണിയുടെ സ്വദേശി മോളി ജോസ്, രാവിലെ മുതൽ ഇവരും ഭർത്താവും മകനും നല്ല അധ്വാനത്തിലൂടെയാണ് കൃഷിപ്പണി ചെയ്യുന്നത്, ആശംസകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മഹിതം മലയാളം, കാവ്യധാര, സുഭാഷിതം തുടങ്ങിയ പരിപാടികൾ നന്നായിരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
2: ഗോപികൃഷ്ണൻ നന്ദ്യാട്ടു വന്നത് ഒരുപാട് പരിപാടികളെ കുറിച്ച് തന്റെ അഭിപ്രായം വിശദമായി അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇക്കത്തുകൾ അയച്ചിട്ടുള്ളത് TV ഹരികുമാർ കൺചുളങ്ങരയാണ്. കഴിഞ്ഞ ദിവസം ശ്രവിച്ച രാഗലയം രാജീവ് സബരി അവതരിപ്പിച്ചത്

0: പി ഭാസ്കരൻ മാഷിൻ്റെ ദേവരാജ സംഗീതത്തിൽ ഗാനഗന്ധർവൻ പാടിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനം വിശദീകരിച്ചു കേട്ടു. ആ വിശദീകരണം രസസാഗരത്തിൽ ആറാടിച്ചു എന്നാണ് ടി വി ഹരികുമാർ എഴുതുന്നത്. അതുപോലെ ശാസ്ത്രദീപ്തി ഏറെ അറിവും പാരിസ്ഥിതിക ബോധവും നൽകുന്ന പരിപാടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഹിമാലയത്തിലും പസഫിക് സമുദ്രത്തിലും ഒരുപോലെ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം എന്നും ഈ പ്രപഞ്ചത്തിനൊരു നാശകാരിയായ വസ്തുവാണ് എന്നും അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിൽ അറിയിക്കുന്നുണ്ട്. ജൂൺ 18 പ്രക്ഷേപണം ചെയ്ത കർണഭൂഷണം എച്ച് രാജേഷ് നന്നായി ആലപിച്ചു എന്നും കാവ്യധാരയെ കുറിച്ചായിരിക്കും അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: എറണാകുളത്ത് നിന്നും ശശികുമാർ എഴുതിയ വാട്സ്ആപ്പ് സന്ദേശമാണ് അടുത്തത്. ഇന്നലെ പഴയ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മിസ് കുമാരിയുടെ ഓർമ്മദിനമായിരുന്ന ഇന്നലെ രാവിലെ നീലക്കുയിൽ, നല്ല തങ്ക, അനിയത്തി തുടങ്ങിയ ചിത്രങ്ങളിലെ പഴയ പാട്ടുകൾ കേട്ടു. രാത്രി സ്മൃതിരാഗത്തിൽ മിക്കവാറും പാട്ടുകൾ പഴയവ തന്നെയായിരുന്നു. സ്മൃതിരാഗം എന്ന പേര് ആ പരിപാടിക്ക് തികച്ചും യോജിച്ചതായി. പ്രത്യേകിച്ച് പി ലീല ഒരു കാലത്ത് ചലച്ചിത്ര ഗാനരംഗം അടക്കി വാണിരുന്ന ഗായികയുടെ ഗാനങ്ങൾ കൂടുതലായി കേൾപ്പിച്ചു. ഇതുപോലുള്ള പഴയ ഗാനങ്ങൾ ആകാശവാണിയുടെ ശേഖരത്തിൽ മാത്രമേ ഉള്ളൂ. അടുത്ത 10 ആവർത്തിച്ച് കേൾക്കാതെ വെച്ചാൽ പോലും ചൊവ്വാഴ്ചകളിൽ സ്മൃതിരാഗത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്നത്രയും പഴയ ഗാനങ്ങൾ ആ ശേഖരത്തിൽ ഉണ്ടാവും. അവയെല്ലാം പ്രക്ഷേപണം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ റിയയും റിയാസും ചേർന്ന് അവതരിപ്പിച്ച ഇംഗ്ലീഷ് മാറ്റേഴ്സ് അടിപൊളിയായിരുന്നു. എത്ര രസകരമായാണ് അവർ അത് അവതരിപ്പിച്ചത്. റിയാസ് മണ്ടനായി ശബ്ദത്തിലൂടെ ജീവിക്കുകയായിരുന്നു. അവസാനം ബസ് ചെളിവെള്ളം തെറിപ്പിച്ചപ്പോൾ ഡ്രഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായി. വില കൂടിയ ചുരിദാറുമിട്ട് ഫോറിൻ കുടയുമായി ചളിവെള്ളത്തിൽ കുളിച്ചു നിൽക്കുന്ന മാഡത്തിന്റെ അവസ്ഥ മനസ്സിൽ കണ്ടു. ഒരുപാട് ചിരിച്ചു. ഇത് തയ്യാറാക്കിയ ആൾക്കും റിയാസിനും റിയയ്ക്കും അഭിനന്ദനങ്ങൾ. അഖിലും റിയാസും കൂടി അവതരിപ്പിക്കാറുള്ള രസകരമായ ഇംഗ്ലീഷ് മാറ്റേഴ്സിനെയെല്ലാം കടത്തിവെട്ടി ഇത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ് എന്ന പരിപാടി പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് ശ്രോതാക്കൾക്ക് ഇഷ്ടമാകുന്നു എന്നാണ് കത്തുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം സ്മൃതിരാഗം എന്ന പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടമായി എന്നും ശ്രോതാവ് അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി.
1: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് സുരേഷ് സി ജി NAD എടത്തലയിൽ നിന്നാണ്. 10 പറയൂ, നിങ്ങൾക്കറിയാമോ? ലളിതമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ കേൾക്കേണ്ട പരിപാടിയാണ്. പക്ഷേ ഈ സമയം അവർ വീട്ടിലില്ല. പല രക്ഷിതാക്കളും ചർച്ചയിൽ ഈ പരിപാടിയിൽ സമയമാറ്റം പ്രതീക്ഷിക്കുന്നു. കൂടാതെ എന്നും രാവിലെ വെങ്കിട്ടരാമൻ സാറിന്റെ പരിപാടി കുട്ടികൾ ഈ സമയം വിദ്യാലയത്തിൽ പോകുന്ന തിരക്കിലും മാതാപിതാക്കൾ അവരെ വിടുന്ന തിരക്കിലുമാണ്. ഇത് വൈകിട്ടും വെച്ചാൽ ഒന്നുകൂടി കേൾക്കാൻ സൗകര്യമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
0: പരിപാടികളുടെ സമയ ക്രമീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഏത് പരിപാടി എപ്പോ പ്രക്ഷേപണം ചെയ്താലും ചിലർക്കെങ്കിലും അത് സൗകര്യവും ചിലർക്കെങ്കിലും അത് അസൗകര്യവുമായി വരാറുണ്ട്. തീർച്ചയായും വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയല്ല പറയൂ നിങ്ങൾക്കറിയാമോ എന്നുള്ള തത്സമയ ചോദ്യോത്തര പരിപാടി. ഇത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്ന് പറയുന്ന പോലെ ഉച്ചയ്ക്ക് 1 നമുക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടുന്ന വ്യക്തികൾക്കും അതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അവർക്കെല്ലാം വേണ്ടി കൂടി തന്നെയാണ് പുതിയ ഈ പരിപാടി ആരംഭിച്ചത്. സമയമാറ്റത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്ന അവസരത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നതാണ്.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് രജു ജോണാണ്. എല്ലാ ദിവസവും രാത്രി 11 FM മലയാളം വാർത്തകൾ വേണം. ഇപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് വാർത്തകളുണ്ട്. സാധാരണ ശ്രോതാക്കൾക്ക് വേണ്ടിയാണ്. ഇനിയെങ്കിലും എന്റെ ആവശ്യം പരിഗണിക്കുമല്ലോ.
0: രാത്രി 11 FM മലയാളം വാർത്തകൾ വേണമെന്നാണ് ശ്രോതാവ് തന്റെ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്തകളുടെ പ്രക്ഷേപണ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രാദേശിക വാർത്താ വിഭാഗമാണ്. തീർച്ചയായും ശ്രോതാവിന്റെ അഭിപ്രായം അവരെ അറിയിക്കുന്നതാണ്.
1: ഈ കത്ത് അയച്ചിരിക്കുന്നത് NK വിജയൻ കിഴക്കമ്പലത്ത് നിന്നാണ്. June 15 സമകാലികത്തിൽ ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ചുള്ള പരിപാടി പൊതുസമൂഹത്തിലെ പല തെറ്റിദ്ധാരണകളും മാറ്റാനുതകി. ട്രോളിംഗ് നിരോധനം ഏറെ ഗുണം ചെയ്യുന്നതും മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്കാണെന്ന് ആ മേഖലയിലുള്ളവർ പറയുകയുണ്ടായി. കുഫോസിലെ പ്രൊഫസർ MK സജീവൻ 1988 കേരളത്തിലാണ് ആദ്യമായി ട്രോളിംഗ് നടപ്പാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി. ആദ്യം 90 നിരോധനമത്രേ. മത്സ്യസമ്പത്ത് ബ്ലൂ ഇക്കോണമിയാണെന്നും വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ആ സമ്പത്ത് കാത്തുസൂക്ഷിക്കുവാൻ സർക്കാരിനും സമൂഹത്തിനും ബാധ്യതയുണ്ട്. MV ശശികുമാറിനും റനീഷ് ജോർജിനും അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: ട്രോളിംഗ് എന്താണ്, എന്തിനാണ് നടപ്പിലാക്കുന്നത് എന്ന് വിശദമാക്കിയ ആ സമകാലികം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി.
1: ഈ സന്ദേശം മുകുന്ദൻ ജി കൈമൾ, രമ മുകുന്ദൻ, അഞ്ജു, ആതിര ഉണ്ണി, കണ്ണൻ നിള എന്നിവർ പാണാവള്ളിയിൽ നിന്നാണ്. FM മോർണിംഗ് സെലക്ഷൻ നടൻ സുകുമാരന്റെ ഓർമ്മ ദിവസം അന്ന് കേട്ട എല്ലാ ഗാനങ്ങളും ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്.
0: എഫ് എം മോർണിംഗ്

0: സെലക്ഷൻസ് പലപ്പോഴും വിട പറഞ്ഞു പോയ കലാകാരന്മാരെയും സാംസ്കാരിക നായകന്മാരെയും എല്ലാം ഇത്തരത്തിൽ അനുസ്മരിക്കാറുണ്ട്. ചലച്ചിത്ര താരം സുകുമാരനെ അനുസ്മരിച്ച് പ്രക്ഷേപണം ചെയ്ത ഗാനങ്ങൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശം വായിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് അജിത് എ ജി ഉഴുവത്തുകടവാണ്. അദ്ദേഹം എഴുതുന്നു, നിലയത്തിലെ ഒരു മികച്ച പ്രോഗ്രാമായ പാട്ടിൻ്റെ നാട്ടുവഴി ബോൾഗോട്ടി മുളകുകാട് ദേശങ്ങളുടെ കല സാംസ്കാരിക സാമ്പത്തിക വിവരങ്ങൾ, അതോടൊപ്പം നല്ല പാട്ടുകളും കേൾപ്പിച്ചു. അതുപോലെ സുഭാഷിതം വിദ്യുൽ പ്രഭ ജെ എസ് അവതരിപ്പിച്ചത് ഏറെ ഉപകാരം നൽകുന്നതായിരുന്നു. ചില്ലുജാലകം നിലയത്തിലെ ഒരു മികച്ച പ്രോഗ്രാമായി തുടരുന്നു. ഓരോ ആഴ്ചയിലും മികച്ച ആശയവും ഏറ്റവും മികച്ച ഗാനങ്ങളുമാണ് ആ പരിപാടിയിലൂടെ കേൾക്കാൻ കഴിയുന്നത് എന്നും അജിത് ഇ ജി എഴുതുന്നുണ്ട്. ശാസ്ത്രദീപ്തി പ്രോഗ്രാമിൽ കുടയുടെ ഏറ്റവും പ്രധാന വിവരങ്ങൾ കൊച്ചു ബേബി മാനൂരാൻ വിവരിച്ചു. യുവാണി പ്രോഗ്രാമിൽ ഗായികയും അധ്യാപികയുമായ കീർത്തനയുടെ കലാജീവിതം മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു. ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നാണ് അജിത് ഇ ജി തന്റെ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. സന്ദേശത്തിന് നന്ദി.
1: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്.
0: സാധാരണ നിരവധി പ്രോഗ്രാമുകളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിക്കാറുണ്ട്, ഇത്തവണ എങ്ങനെയാണ്?
1: അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് സുഭാഷിതത്തെക്കുറിച്ചാണ്. ശ്രീമതി സി കെ തെന്നലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധയാകർഷിച്ചു. കുറച്ചുപേരെങ്കിലും ഗാന്ധിയൻ ജീവിതരീതി പിന്തുടർന്നെങ്കിൽ. അഭേഷ് രഘുവരൻ ശാസ്ത്രദീപ്തിയിൽ പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചു. ഗൗട്ട് എന്ന
0: അസുഖത്തെക്കുറിച്ച് ഡോക്ടർ പി കെ ലതികയുമായുള്ള അഭിമുഖം അല്ലേ? എഫ് എം ഹെൽത്ത് ലൈനിൽ ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ സന്തോഷം. മറ്റേതെല്ലാം പരിപാടികളെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: പിന്നെ ജൂൺ 16-ലെ മഹിതം മലയാളം, വിദ്വൽ പ്രഭ അവതരിപ്പിച്ച സുഭാഷിതം, ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച നിയമവേദി, വ്യാഴാഴ്ച അതായത് ജൂൺ 18-ലെ ഫാദർ ബോബി കട്ടക്കയം അവതരിപ്പിച്ച സുഭാഷിതം, കൂടാതെ സ്വകാര്യതയിലേക്ക് മൊബൈൽ ഫോണിന്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് റിയാസ് ചെയ്ത സമകാലികം, കുടകളുടെ ചരിത്രം പറഞ്ഞു തന്ന ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞുരാൻ തയ്യാറാക്കിയ ശാസ്ത്രദീപ്തി, പ്രീതി ജോസഫ് അവതരിപ്പിച്ച സ്റ്റെഫി സേവ്യർ പങ്കെടുത്ത ചിത്രപതംഗം എന്നിവ നന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കടങ്കഥയിലെ രാജകുമാരൻ നാടകം കേട്ടു, ഇഷ്ടപ്പെട്ടു. ജൂൺ 19-ലെ വെള്ളിയാഴ്ച ഡോക്ടർ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ഡോക്ടർ റോയ് ജോൺ വൃക്കകളിലെ ക്യാൻസറിനെ കുറിച്ച് പ്രതിപാദിച്ചത് ആരോഗ്യക്കുറിപ്പിലൂടെ കേട്ടു, ഇഷ്ടപ്പെട്ടു. സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ച് ഡോക്ടർ അഭേഷ് രഘുവരൻ ശാസ്ത്രദീപ്തിയിൽ നടത്തിയ പ്രഭാഷണം കേട്ടു, ഇഷ്ടപ്പെട്ടു. നെഞ്ചിലെ വെള്ളക്കെട്ട് എന്ന ശ്വാസകോശ രോഗത്തെപ്പറ്റി ഡോക്ടർ പരമേശ് അയ്യപ്പത്തുമായി നടത്തിയ സംവാദത്തിലൂടെ പല ന്യൂനതകളും അറിവുകളും ലഭിച്ചു. ഈ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഗോപൻ മേനോൻ അറിയിച്ചിരിക്കുന്നത്.
0: നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് പരിപാടികളെ കുറിച്ച് ഗോപൻ മേനോൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മിക്ക പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. സന്ദേശങ്ങൾക്ക് നന്ദി. ഈ സന്ദേശം വായിച്ചിട്ടുള്ളത് രാജി കളവങ്കോടമാണ്. ജൂൺ 8-ലെ ചങ്ങമ്പുഴ പാർക്കിൽ AR@90 ആഘോഷവേളയിൽ ഡോക്ടർ സജിത് ഏവൂരത്ത് അവതരിപ്പിച്ച പ്രഭാഷണം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് രാജി എഴുതുന്നത്. ആ പരിപാടി 3 മണിക്ക് ആകാശവാണി കൊച്ചി FM-ലൂടെ കേട്ടപ്പോൾ കേൾക്കുകയല്ല കൺമുമ്പിൽ കാണുകയായിരുന്നു എന്ന് രാജി പറയുന്നു. അവബോധം എന്ന വിഷയം ഈ പരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായ ആളെ ഏൽപ്പിച്ച ആകാശവാണിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് രാജി കളവങ്കോടം തന്റെ സന്ദേശത്തിലൂടെ അറിയിക്കുന്നത്. എത്ര മനോഹരമായാണ് അദ്ദേഹം ഗാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. വിശദീകരിക്കുക മാത്രമല്ല പാടി അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം എന്നതാണ് സത്യം. മറന്നുപോയ എത്ര മനോഹരമായ ലളിതഗാനങ്ങളാണ് അദ്ദേഹം ഇതുപോലെ പാടി അവതരിപ്പിച്ചത്. 1 മണിക്കൂർ കടന്നുപോയത് അറിഞ്ഞില്ല എന്നും രാജി കളവങ്കോടം ആകാശവാണി കൊച്ചി FM-നിലയം ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുമ്പിൽ അവതരിപ്പിച്ച പരിപാടിയായിരുന്നു അത്. ആ പരിപാടിയുടെ ശബ്ദലേഖനം പ്രക്ഷേപണം ചെയ്തത് ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളിയാണ്. ആകാശവാണി കൊച്ചി FM ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ കിസ് പ്രോഗ്രാം പറയൂ നിങ്ങൾക്കറിയാമോ വളരെ മികച്ച പരിപാടിയാണ്. നല്ല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും റേഡിയോ പരിപാടികളിലേക്ക് കൂടുതൽ ആകർഷിക്കുവാനും അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കുവാനും ഈ ചോദ്യോത്തര പരിപാടി സഹായകമാകുന്നു. ആദ്യം ഉത്തരം നൽകുന്ന 6 പേരുടെ പേര് വായിക്കുന്നത് 10 പേരുടെ ആക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കൂടാതെ ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം പറയുമ്പോൾ വിശദമായ വിശകലനം നൽകുന്നു

0: ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായും എല്ലാ ജനവിഭാഗങ്ങൾക്കും താല്പര്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് പറയൂ നിങ്ങൾക്കറിയാമോ. തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയിൽ നിന്നാണ്. ശാസ്ത്രദീപ്തിയിൽ പ്രശസ്ത ശാസ്ത്രകാരന്മാരായ APJ അബ്ദുൾ കലാം, എഡിസൺ, ഡാവിഞ്ചി, ഐസക് ന്യൂട്ടൺ, മാഡം മേരി ക്യൂറി, ലൂയി ബ്രെയ്ലി, ആർക്കമിഡിസ് എന്നിവരുടെ രസകരമായ ചില കണ്ടുപിടുത്തങ്ങൾ വിവരിച്ച ഡോക്ടർ ആപേഷ് രഘുവരൻ അവതരിപ്പിച്ച 24-ാം തീയതിയിലെ ശാസ്ത്രദീപ്തി ശ്രദ്ധേയമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: സന്ദേശത്തിന് പ്രത്യേകം നന്ദി. ഇനിയും അഭിപ്രായവേദിയിലേക്കുള്ള ചില സന്ദേശങ്ങൾ ബാക്കിയിരിപ്പുണ്ട്. എങ്കിലും നമ്മുടെ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നതുകൊണ്ട് തൽക്കാലം സന്ദേശങ്ങൾ വായിക്കുന്നത് നിർത്തുകയാണ്. തുടർന്നും അഭിപ്രായവേദിയിലേക്ക് കത്തുകളും സന്ദേശങ്ങളും അയയ്ക്കുക. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം. അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 9447 56 22 12.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

0: സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ് 30 സെക്കൻഡ്.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദയംപേരൂരിലെ സ്മിത സി ബിയുടേതാണ് ആദ്യ പരാതി. നമുക്ക് പരാതി നോക്കാം.
2: എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ജെ പി എസ് നടക്കാവ് സ്കൂളിൽ പഠിച്ചിരുന്ന ശ്രീനിധി ബിനു എന്ന എന്റെ മകൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2023 വർഷത്തെ LSS സ്കോളർഷിപ്പ് പരീക്ഷ പാസായിട്ടുള്ളതും സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളതും സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ളതുമാണ്. ഇപ്പോൾ 2026 വർഷത്തെ USS എക്സാമും എഴുതി സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുണ്ട്. 2023 LSS പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും നാളിതുവരെയായിട്ടും ഒരു ഗഡു തുക പോലും സ്കോളർഷിപ്പ് ഇനത്തിൽ നൽകിയിട്ടില്ല. നടക്കാവ് JPS LP സ്കൂൾ ആയതിനാൽ 4ാം ക്ലാസ് പാസ്സായതിനു ശേഷം LFUP സ്കൂൾ സൌത്ത് പറവൂരാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. ഈ പറഞ്ഞ രണ്ട് സ്കൂളിൽ നിന്നും LSS സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സായതിന്റെ വിവരങ്ങൾ പലതവണ നൽകിയിട്ടുള്ളതാണ്. സർക്കാരിൽ ഫണ്ട് ഇല്ല എന്നും സ്കോളർഷിപ്പ് തുകകൾ വൈകുന്നുവെന്നുമുള്ള പത്രവാർത്തകൾ കണ്ടപ്പോൾ തുക അക്കൌണ്ടിൽ വരാൻ വൈകിയേക്കുമെന്ന ധാരണയിൽ കാത്തിരുന്നു. എന്നാൽ നാളിതുവരെയായി ഒരു ഗഡു തുക പോലും എന്റെ കുട്ടിക്ക് ലഭിച്ചില്ല. 2023 പാസ്സായ മറ്റു സ്കൂളിലെ കുട്ടികൾക്ക് തുക അക്കൌണ്ടിൽ ക്രെഡിറ്റായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. AEO ഓഫീസിൽ ലിസ്റ്റിൽ എന്റെ മകളുടെ പേരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2023 LSS പരീക്ഷ പാസ്സായ എന്റെ മോൾക്ക് ഇന്നേ വരെ ഒരു ഗഡു തുക പോലും നൽകാത്തത് എന്തുകൊണ്ടാണ്? ഒരേ സമയം പരീക്ഷ പാസ്സായിട്ടും ചിലർക്ക് സ്കോളർഷിപ്പ് നൽകുകയും ചിലർക്ക് നൽകാതിരിക്കുകയും ചെയ്യുകയാണ്. ആയതിനാൽ ഈ വിഷയത്തിന് എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകളുടെ സ്കോളർഷിപ്പ് തുക കുടിശിക സഹിതം കിട്ടുന്നതിന് സാധ്യതയുണ്ടോ?
1: LSS പരീക്ഷ പാസ്സായിട്ടും നാളിതുവരെ സ്കോളർഷിപ്പ് തുക ലഭിച്ചിട്ടില്ല എന്നാണ് കത്തിൽ പരാതിക്കാരി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം നിയമവേദി എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ ഓഫീസിൽ അന്വേഷിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വിവരങ്ങൾ പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി പ്രകാരമാണ്. LSS സ്കോളർഷിപ്പിന് അർഹത നേടിയാൽ വിദ്യാർത്ഥിയുടെ പേര് പോർട്ടൽ ലിസ്റ്റിൽ ചേർക്കേണ്ടത് അതത് സ്കൂളാണ്. അത്തരത്തിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള എല്ലാവർക്കും തുക ഉറപ്പായും ലഭിക്കും. സർക്കാരിൽ നിന്ന് ഫണ്ട് വരുന്ന മുറയ്ക്കാണ് തുക വിതരണം ചെയ്യുന്നത്. തുക വിതരണം ചെയ്യുന്നതിന് പോർട്ടലിൽ പേര് വന്നിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ്. ആ ലിസ്റ്റ് അതത് ജില്ലയിലെ DDE ഓഫീസിന് കൈമാറുകയാണ് ചെയ്യുന്നത്. മുൻഗണനാ അടിസ്ഥാനത്തിലല്ല ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നാണ് നിയമവേദിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തുക വിതരണം ചെയ്യാനായി ഏതാനും

0: ദിവസം മുൻപ് വന്ന ലിസ്റ്റിലും പരാതിക്കാരിയുടെ മകളുടെ പേരില്ല എന്നാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്തായാലും തുക ഉറപ്പായും ലഭിക്കും, നഷ്ടപ്പെടില്ല, ആയതിനാൽ കാത്തിരിക്കുക. നോർത്ത് പറവൂരിലെ കുമാരി പുഷ്പാംഗതന്റേതാണ് അടുത്ത പരാതി. പരാതി വായിക്കാം.
1: ഞാൻ നോർത്ത് പറവൂരിലെ പുത്തൻവേലിക്കര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നോർത്ത് പറവൂർ പുത്തൻവേലിക്കരയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസിന്റെ ഡോറിന്റെ വലതുവശത്ത് ഒരു കൈപ്പിടി വേണമെന്ന ആവശ്യമാണ് ഈ കത്തിലൂടെ എനിക്ക് ഉന്നയിക്കാനുള്ളത്. എനിക്ക് 69 വയസ്സുണ്ട്. പുത്തൻവേലിക്കരയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന നേരിട്ടുള്ള ബസ്സാണിത്. ESI പോകുവാനും ജോലിക്കും പോകുവാനും ഈ ബസ് എനിക്ക് വളരെ ഉപകാരമുള്ളതാണ്. മാത്രമല്ല എന്നെ പോലെ പ്രായം ചെന്ന നിരവധി ആളുകളും ഈ സമയത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ഈ ബസിന്റെ സ്റ്റെപ്പുകളും പൊക്കം കൂടിയതാണ്, കൂടാതെ കൈപ്പിടിയുമില്ല. അതുകൊണ്ട് തന്നെ കയറുന്നതിന് കുറച്ച് താമസമുണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞങ്ങളെ പോലുള്ളവരോട് മാറി നിൽക്കാനാണ് ബസ്സിലെ ജീവനക്കാർ പറയാറുള്ളത്. ആ വണ്ടി പോയി കഴിഞ്ഞാൽ നേരിട്ടുള്ള ബസ് വരുന്നതിന് പിന്നെയും താമസമുണ്ടാവാറുണ്ട്. ആയതിനാൽ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി ഏത് ഓഫീസിലാണ് ഇത് സംബന്ധിച്ച് പരാതി പറയേണ്ടത്?
0: സ്വകാര്യ ബസിനെ സംബന്ധിച്ച ഈ പരാതി നിയമവേദി പറവൂർ ജോയിന്റ് RTO കിഷോർ കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരമാണ്.
2: പൊതുജനങ്ങൾക്ക് ഇതുപോലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ജോയിന്റ് RTO ഇപ്പൊ പറവരത്തെ കംപ്ലൈന്റ് ആണ് ഈ എന്നോട് ചോദിച്ചത്. അത് പ്രകാരം ഈ പറവ് ജോയിന്റ് RTOന് ഒഫീഷ്യൽ നമ്പറായിട്ടുള്ള 8547639042 ഈ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ ഒരു ക്ലാരിഫൈ ചെയ്യാനായിട്ട് വെഹിക്കിൾ നമ്പർ നിശ്ചയമായും വേണം. കാരണം നമുക്ക് അവർക്കെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നമ്പർ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മെയിൽ അയക്കാനായിട്ട് ഇതുണ്ട്, ഇമെയിൽ ഐ ഡി ഉണ്ട്, KL42.MVD@Kerala.gov.in. എൻ്റെ ഒരു ഓഫീസറായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെയോ അത് ഏൽപ്പിക്കുന്നതാണ്. അതനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നതാണ്.
0: ലോൺ ആപ്പുകൾക്കെതിരായ നിയമപരമായ സംരക്ഷണങ്ങൾ, വേട്ടയാടുന്ന ആപ്പുകളുടെ സമീപകാല നിരോധനവും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുന്നു.
3: ഇന്ത്യയിൽ ഏറ്റവും പുതുതായ സ്റ്റാറ്റിസ്റ്റിക്സ് രേഖകൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 മുതൽ 29 വയസ്സുള്ള ഏജ് ഗ്രൂപ്പ് എടുത്താൽ അതിൽ 95% ഉള്ള യുവാക്കളും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരും ഇന്റർനെറ്റ് ഉപഭോക്താക്കളുമാണ്. പ്രധാനമായും ഈ കാരണത്താൽ തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക ഉൾക്കൊള്ളൽ അഥവാ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ശക്തിപ്പെടുത്തുന്നതിൽ ഡിജിറ്റൽ ലെൻഡിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതും രേഖകൾ സമർപ്പിക്കാനും പലപ്പോഴും വായ്പാ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴി ലഭിക്കാനും സാധിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ചയ്ക്കൊപ്പം ചില ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നിയമപരമായ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ചില ലോൺ ആപ്പുകൾ അമിത പലിശ ഈടാക്കുകയും ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി പണം ഈടാക്കുകയും ചെയ്തതായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതി ഉയർന്നു വന്നിരുന്നു. ഇതോടെ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും വിവിധ അന്വേഷണ ഏജൻസികളും ശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചത്. 2021 ഓഗസ്റ്റ് മാസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുജനങ്ങൾക്ക് ഒരു പ്രധാന മുന്നറിയിപ്പുമായി മുമ്പോട്ട് വന്നത്. അനധികൃതമായ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചും മൊബൈൽ ലോൺ ആപ്പുകളെക്കുറിച്ചും നിരവധി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് RBI വ്യക്തമാക്കിയിരുന്നു. അമിതമായ പലിശ നിരക്കുകൾ ഈടാക്കുന്നതും മറച്ചുവെച്ച ചാർജസ് ഉപഭോക്താക്കളുടെ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതും മൊബൈൽ ഫോണിൽ നിന്നുള്ള വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് നിയമവിരുദ്ധമായ വായ്പാ പിരിവ് എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ലഭിച്ച പരാതികളിൽ ഉൾപ്പെട്ടിരുന്നത്. അതോടൊപ്പം RBI ഒരു പ്രധാന കാര്യവും വ്യക്തമാക്കിയിരുന്നു. നിയമപരമായി വായ്പ നൽകാൻ അംഗീകാരമുള്ളത് RBIയുടെ നിയന്ത്രിത രേഖയിൽ വരുന്ന ബാങ്കുകൾക്കും NBFCകൾക്കും അഥവാ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾക്കും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങൾക്കും മാത്രമാണ്. ഒരു മൊബൈൽ ആപ്പ് പ്ലാറ്റ്ഫോം മാത്രമായിരിക്കാം, എന്നാൽ അതിന്റെ പിന്നിൽ നിയമപരമായി അംഗീകാരം ലഭിച്ച വായ്പാദാതാക്കളുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2022 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ ലെൻഡിംഗ് ഗൈഡ് ലൈൻസ് പുറത്തുവരുന്നത്. ഈ മാർഗനിർദ്ദേശങ്ങളുടെ പ്രധാന ലക്ഷ്യം സുതാര്യത ഉറപ്പാക്കുക, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്വകാര്യത ഉറപ്പാക്കുക, അന്യായമായ വായ്പാ പിരിവ് തടയുക. RBI പുറത്തുവിട്ട ഈ ഗൈഡ് ലൈൻസിലെ പ്രധാനപ്പെട്ട സംരക്ഷണ സംവിധാനമാണ് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് അഥവാ KFS. ഏത് പ്ലാറ്റ്ഫോമിലാണോ ഒരു ഉപഭോക്താവ് വായ്പാ തുകയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്, ആ ഉപഭോക്താവിന് ആരാണോ നിയമപരമായ അംഗീകാരം

സ്ഥാപിച്ച് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നടത്തുന്നത്. ആ ഉപഭോക്താവിന് വ്യക്തമായി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടതാണ്. അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, വായ്പയുടെ തുക, പലിശ നിരക്ക്, വാർഷിക പലിശ ശതമാനം അഥവാ APR, ആനുവൽ പെർസെൻറ്റേജ് റേറ്റ്, പ്രോസസിംഗ് ഫീസ്. ഇനി അടവ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിഴ ചാർജാക്കുന്നത് ഏത് കണക്ക് പ്രകാരമാണ്? തിരിച്ചടവ് ഷെഡ്യൂൾ, വായ്പയുടെ ആകെ ചിലവ് എത്രയാണ്? ഇത്തരം കാര്യങ്ങൾ കീ ഫാക്ട് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ KFS ഉപഭോക്താവ് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ വായ്പ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഉപഭോക്താവിൽ നിന്നും മറച്ചുവെച്ച ചാർജസുകൾ പിന്നീട് ഈടാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. നിയമപരമായ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ട തെളിവായും പ്രവർത്തിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2022 പുറത്തിറക്കിയ ഡിജിറ്റൽ ലെൻഡിംഗ് മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് വരെ ഇന്ത്യയിൽ മുഴുവൻ ഫിൻടെക് മേഖലയുടെയും അടിസ്ഥാന നിയന്ത്രണ ചട്ടക്കൂടായി തുടരുകയാണ്. ഈ ഗൈഡ് ലൈൻസ് വായിച്ചിട്ടുള്ള, അതുമല്ലെങ്കിൽ ഇനി വായിക്കാൻ പോകുന്ന ശ്രോതാക്കൾ കണ്ടുവരുന്ന ഒരു യൂസേജ് ആയിരിക്കും ഫിൻടെക്. ഇവിടെ ഫിൻടെക് എന്ന പദപ്രയോഗം ഫൈനാൻഷ്യൽ ടെക്നോളജി എന്നതിൻ്റെ ചുരുക്കമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ബാങ്കിംഗ്, വായ്പ, പേയ്മെന്റ്, നിക്ഷേപം തുടങ്ങിയ ധനകാര്യ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും ലഭ്യമാക്കുന്ന കമ്പനികളെയാണ് പൊതുവെ ഫിൻടെക് കമ്പനികൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വായ്പ അപേക്ഷിക്കാനും KYC പൂർത്തിയാക്കാനും വായ്പയുടെ സ്ഥിതി അറിയാനും സഹായിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ഫിൻടെക് കമ്പനികളായി കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ശ്രോതാവും മനസ്സിലാക്കേണ്ടത്, എല്ലാ ഫിൻടെക് കമ്പനികളും സ്വയം വായ്പ നൽകുന്ന സ്ഥാപനങ്ങളല്ല. പല ഫിൻടെക് കമ്പനികളും ബാങ്കുകളുമായോ RBIയിൽ രജിസ്റ്റർ ചെയ്ത NBFCകളുമായോ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതായത്, വായ്പ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫിൻടെക് കമ്പനിയുടേതാണെങ്കിൽ യഥാർത്ഥ വായ്പാദാതാവ് നിയമപരമായി അംഗീകാരം ലഭിച്ച ബാങ്കോ NBFCയോ ആയിരിക്കാം. ഇതുതന്നെയാണ് RBIയുടെ 2022 ഡിജിറ്റൽ ലെൻഡിംഗ് മാർഗനിർദ്ദേശത്തിലൂടെ വളരെ വ്യക്തമായി പറയുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഒരു സ്ഥാപനം വായ്പ നൽകാനുള്ള നിയമപരമായ അംഗീകാരം ലഭിക്കുന്നില്ല. വായ്പ നൽകുന്ന സ്ഥാപനത്തിന് RBIയുടെ നിയന്ത്രണവും അംഗീകാരവും ഉണ്ടായിരിക്കണം. 2022 ഈ മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഡിജിറ്റൽ ലെൻഡിംഗ് രംഗത്ത് ഉപഭോക്താവിൻ്റെ ഓരോ തലത്തിലുമുള്ള സംരക്ഷണം, സുതാര്യത, കീ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെളിപ്പെടുത്തൽ, പരാതി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, ഡേറ്റ സ്വകാര്യത എന്നിവ RBI തുടർച്ചയായി മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രധാന ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളും ഈ ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ നിലനിൽക്കെ ഡിജിറ്റൽ രംഗത്ത് ഇടപഴകുന്ന ഓരോ ഉപഭോക്താവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രെഡേറ്ററി ലോൺ ആപ്പുകൾ. പ്രെഡേറ്ററി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ചൂഷണപരമായ അല്ലെങ്കിൽ ഇരയെ വേട്ടയാടുന്ന സ്വഭാവമുള്ളതെന്നാണ്. അതിനാൽ ഉപഭോക്താവിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുതലെടുത്ത് അമിത പലിശ ഈടാക്കുകയും യാഥാർത്ഥ്യ ചെലവുകൾ മറച്ചുവെക്കുകയും നിയമവിരുദ്ധമായ രീതിയിൽ വായ്പ പിരിവ് നടത്തുകയും സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ലോൺ ആപ്പുകളെയാണ് പൊതുവെ പ്രെഡേറ്ററി ലോൺ ആപ്പുകളായി കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇത്തരം ആപ്പുകൾ പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ചെറിയ തുകകളിൽ അതിവേഗം വായ്പ നൽകുന്നുണ്ടെങ്കിൽ പിന്നീട് അമിത പലിശ, മറച്ചുവെച്ച ചാർജസുകൾ, നിരന്തരമായ ഫോൺ വിളികൾ, ഭീഷണിപ്പെടുത്തൽ, സാമൂഹികമായിട്ടുള്ള അപമാനപ്പെടുത്തൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെ വായ്പക്കാരനെ സമ്മർദ്ദത്തിലാക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ സാധാരണ ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വേർതിരിച്ച് പ്രെഡേറ്ററി അഥവാ ചൂഷണപരമായ ലോൺ ആപ്പുകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്തരം പ്രവൃത്തികൾ ഭാരതീയ ന്യായ സംഹിത 2023 വിവിധ കുറ്റകൃത്യ വ്യവസ്ഥകളുടെ പരിധിയിലും പെടുന്നു. ഒരു വായ്പാദാതാവിന് പണം തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു വായ്പാകാരന് അയാളുടെ പ്രൈവസിയെയും സാമ്പത്തിക രേഖകളുടെ മേൽ യാതൊരുവിധ അവകാശവുമില്ല. കാലക്രമേണ ഈ വിഷയം ഉപഭോക്തൃ സംരക്ഷണത്തിൽ മാത്രമല്ല ഒതുങ്ങുന്നത്. ചില ലോൺ ആപ്പുകൾ ഷെൽ കമ്പനികളായും വിദേശ സ്ഥാപനങ്ങളായും ബിനാമി അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻസുമായും
നിയമാനുസൃതമല്ലാത്ത ഇന്റർനാഷണൽ പണമിടപാടുകളും എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന സംശയം ഉയർന്നു.

0: വന്നിരുന്നു. ഇതോടെയാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 പ്രാധാന്യം വർദ്ധിച്ചത്. നിയമവിരുദ്ധമായി സാമ്പത്തിക പണം വിവിധ ഇടപാടുകളിലൂടെ മറച്ചുവെക്കുകയോ യഥാർത്ഥമായ ഉടമസ്ഥാവകാശം മറച്ചുവെക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കാൻ തുടങ്ങി. ഈ അന്വേഷണത്തിനിടയിൽ കേന്ദ്ര സർക്കാർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സൈബർ പോലീസ്, മറ്റ് അന്വേഷണ ഏജൻസികൾ എന്നിവയുടെ സംയുക്ത ഇടപെടലിലൂടെ നിരവധി അനധികൃതമായ ലോൺ ആപ്ലിക്കേഷൻസിനെതിരെ നടപടി സ്വീകരിക്കുകയും പല ആപ്ലിക്കേഷൻസും ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലും അനധികൃതമായിട്ടുള്ള പല ഫിനാൻഷ്യൽ മണി ഫ്രോഡുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് നിരവധി നിയമപരമായ മാർഗങ്ങൾ ലഭ്യമാണ്. ഒന്നാമത്, ബന്ധപ്പെട്ട ബാങ്കിലോ NBFCയിലോ പരാതി നൽകാം. രണ്ടാമത്, പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ RBIയുടെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം പ്രകാരം പരാതി നൽകാം. മൂന്നാമത്, സൈബർ ഭീഷണി, ഡേറ്റ ദുരുപയോഗം, ഓൺലൈൻ ഫ്രോഡ് എന്നിവയാണെങ്കിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴിയും പരാതി നൽകാം. നാലാമതായി, ഭീഷണിപ്പെടുത്തൽ, അപകീർത്തിപ്പെടുത്തൽ, ബ്ലാക്ക് മെയിൽ തുടങ്ങിയവയാണെങ്കിൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ സൈബർ പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകാം. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു കാര്യവും കൂടി ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് 2007 എന്ന് പറയുന്ന സെൻട്രൽ ലെജിസ്ലേഷൻ നിലവിലുണ്ട് ഇന്ത്യയിൽ. ഈ നിയമത്തിലെ ചില പ്രധാന വകുപ്പുകൾ, സെക്ഷൻ 4, RBIയുടെ അനുമതിയില്ലാതെ ഒരു പേയ്മെന്റ് സിസ്റ്റവും പ്രവർത്തിക്കാൻ പാടില്ല. സെക്ഷൻ 10, പേയ്മെന്റ് സംവിധാനങ്ങളെ നിയന്ത്രിക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും RBIക്ക് അധികാരമുണ്ട്. ഈ നിയമം ഇന്ത്യയിലെ ഡിജിറ്റൽ സാമ്പത്തിക സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിന് RBIയുടെ കേന്ദ്ര സ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നു. പ്രെഡേറ്ററി ലോൺ ആപ്പുകൾക്കെതിരെ ശക്തമായ നടപടി അനിവാര്യമാണ്. അതേസമയം നിയമ നടപടികൾ എല്ലായ്പ്പോഴും ഡ്യൂ പ്രോസസ് ഓഫ് ലോ അനുസരിച്ചാവണം. ഓരോ അന്വേഷണവും നീതിപൂർവമായിരിക്കണം. അതോടൊപ്പം ഓരോ വായ്പക്കാരൻ്റെയും സ്വകാര്യതയും അന്തസ്സും നിയമപരമായ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. സാങ്കേതികവിദ്യ മനുഷ്യരുടെ ശാക്തീകരണത്തിനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കാനുമാണ് ഉപയോഗിക്കേണ്ടത്, മറിച്ച് ചൂഷണം ചെയ്യാനല്ല.
1: ലോൺ ആപ്പുകൾക്കെതിരായ നിയമപരമായ സംരക്ഷണങ്ങൾ, വേട്ടയാടുന്ന ആപ്പുകളുടെ സമീപകാല നിരോധനവും, ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: Straight Underdog Vips.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time.
3: രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പിന്റെ നോക്കൌട്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 29ാം തീയതി പുലർച്ചെ 12:30 സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ പോരാട്ടം. വിജയത്തിൽ കുറഞ്ഞത് വേറൊന്നും ആഗ്രഹിക്കാതെ 5 തവണ വേൾഡ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഏറ്റുമുട്ടുന്നു ജപ്പാനുമായി 29ാം തീയതി രാത്രി 10:30.
4: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനമഞ്ജുഷയിൽ ഇന്ന് ആദ്യം ആന്തി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം, ഗുൽസാറിൻ്റെ രചന, RD ബർമൻ്റെ സംഗീതം, കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ശബ്ദം പകർന്ന ഗാനം.

കണ്ണിൽ തെറിയും കഥകൾ ഗാനമഞ്ജുഷയിൽ അടുത്ത ഗാനം ഈ തമിഴ് ചിത്രത്തിൽ നിന്നും. ഗാനരചന വാലി, സംഗീതം കെ വി മഹാദേവൻ.

ചിത്രം ലവ് സ്റ്റോറി. ആനന്ദ് ബക്ഷിയുടെ രചന, ആർ ഡി ബർമന്റെ സംഗീതം. പാടിയവർ ലത മങ്കേഷ്കർ, അമിത് കുമാർ.

ചിത്രം ഉത്തിരിപ്പൂക്കൾ. കണ്ണദാസന്റെ രചന, ഇളയരാജയുടെ സംഗീതം, ഗായിക എസ് ജാനകി.

ചിത്രം ഷാലിമാർ. ഗാനശില്പികൾ ആനന്ദ് ബക്ഷി, ആർ ഡി ബർമൻ. ഗായകൻ കിഷോർ കുമാർ.

പതിനാറ് വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനമഞ്ജുഷയിൽ ഗംഗയമരന്റെ രചന, ഇളയരാജയുടെ സംഗീതം, ആലാപനം എസ് ജാനകി.

രാത് ഔർ ദിൻ ഈ ചിത്രത്തിന് വേണ്ടി ലത മങ്കേഷ്കർ ആലപിച്ചതാണ് ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം. ശൈലേന്ദ്രയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ശങ്കർ ജയകിഷൻ.

ചിത്രം അന്നക്കിളി. പഞ്ചു അരുണാചലത്തിൻ്റെ രചന, ഇളയരാജയുടെ സംഗീതം. പാടിയത് എസ് ജാനകി.

ഗാനമഞ്ജുഷയിൽ ഇനി ജീത് എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം, പ്രേം ധവാന്റെ രചന, അനിൽ ബിസ്വാസിന്റെ സംഗീതം, ഗായിക ലത മങ്കേഷ്കർ.

ഗാനമഞ്ജുഷയിലിനി അപൂർവരാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കണ്ണദാസൻ, MS വിശ്വനാഥൻ, വാണി ജയറാം, BS ശശിരേഖ എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

നീൽകമൽ എന്ന ഹിന്ദി ചിത്രത്തിന് വേണ്ടി മുഹമ്മദ് റഫി ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ഗാനമഞ്ജുഷയിൽ ഗാനരചന സാഹിർ, സംഗീതം രവി.

ചിത്രം ബേതാബ്, ആനന്ദ് ബക്ഷിയുടെ രചന, ആർ ഡി ബർമന്റെ സംഗീതം, സാബിർ കുമാർ, ലത മങ്കേഷ്കർ എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

ഗാനമഞ്ജുഷയിൽ അവസാനമായി തൈപ്പൊങ്കൽ എന്ന തമിഴ് ചിത്രത്തിൽ നിന്നുള്ള ഗാനം, എം ജി വല്ലഭന്റെ രചന, ഇളയരാജയുടെ സംഗീതം, പാടിയത് മലേഷ്യ വാസുദേവനും എസ് പി ശൈലജയും ചേർന്ന്.